0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ്റ്റ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM. ഇതാ ഇവിടെ ആരംഭിക്കുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഷോ, വേക്കപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഇസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഓണം ഇങ്ങ് എത്താറായോ? ആയി തുടങ്ങുന്നു, ഇല്ല, കർക്കിടകമാകുന്നതേ ഉള്ളൂ. എന്നാലും പഞ്ഞ കർക്കിടകം മാറി നല്ല പൊന്മണിക്കതിരിന്റെ നൈർമല്യമുള്ള വെളിച്ചം നമുക്ക് ഏകുന്ന ഓണത്തിന്, ഓണക്കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ നിമിഷങ്ങൾ വളരെ വിദൂരമല്ല. അതിലേക്ക് കാത്തിരിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മികച്ച പ്രതിധ്വനികൾ, ശക്തികൾ, ഊർജം, ആർജവം, ഇതെല്ലാം നേടുന്ന സംഭാഷണങ്ങൾ തരുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്കും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാലോ. ഇന്ന് ജീവിതത്തെ ഞാൻ മനോഹരമായൊരു കവിതയോട് ഉപമിക്കാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ്? നല്ല ചിരിക്കുന്ന മുഖം, പ്രസാദാത്മകമായ മുഖം എന്ന് പറയില്ലേ, അതുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, വേദനിപ്പിക്കാത്ത നാവ്, വാക്ക്, അതുപോലെ ചിന്തിക്കുന്ന ഒരു മനസ്സ്, യഥാർത്ഥം എന്ത്, അയഥാർത്ഥം എന്തെന്ന് തിരിച്ചറിയാൻ കെൽപ്പുള്ള ഒരു മനസ്സ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ, സ്നേഹമുള്ള ആളുകൾ ചുറ്റുമുണ്ടെങ്കിൽ ജീവിതം സമാധാനപരമായ ഒരു ഒരു നദീജലത്തിലൊരു തോണി ഇങ്ങനെ പോകുന്നത് പോലെ വലിയ ഒഴുക്കിലൊന്നും പെടാതെ പോയാൽ അതൊരു കവിതയായിട്ട് ഉപമിക്കാം. കേൾക്കാനും കാണാനും ആസ്വദിക്കാനും സുഖമുള്ള ഒരു കവിതയായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഏതൊരു മനസ്സും ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു അംഗീകാരം, ഒരു പരിഗണന. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നീ ഉള്ളത് കൊണ്ട് എനിക്കിന്ന് സന്തോഷമുണ്ടായി, ആ ഒരു പരിഗണന ഒരു ഏജ് കഴിയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും ആവശ്യമുള്ളൊരു ഒരു പ്രസക്തമായൊരു നീതിയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മൾ അഴകിനെ അല്ലെങ്കിൽ ഭംഗിയെ സ്നേഹിക്കുമ്പോഴല്ല, ആക്ച്വലി അതിന്റെ ഡെപ്ത്, അതിനെ മനസ്സിലാക്കാനുള്ള, ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ബന്ധങ്ങൾക്ക് മൂല്യമുണ്ടാകുന്നത്. എങ്ങനെ ജീവിക്കണം എന്നത് നമ്മുടെ സ്വന്തം തീരുമാനമാണ്, പക്ഷേ അത് എങ്ങനെയും ജീവിക്കാം എന്നതിനുള്ള ലൈസൻസ് അല്ല എന്ന് ഓർമ്മ വേണം. Here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You are tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: കംപ്ലയിൻസ് നമ്മുടെ ചുറ്റും ധാരാളം കേൾക്കാറുണ്ട്. നമ്മളും ചിലപ്പോ ചില പരാതികളൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. അത് മേ ബി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിലാവാം, അല്ലെങ്കിൽ പൊതുവെ പബ്ലിക് ജനസമൂഹത്തിൽ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനെതിരെ ഒരു പരാതി കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ വരെ നമ്മളുടെ മനസ്സിനെ കൊണ്ട് ചിന്തകളെ കൊണ്ട് എത്തിച്ചേക്കാം. പക്ഷേ ഈ സ്വന്തം ജീവിതത്തിന് ഇതുപോലെ പരിഭവവും പരാതിയും പറഞ്ഞുകൊണ്ട് പോകുന്നതാണെങ്കിൽ അതങ്ങ് നിർത്തിക്കോളൂ. അതാണ് നമ്മുടെ ജീവിതത്തിനെയും സന്തോഷത്തിനെയും ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു കാര്യം, അറിഞ്ഞോ അറിയാതെയോ. സാധാരണ നമ്മൾ പറയും, ഓഹ് ഇതെന്തൊരു ജീവിതമാണ്, കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളോ, ഇതെപ്പോഴാണ് അതൊന്ന് മാറിക്കിട്ടുന്നത്, ഈ മഴക്കാലവും ഈ കാറും കോളും ഒക്കെ എപ്പോഴാണ് മാറിക്കിട്ടുന്നത്, ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ പാടേ മാറ്റുക. രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നാൽ അതേക്കുറിച്ച് ചിലപ്പോൾ പരാതി പറഞ്ഞേക്കാം. പിന്നെ എണീറ്റ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പരാതി. ഇനി ഡ്രസ്സപ്പ് ചെയ്ത് വണ്ടി ഓടിച്ച് റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് ട്രാഫിക് പരാതി. ഓ, എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഓഫീസിലെത്തി, ഉഷ്ണം, വെതർ കണ്ടീഷൻസ് പരാതി. ജോലി ഭാരത്തെക്കുറിച്ച് പരാതി. ചൂടായാലും തണുപ്പായാലും മഴയായാലും പരാതി. പക്ഷേ ഒന്നാലോചിക്കുക, ജസ്റ്റ് പോസ് ഫോർ എ വൈൽ, ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കൂ. നമ്മുടെ ഈ ജോലി, ഇതുപോലൊരു ജോലി ആഗ്രഹിച്ച് ആയിരങ്ങൾ പതിനായിരങ്ങൾ പുറത്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്ര റിപ്പോർട്ടിൽ കണ്ടതാണ്, ഒരു ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന യുവജനങ്ങൾ. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആകെ 5-10 വേക്കൻസി ഉള്ളിടത്താണ് 10,000 ആളുകൾ ക്യൂ നിൽക്കുന്നത്. നമുക്ക് കിട്ടിയ ഈ ജോലിയുടെ ആ ഒരു മൂല്യം ഓർക്കാതെ അതിനെ പഴി പറയുന്ന ആ സ്വഭാവം അപ്പാടെ മാറ്റുക. കാരണം ആ മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജോലി ചെയ്ത് നോക്കൂ. പരാതികൾക്ക് വിട ചൊല്ലി നോക്കൂ. ജോലി സ്നേഹത്തോടെ ചെയ്തു നോക്കൂ. എത്ര കഠിനമായാലും ഞാനിത് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയി നോക്കൂ. അങ്ങനെയായാൽ മാത്രമേ ഉള്ളൂ ഏത് ജോലിയും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഷെയ്ക്സൈഡ് റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്താണ് വളരെ ടോൾ ബിൽഡിങ്ങിന്റെ, ഒരു ഗ്ലാസ് ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലത്തെ നില, മേ ബി ഒരു 15-20 സ്റ്റോറീസ് ഉള്ള ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളില് ഈ ഒരു ബെൽറ്റിൽ ഹാങ് ചെയ്തുകൊണ്ട് ഒരു വർക്കർ ആ ഗ്ലാസ് തുടയ്ക്കുന്നത്. എത്ര കഠിനമായ ജോലിയാണ് ഈ ചൂടത്ത്. ഇതുപോലെയുള്ള ടൈമിൽ നട്ടുച്ച ആയില്ല, നട്ടുച്ചയ്ക്ക് ഇവർക്ക് ഡെഫിനറ്റ്ലി റെസ്റ്റ് ടൈം ആണെന്ന് എനിക്കറിയാം. അതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയത്ത് ആ ഗ്ലാസ്സിൽ എന്തോ മങ്ങൽ വന്നതിന് വേണ്ടിയിട്ട് എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അദ്ദേഹം ആ ചെയ്തതെന്നിങ്ങനെ ഓർത്തുപോയി. അത് ഒരു കാഴ്ച കണ്ടത് ഞാനിപ്പം ഓർത്തതാണ്. അങ്ങനെ മറ്റുള്ളവരുടെ ജോലി ഭാരത്തെക്കുറിച്ച് ഒരല്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോഴറിയാം നമ്മൾ എത്രമാത്രം ലക്ഷറിയിലാണ് ജീവിക്കുന്നതെന്ന്. വീട്ടിൽ നമുക്ക് കുടുംബത്തോടൊപ്പം സന്തോഷകരമായി സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ, ഡിന്നർ കഴിക്കാൻ സാധിച്ചോ എങ്കിൽ യു ആർ ദാറ്റ് ലക്കി പേഴ്സൺ. വീട്ടിൽ അതുപോലെ നമ്മുടെ ആരോഗ്യം, ആരോഗ്യം ഇസ് അനദർ ബ്ലെസ്സിങ് അല്ലേ. നമുക്ക് അത് കയ്യിന്ന് വിട്ടുപോയാൽ മാത്രമാണ് അതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുവരെ നമ്മൾ അതേക്കുറിച്ച് മൈൻഡ് പോലും ചെയ്യാറില്ല. ഒന്ന് സുഹൃത്തുക്കളോട് ചിരിച്ച് സംസാരിക്കുന്നത്, ഒരു ഓവർ എ കപ്പ് ഓഫ് കോഫി നമ്മൾ അവരോട് സല്ലപിച്ച് സംസാരിക്കുന്നത്, നമ്മൾ എത്ര ദൂരത്തായാലും അല്ലെങ്കിൽ എത്ര ലേറ്റ് ആയാലും ആർ യു ഓക്കെ, ആർ യു ഓൾ സേഫ് ദെയർ എന്ന് ചോദിക്കുന്ന ഒരു മെസ്സേജ് തരുന്ന ഒരു കോൺഫിഡൻസ്, ഇതെല്ലാം ചേരുമ്പോഴാണ് നമ്മളൊരു കംഫർട്ട് ലക്ഷറി ലൈഫാണ് ജീവിക്കുന്നത്. പരാതിക്ക് ഇനി വിട. ഓൾവേസ് റിമെമ്പർ ദിസ്, യുവർ നോർമൽ ഡേ ഇസ് സംവൺ എൽസ് ഡ്രീം.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling. പുലർക്ക

0: കഴിഞ്ഞ ദിവസം ഒരു ക്ലയന്റിനോട് സംസാരിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് ഹിസ് നെയിം മിസ്റ്റർ നൌഷാദ്. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അജയ, രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലായോ? എന്താണ്? അറിവും ഭക്ഷണവും. ഞാൻ പറഞ്ഞു, അറിവും ഭക്ഷണവും തമ്മിൽ എന്തെങ്കിലും രീതിയിൽ മാച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല അറിവ് വേണോ, അങ്ങനെ വല്ലതും ഉണ്ടോ? പറഞ്ഞു, അങ്ങനെയല്ല. അറിവ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് നമുക്ക് ഇന്ന് ഭക്ഷണം കഴിക്കേണ്ടെന്നാണോ? ഇല്ല, ഇന്ന് കഴിക്കണം. രാവിലെ കഴിച്ചു കഴിഞ്ഞാലോ, ഓക്കെ രാവിലെ ഞാൻ കഴിച്ചു അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് വേണ്ട, അങ്ങനെയാണോ? അല്ല, ഉച്ചയ്ക്ക് വീണ്ടും ഭക്ഷണം കഴിക്കണം, രാത്രി ഡിന്നർ കഴിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീറ്റാൽ ആദ്യം നമ്മൾ ചായയോ കാപ്പിയോ കുടിക്കുന്നു. അത് റിപ്പീറ്റഡ്ലി ഇസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ് അല്ലേ. ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ ഭക്ഷണത്തിന്റെ അടുത്തേക്ക് പോകും. അതുപോലെയാണ് അറിവ്. ഞാൻ മുമ്പ് പഠിച്ചിരുന്നു കാര്യങ്ങളൊക്കെ, പോയി അതെല്ലാം കയ്യിൽ പോയി. ഇതേപ്പറ്റി ഇന്ന് അറിയണമെങ്കിൽ ഇന്ന് വീണ്ടും അതേപ്പറ്റി റെഫർ ചെയ്യണം, അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യണം, അതിന്റെ പുതിയ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് അറിയണം. ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് അറിവും. അറിവ് പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞതെന്ന ആ ഒരു മെസ്സേജിന്റെ പ്രസക്തി. അതിന്ന് വേക്കപ്പ് ഷോ കോളിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അറിവാണ് യഥാർത്ഥ ശക്തി എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നു. നോളജ് ഇസ് പവർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് അവിടെ ബുക്ക് മടക്കി വെച്ചു. ബുക്ക് മടക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നൂത്തെടുത്ത് പഠിക്കുന്ന ഒരു സമ്പ്രദായം പലരിലും കാണുന്നില്ല. വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ആ ജോബിലാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം വരാറുള്ളൂ. പൊതുവെ മടിയാണ് അക്കാര്യത്തിൽ. പക്ഷേ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് വിജ്ഞാനവും നാം നമുക്ക് നൽകേണ്ടത് എന്നുള്ളത് വളരെ സ്ട്രൈക്കിംഗ് പോയിന്റായിട്ട് തോന്നി. പണവും പദവിയും ഒക്കെ ഒരാളുടെ ജീവിതത്തെ കുറച്ചു കാലം സ്വാധീനിച്ചേക്കാം, എന്നാൽ അറിവെന്നത് ജീവിതകാലം മുഴുവൻ വഴികാട്ടിത്തരുന്ന വെളിച്ചമാണ്. അത് പകരുന്നു കൊടുക്കുന്നതോടും, കൊച്ചുകുട്ടികൾക്ക് പകർന്നു കൊടുത്താൽ പോലും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അറിവുള്ള ഒരാൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് ഒരു ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള കെൽപ്പ് അവർക്ക് താനേ ഉണ്ടാകും എന്ന് പറയാതെ വയ്യ. നല്ലൊരു ഡയലോഗ് കേട്ടു നമ്മുടെ പ്രിയ നടൻ മോഹൻലാൽ. അദ്ദേഹം തന്റെ ജോലിയെക്കുറിച്ച് പറയുന്ന ആ വാചകം, അത് ഇതുമായിട്ട് വളരെ കണക്റ്റഡ് ആയി തോന്നി. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
1: പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ളതല്ലേ, നമ്മൾ ചെയ്യുന്ന ആ മണ്ഡലത്തിൽ, പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു സത്യസന്ധത എന്ന് പറയുന്നതും കൂടെ ഇതിന്റെ പുറകിലുണ്ട്. തീർച്ചയായിട്ടും ഏത് പ്രൊഫഷൻ ആയാലും നമ്മൾ അതിൽ കാണിക്കുന്ന ഒരു സത്യസന്ധത, അതാണ് ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും കൃത്യവും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക.
0: നോളജ് ഇസ് പവർ, അല്ലെങ്കിൽ വർക്ക് ഇസ് വർഷിപ്പ്. എത്ര കൃത്യമായിട്ടാണ് ഇത്രയും അധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി തന്റെ മേഖലയിൽ വെന്നിക്കൊടി പാറിക്കുന്ന ഒരു വ്യക്തി, അത് അഭിനയമാകട്ടെ മറ്റേതൊരു ഫീൽഡാകട്ടെ, ആ ഒരു മണ്ഡലത്തിൽ പോലും ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പോലും ആ ജോലിയോടുള്ള മഹത്വം, അത് പുതിയ തലമുറ അറിഞ്ഞിരിക്കുക. കിട്ടുന്ന ജോലി എത്ര മഹത്വപൂർണമാണ് എന്ന് ഉഴപ്പാതെ ചെയ്യാൻ പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അത് ശക്തിയുമാണ്. വിജയത്തിലേക്ക് ഏറ്റവും ഉറച്ച പടവുകളാകുന്നതും അതാണ്. അതുകൊണ്ട് അറിവിന്റെ വാൾമുന എല്ലാ ദിവസവും തേച്ചു മിനുക്കിയെടുക്കുക. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: Stay connected with Home 92.2 FM. Home is a feeling.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: An idiot. That's the power of radio advertising.
11: For our special packages, call or WhatsApp to 055-666-5859. That's 055-666-5859.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മെസ്സി മാജിക്കിൽ വീണ്ടും അർജന്റീന. ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ലോകകപ്പിന്റെ ഫൈനലിൽ. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് US ഉപരോധം ശക്തമാക്കും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പിലെ വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച അർജന്റീന ഫൈനലിൽ. തുടർച്ചയായി രണ്ടാം തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരവും ഫൈനലും സ്വന്തമാക്കുന്നു. ഇരു ടീമുകളും പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോഗൻ റോജേഴ്സിന്റെ മികച്ച ക്രോസ് കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടിനസിനെയും മറികടന്ന് അർജന്റീന വല കുലുക്കി. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തി. പോസ്റ്റിലേക്ക് നിരന്തരം ഷോട്ടുകൾ ഉതിർത്ത എൻസോയുടെ ഗോളിന് തൊട്ടു മുൻപുള്ള ഷോട്ട് ജോർദാൻ പിക്ഫോർഡ് തട്ടിയകറ്റിയെങ്കിലും മെസ്സി എടുത്ത കോർണറിൽ നിന്ന് മികച്ചൊരു ലോങ് റേഞ്ചറിലൂടെ എൻസോ വല കുലുക്കുകയായിരുന്നു. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മെസ്സിയുടെ ഗംഭീരമായ ക്രോസിൽ നിന്ന് ലൗട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച അർജന്റീന ഫൈനലിൽ സ്പെയിനെ നേരിടും. ഇറാനെതിരെയുള്ള ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ US ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. ഹോർമുസിനടുത്ത് ഇറാന്റെ തെക്കൻ തീരത്തെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അഞ്ചാം ദിനവും യുഎസിന്റെ ആക്രമണം തുടരുകയാണ്. യുദ്ധത്തെ സ്വാഗതം ചെയ്യുന്നില്ലെന്നും എന്നാൽ ദേശസുരക്ഷ സംരക്ഷിക്കാൻ സജ്ജമായിരിക്കണമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബഫ്. കുവൈത്തിലും ബഹ്റൈനിലും ഇറാന്റെ ആക്രമണം. തെക്കൻ ഇറാനിലെ ബന്ദറബാസ്, ചബഹർ, അഹ്വാസ് എന്നീ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ട്. ഇറാന്റെ ക്രൂസ് മിസൈൽ കേന്ദ്രങ്ങളും തീരദേശ പ്രതിരോധ സംവിധാനങ്ങളുമാണ് 90 മിനിറ്റ് നീണ്ട രണ്ടാംഘട്ട ആക്രമണത്തിൽ ലക്ഷ്യമിട്ടതെന്ന് US സൈന്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന US ആക്രമണങ്ങളിൽ തെക്കൻ ഇറാനിൽ 35 പേർ കൊല്ലപ്പെട്ടതായും 300 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷത്തിലേക്കുള്ള മടക്കം ജനങ്ങൾക്ക് നാശനഷ്ടം വരുത്തിവെക്കുമെന്നും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ. ഇറാനെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ കടുപ്പിച്ച് US. ഇറാന്റെ സൈന്യത്തിന് രഹസ്യമായി ആയുധങ്ങൾ എത്തിക്കാൻ സഹായിച്ച 7 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും US ഉപരോധം ഏർപ്പെടുത്തി. ഇറാന്റെ ആയുധക്കടത്ത് ശൃംഖലകളെ പൂർണ്ണമായി തകർക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതാണ് അമേരിക്കയുടെ നടപടിക്ക് കാരണം. ഇറാനെതിരെ സൈനിക നടപടി വിപുലീകരിക്കുന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ശക്തമായ വ്യോമാക്രമണം മുതൽ ഇറാന്റെ തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ട കരയുദ്ധം വരെ വിവിധ സൈനിക നീക്കങ്ങൾ ട്രംപിന്റെ പരിഗണനയിലുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. വഖഫ് ബോർഡ് നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കാമെന്നാണ് സർക്കാർ നിലപാടെന്ന് വഖഫ് മന്ത്രി എൻ ഷംസുദ്ദീൻ. വഖഫ് ആക്ട് പ്രകാരമല്ല വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചതെന്ന ഹർജിയിലാണ് കോടതി വിധിയെന്നും ഷംസുദ്ദീൻ. 4 ഹർജികളുടെ വെളിച്ചത്തിലാണ് കേസുണ്ടായതെന്ന് മന്ത്രി. ഗവൺമെന്റ് പ്ലീഡർ നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരെ നിലപാട് കടുപ്പിച്ച് KSU. നെറുകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമെങ്കിൽ തങ്ങൾ ഒരു കൂട്ടം ധിക്കാരികളെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരണം. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSU ആക്ഷേപങ്ങളെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. സർക്കാരിനെതിരെ KSU രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് അലോഷ്യസ് സേവിയറിന്റെ പോസ്റ്റ്. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത അടിയന്തര സാഹചര്യമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മുൻവർഷത്തേക്കാൾ ഉപയോഗം കൂടുകയും ആഭ്യന്തര ഉൽപ്പാദനം കുറയുകയും ചെയ്തു. വൈദ്യുതി വിപണിയിലെ വിലക്കയറ്റം, വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ 530 മെഗാവോട്ട് മടക്കി നൽകേണ്ടി വരുന്നതും പ്രതിസന്ധി കൂട്ടിയെന്ന് മന്ത്രി. സംസ്ഥാന BJPയിലെ ഫണ്ട് തട്ടിപ്പിൽ വെട്ടിലായ നേതൃത്വം. സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. ഇതോടെ 140 മണ്ഡലങ്ങളിലെയും ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT നൽകിയ ഹർജിയിൽ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം പരിഹരിക്കാൻ മുൻകൈ എടുക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. വിശദവാർത്ത 8 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai ഇപ്പോഴത്തെ താപനില 34 degrees Celsius, അന്തരീക്ഷ ഈർപ്പം 63%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. അങ്ങനെ മറ്റൊരു വ്യാഴാഴ്ച, ജൂലൈ 16, സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. ചരിത്രം എഴുതിയ ഒരു ദിവസത്തിലേക്ക് കൂടെ നമ്മൾ കടക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ.
1: വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് ഇത്രയും അധികം സന്തോഷമുള്ള ഒരു ഗുഡ് മോർണിംഗ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. തോറ്റു തോറ്റു തോറ്റു ഇല്ല ഇല്ല തീർന്നു തീർന്നു എന്ന് പറയുന്നിടത്ത് ലോകമേ കാണുക, ഓർത്ത് വെക്കുക, കൊടുങ്കാറ്റിൽ വിളിയാത്ത ഒരു മെസ്സി. നിങ്ങൾക്ക് ആരുണ്ട്? നമുക്ക് മെസ്സി ഉണ്ട് എന്നുള്ള ഒറ്റ ചോദ്യം ചങ്ങാതിമാരെ നമുക്ക് ഓർത്ത് വെക്കാം. മെസ്സിയെ പോലെ ഒരു ചങ്ങാതിമാരെ നമുക്ക് ജീവിതത്തിൽ ഇപ്പോൾ വേണം. മെസ്സി കൊടുക്കുന്ന ക്രോസിനെ കൃത്യമായിട്ട് ഹെഡറാക്കുന്ന ഒരു ലൗട്ടാരോ മാർട്ടിനസിനെ നമുക്ക് ജീവിതത്തിൽ.
0: കഴിഞ്ഞ ദിവസത്തെ കളി നമ്മൾ പലപ്പോഴും പറയാം, പലരും ഗോൾ അടിക്കാൻ വേണ്ടി മാത്രം ഗോൾ പോസ്റ്റിന് അടുത്ത് വെയിറ്റ് ചെയ്യുമെങ്കിൽ മെസ്സി ഗോൾ കൊണ്ട് പായുന്ന കാഴ്ചകൾ ഇന്നലെ നമ്മൾ കണ്ടു. ഇംഗ്ലണ്ട് ഒരു പക്ഷേ വിചാരിച്ചു പോയി ഒരു ഗോൾ കൊണ്ട് ഈ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക്
1: തെറ്റിയത് അവിടെയാണ്. അപ്പോഴത്തേക്ക് അവർ ഡിഫൻസിലേക്ക് പോയി ഒറ്റ ഗോൾ. അവർ ആലോചിക്കണ്ടേ, കേപ്പ് വെറുതെ തോൽപ്പിച്ച, ഈജിപ്തിനെ തോൽപ്പിച്ച, സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ച അവസാന മിനിറ്റുകളെ കുറിച്ച് അവർ മറന്നുപോയോ? അവരുടെ കോച്ച് മറന്നുപോയോ? അവർക്ക് വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസിലേക്ക് ഒരു കാരണവശാലും പോകുമ്പോഴോ ആക്രമിച്ച് കളിച്ച് കളിച്ച് കളിച്ച് തന്നെ പോകണായിരുന്നു.
0: അവര് ഒരു പന്ത് എടുത്ത് നമ്മൾ ഔട്ടിലേക്കോ അടിച്ച് കളയുമ്പോൾ അവരുടെ സന്തോഷം കണ്ടിരുന്നില്ലേ? അതാണ് അവർ അവർ ആഹ്ലാദിക്കുകയാണ്, ഞങ്ങൾക്ക് കൊടുക്കുന്നില്ലല്ലോ ചാൻസ് കൊടുക്കുന്നത്. പക്ഷേ അവർ ഒരു ഒട്ടും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ടീമായിരുന്നു അർജന്റീന. കാരണം അർജന്റീന വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഭയങ്കര എന്താ പറയുന്നത് ഒരു അനുഗ്രഹമുള്ള ടീം പോലെ തന്നെ.
1: അങ്ങനെയാണ്
0: എനിക്ക് തോന്നുന്നത്, അവർ ജയിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു ടീമായിട്ട്.
1: ഇപ്രാവശ്യം കപ്പ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അത് ലോകത്തിന്റെ നഷ്ടം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ.
0: ഇന്നലെ ഇങ്ങനെ വീട്ടിലിരുന്ന് പറഞ്ഞു, ഒന്നെങ്കിൽ അവർ കഴിഞ്ഞ വട്ടം വെച്ച് മെസ്സി നിർത്തണമായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഈ വട്ടം കളിച്ച് ഇനി കപ്പ് നേടിയില്ല.
1: നഷ്ടം ലോകത്തിനാണ് നഷ്ടം നമുക്ക് തോന്നാറില്ല. എന്തായാലും കേപ്പ് വെറുതെ, ഈജിപ്റ്റ്, സ്വിറ്റ്സർലൻഡ്, അർജന്റീന അവസാനം കളിച്ച ഈ 3 മത്സരങ്ങൾ കുറഞ്ഞ പക്ഷം ആ ഒരു തോമസ് തുഷേൽ അദ്ദേഹം ഓർത്തു വെച്ചിരുന്നെങ്കിൽ ഈ വിധം മണ്ടത്തരം കാണിക്കില്ലായിരുന്നു. കളി എഴുത്തുകാർ എഴുതുന്നത് 55-ാം മിനിറ്റിൽ അർജന്റീനയുടെ പ്രതിരോധം കുറുകെ പിളർത്തിയ ഒരു മോർഗൻ റോജേഴ്സിന്റെ 1st ഒരു ലോ ക്രോസിൽ ആന്റണി ഗോർഡന്റെ പെർഫെക്ട് ഫിനിഷ്. പക്ഷെ അപ്പോഴും അർജന്റീന കുലുങ്ങുന്നില്ല. അതും അതിനപ്പുറവും ഈ 1 മാസത്തിനുള്ളിൽ തന്നെ സ്കലോണിയുടെ പിള്ളേർ കണ്ടിട്ടുണ്ട്. ഫ്രാൻസിനെതിരെ സ്പെയിൻ കാണിച്ച 2 ഗോൾ ലീഡിലും വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യാനുള്ള ത്വര ഇംഗ്ലണ്ടിന് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഒരു ബസ് പാർക്കിംഗ് ഡിഫൻസിലേക്ക് അവർ പോയതാണ് കളി ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്ന് പോവാൻ കാരണം. കേപ്പ് വേർഡി ആയാലും ഇംഗ്ലണ്ട് ആയാലും മെസ്സിക്കും പിള്ളേർക്കും ഒരേ രീതിയാണ് എന്ന രീതിയിലാണ് കളി എഴുത്തുകാർ എഴുതുന്നത്. ആദ്യ മിനിറ്റുകളിൽ ഇംഗ്ലണ്ടിന്റെ സമഗ്ര ആധിപത്യമാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന സംശയത്തെ ബലപ്പെടുത്തുന്ന നീക്കങ്ങൾ, തുടർ നീക്കങ്ങൾ മെസ്സിയിലേക്കുള്ള എല്ലാ വഴിയും ഇംഗ്ലണ്ട് കൊട്ടിയടക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്തു, മെസ്സി ആ വഴികളിലൊക്കെ, തീകോരിയിട്ട വഴികളിലൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് അതിലൂടെ കടന്നു വന്നിട്ട് എനിക്ക് ആ ക്രോസ് ചിന്തിക്കാൻ പറ്റുന്നില്ല. എത്ര പേരെ മറികടന്നിട്ടാണ് അത് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ.
0: അത് മെസ്സി ഓരോ വട്ടവും കോർണർ എടുക്കാൻ ഒരുപാട് കോർണേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ വട്ടം കോർണർ എടുക്കാൻ പോകുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതാ വന്ന് ഹെഡ് ചെയ്തേക്കുന്ന രീതി, ഒരു മെഷീൻ വന്ന് ബും അടിക്കുന്ന പോലെ, എത്ര
1: പെർഫെക്റ്റ് എപ്പിക് ക്രോസ്. അതിന് ഏറ്റവും നല്ല ഹെഡറുകളുടെ ഹെഡർ എന്നാണ് ആ കമന്ററി പറയുന്നത്. ഹെഡേഴ്സ് ഓഫ് ഹെഡർ എന്ന് പറയുന്നത് നമുക്കത് കേൾക്കുമ്പോൾ ഉള്ളൊരു ഉൾപ്പുളകം. ഒരു കളിയിൽ തോറ്റു, അവസാന മിനിറ്റിലേക്ക് വരെ ഇവർക്ക് ഇത് നിർത്താൻ പറ്റൂ, ഇങ്ങനെ നമ്മൾ ചങ്കിടിപ്പേറ്റിട്ട് എന്തിനാ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ത്രില്ലർ നമ്മൾ ചില സിനിമകൾ കാണാറില്ലേ, ത്രില്ലർ സിനിമകൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് തീർന്ന് തീർന്ന് തീർന്ന് തീർന്ന് ക്ലൈമാക്സ്, ആന്റി ക്ലൈമാക്സ്.
0: 90th മിനിറ്റിൽ 2nd ഗോളും അടിച്ചപ്പോഴത്തേക്ക് ഇംഗ്ലണ്ടിന് പിന്നെ ഒന്നും ഇല്ല പറയാം.
1: ഇംഗ്ലണ്ട് ഇത് ഇറന്ന് വാങ്ങിയ തോന്നിയാണ്.
0: 7 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനൊന്നും ഒന്നും ചെയ്യാനില്ല. പിന്നെ 10 മിനിറ്റ് വരെ ആയി എക്സ്ട്രാ ടൈം വന്നിട്ട് പോലും ഒന്നും കാര്യമില്ല.
1: മാത്രമല്ല ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ, ഇംഗ്ലണ്ടിനോട് ഇതുവരെ മെസ്സി കളിച്ചിട്ടില്ല, ഇംഗ്ലണ്ടിനോട് ഇതുവരെ മെസ്സി കളിച്ചിട്ടില്ല. പക്ഷെ ഇംഗ്ലണ്ട് ഒരു കാര്യം പറഞ്ഞു, അവരിതുവരെ മെസ്സിയോട് കളിച്ചിട്ടില്ല. എന്തായാലും അവരിനി മറക്കില്ല ഞങ്ങൾ കളിച്ചത് ആരോടാണ്, ഫുട്ബോളിന്റെ ദൈവത്തോടാണ്. അർജന്റീനയുടെ എതിരാളികൾ മുഴുവനും, ഫാൻസുകൾ മുഴുവൻ ദൈവത്തോട്, ദൈവവിശ്വാസികളായവർ മുഴുവനും ദൈവത്തോട് പ്രാർത്ഥിച്ച് അർജന്റീന ഒന്ന് തോക്കണേ, മെസ്സി ഗോൾ അടിക്കില്ലേ. പക്ഷെ അവർ പ്രാർത്ഥിച്ചത് ആരാണ്, ഫുട്ബോളിന്റെ ദൈവത്തോടാണ്. അതാണ് അതിന്റെ ഒരു തമാശ എന്ന് പറഞ്ഞു. എന്തായാലും ഇംഗ്ലീഷ് പട കണ്ടു ദൈവത്തിന്റെ ഇടംകാൽ വിസ്മയം. പാളിയത് പ്രതിരോധിച്ച് ജയിക്കാമെന്ന കണക്ക് കൂട്ടലോ. ഇന്ന് നമ്മൾ മുഴുവനായിട്ടും പറയുന്നത്, കൂടുതൽ സമയം പറയുന്നത് ഫുട്ബോളിനെ കുറിച്ചാണ്. കാരണം ഇനി ഒരു ഞായറാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ഫുട്ബോളിനെ കുറിച്ചുള്ള എല്ലാ കാഴ്ചകളും എല്ലാ സന്തോഷങ്ങളും അസ്തമിക്കുകയാണ്. ക്ലബ് ഫുട്ബോൾ ഉണ്ട് തീർച്ചയായിട്ടും, അത് ഫോളോ ചെയ്യുന്നവർക്കറിയാം. ലോക ഫുട്ബോൾ ഇതിനിടയിൽ ഒന്നുമല്ല എന്ന്. എങ്കിലും ലോകം മുഴുവൻ ആയിട്ടൊരു പന്തിന് പിന്നിൽ പറയുന്നത് ഈ 4 കൊല്ലം കൂടുമ്പോഴാണ്. സാൾട്ടൻ ഇബ്രഹിമോവിച്ച് പറഞ്ഞത് കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ഇംഗ്ലണ്ടുകാർ ദൈവത്തിന്റെ കൈ മാത്രമല്ല ഇടംകാലം കണ്ടു ആ 2 അസിസ്റ്റിൽ. പണ്ട് മറഡോണയുടെ സംഭവത്തിലാണ് ആ പിന്നെ കൈ തട്ടിയിട്ടുള്ള ഗോള്. ഇപ്പൊ അവർ ഇടംകാലം കണ്ടു, ഇടംകാലം കൊണ്ടുള്ള ഒരു ഗോളും കണ്ടു. മെസ്സിപ്പടയെ പൂട്ടാൻ വന്ന ഇംഗ്ലണ്ട് തോൽവിയോടെ മടങ്ങുന്നു. വീണ്ടും ഒരു അവിശ്വസനീയ തിരിച്ചുവരവ്. കപ്പ് ബാക്ക് ടു ഹോം എന്നല്ലേ പറഞ്ഞു, ഇപ്പൊ അതിന് കൊടുത്തേക്കുന്നത് ദേ ആർ ഗോയിങ് ടു ഹോം. എന്തായാലും തോറ്റവരെ ബഹുമാനിക്കാൻ കൂടി നമ്മൾ പഠിക്കണം. ഇംഗ്ലണ്ട് ഇതുവരെ വന്ന ആ വഴികളൊക്കെ നല്ലതായിരുന്നു. ഇന്നും അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ജയിച്ച് കയറാമായിരുന്നു. അവരുടെ തന്ത്രങ്ങൾ പാളിയതെന്ന് വെച്ചാൽ പ്രതിരോധത്തിലേക്ക് പോയി എന്നതും അവസാന മിനിറ്റിൽ ജയിച്ചു കയറുന്ന അർജന്റീനയെ അവർ ഓർത്തില്ല എന്നിടത്തുമാണ് ഇംഗ്ലണ്ടിന്റെ പരാജയം വന്നത്. നമുക്കിനി ഒരു അവിശ്വസനീയ ഫൈനലാണ് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്, സ്പെയിൻ അർജന്റീന. ആ കുഞ്ഞിനെ എടുത്തിട്ട് ഒരു പരസ്യത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരു മെസ്സിയുടെ ചിത്രമുണ്ട്, ലമിൻ യമാൽ. ആ കുഞ്ഞാണ് ഇനി നേർക്ക് നേർ ഒരു പോരാട്ടത്തിന് വിശ്വ മൈതാനത്ത് വരുന്നതെന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ ലോകം എന്തൊക്കെ കൗതുകങ്ങളും എന്തൊക്കെ അത്ഭുതങ്ങളുമാണ് നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു വികാരത്തിന് നമ്മളെ ഇങ്ങനെ യുണൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ലോകത്തിന്റെ കാസർഗോഡ് ഇരിക്കുന്നതോ കണ്ണൂർ ഇരിക്കുന്നതോ തിരുവനന്തപുരത്ത് ഇരിക്കുന്നതോ ഒരു ഗ്രാമത്തിലിരിക്കുന്ന മനുഷ്യരും ഇങ്ങനെ യു എയിൽ ഇരുന്നിട്ട് ദുബായിൽ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുന്നു, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, യു എ അടക്കമുള്ള ഗൾഫ് രാജ്യം, എല്ലാ സ്ഥലത്തും ഒരേ വികാരത്തോടെ നമ്മൾ അർജന്റീനയ്ക്ക് പിന്നിലാണ് നിൽക്കുന്നു, കുറെ പേര് ബ്രസീലിന് പിന്നിലാണ് നിൽക്കുന്നു, സ്പെയിനിന് വേണ്ടിയിട്ട് വാദിക്കുന്നു. ഇതിനൊടുവിലൊക്കെ നമ്മുടെ ഉള്ളിലെ സന്തോഷം എന്താണ്? ഫുട്ബോളിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ കാണാൻ നമുക്ക് പറ്റുന്നു എന്നുള്ളത് മാത്രമാണ് ഈ കളിയുടെ ഒരു അവസാനം. ഇതിന്റെ ഒടുവിലൊക്കെ നമ്മൾ ഫാൻ ഫൈറ്റ് ഒക്കെ തീരും. ഇതൊക്കെ കുറച്ച് നൈമിഷികമായിട്ട് കുറച്ച് നേരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാനുള്ളത് മാത്രമായിട്ട് എടുക്കുക. നല്ല ഫുട്ബോളിന്റെ ഏറ്റവും നല്ല മുഹൂർത്തമാണ് ഞായറാഴ്ച നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് മെസ്സി ഇരിക്കുന്നു, മറുഭാഗത്ത് ലമിൻ യമാലിന്റെ സ്പെയിൻ പടയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മുൻ ലോക ചാമ്പ്യന്മാരാണ്, നിലവിലെ ചാമ്പ്യന്മാരാണ്, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്, വിജയം അവർക്ക് എന്ന രീതിയിൽ തന്നെയാണ് 70% കാണുന്നത്. പക്ഷേ സ്പെയിൻ പോരാട്ട വീര്യമുള്ളവരാണ്, ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ അവരും പോകുമ്പോൾ തീപ്പാറും ചൂടേറിയ ഒരു പോരാട്ടം. ജയിച്ചില്ലെങ്കിൽ, അർജന്റീന ജയിച്ചില്ലെങ്കിൽ നഷ്ടം നമുക്കാണ്. സ്പെയിൻ ജയിച്ചു കഴിഞ്ഞാൽ ലോക ഫുട്ബോളിന് അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയും ആയിരിക്കും
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും വളരെ നല്ലൊരു കളിയാണ് കഴിഞ്ഞ ദിവസം, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് കൂടെ ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഇനി എന്തായാലും ഞായറാഴ്ച അതാർക്കാം, ശനിയാഴ്ച ലൂസേഴ്സ് ഉണ്ട്, പക്ഷെ എന്തായാലും ഞായറാഴ്ചത്തെ ആ ഒരു വശിയേറെ കളി എനിക്കൊന്ന് വേൾഡ് കപ്പിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് ആയിരിക്കും കാണാൻ പോകുന്നത്. അത് എല്ലാവിടും എനിക്കൊന്ന് എല്ലാ ലോഞ്ചുകളും എല്ലാ സ്ക്രീൻ സ്ഥലങ്ങളും ഫുള്ളായിരിക്കും ആ ഒരു കളി കാണാനായിട്ട്.
1: ശരിക്കും ഇപ്പോഴും ഈ അർജന്റീനയെ റഫറി പിന്നെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ വിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് കേട്ടോ.
0: പക്ഷേ റഫറി ഒക്കെ മാറ്റിയിരുന്നല്ലോ,
1: എല്ലാം മാറ്റിയിരുന്നു. അർജന്റീനയുടെ മറ്റൊരു തകർപ്പൻ തിരിച്ചുവരവിന് കൂടിയാണ് ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള സെമി ഫൈനൽ സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിന്റെ ഭൂരിഭാഗം സമയം പിന്നിൽ നിന്ന ശേഷമാണ് മെസ്സിപ്പട ഇംഗ്ലണ്ടിനെ തകർത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ലോകകപ്പ് ഫൈനലിലേക്ക് മുന്നേറിയത്. മുൻ മത്സരങ്ങളിലേതുപോലെ തന്നെ ഈ മത്സരത്തിലും റഫറിങ് തീരുമാനങ്ങളെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നു. ഇംഗ്ലണ്ടിന് ഒരു മഞ്ഞക്കാട് മാത്രം ലഭിച്ചപ്പോൾ അർജന്റീനയ്ക്ക് 3 മഞ്ഞക്കാടെങ്കിലും കണ്ട സ്ഥലത്ത് ചില തീരുമാനങ്ങൾ ഇംഗ്ലീഷ് ആരാധകരെ ചൊടിപ്പിച്ചു എന്നാണ് പറയുന്നത്. എൻസോ ഫെർണാണ്ടസ് എലിയറ്റ് ആൻഡേഴ്സിനെ ഫൗൾ ചെയ്തതിന് കാർഡൊന്നും നൽകാതിരുന്നത് 1. അർജന്റീനയുടെ സമനില ഗോളിന് വഴിയൊരുക്കുമ്പോൾ മെസ്സി ഓഫ് സൈഡ് ആയിരുന്നുവെന്നും കളിയുടെ ഇഞ്ചുറി ടൈമിൽ മെസ്സി ഡിജസ്പെൻസറിനെ ഫൗൾ ചെയ്ത ശേഷമാണ് അർജന്റീനയുടെ വിജയ ഗോൾ പിറന്നതെന്നും ഒരു വിഭാഗം ആരാധകർ ഇപ്പോഴും ആരോപിക്കുന്നുണ്ട്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഫൗളുകളിലൂടെയാണ് പരസ്പരം നേരിട്ട്. നമുക്ക് ഗുസ്തിയാണോന്ന് തോന്നി അല്ലേ, ഇടയ്ക്കൊരു സമയത്ത് ഇവരെന്തായി കാണിക്കുന്നതെന്ന്. മെസ്സിയെ ഫൗൾ ചെയ്തതിന് ഇംഗ്ലണ്ടിന്റെ എലിയറ്റ് ആൻഡേഴ്സിന് മഞ്ഞക്കാട് ലഭിച്ചു. വലിയ ഗോളവസരങ്ങളൊന്നുമില്ലാത്ത അവസാനിച്ച ആദ്യ പകുതിക്ക് ശേഷം 55 മിനിറ്റിൽ ഇംഗ്ലണ്ടാണ് ലീഡ് നേടിയത്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ തുടക്കമിട്ട നീക്കത്തിനൊടുവിൽ മോഗൻ റോജേഴ്സ് നൽകിയ ക്രോസാണ് നഹുവൽ മോളിനെ മറികടന്ന് ആന്റണി ഗോൾഡൻ വലയിൽ എത്തിച്ചത്. എന്തായാലും ആ സമയത്തൊക്കെ പ്രീ ക്വാർട്ടറിൽ ഇതേ സ്റ്റേഡിയത്തിൽ വെച്ച് ഈജിപ്തിനെതിരെ 2 പിന്നിൽ നിന്ന ശേഷം തകർപ്പൻ തിരിച്ചുവരവ് നടത്തിയ ചരിത്രമുള്ള അർജന്റീന ഇവിടെയും അത് ആവർത്തിച്ചു. പക്ഷേ എവിടെയൊക്കെയോ മെസ്സിയല്ല റഫറി കളിച്ചില്ലേ എന്നൊരു സംശയമാണ് നമ്മുടെ ഒരു വിഭാഗം ആരാധകർ ഉന്നയിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. അർജന്റീനയിൽ നിന്ന് ഈ ലോകകപ്പ് ഒന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് 75 പേർ ഒപ്പിട്ടുള്ള ഒരു നിവേദനം അതിന്റെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് 75 പേർക്ക് അർജന്റീനയിൽ ഒഴിവാക്കണം നിവേദനം കൊടുക്കാൻ പറ്റും. പക്ഷേ കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ ഹൃദയത്തിൽ നിന്ന് മെസ്സിയെയും അർജന്റീനയും ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്നതാണോ ചങ്ങാതി?
0: തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റേഡിയം നോക്കുകയാണെങ്കിൽ ലാലേട്ടനുണ്ട്, നമ്മുടെ സ്റ്റീഫൻ ഡേവിസ് ഉണ്ട്, ഐ എം വിജയൻ ഉണ്ട്, അതുപോലെ തന്നെ മാധവൻ ഉണ്ട്, നമ്മുടെ ഏഷ്യാനെറ്റിന്റെ, അങ്ങനെ കുറെ അധികം ആളുകൾ സമ്പന്നമായിട്ടുള്ള ഒരു സ്റ്റേഡിയം കൂടെയായിരുന്നു. എന്താണെങ്കിലും ഫുട്ബോൾ ലോകത്തിന്റെ ആ ഒരു രസം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. എന്തായാലും അർജന്റീന ജേഴ്സി മേടിച്ചവർക്കൊക്കെ ഇപ്പൊ ലാഭമായി.
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മളിപ്പോ ആ ഒരു രാജ്യത്തിന്റെ ഫാൻ അല്ലെങ്കിൽ കൂടിയും നമ്മൾ അർജന്റീനയുടെ, സത്യം അർജന്റീനയുടെ ഫാൻ തന്നെ ആയി പോകുന്നുണ്ട് നമ്മളിടയ്ക്ക്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം ഉണ്ടെങ്കിലും അവരുടെ ഒരു കളി അഴക് എന്ന് പറഞ്ഞാല് അവര് വിട്ടുകൊടുക്കൂല. അവസാന ശ്വാസം വരുമ്പോ അത് പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറഞ്ഞാല് അർജന്റീന 2 പിന്നിൽ നിൽക്കുന്നത് നിങ്ങൾ വിചാരിച്ചോ തോൽക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിക്കാനാണ് അവർക്കൊരു ക്ലാസ് മാസ് കംബാക്ക് നടത്തണം, ഒരു മാസ് സിനിമ പോലെ അവർക്ക്. ജനങ്ങൾ ഇത്ര കോടിക്കണക്കിന് മനുഷ്യർ തങ്ങളെ നോക്കുന്നുണ്ട്, അപ്പൊ ചില്ലറ കാര്യങ്ങൾ കാണിച്ചിട്ട് പോയാ പോരാ, ഇതിനൊരു ഒരു ഒരു ഒരു സിനിമാറ്റിക് ബ്യൂട്ടി വേണം. ഇവർ ഈ സ്കലോണി സംവിധായകനാണോ എനിക്ക് സംശയമുണ്ട് കേട്ടോ. അതിനനുസരിച്ചാണ് കളി മെനയുന്നത് ആ മനുഷ്യൻ.
0: എനിക്ക് പലപ്പോഴും അർജന്റീന തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ കോഴിക്കോട് നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ റോഡ് സൈഡിൽ നെറ്റ് ഇട്ടിട്ടുള്ള ഫുട്ബോൾ കളി ഉണ്ടല്ലോ, അതായത് വേണ്ടപ്പോ മാത്രം കുതിച്ചു വരുന്ന ചില കളി ടീമിനെ, അതേപോലെ തന്നെയാണ് അർജന്റീന. വേണം വേണം വേണമെങ്കിൽ കളിക്കാം, എങ്കിൽ മാത്രം കളിക്കുന്ന ഒരു ടീം. അത് എന്താ പറയുക, ജയമുറപ്പ് ജയിക്കാൻ വേണ്ടി കളിക്കുകയാണ്. അത് സ്ട്രാറ്റജി അനുസരിച്ച് അവർ ചെയ്യും.
1: ശരിക്കും എനിക്കതിൽ അവരുടെ പിന്നെ കോച്ചിനെയാണ് സ്കലോണിക്ക് ഒരു വലിയ സല്യൂട്ട് ആണ്. എങ്ങനെയാണ് അദ്ദേഹം കഴിഞ്ഞ കളിയിലെ തന്ത്രമല്ല ഈ കളിയിലേക്ക് വരുന്നത്, തന്ത്രങ്ങൾ മെനയുന്നതിലും ആ മെനയുന്ന തന്ത്രം അതേപോലെ. ഇപ്പൊ നല്ലൊരു സംവിധായകനായതുകൊണ്ട് കാര്യമില്ലല്ലോ, നല്ല ആക്ടേഴ്സിനെയും കിട്ടണമെന്ന് പറഞ്ഞ പോലെ കൃത്യമായിട്ട് കൊടുക്കുന്ന ആ ലൗട്ടാരോ മാർട്ടിനസ് അവിടെ ഉണ്ട് എന്ന് മെസ്സിക്ക് അറിയാം. ആ സൈഡിൽ നിന്ന് ആ ക്രോസ് കൊടുക്കുമ്പോൾ ഇത്രയും കളിക്കാരുടെ മുന്നിൽ കൂടി പോട്ട് ആ ഹെഡറും ഇങ്ങനെ തീച്ചൂള പോലെ ഇതിലേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. വി ആർ ബ്ലെസ്ഡ് എന്ന് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം. ലോക ഫുട്ബോളിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
0: ഇംഗ്ലണ്ടിന്റെ കോച്ച് അവിടെ നിന്ന് ഓരോന്ന് എഴുതുന്നുണ്ട്, അവസരം കേട്ടത് പേപ്പർ തീർന്ന് കയ്യിൽ എഴുതുന്ന.
1: ശരിക്കും പക്ഷെ എന്തായാലും ഇംഗ്ലണ്ട് ലോക ഫുട്ബോളിന്റെ ഈ അവസാനം വരെ എത്തിയല്ലോ. നന്നായിട്ട് അവർ കളിച്ചു. എന്തായാലും ലൂസേഴ്സ് ഫൈനലിൽ ഇനി ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടമാണ്. അതിൽ കൃത്യമായിട്ട് ഫ്രാൻസ് ജയിച്ചു.
0: എന്തായാലും നമ്മുടെ ഇവിടുത്തെ പ്രെഡിക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ രാവിലെ എല്ലാവരും ഫിഫ
1: എന്താണ് എന്താണ് ഇങ്ങോട്ട് വന്ന് എല്ലാവർക്കും സമ്മാനം തരാം.
0: പക്ഷെ ഈ പ്രെഡിക്ഷൻ നേരത്തെ എഴുതിയിട്ടവരെ ഞാൻ
1: കണ്ടിട്ടുണ്ട്.
0: അപ്പൊ എന്താണേലും അടിപൊളി. നിങ്ങൾ സ്റ്റിൽ തുടരുക എന്നുള്ളൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ എത്ര മെസ്സേജ് അയച്ചാലും റാൻഡമൈസർ പിക്ക് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ആ കൈതറ സമ്മാനങ്ങൾ കിട്ടാൻ പോകും.
1: അതിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി നമ്മൾ ഞായറാഴ്ച ആഘോഷമാക്കുമല്ലേ. അക്ഷയ ഫൈനലാണ് നമ്മുടെ.
0: തിങ്കളാഴ്ച പുതുവതി കൊടുക്കണമായിരുന്നു സത്യം
1: പറഞ്ഞാൽ. രാജ്യങ്ങൾ അർജന്റീന വിജയിച്ചതിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചു. 4 കൊല്ലം കൂടുമ്പോൾ ഒരു അവധിയല്ലേ. അതിനെന്താണ്, പ്രത്യേകിച്ച് തിങ്കളാഴ്ചയാണ് വരുന്നത്. ഇത് എനിക്കൊന്നും മിക്കവാറും ആരും ഓഫീസിൽ പോകാനുള്ള സാധ്യതയില്ല. അർജന്റീനക്കാർ മുഴുവൻ സന്തോഷം കൊണ്ടുപോകും. കാരണം എതിരാളികളെ ഓഫീസുകളിൽ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഓഫീസിൽ എതിരാളികൾ വളരെ കൂടുതലാണ്. ഒരാളാണ് വിജയി. നമ്മുടെ തമിഴിൽ ഇവിടെ ആയിട്ട് ആകെ 2 അർജന്റീനൻ ഫാൻസ് മാത്രമല്ല, അതിൽ ഒരാൾ തന്നെ എങ്ങനെയോ അർജന്റീന ആയതാണ്. എല്ലാവർക്കും ഓരോ ജേഴ്സി കൊടുത്തപ്പോ ബാക്കി ഒരു ജേഴ്സി വന്നു. ആ ജേഴ്സി ആർക്ക് കൊടുക്കുന്നത്? ഞാൻ എടുത്തേക്കാം, ഞാൻ അർജന്റീന ആയേക്കാന്ന് പറഞ്ഞ നമ്മുടെ നിത്യ അങ്ങനെ അർജന്റീന ആയ വ്യക്തിയാണ് സുഹൃത്തുക്കൾ. അങ്ങനെ നിലവിൽ ഞങ്ങൾക്ക് അർജന്റീനക്കാർ ഈ ഓഫീസിലില്ല. പക്ഷെ ഞങ്ങള് നാളെ ഞായറാഴ്ച അർജന്റീനക്ക് പിന്നിൽ അണിനിരക്കുന്നവരുണ്ട്, സ്പെയിനിന് പിന്നിൽ അണിനിരക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഒന്ന് മാത്രമാണ്, നല്ലൊരു ഫുട്ബോൾ ആസ്വദിക്കുക. അത് അർജന്റീന ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ, മോശമായിട്ടുള്ള ഒരു ഫാൻ ഫൈറ്റിലേക്കും പോവാതെ നന്നായി കളിക്കുന്നവർ മെസ്സി അപ്പോഴൊരു കിരീടം പിടിച്ചിരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതേ മെസ്സിക്ക് തന്നെ ലമിൻ യമാലിന്റെ കയ്യിൽ ആ ഒരു കിരീടം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനും വിഷമം ഉണ്ടാവും തോന്നില്ല. പക്ഷെ ഒരു നല്ല യാത്രയായപ്പോൾ മെസ്സിക്ക് ഒന്നുകൂടെ ആ കിരീടവും ചേർത്ത് പിടിച്ചു പോകുന്നതിന് കാണാൻ ഒരു അഴകുണ്ടാവും.
0: തീർച്ചയായിട്ടും ലൂസേഴ്സ് ഫൈനലും നമുക്ക് ആക്ച്വലി എംബാപ്പെ ആയിട്ടും അതുപോലെ തന്നെ ഇംഗ്ലണ്ടുമായിട്ടും നല്ലൊരു മാച്ച്,
1: നല്ല മാച്ച്. ഫ്രാൻസ് ജയിക്കാനാണ് സാധ്യത അതിൽ
0: തീർച്ചയായിട്ടും. എന്നാലും ഫൈനൽ നമ്മൾ ഉറ്റുനോക്കുന്നു. ഇനി എന്താണേലും നല്ലൊരു ഫിഫ വേൾഡ് കപ്പ് സീസൺ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. ഒട്ടും നിരാശപ്പെടുത്താതെ ഓരോ കളിക്കാരും നല്ല രീതിയിൽ കളിച്ചു വന്നേക്കുന്ന ഒരു സീസൺ.
1: ഞങ്ങളുടെ ശ്രോതാക്കളോട് ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഞങ്ങളെ കാണുന്നവരോടും ശ്രോതാക്കളോടൊക്കെ. ഞങ്ങൾ ഇത് തുടങ്ങിയ ദിവസം മുതൽ ഓരോ ഫുട്ബോൾ മത്സരങ്ങളും നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ കളി പറച്ചിലുകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഏതെങ്കിലും പക്ഷം പിടിച്ച് വിരോധം വരുന്ന പണ്ട് SSLC ബുക്കിൽ മറ്റേതിലെ ഓട്ടോഗ്രാഫിൽ ഇരുന്ന പോലെ വിരോധ മനസ്സേ വിരോധം വരുതേ, വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങളോട് വിരോധം വേണ്ട. നമുക്ക് എല്ലാവർക്കും ഒരു ഫാനിസവും ഫാൻ ഫൈറ്റും ഒക്കെ കാണും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ നല്ല കളികൾ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൽ തെറ്റുകൾ വന്നിട്ടുണ്ടാവും, പക്ഷം പിടിക്കൽ ഉണ്ടായിട്ടുണ്ടാവും. അതെല്ലാം ഈ ഒരു മാസത്തെ രസകരമായിട്ടുള്ള കാര്യം മാത്രമായിട്ട് എടുത്തിട്ട് നിങ്ങൾ കളിയുക. ഒപ്പം നമ്മൾ പറഞ്ഞ കളി അഴകിനെ കുറിച്ചോ കളി എഴുത്തിനെ കുറിച്ചോ കളി പറച്ചിലുകളെ കുറിച്ചോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ നല്ല വാക്കുകളാണ് അടുത്ത കളി പറച്ചിലുകൾക്ക് ഞങ്ങൾക്ക് ഊർജ്ജം തരുന്നത്.
0: ഒരു പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ടീമിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത്
1: പറഞ്ഞിട്ടില്ല.
0: നമ്മൾ ഓരോ കളിയെ നമ്മൾ കീറി മുറിച്ചതാണുള്ളത്.
1: അങ്ങനെ ഞങ്ങൾക്ക് വലിയ ഫാൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് അർജന്റീന ഇത്ര നേരം വാനോളം പുകഴ്ത്തേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അർജന്റീന നമ്മളുടെ ആരുടെയും പുകഴ്ത്തലുകൾക്ക് എത്രയോ മുകളിലാണ്. അതിലും മുകളിൽ അവർക്കൊരു മെസ്സി ഉണ്ട്, കാറ്റുപോലെ കൊടുങ്കാറ്റ് പോലെ തീയായി വരുന്ന കൂട്ടുകാരനായിട്ട് വരുന്ന ഒരു പ്ലേ മേക്കർ ആയിട്ട് വരുന്ന ലോകത്തിന്റെ ആ മനുഷ്യനടുത്ത് ഞായറാഴ്ച കളി നിർത്തുന്നു എന്ന് പറയുമ്പോണ്ടല്ലോ ഇപ്പോഴേ ഹൃദയം തീർന്നു പോയതുപോലെയാ, നിൽക്കുന്നത് പോലെയാ, കാറ്റില്ലാതെ പോകുന്ന പോലെ, ലോകം നിശ്ചലമാകുന്ന പോലത്തെ ഒരു ഒരു ഒരു നിശ്ചലാവസ്ഥ നമുക്ക് എല്ലാവരും ഒരു സങ്കടത്തിലേക്കായിരിക്കും. ഞായറാഴ്ച അർജന്റീന ജയിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു സങ്കടമുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മൾ സംതിങ് ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷനിൽ നിന്ന് നിർത്തിയിട്ട് പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ വിഷമം അറിയുന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ ഇതുപോലെ ഒരു വട്ടം ഞാൻ റേഡിയോ നിർത്തി ഞാൻ കാനഡയിലേക്ക് പോയതാ. എന്റെ ലാസ്റ്റ് ഷോ അത് കഴിയുമ്പോ ഉണ്ടല്ലോ ഒരു ശൂന്യത വരും. ഞാനത് ഇപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഈ ഞായറാഴ്ചത്തെ കളി അവസാന വിസിൽ മുഴയും കഴിയുമ്പോൾ എന്തായിരിക്കും മെസ്സിയുടെ മനസ്സിൽ വരുന്ന ആ ഒരു ഒരു ബ്ലാങ്ക് ആണ് അല്ലേ, ഇനി ഞാൻ ഇല്ലല്ലോ എന്നുള്ള ഒരു ആ ഒരു ഒരു ഭയങ്കര വല്ലാത്തൊരു മൊമെന്റ് ആണ് അത്. അത് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് നമുക്കറിയില്ല
1: എങ്ങനെയാണ്. ലോക ഫുട്ബോളിന്റെ മറ്റേ ക്ലബ് ഫുട്ബോളിലൊക്കെ അധികം ഉണ്ടെങ്കിലും ഈ വിശ്വ മൈതാനത്ത് ഇത്രയും മനുഷ്യരുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ ഇനി പന്തുരുട്ട മെസ്സി ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴേ കരച്ചിലും സങ്കടമൊക്കെ വരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ പണ്ട് വിരമിച്ചപ്പോഴും ഇതേ അവസ്ഥയായിരുന്നു, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് മത്സരം വിരമിക്കുന്നു, ആ വേദിയെ ലോകത്തെ നമ്മുടെ ഇന്ത്യ അഭിവാദ്യമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഒരു തലമുറ മുഴുവൻ ഇരുന്ന് കരയുകയായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ഇനി ഇല്ല, ഇനി പന്ത് ഇനി ബാറ്റുമായിട്ട് അദ്ദേഹം ക്രീസിലില്ല എന്ന് പറയുന്നതിന് സമാനമായിട്ട് ചിലപ്പോൾ അതിനും മേലെയായിട്ട് മെസ്സി ആരാധകരൊക്കെ ലോകത്ത് ഉണ്ടാകാം. കാരണം കാൽപന്തിനാണല്ലോ കൂടുതൽ ആരാധന. മെസ്സി കളി നിർത്തുന്നു എന്ന് പറയുമ്പോൾ, കളി നിർത്തുന്നില്ല പക്ഷെ ലോക ഫുട്ബോളിൽ ഇല്ല എന്ന് പറയുമ്പോൾ അത് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും എല്ലാ മനുഷ്യർക്കും ഒരാൾക്കും മെസ്സി അറിയാത്തത് ഈ ഏതെങ്കിലും രാജ്യത്തുണ്ടോ എന്ന് സംശയമാണ്. അവർക്ക് എല്ലാവർക്കും സങ്കടമാണ്. എന്തായാലും ആ സങ്കടത്തിൽ സന്തോഷം ചാലിച്ചുകൊണ്ടുള്ള ഒരു സങ്കടമാവട്ടെ, കാരണം കിരീടം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പോക്കാവട്ടെ. എന്തായാലും ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഗൾഫിലെ വാർത്തകളുണ്ട്, നമ്മുടെ കേരളത്തിലെ വാർത്തകളുണ്ട്, ഇന്ത്യയിലെ വാർത്തകളുണ്ട്, പ്രവാസികൾക്കായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. നമുക്കിതിനെ തിരിച്ചടി എന്നും പറയാം, അനുകൂലം എന്നും പറയാം, അങ്ങനത്തെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. പാസ്പോർട്ട് പുതുക്കൽ വൈകിയേക്കും, അൽഹിന്ദിന്റെ കോൺസുലാർ സേവനങ്ങളുടെ കരാർ റദ്ദാക്കിയിട്ടുണ്ട് ഡൽഹി ഹൈക്കോടതി എന്ന് പറയുന്ന ഒരു വാർത്ത. അൽഹിന്ദിന് ഇനിയില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പക്ഷെ അപ്പോഴും ചെറിയൊരു ആശ്വാസമായിട്ട് നമുക്ക് എടുക്കേണ്ടത് BLS ആയിരുന്നു സേവനങ്ങൾ നൽകിയത്. അതുവരേക്കും പുതിയ കമ്പനി വരുന്ന റീടെൻഡർ നടത്തി വരുന്ന വരേക്കും അത് BLS ചെയ്യാമെന്ന് ഹൈക്കോടതി ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്.
0: ഇത്രയോ അടുത്ത കാരണം ഇപ്പൊ നമുക്ക് ഒരാൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, എന്റെ പേര് ഉല്ലാസ് ആണ്, റാസൽ കൈമെന്നാണ്, ഈ പാസ്പോർട്ട് സർവീസിനെ സംബന്ധിച്ചാണ് ഈ അൽഹിന്ദ് ക്യാൻസൽ ആയല്ലോ, എവിടാണ് ഞാൻ പോകേണ്ടത്, ആരെയാണ് കോൺടാക്ട് ചെയ്യുന്നത്.
1: ഉല്ലാസ്, നിലവിൽ നമുക്കൊന്നും ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. BLS കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വിച്ച് ഇട്ട പോലെ BLS അടുത്ത ദിവസം തന്നെ ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റില്ല. നിലവിൽ വളരെ അടിയന്തര കേസാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പൊ തുടരുന്ന പോലെ എംബസിയെയും കോൺസുലേറ്റിനെയും സമീപിക്കാം. എംപോർട്ടൽ, അതായത് പാസ്പോർട്ടിന് നമ്മൾ ബുക്ക് ചെയ്യുന്ന ഒരു പോർട്ടൽ ഉണ്ടല്ലോ, അതിൽ കയറിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യാൻ നമ്മുടെ വിവരങ്ങളൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബുക്ക് പാസ്പോർട്ട് ഇന്ത്യ UAE എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുക. അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ എംബസിയിലോ കോൺസുലേറ്റിലേക്ക് പോവുക എന്നതാണ് നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിട്ട് BLS ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും. ഇനി മുതലുള്ള അപേക്ഷകൾ അവിടെ കൊടുക്കണമെന്ന് എംബസിയും കോൺസുലേറ്റും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇപ്പൊ എനിക്ക് 10, 12, 13 ദിവസമായിട്ടും പാസ്പോർട്ട് കിട്ടാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാനിപ്പോഴും എംബസിയും കോൺസുലേറ്റിനെ വിശ്വസിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് ഞാൻ കൊടുത്തത് അവിടെയാണ്, എനിക്കത് പിന്നെ റിന്യൂ ചെയ്തതിന്റെ ചുമതല എംബസിക്കും കോൺസുലേറ്റിനാണ്. അപ്പൊ അതാണ് നിലവിലെ സാഹചര്യം. ഇപ്പോൾ ധൃതി കൂട്ടിയിട്ട് ആരെങ്കിലും ഒരു മാസം രണ്ടു മാസം ഒക്കെ നിങ്ങളുടെ പാസ്പോർട്ടിന് വാലിഡിറ്റി ഉള്ളവർ ധൃതി കൂട്ടരുത്. പക്ഷെ അപ്പോഴും എനിക്കറിയാം വിസ ചേഞ്ച് വരുന്നവർ, പുതിയ ജോലിയിലേക്ക് കയറുന്നവർക്ക് 6 കാലാവധിയൊക്കെ പാസ്പോർട്ടിന് വേണമെന്ന ഒരുപാട് പ്രശ്നങ്ങൾ. നിങ്ങളുടെ കമ്പനി എന്തായാലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കും, അവരത് കുറച്ചുകൂടി നീട്ടിത്തരുകയോ മറ്റോ ചെയ്യും. ഈ അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ അമിതമായിട്ടോ പാനിക് ആവേണ്ട ഒരു രീതിയിലേക്ക് നിങ്ങൾ ആരും പോകരുതെന്നേ പറയാനുള്ളൂ. ഞാൻ ഉൾപ്പെടെയുള്ളവർ പാനിക് ആവുന്നുണ്ട്, കാരണം നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ലേ, ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ പോകും എന്നൊരു ആശങ്കയൊക്കെ ഉണ്ട്. പക്ഷെ എന്തിനും ഈ ലോകത്ത് സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ഏത് വിധേനയും നമ്മുടെ നാട്ടിലേക്ക് എത്തും, ഏത് വിധേനയും നമ്മുടെ പാസ്പോർട്ട് പ്രതിസന്ധി പരിഹരിക്കും. ഇപ്പോൾ വന്ന വാർത്ത, UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെയും കോൺസുലേറ്റുകളുടെയും പാസ്പോർട്ട് വിസ സാക്ഷ്യപ്പെടുത്തൽ, അതായത് അറ്റസ്റ്റേഷൻ, കോൺസുലാർ സേവനങ്ങളുടെ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയം ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന് കരാർ നൽകിയ നടപടി കോടതി റദ്ദാക്കി. UAE അതായത് അബുദാബി, കുവൈറ്റ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ തുടങ്ങിയ ഇന്ത്യൻ മിഷനുകളുടെ കോൺസുലാർ സേവനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ ഇതോടെ അസാധുവായിട്ടുണ്ട്. 1 പുതിയ ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. അതുവരേക്കുമാണ് BLS തുടരാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നത്. പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതുവരെ ഈ സേവനങ്ങൾ നൽകിയിരുന്ന BLS ഇന്റർനാഷണൽ താൽക്കാലിക പ്രവർത്തനം തുടരും. കരാർ ലഭിച്ച അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് July 1 UAE കോൺസുലാർ അപേക്ഷാ കേന്ദ്രങ്ങൾ ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ ടെൻഡർ കൊടുത്തതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ മാർക്ക് ഇട്ടതിൽ അൽഹിന്ദിന്റെ മാർക്ക് കൂടിപ്പോയി എന്ന് മറ്റ് ടെൻഡർ നൽകിയ കമ്പനികളും ആക്ഷേപം ഉന്നയിച്ചതിനെ തുടർന്നിട്ടാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ഇങ്ങനൊരു വിധി പറഞ്ഞിരിക്കുന്നത്. ഈ വിധി രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. ഒന്ന്, അൽഹിന്ദ് എന്ന മലയാളി കമ്പനി വരുമ്പോൾ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും ചെറിയ പൈസയ്ക്ക് നമുക്ക് സേവനങ്ങൾ ലഭിക്കുമായിരുന്നു എന്ന ഒരു ആനുകൂല്യം നമുക്ക് നഷ്ടപ്പെടും. കൊണ്ടിരിക്കുകയാണ്. രണ്ട്, ബി എൽ എസ് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സേവനങ്ങൾ നൽകാൻ ഒരാൾ ഇനി ഉണ്ടല്ലോ, നേരത്തെ നൽകിയവരുണ്ടല്ലോ തൽക്കാലത്തേക്ക്. ആ താൽക്കാലിക പ്രതിസന്ധി നമ്മുടെ മുന്നിൽ മാറുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ചികിത്സിച്ചിട്ട പോലെ ഇല്ല, ഒരാഴ്ചയെങ്കിലും എടുക്കും, ഒന്ന് സാധാരണ രീതിയിലാവാം.
0: തീർച്ചയായിട്ടും ഞാൻ ഇനി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ, നമ്മുടെ പാസ്പോർട്ടൊക്കെ റിന്യൂ ചെയ്യണമെങ്കിൽ മിനിമം ഒരു വർഷം സമയമുള്ളപ്പോഴേ തുടങ്ങുക. കാരണം ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്കറിയാം 6 മന്ത്സ് വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് വേണം. ഈ വക കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു റിസ്ക്കിനും പോകേണ്ട, ഒരു വർഷം ആ ഒരു ആകുമ്പോഴത്തേക്ക് എക്സ്പയറി ഉള്ള സമയത്തേക്ക് അങ്ങ് പോയി റിന്യൂ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്.
1: ശരിക്കും നമ്മൾ വിചാരിക്കും നമുക്ക് ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ചെയ്യാം, 3 മാസം വാലിഡിറ്റി ഉണ്ടല്ലോ, 6 മാസം ഉണ്ടല്ലോ, നാട്ടിൽ പോകുമ്പോൾ ചെയ്യാം, പിന്നെ ജോലി മാറാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല, എന്റെ ജോലി സേഫാണ്, ഞാനിത് കണ്ടിന്യൂ. ഒന്നും നമ്മൾ എല്ലാത്തിലും ഒരു മുന്നോട്ട് എറിയുക എന്ന് പറയുന്നത് നല്ലോണം ഫോർസ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ നീക്കുക എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഏറ്റവും വലിയ ഇരയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മാതൃകയാക്കിയിട്ട് എടുക്കുക, അതായത് എന്നെ പോലെ ഇങ്ങനെ അവസാനത്തേക്ക് വെക്കാതെ നാട്ടിലേക്ക് പോകാൻ എനിക്ക് ഇനി ഒരാഴ്ച സമയമുണ്ട് എന്റെ പാസ്പോർട്ട് റിന്യൂ. പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ എന്തൊക്കെ സംഭവിക്കാം, പശ്ചിമേഷ്യയിൽ സംഘർഷം നടക്കുന്നുണ്ട്, വിമാനയാത്ര തടസ്സപ്പെടാം, നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് അസ്ഥിരാവസ്ഥയുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടിട്ട് നമ്മളൊക്കെ നീങ്ങനായിരുന്നു അബദ്ധം പറ്റും, പക്ഷെ ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പാസ്പോർട്ട് എടുത്തു വെക്കുക. നാട്ടിലുള്ളവരോട് ദയവ് ചെയ്തിട്ട് ഒരു വലിയ അഭ്യർത്ഥന, ഒരു വർഷമെങ്കിലും നിങ്ങളുടെ പാസ്പോർട്ടിന് 8-9 മാസമൊക്കെ ഉള്ളൂ, ഒരു വർഷത്തെ താഴെ ഉള്ളൂ, ദയവ് ചെയ്തിട്ട് അത് പുതുക്കിയിട്ട് വരും. 2500 രൂപ മാത്രമേ നിങ്ങൾക്ക് ചിലവാവുള്ളൂ. അപ്പോൾ പൈസയുടെ കാര്യം നോക്കണ്ട, ഇവിടെ വന്നിട്ട് അനുഭവിക്കുന്ന മാനസിക പ്രശ്നവും വേണ്ട, എല്ലാവരും റിന്യൂ ചെയ്തിട്ട് വരിക.
0: തീർച്ചയായിട്ടും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇനി നാട്ടിലെ വാർത്തകൾ കുറച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കൈക്കൂലി തടയില് വിജയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു.
1: അവരെ
0: തന്നെ 30,000 രൂപയാണ് DVK നേതാവിനെ പിടിച്ചിരിക്കുന്നത്. പക്ഷേ വിജയ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആരാണെങ്കിലും അത് പുറത്തു പോകുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിന്റെ നടപടി വരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും തമിഴ്നാട്ടിൽ അങ്ങനെ എനിക്കൊന്നു നമ്മുടെ ഈ തുഫാൻ മോഡല് എല്ലായിടത്തും ലഹരിക്കെതിരെയുള്ള എല്ലായിടത്തും എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു
1: അതുകൊണ്ട് വിജയ് നമ്മുടെ കേരളത്തിൽ വരികയാണ്, കൊച്ചിയിൽ വരികയാണ്, നമ്മുടെ മോഹൻലാൽ ലാലേട്ടന്റെ കൂടെ ഒരു പൊതുവേദിയിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഈ ലഹരി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലോ, കേരളത്തിൽ മാത്രം നടത്തിയോണ്ടും ആവില്ല, അതിർത്തി കടന്നിട്ടാണ് ലഹരികൾ പലപ്പോഴും വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പൊ അതിനെ തടയണമെങ്കിൽ നമുക്ക് തമിഴ്നാടിന്റെയും കർണാടകയുടെ ഒക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മളുമായിട്ട് സഹകരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണവുമായിട്ട് സഹകരിക്കുന്നവരാണ് ചുറ്റുപാട് ഉള്ളത്. അപ്പൊ തന്നെ കുറച്ചുകൂടെ എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വിജയ് മോഹൻലാലിന്റെ ഒപ്പം ഒരു വേദി പങ്കിടുമ്പോൾ അതിൽ 2 സന്ദേശങ്ങളുണ്ട്. സിനിമ എന്ന് പറഞ്ഞൊരു മാധ്യമമുണ്ട്, ഏറ്റവും അധികം ജനങ്ങളെ സ്വാധീനിക്കുന്നത് സിനിമയാണ്. അതിൽ 2 സിനിമാ താരങ്ങൾ ആ വേദി പങ്കിടുന്നതിൽ, അതിലൊരാൾ സിനിമാ താരവും മുഖ്യമന്ത്രിയായിട്ട് വേദി പങ്കിടുന്നതിൽ, അതിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അത് ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. നമ്മൾ പറയാറില്ല ഒരു സിനിമയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ, സിനിമയ്ക്കാണ് ഏറ്റവും വലിയ രീതിയിൽ നമ്മുടെ മനസ്സിൽ ഈ ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ മാധ്യമം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയാണ്. സിനിമ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വേറെ ഒന്നിനും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 2 സിനിമാ താരങ്ങൾ, അതിലൊരു മുഖ്യമന്ത്രി, ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം ലഹരി വേണ്ട എന്ന് പറയുന്നത്, ലഹരിയുടെ ആ വക്താക്കളായിട്ട് തൂഫാൻ വാരിയേഴ്സായിട്ട് ഈ 2 പേരും വരുന്നത് വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്. ശരിക്കും നല്ല ഒരു എന്തൊരു വിഷനോട് കൂടിയാണ് നമ്മുടെ കേരളം പ്രവർത്തിക്കുന്നത്.
0: എനിക്കൊരു സിംഗം 2 സിനിമ പോലെയൊക്കെ തോന്നുന്നുണ്ട്. സിംഗത്തിനകത്ത് ഇതുപോലെ പല സംസ്ഥാനങ്ങളിൽ പോയിട്ടാണല്ലോ ഇത് തുരത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ അതുപോലെയൊക്കെ ഈ ഒരു ഇതിന്റെ സംഭവത്തെ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക്.
1: ഇവര് മുമ്പ് അഭിനയിച്ച ജില്ലക്കകത്താണ്
0: ലാലേട്ടനും വിജയൻ കൂടെ ഒരുമിച്ച് അതിനകത്ത് നല്ല കോംബോ ആയിരുന്നു. എനിക്ക് ആ ബന്ധം അവർക്ക് ഇപ്പൊ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വരട്ടെ, ഒരുമിച്ച് അവർ വരട്ടെ.
1: സുപ്രീം കോടതിയുടെ ഒരു വിധി കഴിഞ്ഞ ദിവസം ഒരു പരാമർശം വന്നിരുന്നു. മാറിടത്തിൽ അമർത്തുന്നത് പീഡന ശ്രമമാകില്ല, കടുത്ത അതിർത്തി കോടതികൾക്ക് മാർഗരേഖയുമായിട്ട് സുപ്രീം കോടതി എന്ന് പറഞ്ഞൊരു വാർത്ത ഡൽഹിയിൽ നിന്നുള്ള വാർത്തയാണ്. സ്ത്രീയുടെ സൽവാർ ഊരി മാറ്റുന്നതും മാറിടത്തിൽ അമർത്തുന്നതും പീഡന ശ്രമമാകില്ലെന്ന പട്ന ഹൈക്കോടതിയുടെ പരാമർശത്തിൽ സുപ്രീം കോടതി കടുത്ത അതൃപ്തി അറിയിച്ചു. എങ്ങനെയാണ് ഒരു ഹൈക്കോടതി ജഡ്ജിനൊക്കെ അവിടെ ഇരുന്നിട്ട് ഇത്തരം സംഭവങ്ങൾ അത് പീഡനമാകില്ല, അതവർക്ക് ബുദ്ധിമുട്ടാകില്ല എന്നൊക്കെ പറയുന്നത്? എന്തായാലും സുപ്രീം കോടതി കടുത്ത നിലപാട് തന്നെ എടുത്തിട്ടുണ്ട്. ലൈംഗിക കുറ്റകൃത്യ കേസുകളിൽ ജഡ്ജിമാർ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് നാഷണൽ ജുഡീഷ്യൽ അക്കാദമിക് കമ്മിറ്റിയുടെ റിപ്പോർട്ട് രാജ്യമെങ്ങുമുള്ള ഹൈക്കോടതി, ജില്ലാ കോടതി, സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി, സംസ്ഥാന നിയമ വകുപ്പുകൾ, പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റുകൾ എന്നിവയ്ക്ക് നൽകാൻ വേണ്ടിയിട്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ട് ബെഞ്ച് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും പീഡനമോ അതിനുള്ള ശ്രമമോ ആകുന്നില്ല, ഒരാളെ റേപ്പ് ചെയ്താൽ മാത്രമേ അത് പീഡനമാകുള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് കോടതികൾ പോകുന്നത്? എന്തായാലും കോടതിക്കെതിരെ, കോടതിയുടെ വിധിക്കെതിരെ നമുക്ക് പറയാം, അത് കോടതി അലക്ഷ്യാവില്ല, കോടതിക്കെതിരെ പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സുപ്രീം കോടതി ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കടുത്ത തീരുമാനങ്ങൾ, നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ജഡ്ജായിട്ട് മാത്രമല്ല ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ആക്കുമ്പോൾ അത് അവരുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്.
0: തീർച്ചയായിട്ടും നമ്മുടെ റാമിനെ തേടി ക്രൈംബ്രാഞ്ച് എന്നുള്ള ഒരു വാർത്ത കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ നിതിൻ രാജിന്റെ മരണം അന്വേഷണ സംഘത്ത്
1: അവിടുത്തെ അധ്യാപകൻ കൂടിയാണ് ഡോക്ടർ റാം, അവിടുത്തെ അധ്യാപകനാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്. ഇദ്ദേഹത്തിന്റെ റാഗിംഗ് ഭീഷണി, ഇദ്ദേഹം ആന്റി റാഗിങ്ങിന്റെ തലവനാണ്. ആലോചിച്ചൊക്കെ കടുവ പിടിച്ചൊക്കെ ഇടുവാന്നൊക്കെ പറയുന്ന പോലെ റാഗിങ്ങിന്റെ തലവനായിട്ട് ആ പിന്നെ കോളേജ് നിയമിച്ച ഒരു വ്യക്തി തന്നെ കുട്ടികളെ വംശീയമായിട്ടും മറ്റു രീതിയിലൊക്കെ അധിക്ഷേപിക്കുക, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക. ആ കുട്ടിയുടെ ആ നിതിൻ രാജിന്റെ അച്ഛനും അമ്മയൊക്കെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കാണാൻ പോയി. അവരൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം ഇത്ര വളർത്തി വലുതാക്കിയ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു മകനാണ് ഇങ്ങനെയുള്ള കാരണത്തിൽ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ പക്ഷെ നമുക്ക് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോടും പിന്നെ പറയാനുള്ളത് ഇതാണ്, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഒരു മെസ്സി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തോറ്റു എന്ന് നമ്മൾ കരുതും, എല്ലാവരും നമ്മൾ എഴുതിത്തള്ളും, നമുക്ക് കളി മതിയാക്കണം തോന്നും, ജീവിതം മതിയാക്കണം തോന്നും. പക്ഷേ മെസ്സിയെ പോലെ ചിന്തിക്കുക, തിരിച്ചു വരിക, ലോകത്തിന്റെ മുന്നിൽ നിങ്ങൾ മുന്നിലെത്തും, നിറകയിലെത്തും, സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പറ്റും.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ LLB റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്ന ഒരു രസകരമായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. ആക്ച്വലി LLB പരീക്ഷയൊക്കെ കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റ് വന്നു. ഈ നെഗറ്റീവ് മാർക്ക് ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും അറിയാം, എല്ലാവർക്കും അറിയാം നെഗറ്റീവ് മാർക്ക്. അപ്പൊ നെഗറ്റീവ് നമുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്, നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ടാവും. അപ്പൊ നെഗറ്റീവ് മാർക്ക് കണക്കാക്കിയില്ല, അപ്പൊ ആക്ച്വൽ മാർക്ക് മാത്രമേ കണക്കാക്കിയുള്ളൂ. അപ്പോ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാം പിന്നിലായി. അങ്ങനെ റിവ്യൂ പോയി. റിവ്യൂ പോകുന്ന സമയത്താണ് അപ്പൊ ഒരു കൂട്ടം ആളുകൾ ഫസ്റ്റ് റാങ്ക് മേടിച്ച ആളുകളുണ്ട്. അവരെ എനിക്കത് ഓൾറെഡി ലഡു വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ അപ്പീൽ പോയിട്ട് വീണ്ടും പരിശോധിച്ചു. അന്നേരമാണ് ഇത് അറിയുന്നത്, ഇതിങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് നേരെ തല കീഴായി പറഞ്ഞു, നേരെ പുറകെ കിടന്ന ഒരു ഫ്രണ്ടിലും വന്നു.
1: അപ്പൊ
0: അല്ലെ, ഞാൻ ഇത് കുഞ്ഞുകളിയാണോ ഇത് എന്ന് ആലോചിച്ച് ചോദിക്കും. ഇത് ഇത് പലരുടെ എത്രയോ പേരെ ഇത് അഫക്ട് ചെയ്തിട്ടുണ്ടാവും ഈ വിഷയം, അല്ലെ, മാനസികമായിട്ടും. അത് ഫസ്റ്റ് കിട്ടുന്ന നമ്മളിപ്പോ തമാശയായിട്ട് പറഞ്ഞതെങ്കിലും പലരും എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇതിനോടകം ചെയ്തിട്ടുള്ളത്, ഇതിനോടകം പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പരീക്ഷയുടെ ഒരു ബോർഡ് ഇങ്ങനൊക്കെ, അതും LLB നിയമ സംവിധാനത്തിന്റെ ഇത് തന്നെ ഇങ്ങനെ വരികയാണെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്.
1: ആ കഷ്ടത്തിലാണ് നമ്മളെ സോനം വാങ്ങിച്ചൊക്കെ പോലുള്ള മനുഷ്യരിപ്പം നിരാഹാര സമരം എടുക്കുന്നത്. 18 ദിവസത്തെ നിരാഹാരം, കുറഞ്ഞത് 9 കിലോ ഭാരം. സർക്കാർ അവഗണിക്കുമ്പോഴും വീര്യം ചോരാതെ വാങ്ങിച്ചൊക്കെ എന്ന വാർത്തയാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളും കൊടുത്തത്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ നിന്ന് ഒരു വിളിപ്പാട് അകലെയാണ് തീർത്തും ജനാധിപത്യ മാർഗത്തിലൂടെ സോനം വാങ്ങിച്ചൊക്കിന്റെ നിരാഹാര സമരം നടക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വ്യത്യസ്തമായ സംഭാവനകൾ നൽകിയ പ്രതിഭ സ്വന്തം ജീവൻ പോലും അവഗണിച്ച് നടത്തുന്ന സമരത്തിന് യുവാക്കളുടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുടെയും എല്ലാം പിന്തുണ ലഭിച്ചിട്ടും കുലുക്കമില്ലാത്തത് കേന്ദ്ര സർക്കാരിന് മാത്രം. എന്നാൽ വാങ്ചുക്കിനോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്ക് തിങ്കളാഴ്ച തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്രം മറുപടി നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്. തുടർച്ചയായിട്ട് നടക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സ്ഥാനമൊഴിയുക എന്ന ഒറ്റ ആവശ്യമാണ് വാങ്ചുക്കും അദ്ദേഹത്തിന്റെ സമരത്തിന് നേതൃത്വം നൽകുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയും മുഖ്യമായിട്ടും ഉന്നയിക്കുന്നത്. അതിനിടയിൽ ഇവര് സമരം ചെയ്യുന്നിടത്ത് സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു ഫോട്ടോഗ്രാഫറെ വെച്ചിട്ടുണ്ട്. അതിനെതിരെ ഇവർ രംഗത്ത് വന്നിട്ടുണ്ട്. അതൊരു സ്വകാര്യതയിന്മേലുള്ള ഒരു കടന്നുകയറ്റം അല്ലേ? സമരത്തിന്റെ ഒരു വിഷ്വൽസ് ഒക്കെ നിങ്ങൾ എടുക്കുക. നിങ്ങൾ എങ്ങനെയാണ് സമര പന്തലിൽ ചെന്നിട്ട് അവരുടെ കൂടെ തന്നെ ഇരുന്നിട്ട് വിഷ്വൽസ് എടുക്കുന്നത്? അത് സ്വകാര്യതയുടെ ലംഘനം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും വരുന്ന വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിനെ പിടിച്ചുലക്കാൻ പോകുന്ന ഒരു വിഷയം കൂടിയായിരിക്കും ഈ പറഞ്ഞപോലെ നമ്മളിപ്പോ സംസാരിച്ച വിദ്യാഭ്യാസ രംഗത്തുള്ള ഏറ്റവും വലിയ അഴിമതി പ്രശ്നങ്ങൾ.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ വൈദ്യുതി നിയന്ത്രണം, ഇനി എത്ര നാൾ ഈ വൈദ്യുതി നിയന്ത്രണം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു കാര്യം പറ ഞായറാഴ്ച എങ്ങാണ് അവിടെ കാണാൻ കറണ്ട് പോയിട്ടുണ്ടല്ലോ. ആ നഷ്ടം നിങ്ങൾ മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ ഞായറാഴ്ച പെരുമാറാൻ. കാരണം ഒരു നാട് മുഴുവൻ അതിനുവേണ്ടി കാത്തിരിക്കണം. ഇന്നലെ ഇന്നലെ തന്നെ ഞാൻ വീട്ടിൽ വിളിച്ചപ്പോ എന്റെ അനീതി ചോദിക്കായിരുന്നു, നിങ്ങളുടെ കറണ്ട് പോവോ വൈകിട്ട് വൈകിട്ട് എന്ന് ആലോചിച്ച് ചോദിക്കും. നമ്മൾ ഇവിടെ ഉള്ളപ്പോ ഇപ്പൊ ഇവിടെ നമ്മൾ അറിയുന്നില്ല പ്രശ്നങ്ങൾ. നമ്മള് പ്രവാസിയായ അന്ന് തൊട്ട് നമ്മൾ ഹൈഫൈയിലാണ് ജീവിക്കുന്നത്. കറണ്ട് പോകുന്നുള്ള ചിന്ത പോലും ഇല്ല നമുക്ക്.
1: ഇടതുപക്ഷക്കാർ പറയും വൈദ്യുതി കറണ്ട് കെട്ടില്ലാത്ത 10 വർഷങ്ങൾ.
0: പക്ഷെ നിങ്ങളുടെ അവസാന നാളുകൾ തുടങ്ങി
1: പക്ഷെ എന്തായാലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വി ശിവൻകുട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫുട്ബോളാണ് നടക്കുന്നത് കറണ്ട് കട്ട് ചെയ്യുന്നത്.
0: ഈ വളരെ അടുത്ത് ഒരു റീൽ ഉണ്ടായിരുന്നു ഇതുപോലെ കളി നടന്നോണ്ടിരിക്കും. എനിക്കൊന്ന് അന്ന് അർജന്റീന കളി മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഇലക്ട്രീഷ്യന് അദ്ദേഹം വലിയ ഫുട്ബോൾ പറഞ്ഞു ആരും മേടിക്കാൻ ഞാൻ ഇപ്പൊ ശരിയാക്കി തരും എന്ന് പറഞ്ഞ ആ വീഡിയോ ഉണ്ട്. അദ്ദേഹം ലൈനിങ് മഴയത്ത് കയറി അത് ശരിയാക്കി കൊടുക്കുന്ന കാര്യങ്ങള് അല്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. കാരണം എല്ലാവരും കാത്തിരിക്കും. ഇനി ഇത് ലൈവായിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ രസമൊന്നുമില്ല.
1: മന്ത്രി പറയുന്നത് വൈദ്യുതി വിപണിയിലെ വിലക്കയറ്റം, വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങി 530 മെഗാവാട്ട് ഇതൊക്കെ കൊടുക്കേണ്ടി വരുന്നതാണ് പ്രതിസന്ധി കുട്ടി. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട. ഞായറാഴ്ച നിങ്ങൾ കടം വാങ്ങുകയോ നിങ്ങൾ തിരിച്ചു കൊടുക്കുകയോ നിങ്ങൾ കരാർ റദ്ദാക്കുകയോ സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് വരാത്ത ഒന്നും ഞങ്ങൾക്ക് അറിയേണ്ട. ഞായറാഴ്ച കറണ്ട് പോയി കഴിഞ്ഞാല് ജനമിളകും.
0: അത് വേറെ വേറെ കാര്യം തന്നെയാണ്. നമ്മുടെ ഈ കപ്പല്, നമ്മുടെ ടാറ്റയുടെ കപ്പൽ നിർമ്മാണം, നമ്മുടെ
1: 10,000 crore
0: ഫണ്ടാണ് തിരുവനന്തപുരത്തേക്ക് വരാൻ
1: പോകുന്നത്.
0: വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ടതാണ്. എനിക്കത് പോവാറിനും ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കിട്ടാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇതുപോലത്തെ സംരംഭം ഒരുപാട് വരണം, ഒരുപാട് ജോലി പ്രശ്നങ്ങൾ മാറണം. നമ്മൾ ഒരുപാട് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല ശമ്പളം മേടിച്ച് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റണം.
1: അങ്ങനെ ഒരു ശരിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. നമ്മൾ രാവിലെ ഒന്ന് ആലോചിച്ചു, നമ്മൾ ഏറ്റവും നല്ലൊരു ജോലിക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു ജോലി സ്ഥലത്തേക്ക് പോയി തിരികെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് നമ്മുടെ വീട്ടിൽ താമസിക്കുക, സ്വന്തം നാട്ടിൽ താമസിക്കുക, സ്വന്തം വീട്ടിലിരിക്കുക, രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചെത്തി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ വൈകുന്നേരം പോയി ഹായ് ബൈ ഒക്കെ പറഞ്ഞ് അത് അതിന് പകരം വയ്ക്കുക ഒന്നും കിട്ടില്ല കേട്ടോ. ആ വൈബിന് പകരം വയ്ക്കുക ഒന്നുമില്ല. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ അത് തേടിയിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. അത് നൽകാൻ നമ്മുടെ കേരളത്തിന് ഇന്ത്യക്കൊക്കെ പറ്റിക്കഴിഞ്ഞെങ്കിൽ എന്ത് സുന്ദരമായിട്ടുള്ള നാടാണല്ലേ. ഇത് മോശം എന്നല്ല പറയുന്നത്, ഇത് നമ്മുടെ പോറ്റമ്മ നാടാണ്. ഇത് നമുക്ക് ആവോളം നമ്മളെ ഇങ്ങനെ ആക്കിയത് നമ്മുടെ കേരളത്തിന് ഇപ്പൊ കാണുന്ന കേരളം ആക്കിയത് എല്ലാം ഈ നാടാണ്. പക്ഷെ സ്വന്തം നാട്ടിൽ നമുക്ക് രാവിലെ പോയി തിരിച്ച് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരിക്കുന്ന സഹോദരങ്ങളുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ ഒരു ചായ കുടിക്കുന്ന ആ വൈബിനൊന്നും പകരം വയ്ക്കുക ഒന്നും ആവാത്തതുകൊണ്ട് മാത്രം ഒരു സ്വപ്നം അല്ലേ. ആ ഒരു കിണാശ്ശേരി
0: വരുമായിരിക്കും എന്തെങ്കിലും അത്, കാരണം കേരളം ഈ ഇപ്പൊ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന്. എന്തുകൊണ്ട് ബാംഗ്ലൂർ വരുന്നില്ല, ഹൈദരാബാദ് വരുന്നില്ല? അവരുടെ നാട്ടിൽ വേണ്ട വിധേയത്തിലുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് അത്ര വലിയ പുതുമയായിട്ട് തോന്നില്ല. ഇങ്ങോട്ട് വന്നാൽ ഏകദേശം അവിടുത്തെ ഒരു മോഡൽ മാത്രമേ കാണുള്ളൂ. പക്ഷെ കേരളക്കാർക്കാണ് ഇതൊക്കെ ഒരു പുതുമയായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ പൈതൃകമായിട്ടുള്ള പല കാര്യങ്ങളും നശിപ്പിക്കണം എന്നല്ല, ജോലി കൊടുക്കുന്ന കാര്യങ്ങൾ വരണം.
1: യെസ്, എന്തായാലും നമ്മുടെ വാർത്തകളൊക്കെ കഴിയുമ്പോഴും ഒരു ഒരൊറ്റൊരു മെസ്സേജ് വായിക്കാൻ തോന്നുന്നു. ഇന്നത്തെ ഫുട്ബോൾ മത്സരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. തിരി കൊളുത്താൻ എത്തിയത് ഇംഗ്ലണ്ട്, പക്ഷെ വെടിക്കെട്ട് നടത്തിയത് അർജന്റീന. ശരിയല്ലേ? അയ്യോ,
0: അത് ശരിയാണ്.
1: വന്നവര് പതുക്കൊന്ന് അറ്റത്ത് കൊടുത്താൽ നോക്കി, പക്ഷെ വെടിക്കെട്ട് പരക്കനെ തീ കൊടുത്തതാരാ, അർജന്റീനയാണ്. എന്തായാലും അർജന്റീന, വിവാ ബ്രസീൽ എന്ന് പറഞ്ഞ പോലെ വാമോസ് അർജന്റീന വരട്ടെ. ആ സൺഡേ ദിവസങ്ങളിൽ നമുക്ക് സ്പെയിൻ്റെ ആരാധകർ ഉണ്ടല്ലോ, നമ്മളെ നിരാശരാക്കിക്കൊണ്ടല്ലോ. പക്ഷെ മെസ്സി അവിടെ നിൽക്കുമ്പോണ്ടല്ലോ നമ്മുടെ തല ഇങ്ങനെ അങ്ങോട്ടേക്ക് ഒരു ചായവ് വരുന്നില്ല എന്ന് സംശയം.
0: എന്താണേലും ഞായറാഴ്ച നീലിക്കുമോ അതോ ചുമക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.
1: തൂക്കി ചുവന്ന കരങ്ങളാലേ അതാവോ, അതോ തൂക്കി നീലക്കരങ്ങളാലേ ആവോ,
0: എന്താണെന്ന് നമുക്ക് നോക്കി തന്നെ അറിയാം. എന്താണേലും ഹോം 92.2 FM പത്രവാർത്തകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഇവിടെ കുറെ അധികം മെസ്സേജുകൾ ഉണ്ട്, ഒരുപാട് മെസ്സേജുകൾ നമുക്കിവിടെ നമ്മുടെ ലൈവിലും വരുന്നുണ്ട്. എന്താണെങ്കിലും
1: പൂച്ചന്റെ ഹാരം റീത്ത് അതൊക്കെയാണ് വരട്ടെ.
0: ഞായറാഴ്ച എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം, അതിലേക്കുള്ള പ്രിപ്പറേഷൻ തന്നെ ആയിരിക്കും എല്ലായിടത്തും. അപ്പൊ എന്നാലും ഹോം 92.2 FM ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നത് നിങ്ങൾ കേട്ടോണ്ടിരുന്നത് പ്രസ് ക്ലബിൽ അക്ഷയ് മിനി പത്മയും തന്നെയാണ്.

0: brought to you by ABC Cargo and Courier, number one in GCC.
1: നമ്മുടെ അൽഖെയർ റോഡിലേക്ക് കയറുന്ന റാസൽകോർ റോഡിൽ നിന്ന് കണക്ടിങ് ഏരിയ രണ്ട് ആക്സിഡൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കൺജഷൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നോക്കുകയാണെങ്കിൽ വലിയ ട്രാഫിക് കൺജഷൻ ആയിട്ടില്ല, പക്ഷേ സ്ലോ മൂവിങ് ട്രാഫിക് നമ്മുടെ എൻ്റെ നാദൽ ഹമർ വരെ ഉള്ള ഒരു ഏരിയയിലും കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷെയ്ഖ് അലി തിയേറ്റർ ഓൾ റോഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ പോലെ തന്നെ റെഗുലർ ട്രാഫിക് തന്നെയാണ്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അധികം തന്നെ എങ്ങും തന്നെ കാണുന്നില്ല. വരേക്ക് വരികയാണെങ്കിലും ഓൾസോ എല്ലാം ഓൾമോസ്റ്റ് ഫ്രീ ആണ്. അൽഖെയർ റോഡിൽ ഞാൻ ഈ പറഞ്ഞത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അൽഖെയർ റോഡ് ആയിക്കോട്ടെ, ഷെയ്ഖ് സായിദ് റോഡ് ആയിക്കോട്ടെ, അലൈൻ റോഡ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ടുവേർഡ്സ് അബുദാബി ജബൽ അലി സൈഡിലേക്ക് എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആണ്. റാസൽ ഖൈമയിലേക്കും ഷാർജ കഴിഞ്ഞ അജ്മാനിൽ നിന്ന് ടുവേർഡ്സ് റാസൽ ഖൈമ ഉമ്മുൽ ഖുവൈൻ ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നമ്മളെ അറിയിക്കാന്നാണ്. ഡ്രൈവ് സേഫ്, വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം മെസ്സേജ് അയക്കാന്നുള്ളത് കൂടെ ഓർമ്മിപ്പിക്കുന്നു. ട്രാഫിക്
0: അപ്ഡേറ്റ് ബ്രോട്ട് ടു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ത്രില്ലടിപ്പിച്ച് അർജന്റീന, മെസ്സി മാജിക്കിൽ വീണ്ടും അർജന്റീന. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച യു എസ് ഉപരോധം ശക്തമാക്കും. മുഖ്യമന്ത്രിക്കെതിരെ ലോയേഴ്സ് കോൺഗ്രസും കെ എസ് യു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പിലെ വാശിയേറിയ രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച അർജന്റീന ഫൈനലിൽ. തുടർച്ചയായി രണ്ടാം തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കി. ഇരു ടീമുകളും പ്രതിരോധത്തിൽ ഊന്നിക്കളിച്ച ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോർഗൻ റോജേഴ്സിന്റെ മികച്ച ക്രോസ് കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടിനസിനെയും മറികടന്ന് അർജന്റീനയുടെ വല കുലുക്കി. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തി. പോസ്റ്റിലേക്ക് നിരന്തരം ഷോട്ടുകൾ ഉതിർത്തുകൊണ്ടിരുന്ന എൻസോയുടെ ഗോളിന് തൊട്ടു മുൻപുള്ള ഷോട്ട് ജോർദാൻ പിക്ഫോർഡ് തട്ടിയകറ്റിയെങ്കിലും മെസ്സി എടുത്ത കോർണറിൽ നിന്നും മികച്ചൊരു ലോങ് റേഞ്ചറിലൂടെ എൻസോ വല കുലുക്കുകയായിരുന്നു. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മെസ്സിയുടെ ഗംഭീരമായ ക്രോസിൽ ലൗട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്ക് വേണ്ടി വിജയ ഗോളും നേടി. ഫൈനലിൽ സ്പെയിനാണ് അർജന്റീനയുടെ എതിരാളി. മറ്റ് വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യയിൽ സംഘർഷം, ഗൾഫ് മേഖലയിൽ ജാഗ്രത. പശ്ചിമേഷ്യ അശാന്തമായി തുടരുന്ന വാർത്തയാണ് അഞ്ചാം ദിവസവും വരുന്നത്. ഇറാനിലേക്ക് ആക്രമണം തുടരുകയാണ് യു എസ്. തിരിച്ചടിച്ച് ഇറാനും. ഇറാനെതിരുള്ള ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ യു എസ് ഒരുങ്ങുന്നുവെന്ന് അതിനിടെ റിപ്പോർട്ട്. ഹോർമുസിനടുത്ത് ഇറാന്റെ തെക്കൻ തീരത്തെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അഞ്ചാം ദിവസവും യു എസിന്റെ ആക്രമണം തുടരുന്നു. യുദ്ധത്തെ സ്വാഗതം ചെയ്യുന്നില്ല, എന്നാൽ ദേശ സുരക്ഷ സംരക്ഷിക്കാൻ സജ്ജമായിരിക്കണമെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഗാലിബഫ്. കുവൈത്തിലും ബഹ്റൈനിലും ഇറാന്റെ ആക്രമണം. ഗൾഫ് മേഖലയിൽ അതീവ ജാഗ്രത. തെക്കൻ ഇറാനിലെ ബന്ദറബാസ്, ചബ്ഹർ, അഹ്വാസ് എന്നീ നഗരങ്ങളിൽ സ്ഫോടനം. ഇറാന്റെ ക്രൂസ് മിസൈൽ കേന്ദ്രങ്ങളും തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും രണ്ടാംഘട്ട ആക്രമണത്തിൽ ലക്ഷ്യമിട്ടു എന്ന് അമേരിക്കൻ സൈന്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന യു എസ് ആക്രമണങ്ങളിൽ തെക്കൻ ഇറാനിൽ 35 പേർ കൊല്ലപ്പെട്ടു, 300-ലധികം പേർക്ക് പരിക്കേറ്റുവെന്ന് ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷത്തിലേക്കുള്ള മടക്കം ജനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്നും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ. കപ്പൽ ആക്രമിച്ചിരിക്കുകയാണിപ്പോൾ യു എസ് സേന. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ കപ്പൽ ആക്രമിച്ചിരിക്കുന്നു. ഇറാനിൽ ആക്രമണം തുടർന്ന് യു എസ്. ഇറാനെതിരെ സാമ്പത്തിക ഉപരോധങ്ങളും മറ്റും കടുപ്പിക്കുകയാണ് യു എസ്. ഇറാന്റെ സൈന്യത്തിന് രഹസ്യമായി ആയുധങ്ങൾ എത്തിക്കാൻ സഹായിച്ച 7 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. ഇറാന്റെ ആയുധ കടത്ത് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുമെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതാണ് അമേരിക്കയുടെ ഈ നടപടിക്ക് കാരണം. ഇറാന്റെ ഖാർഗ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തുടർ സ്ഫോടനം ഇപ്പോൾ നടക്കുകയാണ്. പശ്ചിമേഷ്യ അശാന്തം, ഗൾഫ് മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇറാനെതിരെ സൈനിക നടപടി വിപുലീകരിക്കുന്ന കാര്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ട്. വാൾസ്ട്രീറ്റ് ജേണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ശക്തമായ വ്യോമാക്രമണം മുതൽ ഇറാന്റെ തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ടുള്ള കരയുദ്ധം വരെ വിവിധ സൈനിക നീക്കങ്ങൾ ട്രംപിന്റെ പരിഗണനയിലുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന ആവശ്യത്തിലുറച്ച് CPI ദേശീയ നേതൃത്വം. ഇതൊരു ന്യായമായ ആവശ്യമാണെന്നും LDFന്റെ പ്രധാന ഘടകകക്ഷിയാണ് CPI എന്നും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ. കേരളത്തിലെ നേതാക്കളിൽ നിന്ന് ചർച്ചയുടെ പുരോഗതി തേടുമെന്നും ഡി രാജ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. വഖഫ് ബോർഡ് നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കുമെന്ന് സർക്കാർ നിലപാടെന്ന് വഖഫ് മന്ത്രി എൻ ഷംസുദ്ദീൻ. വഖഫ് ആക്ട് പ്രകാരമല്ല വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചതെന്ന ഹർജിയിലാണ് കോടതി വിധി. 4 ഹർജികളുടെ വെളിച്ചത്തിലാണ് ഈ വിധി ഉണ്ടായതെന്നും മന്ത്രി. ഗവൺമെന്റ് പ്ലീഡർ നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരെ നിലപാട് കടുപ്പിച്ച KSU. നെറുകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമെങ്കിൽ തങ്ങൾ ഒരു കൂട്ടം ധിക്കാരികളെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരണം. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSU ആക്ഷേപങ്ങളെ മുഖ്യമന്ത്രി തള്ളിയിരുന്നു. സർക്കാരിനെതിരെ KSU രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് അലോഷ്യസ് സേവ്യറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്ന വാർത്ത. കീവിലും ഒഡേസയിലും റഷ്യയുടെ തിരിച്ചടി. 14 യുക്രൈൻ പൗരന്മാർ കൊല്ലപ്പെട്ട വാർത്ത പുറത്തുവരുന്നു. റഷ്യൻ കപ്പലുകൾ ആക്രമിച്ച യുക്രൈൻ സൈന്യം. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത അടിയന്തര സാഹചര്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുൻ വർഷത്തേക്കാൾ ഉപയോഗം കൂടുകയും ആഭ്യന്തര ഉൽപ്പാദനം കുറയുകയും ചെയ്തു. വൈദ്യുതി വിപണിയിലെ വിലക്കയറ്റം. വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ 530 മെഗാവോട്ട് മടക്കി നൽകേണ്ടി വരുന്നതും പ്രതിസന്ധി കൂട്ടുകയാണ്. UDF കാലത്തെ ദീർഘകാല കരാർ റദ്ദാക്കിയതും സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സംഭരിക്കാൻ കഴിയാത്തതും പ്രതിസന്ധിക്ക് കാരണമായെന്ന് മന്ത്രി. അതിനിടെ മുഖ്യമന്ത്രി VD സതീശൻ സംസാരിക്കുന്നതിനിടെ പവർകട്ട്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കാത്തുനിന്ന് മുഖ്യമന്ത്രി. ഓടുന്ന ബസ്സിന് പുറകെ ഓടിയിട്ട് കാര്യമില്ല, കറണ്ട് വന്നാലേ സംസാരിക്കാനാകൂ എന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിൽ ഇന്നും പവർകട്ട് തുടരുമെന്ന് KSEB അറിയിച്ചിട്ടുണ്ട്. വൈകിട്ടത്തെ പീക്ക് സമയത്താകും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുക. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയ യൂട്യൂബർക്കെതിരെ പരാതി നൽകി യൂത്ത് ലോഗ്. മലപ്പുറം പോലീസിലാണ് പരാതി നൽകിയത്. ബ്രഹ്മ കോഗ്നിഷൻ എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് പരാതി. തിരുവനന്തപുരത്തെ പരിപാടിയിൽ കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും നിലവിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും അശ്ലീലവുമായ പരാമർശങ്ങളാണ് വീഡിയോയിലെന്ന് യൂത്ത് ലീഗിന്റെ പരാതിയിൽ പറയുന്നു. യൂത്ത് ലീഗ് മലപ്പുറം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാഫി കടയങ്കലാണ് പരാതി നൽകിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ടെനി ജോപ്പന്റെ ആരോപണം തള്ളി. പോലീസിന്റെ ഉപദേഷ്ടാവ് A. ഹേമചന്ദ്രൻ. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ജോപ്പനെ എന്നല്ല ഒരു പ്രതിയെയും മർദ്ദിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ താനൊരു പരസ്യ പ്രതികരണത്തിനില്ല. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിനായി വിളിച്ചപ്പോൾ അന്നത്തെ IG ആയിരുന്ന ഹേമചന്ദ്രൻ മുഖത്തടിച്ചു എന്നായിരുന്നു ജോപ്പന്റെ ആരോപണം. കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് ജോപ്പന്റെ ഈ ആരോപണം പുറത്തുവന്നത്. സംസ്ഥാന BJP ഫണ്ട് തട്ടിപ്പിൽ വിട്ടിലായി നേതൃത്വം. സമഗ്രാന്വേഷണം വേണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത്. ഇതോടെ 140 മണ്ഡലങ്ങളിലെയും ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്രത്തിൽ നിന്നും സൌജന്യമായി എത്തിച്ച കൊടി തോരണങ്ങൾ ഉൾപ്പെടെ മറിച്ചുവിറ്റു എന്നാണ് ആരോപണം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT നൽകിയ ഹർജിയിൽ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം വ്യവസ്ഥകൾ ലംഘിച്ച് ജിതിൻ ഫേസ്ബുക്കിലൂടെ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ചെന്നും നാട്ടിൽ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. കേസിൽ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഓർത്തഡോക്സ് യാക്കോബായ സഭ തർക്കം പരിഹരിക്കാൻ മുൻകൈ എടുക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. സർക്കാരുമായി യോജിച്ചു പോകാൻ സഭ തയ്യാർ. നിയമവകുപ്പ് കൂടി കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിക്ക് കോടതി വിധികളുടെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നപരിഹാരത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സഭ. ജന്തർ മന്ദറിലെ CJP പ്രതിഷേധ വേദിയിൽ ഡൽഹി പോലീസ് നിയോഗിച്ച ഫോട്ടോഗ്രാഫർമാർക്കെതിരെ SFI. ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജിയുമായി JNSU മുൻ പ്രസിഡന്റ് ഐഷേ ഘോഷ്. സമരവേദിയിൽ എത്തുന്നവരുടെ ചിത്രം പകർത്തുന്നത് മൌലിക അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമെന്ന് ഹർജിക്കാർ ആരോപിച്ചു. അടുത്ത വാർത്ത 9 മണിക്ക്.

0: FM News was brought to you by Dunya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 8:09.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 57%.
0: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bar, Dubai.

0: You are listening to Sand Dunes with Akshay and Vidya.
1: Good morning, once again. Welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം. അക്ഷയ് ആണ്. സമയം 8:18. നമ്മളറിയും ഈ സമ്മർ എന്ന് പറയുന്ന സമയത്ത്, അതായത് ഈ ചൂടുള്ള രാജ്യങ്ങളിൽ പീക്ക് സമ്മറിലാകുന്ന സമയത്താണ് അവിടെ ഹോളിഡേയ്സിനായിട്ട് ആളുകൾ മറ്റ് ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നത്. ഇനി തണുപ്പുള്ള രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ദ പീക്ക് വിന്റർ ആകുന്ന സമയത്താണ് അവർ ചൂട് തേടി മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത്. അപ്പം ഈ രണ്ട് സോണിൽ നിൽക്കുന്ന ആളുകളുടെയും ഈ ഹോളിഡേ സീസൺ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ യു എയിൽ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചൂടാണ്, കടുത്ത ചൂടിൻ്റെ നടുവിലാണ് നിൽക്കുന്നതെന്ന് പറയാം. ജൂലൈ ഓഗസ്റ്റ് മാസം നമുക്കറിയാം, ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മൂന്ന് മാസം നമുക്ക് ഏറ്റവും കൂടുതൽ വേനൽ അനുഭവപ്പെടുന്ന ഒരു സമയം. അതിപ്പോൾ ജൂലൈ 15 കഴിഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സെൻറ്ററിൽ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനോടെയാണ്. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് പേര് യാത്ര പോകുന്നതും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്, ഹോളിഡേയ്സിന് വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളീ പലപ്പോഴും നമ്മൾ ഈ പാക്കേജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, നിരവധി സ്കാംസ് ആണ് ഇപ്പോൾ ഗ്ലോബലി മുഴുവനായിട്ട് നടക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം നമുക്കിപ്പോൾ ദുബായ് പോലീസും അബുദാബി പോലീസും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തന്നെ ഇതിന് വാർണിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് ഗ്ലോബലി ഇവർ എന്താ പറയുന്നത്, കണക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഒരു ദിവസം വരുന്ന സ്കാമേഴ്സിൻ്റെ റിപ്പോർട്ടെന്ന് പറയുന്നത്. ഈ സ്കാമേഴ്സ് ഒക്കെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് യൂസ് ചെയ്യുന്ന, AI യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസ് ഉപയോഗിച്ചാണ് ഇവർ ഈ എന്താ പറയുന്നത് സ്കാം ഉപയോഗിക്കുന്നത്. അപ്പം ഏകദേശം UAE മാത്രം റിപ്പോർട്ട് ചെയ്ത് 40,000 റെസിഡൻസ് ഇതിനു വേണ്ടി കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം, 40,000 റെസിഡൻസ് മാത്രമാണ് ഈ സ്കാമിൽ അകപ്പെട്ടിട്ടുള്ളതെന്നുള്ള ഒരു കണക്കുകൂടെ ഇവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ എന്താ പറയണേ, ഒരു ഹോളിഡേ നോക്കുന്നു, ആ ഹോളിഡേ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ബെസ്റ്റ് പാക്കേജ് തരുന്ന ഒരു വെബ്സൈറ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു ഡീലർ വരുന്നു. ആ ഡീലർ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഡീലിലേക്ക് വിളിച്ചു ചോദിക്കുന്നു. അന്നേരം അവർ പറയുന്നു ഇത് ഇങ്ങനെയാണ്, അതല്ലേ നിങ്ങൾക്ക് മെയിൽ വരുന്നു, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ട് പേർക്ക് 8,000 ദിർഹംസിനൊക്കെ ആയിരിക്കും ഡീല് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വാവ് അടിപൊളി, അപ്പോൾ ഇത് ലിമിറ്റഡ് ടൈം ആയിരിക്കും, അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യണം, ഇത് റീഫണ്ടബിൾ ആണ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ ഞാൻ ഈ 8,000 എന്ന് പറഞ്ഞ തുക ഒരു റിയൽ ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഇവർ 8,000 റീഫണ്ടബിൾ ആണെന്ന് പറഞ്ഞ് നമ്മൾ അയക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ പറയത്തില്ലേ, ഓടിയ വഴി പോലും മുല്ല് വിളിക്കില്ല എന്ന് പറയുന്ന പോലെ, നമുക്ക് എവിടാണ് ഈ പോയ പൈസ എന്ന് ടോർച്ചടിച്ച് നോക്കിയാൽ പോലും കാണത്തില്ല. അതുപോലത്തെ സ്കാമാണ് നടക്കുന്നത്. അപ്പം ഇത് പലപ്പോഴും നമുക്ക് ഓൾറെഡി പോലീസൊക്കെ തന്നെ നമുക്ക് വാർണിങ്സ് തന്നിട്ടുണ്ട്, മോർ കെയർഫുൾ ആയിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഗ്ലോബലി ഈ സ്കാമേഴ്സിൻ്റെ ഈ ഫിഷിംഗ് മെസ്സേജുകളും മെയിലുകളും ഒക്കെ പോകുന്നതിൻ്റെ ഒരു കണക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസമാണ് കേട്ടോ ഗ്ലോബലി നടക്കുന്നത് 3.4 ബില്യൺ മെസ്സേജുകളാണ് ഇതുപോലെ ലോകം മുഴുവനായിട്ട് പോകുന്ന മെസ്സേജുകൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ഒക്കെയാണ് നമുക്ക് വരുന്നത്. അതേ നമ്മൾ പറയത്തില്ലേ, ഏത് ബസ് വന്നാലും കൈ കാണിച്ചാൽ അത് കയറാൻ പോകരുത്, നമുക്ക് വേണ്ടത് മാത്രമാണെങ്കിൽ എടുക്കാവൂ എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് വലിയൊരു കേസ് തന്നെയാണ്. കഴിഞ്ഞ വർഷം 40,000 പേര് നമ്മുടെ UAE വിക്ടിം ആയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതൊരു വലിയൊരു കണക്ക് തന്നെയാണ്. ആവറേജ് വിക്ടിം ലോസ് എന്ന് പറയുന്നത് $2,100 കണക്കിലാണ് വരുന്നത്, ഒരു വ്യക്തിക്ക് എന്നുള്ളൊരു കണക്കിലാണ് വരുന്നത്. അപ്പം എന്താണേലും ഇത് സമ്മറായതുകൊണ്ട് കുറേയധികം ആളുകൾ എന്താ പറയുന്നത് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. ഇതിൻ്റെ പല കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഹോം റെൻ്റൽസ്, ഹോളിഡേ ഹോം റെൻ്റൽസ് വിദേശ രാജ്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഹോം റെൻ്റൽസ് ആയിക്കോട്ടെ, ഇനി നമ്മുടെ വെഹിക്കിൾ ഇൻഷുറൻസിൻ്റെ ഓഫേഴ്സ് അതും പറയുന്നുണ്ട് ഫേക്കായിട്ടുള്ള രീതിയിൽ ഈ വരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ OTP വരുന്ന തെഫ്റ്റ്, അത് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു OTP വന്നിട്ടുണ്ട് അത് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് ഇങ്ങനെയാണ്, ഈ വക കാര്യങ്ങൾ ഇതൊക്കെ തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ബാങ്കിൻ്റെ എമിറേറ്റ്സ് ഐഡി പുതുക്കണം എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സി, അത് എൻ്റെ ആപ്ലിക്കേഷനിലാണ് മെസ്സേജ് വരുന്നത്. ഇപ്പോൾ ബാങ്ക്സിൻ്റെ ഒക്കെ തന്നെ എല്ലാം ആപ്ലിക്കേഷനിലാണ് മെസ്സേജ് വരുന്നത്. അവിടെ ആരും നമ്മുടെ നമ്പർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആപ്ലിക്കേഷൻ തുറക്കുക, അപ്ഡേറ്റ് ചെയ്യേണ്ടടുത്ത് പോവുക, എമിറേറ്റ്സ് ഐഡി സ്കാൻ ചെയ്ത് വിടുക, അതല്ലാതെ നത്തിങ്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ നമ്പേഴ്സൊക്കെ തന്നെ നമ്മളെ ഒന്ന് അലേർട്ട് ചെയ്യണം. പലരും ഇത് ഇത്രയും നമ്മൾ ഇത്ര വട്ടാണെന്നറിയോ റേഡിയോയിൽ പറയണേ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിത് പഠിക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും വളരെ ഗൗരവമായിട്ട് എടുക്കുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ സംഭവം ഉണ്ട് പോയി പെടാതിരിക്കുക എന്നുള്ളൊരു കാര്യം. എന്തായാലും ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്ന ടെൻഷൻ വേണ്ട, നമുക്ക് ചില്ലാവാൻ ഒരു ഗംഭീര സോങ്ങാണ് ഹൂം 92.2 FM നിങ്ങൾക്ക് വായി പ്ലേ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ് ബാക്ക് എനർജി. അറ്റ് 11 o'clock ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആൻഡ് ദിസ് ഇസ് യുവർ ഓൺ അക്ഷയ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: ഓൾറൈറ്റ്, അങ്ങനെ എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കാണ് ഇന്ന്. എന്താണ് മിനി പത്മ സംഭവത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന ചർച്ച?
1: ഇന്ന് നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരാളുടെ ജീവിതത്തിൽ നല്ല വിജയം നേടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക്, അദ്ദേഹത്തിന്റെ ചിട്ടകളിലേക്കൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കാറുണ്ട്, എന്തായിരിക്കും എന്നൊക്കെ. എന്നാലും മരണത്തിനും ജീവിതത്തിനും ഇടയിലെ നൂൽപ്പാലത്തിലൂടെ നീലയും വെള്ളയും പ്രണയിക്കുന്ന ഒരു ജനത മുഴുവൻ ശ്വാസം അടക്കി പിടിച്ച നിമിഷങ്ങൾ കടന്നുപോയി. അറ്റ്ലാന്റയിലെ മെർസിഡീസ് ബെൻസ് സ്റ്റേഡിയത്തിലെ പുൽത്തകിടിയിൽ തങ്ങളുടെ ഹൃദയം പണയം വെച്ച് ദശലക്ഷക്കണക്കിന് അർജന്റീനിയൻ ആരാധകർ, അവർ മാത്രമൊന്നുമല്ല കേട്ടോ, ഞങ്ങളും ഒരുപാട് ശ്വാസം അടക്കി പിടിച്ച് കണ്ട ഒരു കളിയാണ് 84 മിനിറ്റുകൾ. അതിനൊടുവിൽ വിശ്വവിജയികളായിട്ട് വരാൻ പോകുന്നതിന്റെ മത്സരത്തിന്റെ തൊട്ടടുത്ത് വരെ നമ്മുടെ മെസ്സിയും കൂട്ടരും എത്തി നിൽക്കുമ്പോഴാണ് എങ്ങനെയാണ് മെസ്സി ജീവിതത്തിനെ കൊണ്ടുപോകുന്നത്. എന്താണ് മെസ്സി, മെസ്സിക്ക് ഇഷ്ടം പുട്ടും കടലയാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഹാലന്റിന് ഇഷ്ടം ഇഡലി, അപ്പൊ മെസ്സിക്ക് ഇഷ്ടം പുട്ടും കടലയാണോ എന്ന് ചോദിക്കുമ്പോൾ പുട്ടും കടലയൊന്നും അല്ല, അദ്ദേഹത്തിന്റെ തനതായിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഏജസ് ജസ്റ്റ് നമ്പർ എന്ന് പറയും. എനിക്ക് പലപ്പോഴും മനസ്സിലാവാതെ അക്ഷയ്, പലരും ഈ മത്സരം ആരംഭിച്ച സമയത്തും ഇപ്പോഴും പറയുന്നത് ഈ വയസ്സിലും എന്ത് 39 വയസ്സേ ആയിട്ടുള്ളൂ ഒരു മനുഷ്യന്റെ കരിയർ എന്ന് പറയുമ്പോൾ, നമുക്കറിയാം കായിക ലോകത്ത് 39 എന്ന് പറയുന്നത് അതിന്റെ പീക്കാണ്. പക്ഷെ എന്നാൽ പോലും ഈ 39 വയസ്സ് എന്ന വയസ്സിന് അത്രയും പ്രായമായ എന്ന രീതിയിൽ അതിനെ കണക്കാക്കരുത് എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു മനുഷ്യായുസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ 80-90 വയസ്സ് വരെ ഒരാൾക്ക് ആയുസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ പകുതി പോലും ആയിട്ടില്ല, അതിന്റെ എത്രയോ താഴെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല നല്ല രീതിയിൽ ശരീരം കൊണ്ടുവന്നു, നല്ല ചിട്ടയുണ്ട്. അപ്പോൾ ഈ 39 വയസ്സിൽ എന്താ ഒരു കളി, അങ്ങനെ പറയരുത്.
0: ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 39 വയസ്സിൽ എന്താ കളി എന്ന് പറയണമെങ്കിൽ അതിൽ താഴെയുള്ള പ്രായക്കാരാണല്ലോ പറയുന്നത്. എടാ പുള്ളി നിന്റെ പ്രായത്തിൽ ആ പുള്ളി
1: എന്തായാലും മെസ്സിയുടെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അളന്ന് തൂക്കിയുള്ള ഭക്ഷണക്രമമാണ് മെസ്സി പിന്തുടരുന്നത്. മെസ്സിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് യെർബ മാറ്റേ എന്ന് പറയുന്ന സംഭവം. അതൊരു ഡ്രിങ്ക് ആണ്, എല്ലാ ദിവസവും മെസ്സിക്ക് നിർബന്ധമുള്ള ഒരു ഡ്രിങ്ക് ആണ്. നമ്മൾ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് യെർബ മാറ്റേ. അത് യെർബ മാറ്റേ എന്ന് പറഞ്ഞ ചെടിയുടെ ഇലകൾ ഉണക്കി പൊടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ശരീരത്തിന് പെട്ടെന്ന് ക്ഷീണം അകറ്റിയിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഊർജ്ജവും ഏകാഗ്രതയും ഒക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ യെർബ മാറ്റേ എന്ന് പറയുന്നത്. കഫീൻ, ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന തിയോബ്രോമിൻ, ഗ്രീൻ ടീയുടെ ഗുണം ചെയ്യുന്ന പോളിഫെനോളുകൾ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പാനീയമാണ്. ഇത് കുടിക്കുന്നതിന്റെ ചിത്രങ്ങൾ പലപ്പോഴും മെസ്സി സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുമ്പോൾ പലരും ഇതിന്റെ പിന്നെ പോയിട്ടുണ്ട്, ഇതെന്താണ് ഈ കുടിക്കുന്നതെന്ന്. പ്രശസ്ത ബ്രാൻഡായിട്ടുള്ള ബ്രിസിയാനി പ്ലാറ്റേരിയ ക്രിയോളയുടെ ഉയർന്ന നിലവാരമുള്ള കപ്പുകളാണ് മെസ്സിക്ക് ഇതിനു വേണ്ടിയിട്ട് കുടിക്കാനായിട്ട് തന്നെ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ കാപ്പിക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാപ്പി പ്രിയനായിരുന്നു മെസ്സി. കാപ്പിക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പാനീയമായിട്ടാണ് യെർബ മാറ്റേനെ കാണുന്നത്. മുൻപ് മധുരമുള്ള യെർബയായിരുന്നു കഴിച്ചത്, പക്ഷെ പിന്നീട് മനസ്സിലായി മധുരം നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മുടെ പേശികളൊക്കെ വലിക്കും, അത് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം കയ്പുള്ള യെർബ മാറ്റയിലേക്ക് തിരിഞ്ഞത് എന്ന് പറയുന്നത്. എന്തായാലും കായിക താരങ്ങൾക്ക് ഊർജ്ജം പകരാനും ഈ ക്ഷീണം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും കൊളസ്ട്രോളും നിയന്ത്രിക്കാനും പറ്റിയ ഒരു പാനീയമായിട്ടാണ് യെർബ മാറ്റയെ കാണുന്നത്. ഈ മെസ്സിനെ ഇങ്ങനെ ആരോഗ്യകാര്യങ്ങളിലേക്ക് കൂടുതൽ ചിന്തിപ്പിച്ചത് 2014 അദ്ദേഹത്തിന്റെ തോൽവിയും അതിനെ തുടർന്നുണ്ടായ അദ്ദേഹത്തിന്റെ തിരിച്ചുപോക്കുവാണ്. കരിയറിന്റെ തുടക്കത്തിൽ അദ്ദേഹം ചോക്ലേറ്റ്, സോഡ ഇതൊക്കെ ഇങ്ങനെ അമിതമായിട്ട് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അത് ഉപയോഗിച്ച കാരണം കളിക്കളത്തിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായി. 2014 ഇദ്ദേഹം എന്ത് ചെയ്തു, ന്യൂട്രീഷനിസ്റ്റിനുണ്ട് ജുലിയാനോ പോസർ, അവരുമായിട്ട് ചേർന്നിട്ട് ഭക്ഷണത്തിന്റെ ശീലങ്ങളൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ പിസ്സ, പ്രോസസ് ചെയ്ത ഭക്ഷണം, പഞ്ചസാര, മൈദ, ആട്ട ഇതെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് മാംസാഹാരത്തിന്റെ അളവ് കുറച്ചു. പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾക്ക് പകരം വൈറ്റമിൻ, ധാന്യം, പച്ചക്കറി, മീൻ, ഒലിവ് ഓയിൽ തുടങ്ങിയ സാധനങ്ങൾ മാത്രമായിട്ട് മാറ്റി. അതാണ് ന്യൂട്രീഷനിസ്റ്റ് എന്താണോ പറഞ്ഞത്, അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത പിസ്സയോട് ഏറ്റവും അധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മെസ്സി എന്ന് പറയുന്നത്. ആ മെസ്സി പിസ്സ കഴിക്കാണ്ടേ ആയി, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്തൊക്കെ എനിക്ക് ഇത്രയും സ്ട്രിക്ട് ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യുമ്പോഴും ഇടയ്ക്ക് നമ്മൾ അതിനെ ഒന്ന് ചീറ്റ് ചെയ്യും, ചീറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും. അതായത് മനുഷ്യനും ചെയ്യുന്നതാണ്
0: തീർച്ചയായിട്ടും. ഈ നമ്മൾ ഡ്രിങ്ക്സിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നല്ലത്, ഞാൻ കഴിഞ്ഞ ദിവസം ജാപ്പനീസിന്റെ ആരോഗ്യ രഹസ്യത്തിന്റെ കേൾക്കുമായിരുന്നു. ഇപ്പൊ ഈ യെർബ മാറ്റ് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കുമ്പോൾ ഫോം ഓഫ് എ കോഫി അല്ലെങ്കിൽ ഒരു കോഫി ഇഞ്ചക്ടർ ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഹെർബൽ രീതിയിൽ വരുന്നതാണ്.
1: കഫീനും ഉണ്ട്, അതിൽ ചോക്ലേറ്റിന്റെ ഇതുണ്ട്.
0: അപ്പൊ ഞാൻ ഇവർ നോക്കുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ടീ ആണ് കുടിക്കുന്നത്. അപ്പൊ ഈ ടീ എന്ന് പറയുമ്പോൾ നമ്മളും പറയാറുണ്ട് ചായയാണ് ഏറ്റവും നല്ലത് എന്ന് പറയാം. പക്ഷെ അത് പാലൊഴിച്ച ചായ അല്ല കേട്ടോ, അതായത് ഗ്രീൻ ടീ പോലത്തെ പല ഫ്ലേവറിൽ കിട്ടുന്ന ടീ, അത് ചൂടുവെള്ളത്തിൽ കുടിക്കുന്നത്, അത് അവര് റെഗുലർലി, നമ്മളിപ്പോ പറയുന്നത് നമ്മളിപ്പോ ദാഹിച്ചു കഴിഞ്ഞാൽ ഒരു പെപ്സി കുടിക്കുക എന്ന് പറയുന്ന പോലെ അവര് കുടിക്കുന്നത് ഇതാണ്. അവര് ഡെയിലി ഒരു 3-5 വട്ടം ഈ ടീ കുടിച്ചാണ് അവരുടെ ഡെയിലി. അതുകൊണ്ടാണ് അവരുടെ ആരോഗ്യ ശൈലിയും അവരുടെ സ്കിന്നും പോലും ഇത്രയും
1: നല്ലതായിട്ട്.
0: ഇപ്പൊ യെർബ മാറ്റയുടെ കാര്യം പറയുമ്പോൾ ആലോചിച്ച് നോക്കി, അദ്ദേഹത്തിന്റെ ബ്ലഡ് തീർച്ചയായിട്ടും ഷുഗർ ലെവലും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ നല്ലതെന്ന് പറയുമ്പോ നമുക്കും പറ്റും, പറ്റാത്ത ഒന്നും അല്ല അല്ലെ.
1: ശരിക്കും അതെ, ഈ ഈ ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് മെസ്സിയുടെ ശരീരത്തിൽ തന്നെ എന്താണ്, കാലിന് മറ്റേ ഇത് കൊടുത്തിട്ട് ചാവി കൊടുത്തിട്ട് വിട്ടൊരു പാവയെ പോലെ ഡുഡു ഡുഡു എന്ന് പറഞ്ഞു എങ്ങനെയൊക്കെ ഓടുന്നു. അപ്പോഴാണ് ആളുകൾ ചോദിക്കുന്നത് 39-ാം വയസ്സിൽ ചിലരിങ്ങനെ പോസ്റ്റിന്റെ അവിടെയും മറ്റെവിടെയൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കും. പന്ത് വന്നു കഴിഞ്ഞാൽ അടിക്കാന്ന് പറയുന്നവർക്കിടയിലാണ് പ്ലേ മേക്കർ ആയിട്ട് ഒരു മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി നിശ്ചയിക്കുന്ന രീതിയിൽ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഓരോ മത്സരത്തിനും മുൻപ് കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഇദ്ദേഹം ഉണ്ടാക്കും. ഇത്രേ ഒരു 10 ദിവസം മുൻപെങ്കിലും കാർബോഹൈഡ്രേറ്റ് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കും. 3 തവണ പ്രോട്ടീൻ ഷേക്ക്, 7-8 ഗ്ലാസ് വെള്ളം ഇതൊക്കെയാണ് കുടിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. മത്സരത്തിന് 5 ദിവസം മുൻപ് വെജിറ്റബിൾ സൂപ്പാണ് കഴിച്ചു തുടങ്ങുന്നത്. ഓരോ നേരവും ഭക്ഷണത്തിന് മുൻപ് ആദ്യം സൂപ്പ് കുടിക്കും. ഇതിൽ മഞ്ഞൾപ്പൊടി, ആ ശരീരത്തിന്റെ ഒരു ആന്റി ഓക്സിഡന്റ് ഘടകം എന്ന രീതിയിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചിവ ഇതൊക്കെ സമാസമം ചേർക്കും. ശരീരത്തിൽ രക്തപ്രവാഹം കൃത്യമാക്കാൻ ഇവ സഹായിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ മത്സരത്തിന്റെ തലേ ദിവസം പുഴുങ്ങിയ ബോയിൽഡ് പൊട്ടാറ്റോ ആണ്, പിന്നെ ഒരുപാട് പച്ചക്കറികൾ, പഴങ്ങൾ ഇതൊക്കെ കഴിക്കും. ഒരു വീഗൻ ആവുന്നതിന് മുൻപ് തന്നെ ഈ ദിവസം ചിക്കൻ, ചെമ്മീൻ എന്നിവയ്ക്ക് അദ്ദേഹം നിർബന്ധമായിട്ട് കഴിച്ചിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഒരു വീഗൻ സ്റ്റൈലിലേക്ക് കുറേശ്ശെ പോയത്. അദ്ദേഹത്തിന്റെ ഡയറ്റീഷ്യനിസ്റ്റും ന്യൂട്രീഷ്യനിസ്റ്റും പറഞ്ഞത് പ്രകാരമാണ് അദ്ദേഹം ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കളിയാക്കുന്നത് തക്കാളിയും വെണ്ടയ്ക്കും കഴിക്കുന്നവൻ എന്താണ് ഗ്രൗണ്ടിൽ നടത്താമെന്ന് കണ്ടല്ലോ അല്ലേ? അത് തന്നെയാണ് ഉത്തരം.
0: തീർച്ചയായിട്ടും നമ്മളൊന്ന് മാറി നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി ഇതേ സെയിം പാതയാണ് തുടരുന്നത്. മെസ്സിയും ഇപ്പൊ ഇതേ പാതയാണത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് അനായാസം ശ്വാസം മുട്ടലില്ലാതെ കുനിഞ്ഞ് നമ്മുടെ ഷൂ ലേസ് കെട്ടാൻ പറ്റുമോ നിങ്ങൾ എല്ലാവരും നോക്കുക. നിങ്ങൾക്ക് കെട്ടാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അണപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുള്ള വേണ്ടാത്ത സബ്സ്റ്റൻസുകൾ കൂടുതലാണ്. ഇത് നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മൾ അമിതമായിട്ടുള്ള ഫുഡ്, നമുക്ക് ഫുഡ് കിട്ടുന്നതാണ് പ്രശ്നം. നമ്മൾ 2 ദിവസം ഒന്ന് പട്ടിണി കിടന്ന് നോക്കി നമ്മുടെ ബോഡി അതുപോലെ ലൈറ്റ് ആവും, അതുപോലെ താഴെ വരും. നമുക്ക് വേണ്ട മാത്രം ഫുഡ് മാത്രം കഴിച്ചാൽ മതി, വിശക്കുമ്പോൾ മാത്രം കഴിച്ചാൽ മതി, അല്ലെ നമ്മൾ 3-4 നേരം കഴിക്കേണ്ട കാര്യമില്ല.
1: കഴിക്കാനായിട്ട് നമ്മൾ ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിക്കാന്നാണ് പറയുന്നത്. എപ്പോഴും പറയാറില്ലേ ഭക്ഷണം ഒരു സന്യാസിയെ പോലെ കഴിക്കണം എന്നാണ് പറയുന്നത്. രാത്രിയത്തെ ഭക്ഷണം പ്രത്യേകിച്ച് വളരെ കുറച്ച് ലൈറ്റായിട്ട് മാത്രം കഴിക്കണം. എന്തായാലും മെസ്സിയുടെ ഇപ്പൊ മെസ്സിക്ക് ഇഷ്ടം പുട്ടും കടലും തമാശ നമ്മൾ മാധ്യമങ്ങളിൽ ഇരുന്നാൽ പറഞ്ഞതല്ല. മെസ്സി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യം കഴിക്കാൻ പോകുന്നതും പുട്ടും കടലും. നമ്മളും അങ്ങനെ ആയിരിക്കണം, ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ തനത് വിഭവങ്ങളെ നമ്മൾ ടേസ്റ്റ് ചെയ്യണം, അതൊക്കെ വേണം. പക്ഷേ കളിക്കളത്തിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ചൊക്കെ മെസ്സിയെ ഈ കാണുന്ന മെസ്സിയായിട്ടും കോടികൾ വാരിക്കൂട്ടുന്ന ഒരു കായിക താരകമായിട്ട് നമ്മൾ കാണുമ്പോഴും അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ആലോചിച്ചൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ, കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റുന്നുണ്ടോ, ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്നുണ്ടോ, ഒന്നുമില്ല. എന്തിനു വേണ്ടിയിട്ടാണ്, രാജ്യത്തിന് വേണ്ടിയിട്ട്, കരിയറിന് വേണ്ടിയിട്ട്, നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാകുമ്പോൾ എത്ര കോട്ടങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നതെന്ന് കൂടി ഒന്ന് ആലോചിച്ചു.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്നാൽ ഈ ഫുഡ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ആണ്. അത് വേണ്ട രീതിയിൽ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഇതൊക്കെ അറിയാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ രാവിലെ റേഡിയോ തന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മെസ്സി ഡയറ്റ് എന്താ നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വളരെ ഈസി ആയിട്ട് കിട്ടുകയാണ്. ഇനി വേണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ ഇനി എന്തായാലും മെസ്സി ഇങ്ങനെ കളത്തിൽ ഇറങ്ങുന്ന സമയത്ത് മെസ്സിക്ക് മുമ്പ് ഞാൻ പറഞ്ഞു ഒരു പിസ്സ ഇഷ്ടമായിരുന്നു, ആ ഇഷ്ടമുള്ള പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ മെസ്സിക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ ക്യൂ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എർബാ മാറ്റിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ അറിയുമ്പോൾ ഇനി എല്ലാവരും കൈതെറിഞ്ഞ് എർബാ മാറ്റൊക്കെ വെച്ചിട്ട് ഇരിക്കും. അതാ പറയുന്നത് സിനിമയായാലും കായിക താരങ്ങളായാലും നമ്മുടെ മനസ്സിൽ അവരുണ്ടാക്കുന്ന ഇമ്പാക്ട്, അവരുണ്ടാക്കുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ വലിയതാണ്, വലിയ സംഭവമാണ്. അപ്പൊ എന്തായാലും മെസ്സിയെ പോലെ ആവാൻ വേണ്ടിട്ട് ശ്രമിക്കുക എല്ലാവരും. എന്താണെന്നറിയോ, മെസ്സിയെ പോലെ ലോക ഫുട്ബോളർ ആവണമെന്നല്ല, തിരിച്ചടികളിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് കരകയറാനുള്ള ഒരു മനസ്ധൈര്യം ഉണ്ടാക്കി.
0: തീർച്ചയായിട്ടും. സംഭവത്തിൽ മെസ്സിയുടെ ഒക്കെ ഡയറ്റ് ആയിരുന്നു നമ്മൾ ഇന്ന് കേട്ടോണ്ടിരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതുമാണ്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ, RS അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഈ സമയം കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എല്ലാ ദിവസം പോലെ ചില സമയങ്ങളിൽ കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ രാവിലെ സ്കൂൾ ബസ് ഇല്ലാത്തതുകൊണ്ട് വലിയ രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നില്ല. പക്ഷേ ഈ ഒരു സമയമാകുമ്പോൾ, ഏകദേശം ഒരു 8:30 9 ആകുമ്പോൾ സമയത്ത് നമുക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറിലുള്ളതാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത്. ഷാർജ സൈഡിൽ ദുബായിൽ കംപ്ലീറ്റ്ലി ഫ്രീ തന്നെയായിട്ടാണ്, ഏറ്റവും എല്ലാ റോഡുകളും എനിക്ക് ഫ്രീ തന്നെയായിട്ടാണ് കാണുന്നത്. ഷാർജയിൽ മാത്രമേ ഉള്ളൂ ഈ ട്രാഫിക് സിറ്റുവേഷൻ. അതുപോലെ തന്നെ മലിയ സ്ട്രീറ്റിലും ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട് ഷാർജ സൈഡിൽ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളില്ല. നമ്മുടെ അല്ലീത്തെ ടോൾ റോഡിൽ നമ്മുടെ സഹാറ സെൻറ്റർ ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ടുവേർഡ്സ് ദുബായ് ഡയറക്ഷനിൽ അവിടെ എന്തെങ്കിലും പണി നടക്കുന്നുണ്ടോയെന്ന് പറയണം. എനിക്ക് ഒരാൾ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്കറ്റ് അല്ലീത്തെ ടോൾ റോഡെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാപ്പിൽ നോക്കുന്ന സമയത്ത് ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ആക്സിഡൻറ്റ് ആ റോഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്, ആരെങ്കിലും അത് വഴി പോകുന്നവരാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വേറെ ഏതെങ്കിലും ഒരു എക്സിറ്റോ കാര്യങ്ങളോ അതുകൂടെ നിങ്ങൾ പറയാം കേട്ടോ. എനിക്കറിയില്ല ഏതാ എക്സിറ്റ് അവിടെ നിന്ന് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് എസ്കേപ്പ് ആവാൻ പോവോ എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ എന്തായാലും വലിയ പ്രശ്നമില്ല, ദുബായ് റോഡ്സ് ഒക്കെ നല്ല കൂളായിട്ട് ചില്ലായിട്ട് പോകുന്നു. ഡ്രൈവ് സേഫ് എന്നുള്ളൊരു കാര്യം പറയുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മെസ്സേജ്
1: അയക്കാം. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: നമ്മൾ ഈ ആഴ്ച വരവ് സിനിമ കാണാനായിട്ട് പോകുമ്പോൾ എൻ്റെ ടിക്കറ്റും കാര്യങ്ങളും ഞാൻ എന്താണേലും തരാം. കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, എന്നുള്ള ചോദ്യങ്ങൾ ഞാൻ തരാം. ആ സമയത്ത് കറക്റ്റായിട്ട് ഉത്തരവായിക്കുകയാണെങ്കിൽ വരവ് നമുക്ക് ഒരുമിച്ച് തിയേറ്ററിൽ നിന്ന് കാണാം. വൺ ഓഫ് ദ എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ കൂടെയാണ് വരവ്. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ടിക്കറ്റിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാത്തിരുന്നാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ആ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു പ്രാങ്കിങ് വീഡിയോ ആയിരുന്നു. ടിക്ടോക്കർ ടെയ്ലർ ബ്രൂക്സ് എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ അലക്സ് മേഴ്സർ എന്ന് പറയുന്ന ഒരാളുമായിരുന്നു ഈ രണ്ട് സംഭവത്തിനകത്ത് ഇൻസിഡൻ്റ് ഉണ്ടായത്. വളരെ സിമ്പിളായിരുന്നു. ഈ ടിക്ടോക്കർ ഒരു ഇദ്ദേഹം ഒരു പാലത്തിൻ്റെ മേലെ നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കിയോ ഫോണോ സംതിങ് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ടിക്ടോക്കർ പ്രാങ്ക് വീഡിയോ ആയിരുന്നു. എല്ലാ പ്രാങ്കും നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ തന്നെ ഈ പലപ്പോഴും ഈ ഫോണിലൊക്കെ വിളിച്ച് നമ്മൾ ഓരോരുത്തരെയും പറ്റിക്കില്ല. എനിക്ക് ഞാൻ അത് കഴിഞ്ഞാൽ അവരോട് സത്യം പറഞ്ഞ് ഞാൻ ക്ഷമ ചോദിക്കും. കാരണം ഒരു നിമിഷമെങ്കിലും അവർ അല്ലാത്ത രീതിയിൽ തിങ്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല അപ്പുറത്തെ എന്താണെന്ന്. അപ്പോൾ ഫണ്ണിനായിട്ട് ചെയ്യാം, പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി പോകരുതെന്നുള്ള വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇദ്ദേഹം അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ഈ പുറയിൽ ഈ ടിക്ടോക്കർ വന്നിട്ട് ഒരു സ്പ്രേ ചെയ്തു. അപ്പോൾ ഒരു സാധാ വെള്ളമാണ് അദ്ദേഹം സ്പ്രേ ചെയ്തത്. പക്ഷേ ഈ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒന്നത് ഇത് വിദേശ രാജ്യത്താണ്, ഇനി എന്താണ് ആസിഡാണോ അതോ വേറെ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള ലിക്വിഡാണോ എന്നറിയാതെ ഈ തിരിഞ്ഞിട്ട് ആ തിരിവേം അദ്ദേഹത്തിൻ്റെ കൈ വെച്ചിട്ട് ഒറ്റ അടി കൊടുക്കുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മുഖത്തിട്ട്. ഈ അടിയുടെ ഫോഴ്സിൽ ഈ ടിക്ടോക്കർ താഴെ വീണ് താഴെ വീണ് ഇദ്ദേഹത്തിന് പിന്നെ കാണിക്കുന്നത് ഇദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വല്ലാത്തൊരു സ്റ്റേജിലാണ്. കാരണം ഇദ്ദേഹത്തിന് ഹെഡ് ഇഞ്ചറി ആയി, ബ്രെയിനിന് സംതിങ് പ്രശ്നമായി. അക്കാരം അങ്ങനത്തെ ഒരു ഫോഴ്സിലാണ് ഇദ്ദേഹം വീണത്. അങ്ങനെ കേസായി ഇദ്ദേഹത്തെ ആരെ ഈ അടിച്ച ആളെ പോലീസ് പിടിച്ചു, ജയിലിലാക്കി, അങ്ങനെ കോടതിയിലേക്ക് പോയി. അപ്പം ഇതാണ് സ്റ്റോറി. ഞാൻ ഇതിൽ ബാക്കി ഗൂഗിളിലേക്ക് നോക്കുന്ന സമയത്താണ് ഈ ഒരു ഓവർവ്യൂ ഒക്കെ തന്നെ ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോടതിക്ക് പോയി. അവസാനം ഈ വക്കീല് വാദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എൻ്റെ ദേഹത്ത് എന്താണ് ഒഴിച്ചതെന്ന് എനിക്കറിയാൻ വയ്യാത്ത ആ സമയത്തുണ്ടായേക്കുന്ന എൻ്റെ ആക്ഷൻ കാരണം ഞാൻ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ കോടതി വിട്ടയച്ചു. അപ്പോൾ ഇത് പിന്നീട് പറയും. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഇദ്ദേഹത്തെ എന്താണ് വിട്ടയച്ചു, എന്താണ് അങ്ങനെ വിട്ടയക്കാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഞാൻ കോമൻസൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഇറ്റ്സ് 100% സെൽഫ് ഡിഫെൻസ് എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പം വിച്ച് മീൻസ് ഇതാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്, ഈ പ്രാങ്ക് എല്ലാം പ്രാങ്ക് ആവണമെന്നില്ല. എല്ലാ പലരും ഏത് രീതിയിൽ ഇതിനെ ഏറ്റെടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഒരാളുടെ ജീവൻ തന്നെ പോയേക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം നമുക്ക് ചെയ്യാം ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ, പറ്റിക്കുള്ള കാര്യങ്ങളൊക്കെ തമാശയാണ്. പക്ഷെ അതിൽ വിട്ടുപോകുന്ന ഈ പ്രാങ്കുകൾ പലപ്പോഴും പ്രശ്നങ്ങളായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ചില പ്രാങ്കുകളൊക്കെ കാണുന്ന സമയത്ത് ഒന്നാമത് നമ്മൾ പറയാതെ വീഡിയോ എടുക്കുന്ന സമയത്തെ അത് ഇപ്പം നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു വ്ളോഗിന് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർ വരുന്നത് പോലെ അല്ല ഇതെന്ന് പറഞ്ഞാൽ അവരെ തന്നെ നമ്മൾ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന അത് അവരുടെ കൺസേൺ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പോസിബിളും ചെയ്യാവുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള ഇൻസ്റ്റൻസ് വരുമ്പോൾ അത് വളരെ വലിയ ഇപ്പം നിയമപരമായിട്ട് നമ്മൾ ഒന്നും നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇപ്പം നിന്ന് നോക്കിയാൽ അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. ആ ഒരു ഇത് വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഒരു ഇൻസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഈ വീഡിയോ കണ്ട സമയത്ത് അതിൻ്റെ കോമൻസിൽ പോയപ്പോഴാണ് വളരെ സജീവമായിട്ട് പോകുന്നത് ഈ പ്രാങ്കിങ് കൾച്ചർ. സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറയുന്നു കേട്ടോ.
2: ും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
3: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
4: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: കാണപ്പെടാതെ സാർ ഞാൻ പാത്തുക്കറേ. ആ
6: അമ്മാണെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ട.
6: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ടടാ,
9: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
6: അമ്മാണെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
7: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
6: അമ്മാണെ, എന്നാ വേഗം പോ. അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാനെ.
10: അണ്ണ ശ്രദ്ധിക്ക, അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്.

0: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 0528900150.
1: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
2: എന്റെ വണ്ടിയുടെ
3: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM ACയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
0: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ മെസ്സി മാജിക് വീണ്ടും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിർമ്മാണ കരാർ ഏറ്റെടുക്കുന്നവർ വൻതോതിൽ ഉപകരാർ നൽകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി വിളിച്ച യോഗത്തിൽ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ദേശീയപാതയുടെ രൂപരേഖ തയ്യാറാക്കുന്ന സമയത്ത് സ്ഥലത്തിന്റെ ഘടനയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന പ്രാദേശിക നേതൃത്വവുമായും ഭരണകൂടവുമായും വിശദമായ അഭിപ്രായം തേടുമെന്ന് അതോറിറ്റി ചെയർമാൻ വ്യക്തമാക്കി. കേരളത്തിലെ കോരിയാട് മൈലക്കാട് ദേശീയപാതാ ഭാഗങ്ങൾ ഇടിഞ്ഞ സമയത്ത് PAC മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളായിരുന്നു ഇവ. ഇത് അംഗീകരിച്ചതായും ഇനി മുതലുള്ള ദേശീയപാതാ നിർമ്മാണത്തിൽ ഇവ പ്രാബല്യത്തിൽ വരുത്തുമെന്നും അതോറിറ്റി ചെയർമാൻ PAC ചെയർമാൻ KC വേണുഗോപാലിനെ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം മേൽ നടത്തിയ യോഗത്തിന്റെ തുടർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ യോഗം. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി VD സതീശനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ MLA KC വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിനെത്തുന്നത്. സോളാർ കേസിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, സത്യമെന്നായാലും പുറത്തുവരും, ചില ഭാഗത്തു നിന്ന് കൊടുക്കാൻ ശ്രമമുണ്ടായി. മാധ്യമങ്ങൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണം, മാധ്യമങ്ങൾ കുറ്റവിമുക്തമാക്കിയതും ചർച്ച ചെയ്യണമെന്ന് ചാണ്ടി ഉമ്മൻ. മുഖ്യമന്ത്രി KSUവിനെ മോശമായൊന്നും പറഞ്ഞിട്ടില്ല, അത്തരം വ്യാഖ്യാനം വേണ്ടെന്നും ചാണ്ടി ഉമ്മൻ. ലോകകപ്പിലെ വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ. തുടർച്ചയായ രണ്ടാം തവണയാണ് അർജന്റീന ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ എത്തുന്നത്. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിൽ ഊന്നിക്കളിച്ച ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോർഗൻ റോജേഴ്സിന്റെ മികച്ച ക്രോസ് കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടിനസിനെയും മറികടന്ന് അർജന്റീനയുടെ വല കുലുക്കുകയായിരുന്നു. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തി. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മെസ്സിയുടെ ഗംഭീരമായ ക്രോസിൽ നിന്ന് ലൗട്ടാറോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയഗോളും സ്വന്തമാക്കി. ഇറാനെതിരെയുള്ള ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ US ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഹോർമസിനടുത്ത് ഇറാന്റെ തെക്കൻ തീരത്തെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അഞ്ചാം ദിവസവും US ആക്രമണം തുടരുകയാണ്. അതിനിടെ കുവൈറ്റിലും ബഹ്റൈനിലും ഇറാന്റെ പ്രത്യാക്രമണം. തെക്കൻ ഇറാനിലെ ബദറബാസ്, ചബ്ഹാർ, അഹ്വാസ് എന്നീ നഗരങ്ങളിൽ സ്ഫോടനം നടന്നതായി റിപ്പോർട്ട്. ഇറാന്റെ ക്രൂസ് മിസൈൽ കേന്ദ്രങ്ങളും തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും രണ്ടാംഘട്ട ആക്രമണത്തിൽ ലക്ഷ്യമിട്ടുവെന്ന് അമേരിക്കൻ സൈന്യം. ഇറാനെതിരെ സാമ്പത്തിക ഉപരോധങ്ങളും മറ്റും കടുപ്പിച്ച് US ഇറാന്റെ സൈന്യത്തിന് രഹസ്യമായി ആയുധങ്ങൾ എത്തിക്കാൻ സഹായിച്ചുവെന്നാരോപിച്ച 7 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും US ഉപരോധം ഏർപ്പെടുത്തി. ഇറാന്റെ ആയുധക്കടത്ത് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബിസന്റ് മുന്നറിയിപ്പ് നൽകി. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന ആവശ്യത്തിലുറച്ച് CPI ദേശീയ നേതൃത്വം. ഇത് ന്യായമായ ആവശ്യം. LDFിന്റെ പ്രധാന ഘടകകക്ഷിയാണ് CPI എന്നും ദേശീയ ജനറൽ സെക്രട്ടറി DRAJ. കേരളത്തിലെ നേതാക്കളിൽ നിന്ന് ചർച്ചയുടെ പുരോഗതി തേടുമെന്നും CPI ദേശീയ ജനറൽ സെക്രട്ടറി. വഖഫ് ബോർഡ് നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കാമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് വഖഫ് മന്ത്രി N. ഷംസുദ്ദീൻ. വഖഫ് ആക്ട് പ്രകാരമല്ല ബോർഡ് പുനഃസംഘടിപ്പിച്ചതെന്ന ഹർജിയിലാണ് കോടതി വിധിയെന്നും ഷംസുദ്ദീൻ. 4 ഹർജികളുടെ വെളിച്ചത്തിൽ മാത്രമാണ് കേസുണ്ടായതെന്നും മന്ത്രി. ഗവൺമെന്റ് ലീഡർ നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ നിലപാട് ഘടിപ്പിച്ച KSU. നിറകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമെങ്കിൽ തങ്ങൾ ഒരു കൂട്ടം ധിക്കാരികളെന്ന KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത അടിയന്തര സാഹചര്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുൻ വർഷത്തേക്കാൾ ഉപയോഗം കൂടുന്നു, ആഭ്യന്തര ഉൽപ്പാദനം കുറയുന്നു. വൈദ്യുതി വിപണിയിലെ വിലക്കയറ്റം, വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ 530 മെഗാവോട്ട് മടക്കി നൽകേണ്ടി വരുന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുവെന്ന് മന്ത്രി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ടിനി ജോപ്പന്റെ ആരോപണം തള്ളി പോലീസ് ഉപദേഷ്ടാവ് ഹേമചന്ദ്രൻ. ഔദ്യോഗിക ജീവിതത്തിൽ ജോപ്പനെ എന്നല്ല ഒരു പ്രതിയെയും മർദ്ദിച്ചിട്ടില്ലെന്ന് A. ഹേമചന്ദ്രൻ. ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിനില്ല. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിനായി വിളിച്ചപ്പോൾ അന്നത്തെ IG ആയിരുന്ന ഹേമചന്ദ്രൻ മുഖത്തടിച്ചു എന്നായിരുന്നു ജോപ്പന്റെ ആരോപണം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT നൽകിയ ഹർജിയിൽ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടെ വിധി ഇന്ന്. കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വ്യവസ്ഥകൾ ലംഘിച്ച ജിതിൻ ഫേസ്ബുക്കിലൂടെ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ചെന്നും നാട്ടിൽ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ വാദം.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9:06.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിലെ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 51%.
0: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bar, Dubai.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം. അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മൾ പലപ്പോഴും ഈ കടം മേടിച്ച കാശിന് പുറമേ നമുക്കിപ്പോൾ ഒരു രൂപയ്ക്ക് തന്നെ ഈ തർക്കം ഉണ്ടായിട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുതുമൊക്കെ പല ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. എന്നാൽ അതിനൊക്കെ തന്നെ വിപരീതമായിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയായിരുന്നു കേട്ടോ. ഇത് ഈ സ്റ്റോറി എന്ന് പറഞ്ഞത് കടം മേടിച്ച ഒരു കാശ് അതിന് തിരിച്ചു കൊടുക്കാൻ പോയിട്ടുള്ളൊരു ഇതായിരുന്നേ. ഈ ന്യൂ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു റിപ്പോർട്ടായിരുന്നു ഇത്, ഈ ഒരു സംഭവത്തെ വെളിയിൽ കൊണ്ടുവന്നത്. ന്യൂ ഇന്ത്യ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 1990 കാലങ്ങളിൽ അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശങ്ങളിലേക്ക് ജോലി തേടി പ്രവാസികളാകാൻ പോകുന്ന ആ ഒരു ഇന്നത്തെ പോലെ തന്നെ സിറ്റുവേഷൻ, അന്ന് ഇതുപോലെ സൗദി അറേബ്യയിലേക്ക് പോയ പാലക്കാട് സ്വദേശി മുഹമ്മദ് ഇസ്മായിലും തെലുങ്കാനയിലെ എൽഡ ലച്ചണ്ണ എന്ന് പറയുന്ന ഒരു പേര്, പേരാണ് ഭയങ്കരമായിട്ട് എന്നെ കൺഫ്യൂസ് ചെയ്യുന്നത്, എൽഡ ലച്ചണ്ണ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ രണ്ടുപേരും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുമായിരുന്നു. അന്ന് അവർ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വന്ന സമയത്ത് നമ്മുടെ പാലക്കാടൻ സ്വദേശി എൽഡ ലച്ചണ്ണയുടെ കയ്യിൽ നിന്ന് ഒരു 3000 സൗദി റിയാൽ അന്ന് സഹായത്തിനായിട്ട് തോച്ചു. അങ്ങനെ അവർ പണം കൊടുത്തു, അവർ ജോലി ചെയ്തു. വളരെ വൈകാതെ തന്നെ ഇവർ രണ്ടുപേരും പ്രവാസം നിർത്തി നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലേക്ക് വന്നതിന് പിന്നെ കുറച്ച് നാൾ സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ ഇവരുടെ സൗഹൃദവും ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞു. അങ്ങനെ ഏകദേശം 31 വർഷം കഴിഞ്ഞു. അപ്പം നമ്മുടെ പാലക്കാടുകാരന് ഈ മനസ്സിലിത് കിടക്കുകയാണ്, ഈ 3000 സൗദി റിയാലെ മേടിച്ചതിൻ്റെ ആ ഒരു കടവും ആ ഒരു കുറ്റബോധം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഇദ്ദേഹത്തിന്. സത്യം പറഞ്ഞാൽ ലച്ചണ്ണ ഓൾറെഡി മറന്നേ പോയിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു സ്റ്റോറി. അങ്ങനെ ഇദ്ദേഹം എന്തെടുത്തു, എനിക്കിത് തിരിച്ചു കൊടുക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ അറിയില്ല, എന്തുവാ നാടിൻ്റെ ലൊക്കേഷൻ അറിയില്ല. ഏകദേശം ഒരു തെലങ്കാനയിലെ ഇന്ന സ്ഥലത്താണ്, ഈ ഒരു ഗ്രാമത്തിൽ ഇതാണെന്ന് മാത്രം അറിയാം. അങ്ങനെ അദ്ദേഹം ഗൂഗിൾ മാപ്പിൽ നോക്കി ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രാമം സ്പോട്ട് ചെയ്ത് അങ്ങോട്ട് യാത്രയാണ്. അങ്ങനെ 31 വർഷത്തിന് മുന്നേ മേടിച്ചേക്കുന്ന ആ 3000 സൗദി റിയാൽ, ഏകദേശം ഒരു 25,000 ഇന്ത്യൻ രൂപ അപ്രോക്സിമേറ്റ്ലി കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഈ റിപ്പോർട്ട് പ്രകാരം ആ പണം കൊടുക്കാൻ 1200 കിലോമീറ്റർ സഞ്ചരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി ആ രംഗം. അങ്ങനെ ലച്ചണ്ണയുടെ വീട്ടിൽ ചെന്ന് എൻ്റെ മനസ്സിൽ ഇന്നും കിടക്കുന്ന ഒരു കടമാണെന്ന് പറഞ്ഞ് ആ പൈസ ഫോൺ പേ വഴി തിരിച്ചു കൊടുക്കുന്ന ഒരു ഭയങ്കര മാതൃകയായിട്ടുള്ള, സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്കിതിനെ തോന്നിയത് കേട്ടോ. 1990കളിൽ നടന്ന ഈ കഥ നമ്മളിലേക്ക് എത്തിച്ചത് സത്യം പറഞ്ഞാൽ, അല്ലെ എന്നിലേക്ക് എത്തിച്ചത് ന്യൂ ഇന്ത്യ എക്സ്പ്രസ് തന്നെയാണ്. അവരുടെ ആ ഒരു ആർട്ടിക്കിളാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഇതിനെ വളരെ വ്യക്തമായിട്ട് കാണിച്ചത്. നമ്മളൊന്ന് ആലോചിക്കുക, എത്ര പേര് ഈ കടം മേടിച്ച കാശ് എനിക്ക് കിട്ടുമ്പോൾ തരാമെന്ന് പറയുന്ന സിറ്റുവേഷനിൽ, പക്ഷെ ഒരു മലയാളി ആ മലയാളിയുടെ ആ ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി കാണിക്കുന്ന ഒരു സ്റ്റോറി ആയിട്ട് തന്നെ. അത് മാത്രമല്ല, സുഹൃത്ത് ബന്ധം, ഈ കാശാണ് പലപ്പോഴും നമ്മുടെ സുഹൃത്ത് ബന്ധമെന്നല്ല ബന്ധങ്ങൾ നശിപ്പിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കാശാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ എല്ലാവരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ കാശൊക്കെ മേടിക്കുന്നവരായിരിക്കാം, പക്ഷെ അത് മറ്റൊരാളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, അത് അവരിലേക്ക് തന്നെ ചെല്ലണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൂടെ നമുക്കെപ്പോഴും വേണം. എന്താണേലും ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മലയാളി എന്നുള്ളതിനകത്ത് ഒന്നുകൂടെ ഒരു പൊന്തൂല് കൊടുക്കുന്നത് പറയുന്നത് പോലെ ഒരു ലിറ്റിൽ മോർ പ്രൗഡ് എന്നുള്ളൊരു സിറ്റുവേഷനാണ് എനിക്ക് തോന്നിയത്. എന്താണേലും ഒരു വലിയ അപ്രിസിയേഷൻ ആ ഒരു മലയാളിക്ക് ആ കാശ് 31 വർഷത്തിന് ശേഷം 1200 കിലോമീറ്റർ താണ്ടി പോയി തിരിച്ചു കൊടുത്തതിന് വേണ്ടിയിട്ട്. എന്തായാലും നമുക്കൊരു അടിപൊളി തമിഴ് സോങ് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. സെറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM-ൽ അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്.
1: അൻപോടെ காதலன் நான் எழுதும் லெட்டர் சி மடல் இல்ல கடிதாசி வச்சுக்கலாமா வேணா கடிதமே இருக்கட்டும் படி
2: கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே
1: பாட்டாவே படிச்சிட்டியா அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல இங்க பொன்மணி போட்டுக்க பொன்மணி உன் வீட்டுல சௌக்கியமா நான் இங்க சௌக்கியம்
2: பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே
1: உன்னை நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாறி கொட்டுது. ஆனா அதை எழுதணும்னு உட்காந்தா அந்த எழுத்துதான் வார்த்தை.
2: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது,
1: அதான்
2: அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
1: அதேதான் பிரமாதம் கவிதை.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ഫ്രം ഇൻ ദ സിറ്റുവേഷൻ, നമ്മുടെ അൽക്കേൽ റോഡിലോട്ട് കയറുന്ന ആ ഒരു ഏരിയ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ റാസൽ കോ റോഡിൽ നിന്ന്. അത് ചെറിയ, അത് വേറെ അതിനകത്ത് നമുക്ക് ഡിവീറ്റ് ചെയ്ത് പോകാനായിട്ട് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് ചെറിയൊരു കഞ്ചഷൻ മാത്രം, വലിയ രീതിയിൽ എൻ്റെ സ്ട്രെച്ചൊന്നും കഞ്ചഷൻ ആയിട്ടില്ല, എഫക്റ്റഡ് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ രാവിലത്തെ ട്രാഫിക്, അല്ലിത്തെ റോഡിലെ ആ ഒരു റെഗുലർ ട്രാഫിക്, അതല്ല മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ റോഡ് ക്ലോഷേഴ്സോ ഫോഗിന് ഇനിയും ചാൻസ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയാനാണ് കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വണ്ടി ഓടിക്കാൻ സമയത്ത് അപ്ഡേറ്റ് ചെയ്യുക.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: You are listening to Sand Dunes with Akshay and Vidya.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
2: അമ്പാണെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
7: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
7: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
8: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മുടെ വരവ് മൂവിയുടെ കോൺടെസ്റ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. സോ ഈ ഒരു മൂവിയുടെ ടിക്കറ്റ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇപ്പം ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന ഈ ഒരു സോങ് ഏത് മൂവി ഇടയാണെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, ആ ഒരു വ്യക്തിക്കായിരിക്കും കൺട്രോൾ പാസ് സ്വന്തമാക്കാനായിട്ട് പോകുന്നത്. സോ ഇത് ജോജു ജോർജ് ഉള്ള ഒരു സിനിമ തന്നെയാണ്. സോ അതാണ് ഏറ്റവും വലിയൊരു ക്ലൂ ഞാൻ തരാൻ പോകുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിക്കാണ് സത്യം പറഞ്ഞാൽ ഇത് ചെയ്തിരിക്കുന്നത്. ജെ എക്സ് ബിജോയുടെയാണ് മ്യൂസിക്. അതാണ്ട് ഈ മ്യൂസിക് കേട്ടോളൂ, എന്നിട്ട് ഞാൻ ഫോർമാറ്റും കാര്യങ്ങളും പറയാം.

യെസ് ബ്യൂട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ്. നല്ല രസമായിട്ട് നല്ല ഫീലാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സോങ്. കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഏതാണ് സിനിമ എന്ന് മാത്രം നിങ്ങൾ ഗസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ അയക്കുന്ന ഫോമാറ്റ് വരവ് സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് വേഗം അയച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കും ആ ഒരു കപ്പിൾ പാസ് ഇന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കി ഈ ഒരു വീക്കെൻഡ് നമ്മൾ ഒരുമിച്ച് സിനിമ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വേഗം അയച്ചോ, ഫോമാറ്റ് തെറ്റിക്കരുത്. ഫോമാറ്റ് തെറ്റിച്ച് അയച്ചാൽ എത്ര നിങ്ങൾ മെസ്സേജ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യാനായിട്ട് റാൻഡമൈസറിന് പറ്റില്ല. അപ്പോൾ എന്തായാലും ട്രൈ യുവർ ലക്ക്.

0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
1: അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ വീണ്ടും ഒളിച്ചു കളിച്ച് പി എസ് സി. നമസ്കാരം, ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കാതെ വീണ്ടും പി എസ് സിയുടെ ഒളിച്ചു കളി. പരാതിക്കാരനായ ഉദ്യോഗാർത്ഥിയുടെ ആവശ്യം തള്ളി. നിയമനത്തിന്റെ രേഖകൾ നൽകില്ലെന്നറിയിച്ചു. അതേസമയം ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് പി എസ് സി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ കെ സി വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിനെത്തുന്നത്. സോളാർ കേസിൽ ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കും, സത്യമെന്നായാലും പുറത്തുവരും. ചില ഭാഗത്തുനിന്ന് കുടുക്കാൻ ശ്രമമുണ്ടായി. മാധ്യമങ്ങൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണം. കുറ്റവിമുക്തമാക്കിയതും ചർച്ച ചെയ്യണമെന്ന് ചാണ്ടി ഉമ്മൻ. മുഖ്യമന്ത്രി കെ എസ് യുവിനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അത്തരം വ്യാഖ്യാനം വേണ്ടെന്നും ചാണ്ടി ഉമ്മൻ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. നിർമ്മാണ കരാർ ഏറ്റെടുക്കുന്നവർ വൻതോതിൽ ഉപകരാർ നൽകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേശീയപാതാ അതോറിറ്റി. പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി വിളിച്ച യോഗത്തിൽ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവാണ് ഇക്കാര്യം അറിയിച്ചത്. ദേശീയപാതയുടെ രൂപരേഖ ഡി പി ആർ തയ്യാറാക്കുന്ന സമയത്ത് സ്ഥലത്തിന്റെ ഘടനയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന പ്രാദേശിക നേതൃത്വവുമായും ഭരണകൂടവുമായും വിശദമായ അഭിപ്രായം തേടുമെന്ന് അതോറിറ്റി ചെയർമാൻ. പി എസ് സി ചെയർമാൻ കെ സി വേണുഗോപാലിനെ ഇക്കാര്യം അറിയിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകകപ്പിലെ വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ. തുടർച്ചയായി രണ്ടാം തവണയാണ് അർജന്റീന ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ എത്തുന്നത്. 84 മിനിറ്റ് വരെ ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷമാണ് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോഗൻ റോജേഴ്സിന്റെ മികച്ച ക്രോസ് കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടിനസിനെ മറികടന്ന് അർജന്റീനയുടെ വല കുലുക്കി. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തി. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മെസ്സിയുടെ ഗംഭീരമായ ക്രോസിൽ ലൗട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയഗോളും സ്വന്തമാക്കി. സ്പെയിനാണ് ഫൈനലിൽ അർജന്റീനയുടെ എതിരാളി. ഇറാനെതിരെയുള്ള ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. ഹോർമസിനടുത്ത് ഇറാന്റെ തെക്കൻ തീരത്തെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 5-ാം ദിവസവും യുഎസിന്റെ ആക്രമണം. യുദ്ധത്തെ സ്വാഗതം ചെയ്യുന്നില്ലെന്നും എന്നാൽ ദേശസുരക്ഷ സംരക്ഷിക്കാൻ സജ്ജമായിരിക്കണമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബഫ്. തെക്കൻ ഇറാനിലെ ബന്ദർബാസ്, ചബ്ഹാർ, അഹ്വാസ് എന്നീ നഗരങ്ങളിൽ സ്ഫോടനം. ഇറാന്റെ ക്രൂസ് മിസൈൽ കേന്ദ്രങ്ങളും തീരപ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ട് രണ്ടാംഘട്ട ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ സൈന്യം. ഇറാനെതിരെ സാമ്പത്തിക ഉപരോധവും മറ്റും കടുപ്പിച്ച് യു എസ് ഇറാൻ സൈന്യത്തിന്റെ രഹസ്യമായി ആയുധങ്ങൾ എത്തിക്കാൻ സഹായിച്ച 7 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും യു എസ് ഉപരോധം ഏർപ്പെടുത്തി. ഇറാന്റെ ആയുധക്കടത്ത് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുമെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന ആവശ്യത്തിൽ ഉറച്ച സിപിഐ ദേശീയ നേതൃത്വം ഇതൊരു ന്യായമായ ആവശ്യമാണെന്നും എൽ ഡി എഫിന്റെ പ്രധാന ഘടകകക്ഷിയാണ് സിപിഐ എന്നും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ. കേരളത്തിലെ നേതാക്കളിൽ നിന്ന് ചർച്ചയുടെ പുരോഗതി തേടിയിട്ടുണ്ടെന്നും ഡി രാജ. വഖഫ് ബോർഡ് നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കാമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് വഖഫ് മന്ത്രി എൻ ഷംസുദ്ദീൻ. വഖഫ് ആക്ട് പ്രകാരമല്ല വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചതെന്ന ഹർജിയിലാണ് കോടതി വിധി വന്നതെന്നും ഷംസുദ്ദീൻ. ഗവൺമെന്റ് ലീഡർ നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ നിലപാട് ഘടിപ്പിച്ച കെ എസ് യു. നിറഗതികൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമെങ്കിൽ തങ്ങൾ ഒരു കൂട്ടം ധിക്കാരികളെന്ന് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത അടിയന്തര സാഹചര്യമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മുൻ വർഷത്തേക്കാൾ ഉപയോഗം കൂടുന്നു, ആഭ്യന്തര ഉൽപ്പാദനം കുറയുകയും ചെയ്തു. ഇതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയതെന്ന് മന്ത്രി. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയ യൂട്യൂബർക്കെതിരെ പരാതി നൽകി യൂത്ത് ലീഗ്. മലപ്പുറം പോലീസിലാണ് പരാതി നൽകിയത്. ബ്രഹ്മ കോഗ്നിഷൻ എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് പരാതി. കുഞ്ഞാലിക്കുട്ടിയും കെ എം ഷാജിയും നിലവിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ട് മതസ്പർദ്ധയുണ്ടാക്കുന്നതും അശ്ലീലവുമായ പരാമർശങ്ങളാണ് വീഡിയോയിലെന്ന് യൂത്ത് ലീഗിന്റെ പരാതിയിൽ പറയുന്നു. സംസ്ഥാന ബി ജെ പിയിലെ ഫണ്ട് തട്ടിപ്പിൽ വിട്ടലായി നേതൃത്വം. സമഗ്രാന്വേഷണം വേണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത്. 140 മണ്ഡലങ്ങളിലെയും ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് ഇതോടെ അന്വേഷിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ഹർജിയിൽ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം വ്യവസ്ഥകൾ ലംഘിച്ച ജിതിൻ ഫേസ്ബുക്കിലൂടെ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ചെന്നും നാട്ടിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും പ്രോസിക്യൂഷന്റെ വാദം. അടുത്ത വാർത്ത 11 മണിക്ക്.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.

0: Home FM News was brought to you by Daimler Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 45%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaimah and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയാണ്. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ പത്രവാർത്തയുടെ സമയത്ത് നമ്മുടെ കറണ്ട് കട്ട്, അതായത് ഇനി എത്ര നാൾ ഇതുണ്ടാകുമെന്ന് നമുക്കറിയില്ല എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷേ എന്നാലേ ഈ 90s കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ പഠിച്ചു വന്ന സമയത്ത്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത് നമുക്കൊരു നോൺ കാര്യമായിരുന്നു. നമുക്ക് കറണ്ട് കട്ട് ഉണ്ടാവും എന്നുള്ളൊരു അരമണിക്കൂർ കറണ്ട് കട്ട്, അത് വൈകുന്നേരം 6 മണി തൊട്ട് തുടങ്ങി 10 മണി വരെ അവസാനിക്കുന്ന ഒരു കറണ്ട് കട്ട്. 6 മണിക്ക് ഇത് ഒരാഴ്ചയാണെങ്കിൽ പിറ്റേന്ന് 6:30 ആയിരിക്കും. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ സമയക്രമങ്ങൾ അതിനനുസരിച്ചായിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും നമ്മൾ, എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആ സമയം നോക്കിയിട്ടാണ് നമുക്ക് പഠിത്തം സ്കിപ്പ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്ത് കറണ്ട് കട്ടിൻ്റെ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഒരുമിച്ചിരുന്ന് വർത്തമാനങ്ങൾ പറയും, പല കഥകളും. നമുക്കതൊക്കെ ഇന്നൊക്കെ ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ട് നമുക്ക് തോന്നും. നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ, നല്ല, അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല മഴയുള്ളൊരു ദിവസം കറണ്ട് കെട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല മഴയുള്ള ദിവസം കറണ്ട് കെട്ട് പോയി കഴിഞ്ഞാൽ ഒരു മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ആ ജനലൊക്കെ തുറന്നിട്ട് നല്ല കാറ്റൊക്കെ കയറി ആ കുളിരോട് കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കും, എന്നാൽ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മെഴുകുതി കത്തിച്ച പോലെ. അതങ്ങനല്ല, മറ്റേതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഫുള്ളി നിശബ്ദത. കറണ്ട് കെട്ടിൻ്റെ സമയത്താണല്ലോ മുഴുവൻ നിശബ്ദതയാണ്, മുഴുവൻ ആ ചുറ്റുപാട് മുഴുവനായിട്ടാവുക, ഇരുട്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ നമുക്ക് ഒരുപാട്. ഇപ്പം ഞാൻ എൻ്റെ ഇത് എൻ്റെ മാത്രം ഒരു ഓർമ്മയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കറണ്ട് കെട്ടിൻ്റെ സമയത്ത് പറയാനുള്ള ഒരുപാട് കഥകളുണ്ടാവും. ഈ പലപ്പോഴും ഈ നമ്മളോട് പറയുന്ന കാര്യമുണ്ട്, ഈ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത്, ഈ കറണ്ട് കട്ടിൻ്റെ സമയത്തായിരിക്കും മിക്കവാറും വീടുകളിൽ പ്രാർത്ഥന ഉയരുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 6 മണിക്കത്തെ പ്രാർത്ഥന ഒരാഴ്ചയാണെങ്കിൽ പിറ്റേ ദിവസം ആഴ്ച 6:30 ആവും. കാരണം കറണ്ട് പോകുന്ന സമയത്താണല്ലോ ഇച്ചുള്ള എല്ലാവർക്കും ഈസി. അപ്പോൾ ഈ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് അതുവഴി തണ്ട് ഒരു ഉറുമ്പ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വണ്ട് അത് വീട് കൂടി ഇങ്ങനെ പോകുമ്പോഴോ നമ്മൾ അതിനെ കൂടെ എല്ലാം ഇങ്ങനെ നോക്കി നോക്കി നോക്കി അതിനെ വീട് വരെ കൊണ്ടുവിടുമെന്ന് പറയും. അത് ഈ കറണ്ട് കെട്ട് സമയത്താണ്. അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് സ്റ്റോറി കറണ്ട് കെട്ടിനെ പറ്റി പറയാനുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പോൾ നമ്മൾ ടെക്നോളജി വളർന്നു, സമൂഹം വളർന്നു, നമ്മുടെ നാട് വളർന്നു, അപ്പോൾ കറണ്ട് കട്ടെന്ന് പറയുന്നത് നമുക്കൊരു പാടില്ലാത്തൊരു സംഭവം ആണെങ്കിൽ കൂടെ, നമ്മൾ 90s 80s കാലഘട്ടത്തിലൊക്കെ കറണ്ട് കെട്ട് കൊണ്ടുവന്നവർ, കൊതുകുതിരിയെ അറിഞ്ഞവർ, അതുപോലെ തന്നെ പഴയ മണ്ണെണ്ണവിളക്കില്ലേ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. മണ്ണെണ്ണവിളക്കിൽ ആ തിരിയിട്ട് കത്തിക്കുന്നത്, പെട്രോൾ മാക്സ്, ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് എത്ര പേർക്ക് അറിയാമെന്നിരിക്കറിയില്ല. എന്നാൽ ഈ കറണ്ട് കട്ടിൻ്റെ വാർത്ത ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ട സമയത്താണ് അത്ര നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു നമ്മൾ ജീവിച്ചതെന്ന് എന്ന് പറഞ്ഞ് ഇന്ന് നമുക്കത് വേണമെന്നല്ല, ആവശ്യ ഓർമ്മകൾ എന്നും നമുക്ക് വിലയേറിയതാണല്ലോ.
1: യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അലി തിയേറ്റർ ഹോൾ റോഡിൽ മാത്രം ചെറിയ ചെറിയ ട്രാഫിക്. രാവിലത്തെയൊക്കെ ട്രാഫിക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത്. വേറെ എങ്ങും വലിയ വിഷയങ്ങളില്ല. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. നിങ്ങൾ ഡ്രൈവ് ചെയ്യാത്ത സമയത്ത് ഒരു മെസ്സേജ് അയക്കുക കേട്ടോ.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാ.

0: once again, welcome back home 92.2 FM ലേക്ക് സ്വാഗതം. നിത്യ എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. നിത്യ ആക്ച്വലി ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്ന് നമ്മളെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: യെസ്, എന്തായാലും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. ഞങ്ങൾ ഈ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരിക്കും?
0: അല്ല, അത് എന്റെ അടുത്ത് നിത്യ പറഞ്ഞേക്ക്. എന്റെ അടുത്ത് ഓൾറെഡി ഇങ്ങനെ ചെറിയൊരു ക്ലൂ തന്നു,
1: അതായത് ഒരു ഹുക്ക് ഇട്ട് തന്നാലേ സുഖമുള്ളൂ.
0: അതായത് ഇന്ത്യയിലെ സ്ലീപ്പിംഗ് സ്റ്റേറ്റ് ഏതാണെന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് അല്ലെ. ഇന്ത്യയിലെ സ്ലീപ്പിംഗ് സ്റ്റേറ്റ് ഏതാണത്?
1: ശരിക്കും പറഞ്ഞാൽ അത് പറയുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യം, നമ്മൾ ഭയങ്കര ബിസി ആയിട്ടുള്ള സ്റ്റേറ്റുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വ്യാവസായിക തലസ്ഥാനം, സാംസ്കാരിക തലസ്ഥാനം, അല്ലെങ്കിൽ ബിസി സ്റ്റേറ്റ്, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇന്ത്യക്കൊരു ഉറങ്ങുന്ന സംസ്ഥാനം ഉണ്ടോ എന്നുള്ളത് ഒരു അതിശയമായിരിക്കും. യെസ്, അങ്ങനെയുണ്ട്. അത് ഹിമാചൽ പ്രദേശാണ്.
0: ഓ ശരി, അതിന്റെ തലസ്ഥാനമായിട്ടാണ്
1: ആക്ച്വലി അങ്ങനെയാണ് പറയുന്നത്. സ്ലീപ്പിംഗ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ്.
0: ഹിമാചൽ പ്രദേശിനെ
1: കേൾക്കുമ്പോ എന്താണ് അക്ഷയ്ക്ക് തോന്നുന്നത്? സി, അവിടെ
0: ഹിമാചൽ പ്രദേശ് പോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവിടെ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒന്ന് മലനിരകളുമായിട്ട് സമ്പന്നമായിട്ടുള്ളതാണ്, നല്ല മഞ്ഞു വീഴ്ച ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ എന്ന് പറഞ്ഞ ഒരു കാമാണ് അവിടെ എപ്പോഴും. ഒരു ഒരു സ്ലോ പേസ് ആണ് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ.
1: അതാണ് ബിക്കോസ് നമ്മൾ കേൾക്കുമ്പോ നമുക്ക് തോന്നും ഓക്കെ, ഇത് അവിടുത്തെ ആൾക്കാരൊക്കെ മടിയന്മാരായതുകൊണ്ടായിരിക്കും ഉറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. അവിടുത്തെ പ്രകൃതിയുടെ ആ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടാണ്, അവിടെ ശാന്തതയാണ് ഏറ്റവും കൂടുതൽ. അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ എല്ലാവരും ഉണരുന്നു, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വിദിൻ മിനിറ്റ് അവർ പോയി കിടന്നുറങ്ങും, അത്രയും നേരേ ഉള്ളൂ. സാധാരണ നമ്മൾ ഈ ടൂറിസം മേഖലകൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ സിറ്റീസ് എപ്പോഴും ഭയങ്കര സജീവമായിരിക്കും അല്ലേ. അവിടുത്തെ മാർക്കറ്റ്സ് ആണെങ്കിലും തെരുവുകളാണെങ്കിലും ലൈറ്റൊക്കെ ആയിട്ട് എപ്പോഴും ഭയങ്കര ബിസി ആയിരിക്കും. ബട്ട് ഇവിടെ ടൂറിസത്തിന് ഭയങ്കര സാധ്യതയുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും ഇവിടെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ശാന്തം, സമാധാനം.
0: ഞാൻ നോക്കുകയാണ്, ഹിമാചൽ പ്രദേശിലെ സൺറൈസ് ടൈം എപ്പോഴാണ് ജസ്റ്റ് നോക്കട്ടെ, നമുക്ക് ജസ്റ്റ് അറിയാൻ
1: പറ്റും. സൺറൈസ് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് അറിയാൻ പറ്റുമല്ലോ.
0: ഈ സമ്മറിൽ അവർക്ക് 5:30 സമയത്താണ് സൺറൈസ് ഉള്ളത്. വിന്റർ എന്താണോ,
1: വിന്ററിലെ കാര്യം കൂടെ അറിഞ്ഞാലേ ഇതിനൊരു കംപ്ലീറ്റ്നെസ് ഉണ്ട്.
0: ശരിയാണ്, വിന്ററിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് 7:30
1: അത്രയും ഉറങ്ങാൻ കിട്ടും അല്ലേ.
0: അപ്പൊ അത്രയും ഷോർട്ട് ടൈമേ ഉള്ളൂ വിന്ററിലുള്ള ഒരു സമയം എന്ന് പറയുന്നത്. വിന്ററിൽ ഹിമാചലിൽ -15°C വരെ വരാറുണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്.
1: അപ്പൊ ഈ സിമ്പിൾ ആയിട്ടുള്ള റൊട്ടീനാണ് ശരിക്കും ആക്ച്വലി അവരുടെ ഈ ഒരു ഉറങ്ങുന്ന സ്ഥലം എന്നുള്ള പേര് അവർക്ക് നേടിക്കൊടുത്തത്.
0: അത് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. നമ്മള് സൂര്യന്റെ നാട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സൺറൈസ് വരുന്ന സംഭവം
1: കേട്ടിട്ടുണ്ട്.
0: പക്ഷെ ഉറങ്ങുന്ന നാട്, ഇന്ത്യയുടെ സ്ലീപ്പിംഗ് സ്റ്റേറ്റ് എന്നുള്ളൊരു തലക്കെട്ട് കൊടുത്തേക്കുന്നത് ഹിമാചൽ പ്രദേശിനാണ് അല്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ.
2: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
3: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
4: July 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: കവലപ്പെടാതെ സാർ, ഞാൻ പാത്തുക്കറേ.

0: Home 92.2 FM. Home is a feeling.
1: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട,
2: ശ്രദ്ധിക്കാണ്ടാ
1: മോനെ. പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടടാ,
4: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
1: അമ്മാനെ, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മന്ത്രിപദവി വാഗ്ദാനം ഷാഫിക്കും വിളിയെത്തി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറി എന്ന വ്യാജേന നിരവധി പേർക്ക് വിളിയെത്തി. മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. ഷാഫിക്കും ഡീൻ കുര്യാക്കോസിനും വിളിയെത്തിയിരുന്നു. ഇരുവർക്കും ഉന്നത പദവികളാണ് വാഗ്ദാനം നൽകിയത്.

ഇന്നലെ എലത്തൂർ എം എൽ എ വിദ്യാ ബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് ഫോൺ വിളി എത്തിയിരുന്നു. കോടികളാണ് പ്രതിഫലമായി ചോദിച്ചത്. സംഭവത്തിൽ പ്രിയങ്കയുടെ സെക്രട്ടറി പരാതി നൽകിയിട്ടുണ്ട്. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കാതെ വീണ്ടും പി എസ് സിയുടെ ഒളിച്ചുകളിയെന്ന് റിപ്പോർട്ട്. പരാതിക്കാരനായ ഉദ്യോഗാർത്ഥിയുടെ ആവശ്യം തള്ളി പി എസ് സി നിയമനത്തിന്റെ രേഖകൾ നൽകില്ലെന്ന് അറിയിച്ചു. അതേസമയം ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് പി എസ് സി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശിനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ കെ സി വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിന് എത്തുന്നത്. സോളാർ കേസിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, സത്യമെന്നായാലും പുറത്തുവരും. ചില ഭാഗത്തുനിന്ന് കൊടുക്കാൻ ശ്രമങ്ങളുണ്ടായി. മാധ്യമങ്ങൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണം. മാധ്യമങ്ങൾ കുറ്റവിമുക്തമാക്കിയതും ചർച്ച ചെയ്യണമെന്ന് ചാണ്ടി ഉമ്മൻ. ലോകകപ്പിലെ വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ. തുടർച്ചയായി രണ്ടാം തവണയാണ് അർജന്റീന ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ എത്തുന്നത്. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലൂന്നിക്കളിച്ച ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോഗൻ റോജേഴ്സിന്റെ മികച്ച ക്രോസ്, കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടിനസിനെയും മറികടന്ന് അർജന്റീനയുടെ വലകുലുക്കി. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തി. പോസ്റ്റിലേക്ക് നിരന്തരം ഷോട്ടുകൾ ഉതിർത്ത എൻസോയുടെ ഗോളിന് തൊട്ടുമുൻപുള്ള ഷോട്ട് ജോർദാൻ പിക്ഫോർഡ് തട്ടിയകറ്റിയെങ്കിലും മെസ്സി എടുത്ത കോർണറിൽ നിന്ന് മികച്ചൊരു ലോങ് റേഞ്ചറിലൂടെ എൻസോ വല കുലുക്കുകയായിരുന്നു. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മെസ്സിയുടെ ഗംഭീരമായ ക്രോസിൽ നിന്ന് ലൌട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. ഞായറാഴ്ചയാണ് ഫൈനൽ, എതിരാളി സ്പെയിൻ. ഇറാനെതിരെയുള്ള ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ യു എസ് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ട്. ഹോർമുസിനടുത്ത് ഇറാന്റെ തെക്കൻ തീരത്തെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അഞ്ചാം ദിനവും യു എസിന്റെ ആക്രമണം. യുദ്ധത്തെ സ്വാഗതം ചെയ്യുന്നില്ലെന്നും ദേശ സുരക്ഷ സംരക്ഷിക്കാൻ സജ്ജമായിരിക്കണമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫ്. കുവൈത്തും ബഹ്റിനിലും ഇറാന്റെ ആക്രമണമുണ്ടായി. തെക്കൻ ഇറാനിലെ ബന്ദർബാസ്, ചബഹർ, അഹ്വാസ് എന്നീ നഗരങ്ങളിൽ സ്ഫോടനം. ഇറാന്റെ ക്രൂസ് മിസൈൽ കേന്ദ്രങ്ങളും തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ട് 90 മിനിറ്റ് നീണ്ട രണ്ടാംഘട്ട ആക്രമണമാണ് നടന്നതെന്ന് യു എസ് സൈന്യം അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ തെക്കൻ ഇറാനിൽ 35 പേർ കൊല്ലപ്പെട്ടു, 300 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഘർഷത്തിലേക്കുള്ള മടക്കം ജനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തിവെയ്ക്കുമെന്നും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ. ഇറാനെതിരെ ഉപരോധങ്ങൾ കടുപ്പിക്കാൻ യു എസ്. ഇറാന്റെ സൈന്യത്തിന് രഹസ്യമായി ആയുധങ്ങൾ എത്തിച്ചുവെന്ന് ആരോപിച്ച് 7 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും യു എസ് ഉപരോധം ഏർപ്പെടുത്തി. ഇറാന്റെ ആയുധക്കടത്ത് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുമെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് മുന്നറിയിപ്പ് നൽകി. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന ആവശ്യത്തിൽ ഉറച്ച് സിപിഐ ദേശീയ നേതൃത്വം. ഇതൊരു ന്യായമായ ആവശ്യമാണെന്നും എൽ ഡി എഫിന്റെ പ്രധാന ഘടകകക്ഷിയാണ് സിപിഐ എന്നും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ. കേരളത്തിലെ നേതാക്കളിൽ നിന്ന് ചർച്ചയുടെ പുരോഗതി തേടുമെന്നും ഡി രാജ പറയുന്നു. പി എസ് സി തട്ടിപ്പ്. ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ പി എസ് സി ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. പി എസ് സി കൈമാറിയ രേഖകൾ ഇപ്പോൾ സംഘം പരിശോധിക്കുകയാണ്. കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കത്ത് നൽകിയിട്ടുണ്ട്. വഖഫ് ബോർഡ് നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കാമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് വഖഫ് മന്ത്രി എൻ ഷംസുദ്ദീൻ. വഖഫ് ആക്ട് പ്രകാരമല്ല ബോർഡ് പുനഃസംഘടിപ്പിച്ചതെന്ന ഹർജിയിലാണ് കോടതി വിധിയെന്നും ഷംസുദ്ദീൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പി ആയിരുന്ന ടെന്നി ജോപ്പന്റെ ആരോപണം തള്ളി പോലീസ് ഉപദേഷ്ടാവ് ഹേമചന്ദ്രൻ. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ജോപ്പനെ എന്നല്ല ഒരു പ്രതിയെയും മർദ്ദിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ താനൊരു പരസ്യ പ്രതികരണത്തിനില്ല. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചപ്പോൾ അന്നത്തെ ഐ ജി ആയിരുന്ന എ ഹേമചന്ദ്രൻ മുഖത്തടിച്ചു എന്നായിരുന്നു ജോപ്പന്റെ ആരോപണം. കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയായിരുന്നു ജോപ്പന്റെ ആരോപണം.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
2: Africa, Bosnia and Herzegovina, Morocco, Algeria.
3: 48 rajyangal ഒരേ ഒരു സ്വപ്നം, ലോക
2: കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11:07.
5: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo. We care. We move.
5: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 41%.
5: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: ധാധിന്നാ കത്തിനാ ധിന്നാ തൃകഥേ ധിന്നാ ധാ ധിന്നാ തൃകഥേ തൃകഥാ ധാ ധിന്നാ തൃകഥാ തൃകഥേ തൃകഥാ തടി ധാകത്തിനകനകനാ തടി ധാകത്തിന.

ഗൈസ്, ഹലോ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാനുണ്ട്. അപ്പൊ മിഡ് മോർണിംഗ് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. മിഡ് മോർണിംഗ് വിത്ത് നിത്യ, ജൂലൈ 16th ആണെന്ന്, വ്യാഴാഴ്ചയാണ്. ഒരു ഡേ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്നത്തെ സ്പെഷ്യാലിറ്റികൾ ഒരുപാടുണ്ട്, ഒത്തിരി ഒത്തിരി പ്രത്യേകത നിറഞ്ഞ കാര്യങ്ങളിലൂടെയാണ് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പിന്നെന്താ പറയാ, ഒരുപാട് പാട്ടുകൾ, വിശേഷങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അതിനു മുമ്പ് കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ആദ്യം പറയാനായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് പറയാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. അതായത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് യു എയിൽ ചൂടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ശരിക്കും വട്ടം കറക്കുകയാണ് അല്ലേ. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്ന് ഞാൻ. എനിക്കിന്ന് ഭയങ്കര ഹെഡ് ഏക്കാണ്, ബിക്കോസ് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വെയിൽ കൊള്ളേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും വെയിൽ കൊണ്ടിട്ടില്ല. സി, വെയിൽ കൊള്ളുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇവിടെ ജോലി എടുക്കാൻ വന്നതാണ്, എപ്പോഴും എ സിയിൽ ഇരിക്കണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ആ സാഹചര്യം വന്നാൽ നമ്മളതനുസരിച്ച് പോകും. പക്ഷേ എന്നാ വെയിലാന്നേ, എൻ്റെ ദൈവമേ, ഞാൻ പെട്ടു ഇന്നലെ. ശരിക്കും പറഞ്ഞാൽ ആ ഉച്ചയ്ക്കുള്ള ആ വെയിൽ കൊണ്ടപ്പോൾ ഞാൻ വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈവനിങ് അതായത് ഒരു 5 to 6 വെയിലാണ്. വെയിലല്ല, ആക്ച്വലി ഹ്യൂമിഡിറ്റി ആയിരുന്നു. ശരിക്കും നമ്മളിങ്ങനെ തീയിലൂടെ നടന്നു പോവില്ലേ, എന്നുവെച്ചാൽ തീയിൽ കുറേ നേരം നിന്ന് ഇങ്ങനെ വെന്തുരുകയല്ല, തീയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു എന്താ, ഒരു ഫർണസിലേക്കൊക്കെ കയറുന്ന പോലത്തെ ഒരു ഫീല് ഇത് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാൻ വലിയ പുതുമയായിട്ടൊന്നും പറയല്ല, എങ്കിൽ പോലും ഞാനൊന്നുമല്ല, പെട്ടു. ഒരു 20 കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മാരക ചൂട് ഏൽക്കേണ്ടി വന്നു. പൊള്ളിപ്പോയി എന്ന് തന്നെ പറയാലോ. എനിക്ക് ഞാൻ വീട്ടിലെത്തിയപ്പോൾ, വീട്ടിലെത്തുമ്പോൾ ഞാനിങ്ങനെ സ്വെറ്റ് ആയിട്ടില്ലായിരുന്നു. ഒരു 5 ഇങ്ങനെ സ്വെറ്റ് ചെയ്തിട്ട് ഒരു രക്ഷയില്ലാണ്ട് പോവുക. കണ്ണൊക്കെ ഇങ്ങനെ ചെറുതായി. ഇന്ന് രാവിലെയൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ ചുവന്നു, ഭയങ്കര ഹെഡേക്കും ഒക്കെ ആയിട്ട്. വല്ലാത്ത ബുദ്ധിമുട്ടുകളാണ്. ഞാൻ ഇത്രയും ചെറിയ കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ വെയിലത്ത് പണിയെടുക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും വെയിലത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാർ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാവും. അവരുടെ മുമ്പിൽ ഇതൊന്നും അല്ല എന്നിട്ട് ഞാൻ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വർത്തമാനം പറയാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. അതുപോലത്തെ ഒരു ഫീലായിപ്പോയി. തൊണ്ടിയൊക്കെ വേദന എടുത്തിട്ടേ, ഓ ഒന്നും പറയണ്ട. എന്നാലും ഈ ഒരു ഹെവി ഹ്യൂമിഡിറ്റിയൊക്കെ നമ്മളിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മളെല്ലാവർക്കും വലിയൊരു ആശ്വാസം തരുന്ന ഒരു വെതർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞാണ്, ഈ കടുത്ത ചൂടിൻ്റെ ശമനമായിട്ട് യു എയിലെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് NCM റിപ്പോർട്ട് ചെയ്യുന്നത്. അത് പറയുമ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അത് ഈ ചൂടും അടിച്ചിങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, മീൻസ് ഇന്നലെ വീട്ടിലെത്തിയതിന് ശേഷം ഇങ്ങനെ വെറുതെ ഇരുന്ന് ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അലീനിൽ നിന്നും ഒരു ഈ പുതുമഴ പെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടത്. ഓ, മനസ്സിന് എന്തൊരു കുളിരായിരുന്നു എന്നറിയാമോ. പ്രത്യേകിച്ച് ഈ ഒരു ഈസ്റ്റേൺ റീജിയനിലും ഒമാൻ ബോർഡർ ഷെയർ ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള മഴയും ഒപ്പം നല്ല കാറ്റൊക്കെ ഉണ്ടായേക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ആകാശത്ത് ക്ലൗഡ്സ് ഉണ്ടാവാനും അതുവഴി താപനിലയിൽ നല്ലൊരു മാറ്റം വരാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കടുത്ത ഹീറ്റ് വേവിൽ നിന്ന് ഒരു ടെമ്പററി റിലീഫ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കണു ഇനിയിപ്പോൾ ഒന്നും പേടിക്കേണ്ട, എല്ലാം അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഈ കടുത്ത ചൂടുകാലത്ത് മഴ എത്തുക പറയുന്ന സത്യം പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് തന്നെയാണ് അല്ലേ. വേഗം വരട്ടെ, നമുക്ക് ആസ്വദിക്കാം. ഇപ്പോഴാണ് മഴ വേണ്ടത്. ഈ ഏപ്രിലിൽ പെയ്ത മഴയെന്നൊക്കെ പേടിയാവും. ഇപ്പം മഴ പെയ്താൽ ഈസ് ഓക്കെ, നമ്മൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കും. ശരി, അപ്പോൾ ഈ വെതറിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ആശ്വാസത്തിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. അതായത് ജൂലൈ 16th ആയിട്ടുള്ള ഇന്ന് വേൾഡ് സ്നേക് ഡേ കൂടിയാണ്, അഥവാ ലോക പാമ്പ് ദിനമാണ് കേട്ടോ. ഈ മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ പാമ്പിനെ കൊണ്ടുള്ള ശല്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. യെസ്, അത് എല്ലാവരും, മനുഷ്യരാണെങ്കിലും ഏതൊരു ജീവിയാണെങ്കിലും ശരി, 50% നല്ലതും 50% മോശമുണ്ട്. ആ മോശം വശമാണ് കഴിഞ്ഞ കുറച്ച് ദിവസം, മീൻസ് കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ ആ മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. അതിനും ഈ ചൂട് സഹിക്കാൻ വയ്യാതെ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ, ഇപ്പം ചൈനയുടെ കാര്യം എടുത്തു നോക്കി, വലിയ വെള്ളപ്പൊക്കം വന്നപ്പോൾ എന്തുമാത്രം എന്താ പറയുക, വിഷം നിറഞ്ഞിട്ടില്ല, വിഷപ്പാമ്പുകളാണ് വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നത്, അങ്ങനത്തെ വാർത്തകൾ കണ്ടു. ശരിക്കും പാമ്പെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. എന്തായാലും ശരി, ഇന്ന് അതിനും കൂടെ, അതൊരു ജീവിയോർഗമല്ലേ, അതിനും കൂടെ ഉള്ള ദിവസമാണ്. നമ്മുടെ മനസ്സിൽ ഈ പാമ്പെന്ന് പറയുമ്പോൾ ഒരു വില്ലൻ ഇമേജ് ഉണ്ട് അല്ലേ. എന്നാലും ശരിക്കുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, അതൊന്നും നമ്മുടെ ശത്രുക്കളല്ല, മറിച്ച് നമ്മുടെ ഈ എക്കോസിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ടാണ്, ഒരു മിത്രമാണ്. അപ്പം നമ്മുടെ പ്രകൃതിയുടെ ഒരു ബാലൻസ് നിലനിർത്താൻ ഈ പാമ്പുകൾ ചെയ്യുന്ന വലിയൊരു റോളുണ്ടല്ലോ. അത് പലപ്പോഴും നമ്മൾ കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പറമ്പുകളിലും വീടുകളിലൊക്കെ ഉണ്ടാകുന്ന എലിശല്യം ഒരു വലിയ പരിധി വരെ കൺട്രോൾ ചെയ്യുന്നത് ഈ ആശാന്മാരാണല്ലോ. സോ അങ്ങനെ നോക്കുമ്പോൾ കർഷകരുടെ ഏറ്റവും വലിയൊരു ഫ്രണ്ട് കൂടിയാണിത്. പിന്നെ ഇന്ന് പല മനുഷ്യരുടെയും അന്ധവിശ്വാസങ്ങൾ കൊണ്ടും ഭയം കൊണ്ടും ഒരു വലിയ ശതമാനം പാമ്പുകളാണ് ദിവസവും കൊന്നെടുക്കപ്പെടുന്നത്. അതിനൊന്നും ഞാൻ മറുപടി പറയാനില്ല. എന്തായാലും ലോകത്താകെയുള്ള പാമ്പുകളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഹൈലി വെനോമസ് ആയിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ മാരകമായിട്ടുള്ള വിഷം ഉള്ളതെന്ന് സൂചിപ്പിച്ചതാണ്. പക്ഷേ ഭൂരിഭാഗം പാമ്പുകളും മനുഷ്യരെ ഉപദ്രവിക്കാത്തവയെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ശരിക്കും നമ്മുടെ പ്രകൃതിയുടെ ഈ ഫുഡ് ചെയിൻ ഇല്ലേ, അത് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പാമ്പുകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്നൊരു തിരിച്ചറിവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേൾഡ് സ്നേക്ക് ഡേ കൊണ്ട് നമ്മൾ ആ ഒരു ഡേ ഓർമ്മിപ്പിക്കുന്നത്. പേടിക്കേണ്ടതില്ല, പക്ഷേ അതിനെ ഉപദ്രവിക്കാതെ അതിൻ്റെ വഴിക്ക് വിടുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വളരെ ആശ്വാസകരമായ രണ്ട് വാർത്തകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. യെസ് ഗായ്സ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ഇന്നാണ് നമ്മുടെ വരവ് ഷാജി കൈലാസ് അതുപോലെ ജോജു ജോർജ് ടീമിന്റെ വരവ് സിനിമ റിലീസ് ചെയ്യുന്നത്. നാളെയാണ് വരവ് സിനിമ ഹോം സ്ക്രീനിങ്ങിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി വിശേഷങ്ങളുണ്ട്, തിരിച്ചു വരുമ്പോൾ കുറെ കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ. Trending song of the hour. ഇതാ വരുന്നു ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഗതിയന്മാർ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
0: Mid-morning with Nitya.
8: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. അപ്പോൾ ഈ സമയത്ത് നിങ്ങളോട് പറയാനൊരു പാട്ട് വിശേഷം ഉണ്ട് കയ്യിൽ. നമുക്കിതിനു മുൻപ് നമ്മുടെ മിഡ്മോർണിംഗ് വിത്ത് നിത്യയിലെ ഗസ്റ്റായിട്ട് വന്ന സുചേതൻ ഓർമ്മയുണ്ടോ? മിടുക്കിക്കുട്ടി, പാട്ടുകാരി, 50-ൽ പരം ഭാഷകളിൽ പാടാൻ അറിയാവുന്ന ഒരു പെൺകുട്ടിയോട് നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. മിടുക്കിയായിട്ട് പാട്ട് പാടുന്ന ആ ആള് ഇന്ന് ചെയ്തിട്ടുള്ള ഒരു ആൽബം സോങ് ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. എ ബ്യൂട്ടിഫുൾ സോങ്. എല്ലാവരും എൻജോയ് ചെയ്യണം, അതിൻ്റെ കമൻസ് നമുക്ക് അറിയിക്കണം. അതുപോലെ സുചേതൻ ആ പാട്ട് ശരിക്കും ആക്ച്വലി നമുക്കത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഹയാത്തി എന്ന് കേട്ട മീൻസ് ട്രൈപ്പ് ചെയ്താൽ മതി. HAYATI ഹയാത്തി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ദൃശ്യഭംഗി കൊണ്ടും പാടിയേക്കുന്ന രീതി കൊണ്ടും ഭയങ്കര നല്ലൊരു പാട്ടാണ്. ആക്ച്വലി ഇത് സിക്കിന്ദർ മാൻ എന്ന് പറഞ്ഞ ആൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആൽബം ആണ് കേട്ടോ. ശരിക്കും ഇതിന് മ്യൂസിക് നൽകിയിരിക്കുന്നത് KP Sandhu ആണ്. ഇതിൽ ഫീച്ചറിങ് ചെയ്തിരിക്കുന്നത് അഹ്വാൻ കുമാർ ആൻഡ് സാബി സൂര്യയാണ്. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുചേത സതീഷ് ആൻഡ് സിക്കിന്ദർ മാൻ ചേർന്നാണ്. അപ്പൊ ഈ പാട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. യെസ്, നിങ്ങൾക്ക് വേണ്ടി ഹോം 92.2 FM ലിസണേഴ്സിന് വേണ്ടിയിട്ട് അടുത്ത പാട്ട് നമ്മുടെ സ്വന്തം സുചേതയും സിക്കിന്ദറും പാടിയിട്ടുള്ള ആ പാട്ട് നമുക്ക് കേൾക്കാം. എൻജോയ് ദി സോങ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, നമുക്ക് ആദ്യമായിട്ട് ഹെവി ആൻഡ് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കൊക്കെ എവിടെയൊക്കെയുണ്ടെന്ന് നോക്കാം. പ്രധാനമായിട്ട് റാസൽകോർ ഇൻഡസ്ട്രിയൽ ഏരിയ 2, അതുപോലെ നാദൽഹമർ റൂട്ടിലൊക്കെ വാഹനങ്ങൾ ഇപ്പോൾ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഉംറമൂൽ ഏരിയയിലും അതുപോലെ കണക്ട് ചെയ്യുന്ന പ്രധാനറോഡ് ആയിട്ടുള്ള D89 എയർപോർട്ട് സ്ട്രീറ്റിലും ഒക്കെ അത്യാവശ്യം ട്രാഫിക് കാണിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നവർ അത്യാവശ്യം നല്ലൊരു സമയം മനസ്സിൽ കണ്ടു തന്നെ വണ്ടി എടുക്കുക. അതുപോലെ മോഡറേറ്റ് ട്രാഫിക്, അതായത് അല്പം തിരക്കുണ്ടെങ്കിലും വാഹനങ്ങൾ പതുക്കെ മൂവ് ചെയ്യുന്ന ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ സിറ്റി ഏരിയയിലേക്ക് വരുമ്പോൾ ബർദുബായിലെ അൽഗുബൈബ റോഡിലും ഒപ്പം അൽ സത്വ ഏരിയയിലൊക്കെ നിലവിൽ ട്രാഫിക് ബിൽഡപ്പ് കാണിക്കുന്നുണ്ട്. വണ്ടികൾ കംപ്ലീറ്റ് ആയി സ്റ്റക്ക് ആയിട്ടില്ലെങ്കിലും വെഹിക്കിൾ മൂവ്മെന്റ്സ് അത്യാവശ്യം സ്ലോ ആണ്. അപ്പോൾ ഈ പറയുന്ന റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന നമ്മുടെ ലിസണേഴ്സ് ട്രാഫിക് അവസ്ഥകൾ കൃത്യമായിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാം. എവിടെയെങ്കിലും ആക്സിഡൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. 0585829220.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Mid Morning with Nitya.
1: Yes, welcome back. മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ് ഹോം 92.2 എഫ് എമ്മിൽ. അപ്പോൾ നമ്മൾ സുജേതയുടെ പാട്ട് കേട്ടു, എങ്ങനെയുണ്ടായിരുന്നു, മെസ്സേജ് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കൊന്നു സിനി ഷാർജയിൽ നിന്നൊരു മെസ്സേജ് അയച്ചിരുന്നു, അറിയാവുന്ന കുട്ടിയാണ്, ആളെക്കുറിച്ച് പിന്നെ പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഓഫ് എയറിൽ കോൾസും വന്നിട്ടുണ്ടായിരുന്നു. യെസ്, ഈ സമയം നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് ഉള്ള കാര്യം ഞാൻ ഇതുവരെ പറയാതിരുന്നതല്ല. ഈ ടൈമിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ സമയമുള്ള പോലെ തന്നെ മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. വേറെ ഒന്നുമല്ല, നമ്മുടെ സോലാ സഫാരി ടൂർസ് ഓഗസ്റ്റ് 6-ാം തീയതി ഒരു സലാല ട്രിപ്പുമായിട്ട് പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ, നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. അതിൽ ഹോം എഫ് എം ിൽ നിന്നും ഒരാൾക്കൊരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഹോം സ്പേസ് സോലാ സഫാരി സ്പേസ് യുവർ നെയിം, സെൻഡ് ഇറ്റ് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് ആ ഒരു ഭാഗ്യമുള്ളത്. ഓഗസ്റ്റ് 6-ാം തീയതി വൈകിട്ട് ദുബായിൽ നിന്നും തിരിക്കുന്ന ട്രിപ്പാണ്. വൈകിട്ട് 4 മണി അല്ലെങ്കിൽ 4 to 5 എന്നെ ഇടയ്ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ 5 ദിവസം എൻജോയ്, അതായത് നമ്മുടെ സലാലിൽ ഈ ഒരു ചൂടിൽ നിന്നൊക്കെ മാറി. നമുക്ക് നാട്ടിൽ പോകാത്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, ഫാമിലിയായിട്ട് ഇതുവരെയും പോകാൻ പറ്റാതെ നിൽക്കുന്നുണ്ട് പല കാരണങ്ങൾക്കൊണ്ട്. നിങ്ങൾക്ക് ഇതൊരു ഫ്രീ ആയിട്ട് പോയിട്ട് തിരിച്ച് ഒരു രൂപ പോലും മുടക്കണ്ട, ഫ്രീ ആയിട്ട് പോയിട്ട് തിരികെ എത്താനുള്ള ഒരു വലിയ അവസരമാണ് വന്നിരിക്കുന്നത്. സോ മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. എങ്ങനെയാണ്, ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, സോലാ സഫാരി നിങ്ങളുടെ പേര്, സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക്. പിന്നെ ഇപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എപ്പോഴും യാത്ര പോകുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അറിയാത്ത ആൾക്കാരുടെ ഒരാളായിട്ട് പോകണമെന്നില്ല, കൂടുതൽ ആൾക്കാർക്കും പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ മറ്റൊരു കാര്യം, അന്നേ ദിവസം തന്നെ വേറൊരു ബസ് പോകുന്നുണ്ട്. അത് ആക്ച്വലി ലേഡീസ് ഒലി ട്രിപ്പാണ്. അപ്പോൾ ലേഡീസിനും അതുപോലെ പോകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് വിളിച്ചാൽ മാത്രം മതിയാകും. നമ്പർ ഇതാണ്, 0544552199, 0544552199 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ ട്രിപ്പിനെ കുറിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും അറിയാൻ സാധിക്കും. സോ ഓഗസ്റ്റ് 6-ന് പോകുന്ന 2 ട്രിപ്പിൽ ഒരു ട്രിപ്പിലാണ്, അതായത് മീൻസ് മിക്സഡ് ആയിട്ടുള്ള ആൾക്കാർ ഫാമിലിയായിട്ടൊക്കെ പോകുന്ന ഒരു ട്രിപ്പിലാണ് ഹോം എഫ് എം ലിസണേഴ്സിൽ നിന്നും ഒരാൾക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് തിരിച്ചു വരാനുള്ള ഒരു അവസരമുള്ളത്. ഓഗസ്റ്റ് 6-ന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. വൈകിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ 7 മണിയാകുമ്പോൾ തിരിച്ചെത്തും. നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോവുകയും ചെയ്യാം, ആ ഒരു 4-5 ദിവസം എൻജോയ് ചെയ്യുകയും ചെയ്യാം. ഇവിടുന്ന് എന്തായാലും നമ്മൾ കേരളത്തിൽ പോയില്ലല്ലോ, മഴ കണ്ടില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കടമില്ലേ, അതൊക്കെ മാറിക്കിട്ടും. സലാലയിൽ പോയിട്ട് അടിച്ചു പൊളിച്ചു വരാനുള്ള അവസരമാണ് നമ്മുടെ സോലാ സഫാരി ടൂർസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. അതിന്റെ വിശദ വിവരങ്ങളെല്ലാം ഞങ്ങൾ ഇന്നലെ തന്നെ ഓണയർ പറഞ്ഞിരുന്നു, ബട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകണം. എവർഗ്രീൻ ഹിറ്റാണ് ഇത്. കുറേ ദിവസമായിട്ട് ഒരാൾ ചോദിക്കുന്നൊരു പാട്ട് കൂടിയാണ് കേട്ടോ. എനിക്കൊന്നു ബിജു അബുദാബി എന്നാണ്, അദ്ദേഹം എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, അതുപോലെ വിളിച്ച് ചോദിക്കാറുണ്ട് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട്. ഏത് പാട്ടാണെന്നുള്ളത് കേട്ട് തന്നെ അറിയൂ. എവർഗ്രീൻ സോങ് ഓഫ് ദ ആർ ആയിട്ട് നമുക്ക് ആസ്വദിക്കാം.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.
2: Is it 66557?
3: Yes.
2: May I speak to Miss Sunita Menon?
3: No, it's wrong number.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യ വീണ്ടും അശാന്തം, ബഹ്റിനും കുവൈറ്റിനും നേരെ ഇറാന്റെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മലയിടംതുരുത്തിലെ 7 ദളിത് കുടുംബങ്ങൾക്കായുള്ള വീടിന്റെ തറക്കല്ലിട്ടു. 50 വർഷത്തിലധികമായി തർക്കത്തിലുൾപ്പെട്ട പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കിയതിൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ടെന്ന് മന്ത്രി റോജിയം ജോൺ. സർക്കാർ അധികാരത്തിലെത്തി 2 ദിവസമാണ് പ്രതിഷേധമുണ്ടായത്. അന്ന് തന്നെ പറഞ്ഞിരുന്നു കുടുംബങ്ങളെ വഴിയാധാരമാക്കില്ലെന്നും മന്ത്രി. ലോകകപ്പിലെ വാശിയേറിയ 2nd semi പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ കടന്നു. തുടർച്ചയായി 2nd തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. 85 മിനിറ്റ് വരെ 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് 2 ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിൽ ഊന്നിക്കളിച്ച ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. 2nd പകുതി തുടങ്ങി 10 മിനിറ്റിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോർഗൻ റോജേഴ്സിന്റെ മികച്ച ക്രോസ് കൃത്യമായ ടച്ചിലൂടെ

എമി മാർട്ടിനസിനെയും മറികടന്ന് അർജന്റീനയുടെ വല കുലുക്കുകയായിരുന്നു. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തി. അല്പസമയത്തിനുള്ളിൽ മെസ്സിയുടെ ഗംഭീരമായ ക്രോസിൽ നിന്ന് ലൗട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയഗോളും നേടി. ഞായറാഴ്ചയാണ് ഫൈനൽ, സ്പെയിനാണ് എതിരാളി. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ച ഇറാൻ. കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇന്ന് രാവിലെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഇറാനെതിരെയുള്ള ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ യു എസ് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ട്. ഹോർമുസിനടുത്ത് ഇറാന്റെ തെക്കൻ തീരത്തെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അഞ്ചാം ദിവസവും യു എസിന്റെ ആക്രമണം തുടരുകയാണ്. യുദ്ധത്തെ സ്വാഗതം ചെയ്യുന്നില്ലെന്നും എന്നാൽ ദേശസുരക്ഷ സംരക്ഷിക്കാൻ സജ്ജമായിരിക്കണമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബഫ്. തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സ്ഫോടനം നടന്നു. ഇറാന്റെ ക്രൂസ് മിസൈൽ കേന്ദ്രങ്ങൾ, തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് 90 മിനിറ്റ് നീണ്ട രണ്ടാംഘട്ട ആക്രമണമാണ് നടന്നതെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന യു എസ് ആക്രമണങ്ങളിൽ തെക്കൻ ഇറാനിൽ 35 പേർ കൊല്ലപ്പെട്ടു, 300-ലധികം പേർക്ക് പരിക്കേറ്റുവെന്ന് ഇറാൻ ആരോഗ്യ മന്ത്രാലയം. സംഘർഷത്തിലേക്കുള്ള മടക്കം ജനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്നും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ. ഇറാനെതിരെ സൈനിക നടപടി വിപുലീകരിക്കുന്ന കാര്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ശക്തമായ വ്യോമാക്രമണം മുതൽ ഇറാന്റെ തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ടുള്ള കരയുദ്ധം വരെയുള്ള വിവിധ സൈനിക നീക്കങ്ങളാണ് ട്രംപിന്റെ പരിഗണനയിലെന്ന് വാൾ സ്ട്രീറ്റ് ജേണലിൽ പറയുന്നു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന ആവശ്യത്തിൽ ഉറച്ച സിപിഐ ദേശീയ നേതൃത്വം ഇതൊരു ന്യായമായ ആവശ്യമാണെന്നും എൽഡിഎഫിന്റെ പ്രധാന ഘടകകക്ഷിയാണ് സിപിഐ എന്നും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ. കേരളത്തിലെ നേതാക്കളിൽ നിന്ന് ചർച്ചയുടെ പുരോഗതി തേടുമെന്നും ഡി രാജ പറഞ്ഞു. ഭിന്നിപ്പല്ലശ്ശേരി ഐക്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. യു ഡി എഫ് വന്നു, പവർക്കെട്ടും വന്നു. യു ഡി എഫ് വന്നതോടെ സംസ്ഥാനത്ത് പവർക്കെട്ടുണ്ടായി. എൽ ഡി എഫ് രാഷ്ട്രീയമെന്നത് വെളിച്ചമാണ്, യു ഡി എഫ് രാഷ്ട്രീയം ഇരുട്ടെന്നും ബിനോയ് വിശ്വം. വി എസിന് സ്മാരകം വേണമെന്ന ആശയത്തെ സിപിഐ എതിർക്കുന്നില്ല. നേരത്തെ ഒരു നേതാവിനും സ്മാരകം വേണ്ട എന്ന ആശയമായിരുന്നു. അതിൽ സിപിഐക്കും സിപിഎമ്മിനും യോജിപ്പായിരുന്നു. ഇപ്പോൾ പുതിയ നിർദ്ദേശം വന്നു. ടി വി തോമസിന് സ്മാരകം വരുന്നത് ഏറ്റവും ഉചിതമായ തീരുമാനം. ഇക്കാര്യത്തിൽ തർക്കമില്ല. രണ്ടു പാർട്ടികളുടെയും നേതാക്കൾ ഒന്നിച്ചിരുന്നുകൊണ്ടാണ് തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയതെന്നും ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഇന്ത്യയിൽ 13 ഇടങ്ങളിൽ ഇഡിയുടെ പരിശോധന. തീവ്രവാദ ഫണ്ടിങ്ങുമായും അനധികൃത നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തൽ. റോഹിംഗ്യൻ ബംഗ്ലാദേശ് പൌരന്മാരെ അനധികൃതമായി ഇന്ത്യയിലെത്തിച്ചെന്ന് കണ്ടെത്തൽ. ഉത്തർപ്രദേശ് ATS രജിസ്റ്റർ ചെയ്ത FIR അടിസ്ഥാനത്തിലാണ് നടപടി. വിദേശ ഫണ്ടുകൾ അനധികൃത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നും ഇഡിയുടെ കണ്ടെത്തൽ. മദ്യനയത്തിനായുള്ള ചർച്ചകളും പ്രാരംഭ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു LDFന്റെ മദ്യനയമെന്നും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാകും UDFന്റേതെന്നും മന്ത്രി പറയുന്നു. വെല്ലുവിളികൾക്കും പോരിനും പിന്നാലെ അമ്പലപ്പുഴ MLA ജി സുധാകരനെതിരെ നിയമ നടപടിക്കൊരുങ്ങി CPM. ആലപ്പുഴയിൽ CPMനെതിരെ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് നടപടിയെടുക്കാൻ CPM നീക്കം. വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ജി സുധാകരന് വക്കീൽ നോട്ടീസ് അയച്ചു. CPM നേതാവ് VG വിഷ്ണുവാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുൻവർഷത്തേക്കാൾ ഉപയോഗം കൂടുകയും ആഭ്യന്തര ഉൽപ്പാദനം കുറയുകയും ചെയ്തു. വൈദ്യുതി വിപണിയിലെ വിലക്കയറ്റവും വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങി 530 മെഗാവാട്ട് മടക്കി നൽകേണ്ടി വരുന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുവെന്ന് മന്ത്രി.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക
3: കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
6: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 37%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: അപ്പൊ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് വളരെ വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ഇന്ന് എന്റെ കൂടെ ഒരു അടിപൊളി ഗസ്റ്റ് ഉണ്ട്, ഏറെ കാത്തിരുന്ന ഒരാളാണ്. ശരിക്കും നാടകവേദികളിൽ അഭിനയത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ച് പിന്നീട് ടെലിവിഷനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച അമ്മയായിട്ടും മുത്തശ്ശിയായിട്ടും അങ്ങനെ പല വേഷങ്ങളിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആർട്ടിസ്റ്റിനെയാണ് നമ്മുടെ കൂടെ ലഭിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡുകളുടെ തിളക്കത്തിലും വളരെ സിമ്പിളായിട്ട് നമുക്കിടയിൽ എപ്പോഴും പുഞ്ചിരിയോടുകൂടി നമ്മുടെ കൂടെയുള്ള സേതുലക്ഷ്മി അമ്മയാണ് ഇന്ന് മിഡ് മോർണിംഗിന്റെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് അഭിമാനത്തോടുകൂടി, ഒത്തിരി റെസ്പെക്റ്റോടുകൂടി ഞങ്ങൾ ഈ ഷോയിലേക്കും നമ്മുടെ ഹോം എഫ് എം സ്റ്റുഡിയോയിലേക്കും സ്വാഗതം ചെയ്യുകയാണ് അമ്മേ. ഒന്നുകൂടെ പറഞ്ഞോ. ആ സന്തോഷം എല്ലാരും ഒന്ന് കേക്കട്ടെ. ശരിക്കും അമ്മ, നമ്മള് ട്രിക്സ് മാനിയ 2.0 പരിപാടിയിലാണ് സേതുലക്ഷ്മി അമ്മയെ നമ്മള് കാണുന്നത്. ശരിക്കും ഞെട്ടിപ്പോയി. അയ്യോ, ഇത്രയും വലിയൊരു കലാകാരി അനങ്ങാതെ അവിടെ വന്നിരുന്ന് ആസ്വദിക്കുകയാണ്, ചുറ്റും നടക്കുന്നൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടി. ഒരുപാട് മലയാളികളെ ഒന്ന് ഒരുമിച്ച് കണ്ടപ്പോ ഒരു സന്തോഷം അല്ലേ?
2: അവിടെ വരാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം. കാരണം നാദിർഷയുടെ അനിയനാണ് എന്നെ ക്ഷണിച്ചത്. നാദിർഷയുടെ ഒരു ഏതോ ഒരു പടം ഞാൻ ചെയ്തായിരുന്നു. അയ്യോ, അതിന്റെ പടത്തിന്റെ പേര് ഞാൻ മറന്നു. നല്ലൊരു പടമായിരുന്നു, നല്ല പടമായിരുന്നു,
1: നല്ല ഹിറ്റായ ഒരു മൂവിയായിരുന്നോ? അതായത് ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒക്കെ അഭിനയിച്ച സിനിമയായിരുന്നോ?
2: അല്ല അല്ല, വേറൊരു പടമായിരുന്നു. അപ്പൊ അതില് പിന്നെ അവരെന്നെ പടത്തിൽ വിളിച്ച്, അവരെ പടത്തിൽ പിന്നെ ഒരിക്കൽ വിളിച്ചപ്പം എനിക്ക്
1: പോവാൻ പറ്റില്ല,
2: എനിക്കന്ന് വേറെ
1: ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്തായാലും ഇവരെ ഇവിടെ വെച്ച് കണ്ടപ്പോ വളരെ സന്തോഷം. ശരിക്കും അമ്മയോട് ചോദിക്കാൻ, 1963 നടനഭൂഷണം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് സ്വാതി തിരുനാൾ കോളേജിൽ അല്ലേ? അത് കഴിഞ്ഞ് ശരിക്കും കലാരംഗത്തേക്കുള്ള ആ തുടക്കകാലം എങ്ങനെയായിരുന്നു?
2: കലാരംഗത്തെ തുടക്കം, ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് എന്റെ വീട്ടിൽ ഒരു ഡാൻസ് മാഷ് വന്ന് ഡാൻസ് പഠിപ്പിച്ച്, ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിള്ളേര് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പൊ എല്ലാരും പിരിഞ്ഞു പിരിഞ്ഞ് അവിടെ ശാസ്ത്രീയമായിട്ടൊക്കെ ഉള്ള ഡാൻസ് ആയിരുന്നു. പിള്ളേർക്കൊക്കെ ഈ അരമണ്ഡലത്തിൽ ഇരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും പിള്ളേർക്ക് പറ്റിയില്ല. എനിക്കെന്തോ, എന്റെ അച്ഛൻ മിലിറ്ററി ആയിരുന്നു. അപ്പൊ എന്റെ അമ്മാവന്റെ വീട്ടിൽ വെച്ചാണ് ഡാൻസ്. അപ്പൊ ഞാൻ എന്നെ ഒന്നും അച്ഛന്റെ അനുവാദം കൂടാതെ പറ്റത്തില്ല. അപ്പൊ എന്റെ അമ്മാവന്റെ വീടാണ്. എന്നാലും അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ജനലിൽ കൂടെ ഞാനിങ്ങനെ നോക്കും. അപ്പൊ ആ മാഷ് ആ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഞാൻ അങ്ങോട്ട് മാറി നിന്നിട്ട് ഞാനുണ്ടല്ലോ ആയിരുന്നു. അപ്പൊ എന്തോ കുട്ടി കൈയുടെ മുട്ട് പൊങ്ങിയിരിക്കട്ടെ, കാല് പൊങ്ങിയിരിക്കട്ടെ, അരമണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പൊ ഞാനുണ്ടല്ലോ അങ്ങോട്ട് മാറി നിന്ന്, ആരും ഇല്ലല്ലോ, ഞാനൊന്ന് നോക്കാന്ന് വെച്ച് ഞാനിങ്ങനെ അതങ്ങനെ ചെയ്ത്. അപ്പൊ അമ്മാവൻ എങ്ങോട്ട് വിളിച്ച്, നിനക്ക് പഠിക്കണോ? ഞാൻ പറഞ്ഞു, ആ പഠിക്കണം എന്ന് പറഞ്ഞു. അത് എന്റെ അച്ഛന്റെ പേര് ജനാർദ്ദനൻ പിള്ള എന്നാണ്. ജനാർദ്ദനന്റെ അടുത്ത് ചോദിക്കാതെ എങ്ങനെയാ? ഞാൻ പറഞ്ഞു, ആ അത് പഠിക്കണം, പക്ഷെ എനിക്ക് പഠിച്ചില്ലെങ്കിൽ പഠിക്കണ്ട, പഠിക്കണം മോഹമുണ്ട്, ഞാൻ അവിടെയൊക്കെ നടന്ന് കളിക്കാം, ഇതൊക്കെ കണ്ടുപഠിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പൊ എങ്ങനെ അവര് ചോദിച്ചൊക്കെ അറിഞ്ഞിട്ട് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡാൻസ്. അവസാനം ഞാൻ മാത്രം ഉണ്ടായിരുന്നു ഡാൻസിൽ, ബാക്കി എല്ലാ പിള്ളേരും പോയി.
1: തുടക്കത്തിൽ അരമണ്ഡലമൊക്കെ കണ്ടപ്പോ ഒന്ന് പേടിച്ചു അല്ലേ?
2: അതൊക്കെ ഇത്തിരി
1: പാടുള്ള
2: കാര്യമാണ്, പക്ഷെ എത്ര സമയം വരെ നിക്കണമെന്നൊക്കെ ഉണ്ട്, അത് എല്ലാവർക്കും പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ കൂഞ്ഞിപ്പോകും. ഞാൻ പിടിച്ചു നിന്ന്, എനിക്ക് അത്ര പ്രയാസം തോന്നിയില്ല സത്യത്തിൽ.
1: എനിക്ക് അമ്മ നാടകത്തിലേക്കൊക്കെ ജോയിൻ ചെയ്ത സമയത്ത്, അതായത് 1960 കാലഘട്ടം എന്നൊക്കെ പറയുമ്പോ ഒരു സ്ത്രീ നാടകത്തിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോ അതിന് ഏത് കുടുംബ പശ്ചാത്തലം ആയിക്കോട്ടെ വലിയ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നില്ലേ?
2: അല്ല, ആ കാലം എന്റെ അമ്മേ ഭയങ്കരമാണ് എന്ന് വെച്ചാൽ ഭയങ്കരം. ഒരുപാട് രാത്രി വന്ന് നാടകത്തിനൊക്കെ പോയിട്ട് വന്നിടന്ന് കരയും ഞാൻ. കാരണം എന്നെ നാടകം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്, നാടകത്തിനൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ റോഡിൽ കൂടെ നേരിട്ട് നടന്നതിന്റെ അന്നൊക്കെ വരണം. എന്റെ വീട്ടിലോട്ട് അങ്ങോട്ട് ബസ്സിൽ കയറിയൊക്കെയാണ് പോണതൊക്കെ. ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കമന്റ്സ്, അയ്യോ എന്താടാ നല്ല ക്ഷീണമല്ലടാ നിന്റെ മുഖത്ത്,
1: എങ്ങനെയൊക്കെ പറയും.
2: അപ്പോഴൊക്കെ അത് ദ്വയാർത്ഥമാണ്, അത് എനിക്കറിയാം. അപ്പൊ ഞാൻ കരഞ്ഞും കൊണ്ടൊക്കെ ഞാൻ അപ്പോഴത്തേക്കും ഞാൻ ദേഷ്യത്തിൽ നോക്കുക, വലിയ അസുഖമാണല്ലോ എന്നൊക്കെ അവരടുത്ത് മറുപടി പറഞ്ഞിട്ട് ഞാൻ പോകും. വീട്ടിൽ ചെന്ന് നടന്ന് നാടകത്തിനും പോകണം, വളരെ കഷ്ടം. ഒരുപാട് കേട്ട് കേട്ട് തന്നെയാണ് ഇവിടെ വരെത്തിയത്.
1: ശരിക്കും അത്രയും നല്ല രീതിയിലൊക്കെ പഠിപ്പം, ഈ പറഞ്ഞ പോലെ വലിയൊരു ടൈറ്റിലാണ്, ഈ പറഞ്ഞ പോലെ എന്താ നടന ഭൂഷണം എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ വീട്ടിൽ നിന്ന് വിട്ട് പഠിപ്പിക്കുകയും നാടകത്തിലേക്ക് വിടുകയും ഡാൻസിന് വിടുകയൊക്കെ ചെയ്യുമ്പോൾ ആ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയും ഒക്കെ?
2: അച്ഛൻ മിലിറ്ററി ആയതുകൊണ്ട് അച്ഛൻ്റെ അച്ഛന് ഇഷ്ടമാണ്, അച്ഛൻ്റെ അനുഭവത്തോട് 2 മാസം വന്ന് നിൽക്കും. അപ്പം അച്ഛൻ അവധിക്ക് വരുമ്പോൾ ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്, ട്രിവാൻഡ്രത്തെ ഒരു ഹോസ്റ്റലിൽ നിന്നാണ്
1: പഠിക്കുന്നത്.
2: ആ അതുകൊണ്ട് അമ്മ അമ്മുമ്മ അച്ഛൻ്റെ അമ്മ അമ്മുമ്മ എൻ്റെ അമ്മ പിന്നെ അനിയത്തി, അവര് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടം, പക്ഷെ കുറച്ച് പേർക്ക് ഇഷ്ടമല്ല,
1: ഇഷ്ടമല്ല
2: നമുക്ക് പറ്റിയ
1: പരിപാടിയല്ല,
2: നമുക്ക് പറ്റിയ പരിപാടിയല്ല. ആവശ്യത്തിന് പഠിച്ച് പെൺപിള്ളേരെ വല്ല വാദ്യായനി എന്നാന്നൊക്കെ പറയുന്ന വല്ല വാദ്യായനിയായിട്ട് അങ്ങാണ്ട് പഠിപ്പിച്ച് വല്ല സ്കൂളിൽ അങ്ങനെ പള്ളിക്കുളത്തിൽ വല്ല ജോലിയും വാങ്ങിച്ചു കൊടുത്ത് മര്യാദയ്ക്ക് ഒരു ചെറുക്കൻ്റെ അടുത്ത് കെട്ടിച്ചയക്കണം എന്നുള്ളതാണ് അന്ന് 16-17 വയസ്സ് കഴിഞ്ഞാലുള്ള
1: തീരുമാനങ്ങൾ. അപ്പൊ എന്തായാലും സേതുലക്ഷ്മി അമ്മ തുടക്കകാലവും അതുപോലെ നാടകവും ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ശരിക്കും കെ ജി ജോർജിന്റെ ഈ കണ്ണികൂടി എന്ന സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത്.
2: അപ്പോൾ ഞാൻ നാടകം കളിച്ചോണ്ടിരിക്കുകയാണ്,
1: അതാണ് ചോദിച്ചത്. നാടകരംഗത്ത് നിന്ന് ആ സിനിമയിലേക്ക് വന്ന മാറ്റം, ആ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായിട്ട് നിന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം?
2: ഞാനും എന്റെ മോള് ഇപ്പൊ ഇവിടെയാണ് സെറ്റിലായിരിക്കുന്ന, ഇവിടെയാണ് ആ മോളും കൂടെയാണ്. എനിക്ക് അപ്പോഴും പേടിയുണ്ട്, സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടി, അഭിനയിക്കാൻ ആവേശം, അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എന്റെ കൂടെ വരാൻ ആരുമില്ല, ഞാൻ നാടക സ്ഥലത്തു നിന്നാണ് പോണത്, ഉപ്പുകണ്ടം പ്രദേശത്ത് നിന്നാണ് ആ സിനിമയുടെ ആൾക്കാരുടെ പേര്. അപ്പൊ ആരെയും വിശ്വസിക്കാനും പറ്റാത്ത പേടി, പേടിയാണ്.
1: അങ്ങനെ
2: അന്ന് മോളെയും കൊണ്ട് ഞാൻ പോയി, മോളെയും കൊണ്ട് പോയി ഞാൻ പറഞ്ഞു ഇങ്ങനെ, അപ്പൊ കെ ജി ജോർജ് സാർ നമ്മളെ നിരീക്ഷിക്കും, അവിടെ ഇരിക്കോ ഇങ്ങനെ കണ്ടിട്ട് അകത്തോട്ട് പോകും, ഇങ്ങോട്ട് വരും, നമ്മളിങ്ങനെ ഇവിടെ ഇത് ബുൾഖാൻ താടിയൊക്കെ വെച്ചൊരുമാതിരി കണ്ണോട്. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ അയാൾ വല്ലാതെയൊക്കെ നോക്കുന്നല്ലോ, ഞാൻ ആ വാതിലൊന്നോട് തുറന്നിട്ടാരാ അടച്ചു വെക്കണ്ട, അയാളെ സ്വഭാവം മാറുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കളയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പിന്നെ സാറിന്റെ വീട് ഞാൻ പോയി, തിരുവനന്തപുരത്ത് അയാൾ ആ സാറിന്റെ വീട് വരെ ഞാൻ പോയി. സെൽമ പാട്ടുകാരി ഭാര്യ ഞാനൊക്കെ വലിയ ക്ലോസ് ആയി,
1: സെൽമ ജോർജ് അല്ലേ,
2: ഞാൻ അവിടെ ചെന്ന് പറയുകയും ചെയ്തു സാറിനെ, സാറിനെ കണ്ട് ഞാനന്ന് പേടിച്ചായിരുന്നു. സാറിന്റെ ഓട്ടോ ഒക്കെ കാണുമ്പം നമ്മളിങ്ങനെ നമ്മൾക്ക് ആ കഥാപാത്രം ചെയ്യാൻ ഒരു ഭയങ്കര ആളാണത് ചെയ്യുന്നത്.
1: അദ്ദേഹത്തിന്റെ കൂടെ തന്നെ സിനിമയിൽ തുടങ്ങാൻ പറ്റിയത് വലിയ
2: ഭാഗ്യമായി. പക്ഷേ അതിൽ തിലകം മാഷ് പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ ശേഷം തിലകം മാഷ് ഒരു ദിവസം എന്നെ കണ്ടപ്പം പറഞ്ഞിടോ, താൻ അതിമനോഹരമായാണ് ആദ്യത്തെ പടം ചെയ്തിരിക്കുന്നത്, പക്ഷെ ഉടൻ തന്നെ ഇനിയത്തെ എനിക്ക് പടം കിട്ടുമെന്ന് ചോദിച്ചു, എന്തോ ഇതാണ് കിട്ടുന്നത്, ഒരു നീണ്ട ഗ്യാപ്പ് കിടപ്പുണ്ട്, അത് കഴിഞ്ഞ് താനങ്ങ് കയറും എന്ന് പറഞ്ഞു. അതുപോലെ
1: സംഭവിച്ചു ശരിക്കും. ആ ഈ കണ്ണികൂടി എന്ന സിനിമ കഴിഞ്ഞ് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഒരുപാട് സിനിമകളിലേക്ക് വന്നത് അല്ലേ.
2: അപ്പഴേ ഒരുപാട് നീണ്ട ഗ്യാപ്പായിരുന്നു,
1: ആ ഗ്യാപ്പിനിടയ്ക്ക് നാടകം ചെയ്തു. പക്ഷെ അഭിനയിക്കേണ്ടതായിട്ട് ഇരുന്നില്ല, ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ ഒരുപാട് വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റി. അപ്പൊ സേതുലക്ഷ്മി അമ്മയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഒരു കുഞ്ഞു പാട്ടിന് ശേഷം നമുക്ക് അതിലേക്ക് എത്താം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഒക്കെ സേതുലക്ഷ്മി അമ്മയോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക 800-9220 എന്ന നമ്പറിലേക്ക്, അതല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക 0585829220.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. നമ്മുടെ കൂടെ ഇന്ന് നമുക്ക് വളരെ പ്രിയപ്പെട്ട കലാകാരി അഭിനേത്രി സേതുലക്ഷ്മി അമ്മയാണുള്ളത്. സേതുലക്ഷ്മി അമ്മയോട് ചോദിക്കാനുള്ള കാര്യം വെച്ചാൽ, ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു, സിനിമകൾ എത്രയോ അഭിനയിച്ചിരിക്കുന്നു. 2014 മുതലാണ് ഞങ്ങളെപ്പോലുള്ള ഈ ഒരു 90s കിഡ്സിന് കൂടുതൽ കഥാപാത്രങ്ങളിലൂടെ അമ്മ മുന്നിലേക്ക് വന്നത്. 2014-15 ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നു അല്ലേ. എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സിനിമ ഹൗൾഡ് അറിയാണ്. അതിൽ ഓരോ കഥാപാത്രങ്ങളും ആ മുഖത്തെ ഭാവങ്ങളും ഒക്കെ. മഞ്ജുവാര്യരോടൊപ്പം അഭിനയിച്ച ആ ഒരു സമയത്തെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്?
3: മഞ്ജു വാര്യരെ കുറിച്ച് ഇങ്ങനെ ഒരു ഹൗൾഡ് അറിയും എന്ന് പറഞ്ഞ പടമുണ്ട്. അപ്പം എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. നടിയുടെ പേര് പറഞ്ഞപ്പോ എനിക്ക് വെപ്രാളം വന്ന്. ഞാൻ ആകെ എല്ലാവരുടെ പടവും കാണും, തിയേറ്ററിൽ പോയി കാണത്തില്ല. നമ്മുടെ ഇതിലൊക്കെ വരുമ്പം ഞാൻ കാണും. അപ്പം കാണുന്നത് KPSC ലളിതമ്മയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രായമുള്ള സ്ത്രീ അവര് മഞ്ജു വാര്യർ. ഇതാണ് മഞ്ജു വാര്യരുടെ പടം. എത്ര വന്നാലും എവിടെ നിൽക്കുകയാണെങ്കിലും ഞാൻ അവിടെ കയറി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയൂ അതൊന്ന് വൈക്കി എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പങ്കുവച്ചാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചവരെടുത്ത്. പക്ഷോ അവരോടൊക്കെ ഞാൻ പിടിച്ചു നിൽക്കുമോ? ഞാനൊരു നടിയാണ്, ഒരു നാടകക്കാരിയല്ലേ, ഇനി പേടിയാവുന്നൊന്നുമില്ല. അമ്മ നല്ല നടിയാണ് മറ്റുകാണ് പറഞ്ഞു വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ വിളിച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു ഡയറക്ടർ എന്നെ വിളിച്ച് അന്നോട് വെച്ചു ഡയറക്ടർ എങ്ങനെ വല്ലതും ദേഷ്യപ്പെട്ടാൽ ഞാൻ ആകെ തകർന്ന് ഐസായിപ്പോവും. പിന്നെ എന്നെ കൊണ്ട് നാക്കെടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല, ഒന്ന് പറഞ്ഞേക്കണേ, എൻ്റെ സ്വഭാവം എനിക്ക് പറ്റൂല, അപ്പോഴേ എന്നെ അങ്ങ് തിരുവനന്തപുരത്ത് അയക്കണം. അങ്ങനെ പറഞ്ഞു. എന്നായിരുന്നു അപ്പോഴത്തേക്ക് റോഷൻ ആൻഡ്രോസ് ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരിക്കുന്ന ഇങ്ങനെ എന്നെ എന്നിട്ട് ഞാൻ എന്നെ തട്ടി. ഞാനാണ് റോഷൻ ആൻഡ്രോസ്. സത്യത്തിൽ ഈ ഡയറക്ടറെ പേടിയാണ്. ചിലപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതൊക്കെ എനിക്ക് പേടിയാണ്. എന്തോന്ന് നിങ്ങൾ ഈ കാണിക്കുന്നത്, എങ്ങനെയാണ് അഭിനയിക്കുന്നത്, ഇവരെ എവിടെ നിന്ന് കൊണ്ടുവന്നൊക്കെ ചോദിക്കുന്നത്, എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയല്ല, ഞാനൊരു പാവമാണെന്ന്. ശരി, കുറെ കാര്യം കാപ്പിയൊക്കെ എല്ലാവരും അവിടെ ഇരുന്ന് കാപ്പിയെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് തുടങ്ങാറായി എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ കൊണ്ടിരുത്തി. അപ്പോൾ അവിടെ നിന്നൊരു പെങ്കൊച്ച് ഓടുന്നു, ഒരു ഒരാള് കൊടയും പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു. ഞാൻ അടുത്തത് ഓടി വന്നിട്ട് എന്നെ കെട്ടി ഇങ്ങനെ ഇവിടെ കാണാൻ കഴിഞ്ഞല്ലോ, ഇത് എവിടെയായിരുന്നു ഇത്രയും നാളും? സോഷ്യലായിട്ട് നല്ലൊരാൾ. അപ്പം ഞാൻ പറഞ്ഞ് എന്നേ സിനിമയിൽ വരേണ്ട ആളാ. ഞാൻ പറഞ്ഞ എല്ലാത്തിനും ഒരു നേരവും കാലവും ഒക്കെ ഇല്ലേ മോളെ, നമുക്ക് എനിക്ക് ഇപ്പോഴാണ് വിധി വന്നത്. ഞാൻ ഒരു നാടകക്കാരിയായിരുന്നു, ഇവിടെ വരുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം അതിന് മുമ്പ് സത്യനന്ദിക്കട് സാറിൻ്റെ രസതന്ത്രം, വിനോദയാത്ര, ഇന്നത്തെ ചിന്ത, തുടർച്ചയായിട്ട് ഇന്നത്തെ ചിന്ത, വിഷയം ഭാഗ്യദേവത, കഥടരുന്നു, ജോമോണ്ട സുവിശേഷങ്ങൾ, ഇങ്ങനെ
2: ഒറ്റടിക്ക്
3: അല്ല അത്രയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു ഈ അമ്മ ഏതോ നല്ലതല്ലോ നല്ലതെന്ന് എല്ലാവരും ഇങ്ങനെ എന്നെ കാണുന്നവരൊക്കെ പറഞ്ഞു. വേഷം വലിയ വേഷമല്ല,
2: എന്നാലും അവരുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു,
3: അഭിനയിക്കാൻ എത്തുന്നില്ല, ചെയ്തത് നന്നായെന്ന് അതാണ് അവർ നോക്കിയത്.
2: ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ വലിപ്പത്തിലുള്ള കഥാപാത്രങ്ങളൊന്നും ആയിരിക്കണമെന്നില്ലല്ലോ.
3: അപ്പം അയ്യോ എന്ന് ഞാൻ പറഞ്ഞു, എല്ലാത്തിനും ഒരു ഇതൊക്കെ ഇല്ലേ, അപ്പോഴിപ്പോഴാണ് എനിക്ക് സമയം വന്നത്. ഞാൻ ഇതും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരു നാടകക്കാരിയായിട്ട് പോകാനാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണെന്ന്. അതിനുള്ള ആൾക്കാരല്ല ഞാൻ, അതിലുള്ളതല്ല ഞാൻ. ഞാൻ ജീവിക്കണം, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു മോഹങ്ങളൊന്നും സത്യം എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. തന്നെ സിനിമ കിട്ടണം, സിനിമ എനിക്ക് നാണമില്ലേ സിനിമ കിട്ടണമെന്ന് പറയാനൊക്കെ. നമുക്കൊരു
2: അയ്യോ ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല അമ്മ, അത്രയും കാലം.
3: അല്ല സിനിമയിൽ എനിക്ക് വേഷം വേണം പറയാൻ, ഞാൻ ആരാണ്? ഈ പെൺപിള്ളിക്ക് വേറെ ജോലിയില്ലേ, ജീവിക്കത്തില്ല അവരൊക്കെ, അവർക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കണം, സിനിമയിൽ കയറണം എന്ന് പറയും. അത് ഞാൻ മോഹിച്ചിട്ടില്ല.
2: അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു അമ്മ ജീവിച്ച കാലഘട്ടത്തിൽ അന്ന് അമ്മ ആദ്യമായി സിനിമ നാടകത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ കളിയാക്കിയ ഒരു ചുറ്റുപാടില്ല, അത് മനസ്സിൽ ഇങ്ങനെ കിടക്കായിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അമ്മയെപ്പോലൊരു കലാകാരി സിനിമയിൽ വരണം, തീർച്ചയായിട്ടും വന്നത് നമ്മുടെ ഭാഗ്യം.
3: വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എന്നെ നാടകം കളിക്കുമ്പോഴും നമ്മളെ നാടകമല്ലേ, ഒരു വർഷം കൊണ്ട് പോകണ്ടേ? അപ്പം അതിലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളും അർത്ഥങ്ങളും അസൂയകളും അതും ഇതും ഒക്കെ ഉണ്ട്. ഗ്യാങ് ചേർന്ന് കുറേ പേര് എന്നെ ഒറ്റപ്പെടുത്തും അങ്ങോട്ട്. അപ്പം ഞാൻ പിന്നെ അവരെ നോക്കാനൊന്നും, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു.
2: അങ്ങനെ പലരെയും കണ്ട് പല കാലഘട്ടങ്ങളിലൂടെയും
3: കടന്നു വന്നവളാണ് ഞാൻ.
2: ഇപ്പം ഈ ഹൗ ഓൾഡ് അറിയൂ പറയുമ്പോൾ തന്നെ മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് വാങ്ങിയ ആളാണ് ആ സിനിമ. അതുകൊണ്ടാണ് എപ്പോഴും മനസ്സിൽ സ്വഭാവ നടി. ഒരിക്കലും ആ സിനിമയിൽ ഏറ്റവും മികച്ച നടി എന്നതിനേക്കാളും ജ്വലിച്ചു നിൽക്കുന്ന ഒന്നാണ് മികച്ച സ്വഭാവ നടി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നാടകത്തിലും സിനിമകളിലും അമ്മ നേടിയ പുരസ്കാരങ്ങളെ കുറിച്ച് ഓർമ്മയുള്ളതൊക്കെ ഒന്ന് പറയാമോ?
3: എനിക്ക് അവാർഡ് അറിയൂ മാത്രമേ അങ്ങനെ ഒരു
2: ടൈറ്റിൽ കിട്ടിയുള്ളൂ. നാടകത്തിലേക്ക് നോക്കുമ്പോൾ സ്റ്റേറ്റ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടില്ലേ?
3: 4 സ്റ്റേറ്റ് അവാർഡ്,
2: അതാണ്.
3: അതും തുടർച്ചയായിട്ട്. അപ്പൊ പെമ്പിള്ളേര് നാടകം കളിച്ചു തുടങ്ങി പറയും, അമ്മ തന്നെ 4 പടപട, അമ്മ എങ്ങനെ അഭിനയിച്ചോണ്ട്, ഞങ്ങൾക്കൊക്കെ കിട്ടണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞ് അടുത്തതിന് ഞാൻ വരുമെങ്കിൽ, അപ്പോഴതാണ് ഞാൻ പറഞ്ഞ അടുത്തത് നാടകം കളിക്കുമ്പം നമ്മുടെ ഈ നാടകം കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, മത്സരത്തിന് പോകണമെങ്കിൽ ഞാൻ അവിടെ പറയും, ഞാൻ മത്സരത്തിനല്ല വന്നത്,
2: അഭിനയിക്കാനാണ്
3: വന്നത്, എന്നെ മത്സരത്തിൽ കൂട്ടണ്ട, ഞാനും കൂടെ ഉണ്ടെങ്കിലും എനിക്ക് മത്സരത്തിൻ്റെ ഇത് വേണ്ട. ഞാൻ പറഞ്ഞതാണെന്ന് ഫസ്റ്റ് നടി സെക്കൻഡ് നടിക്ക് കൊടുക്കണം, ഫസ്റ്റ് നടിയാണ് ഞാനെങ്കിൽ സെക്കൻഡ് നടിയുടേത് ഫസ്റ്റ് കൊടുത്തിട്ട് തേർഡ് നടിക്ക് അങ്ങനെ എങ്ങനെ നിങ്ങൾ കൊടുക്കണം, എന്നെ ഒഴിവാക്കണമെന്ന് പറയാമെന്ന് പറഞ്ഞു. എനിക്കതിന് പോകേണ്ടിയും വന്നില്ല ഒന്നുമില്ല, അപ്പോൾ തന്നെ സിനിമയിൽ അങ്ങ് പോയി.
2: അതാണ് നമ്മൾ അത്രത്തോളം ചിന്തിച്ചപ്പോൾ ദൈവം നമുക്ക് വലിയൊരു അവസരം തന്നു.
3: സത്യം.
2: ഓക്കെ. അതുപോലെ അമ്മേ, ഇപ്പോൾ വീട്ടിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യം എടുക്കുമ്പോൾ തന്നെ, ഇപ്പോൾ മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ മകൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, മകള് ടെലിവിഷനിലും സിനിമയിലും ഒക്കെ ആർട്ടിസ്റ്റാണ്, അങ്ങനെ കലാപരമായിട്ടുള്ളൊരു കുടുംബത്തെ കിട്ടിയപ്പോൾ കിട്ടിയൊരു ഭാഗ്യം എന്താണ്? അവരെ കുറിച്ച് പറയൂ, കേൾക്കട്ടെ.
3: മോന് പിന്നെ ഒരു നാടക സമിതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ അവന്റെ കിഡ്നി രണ്ടും പോയതിനു ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. നല്ല ആരോഗ്യം,
2: നമുക്ക് നല്ല പോലെ അറിയാവുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റും ഈ പറഞ്ഞ പോലെ ഏഷ്യനെറ്റിലൊക്കെ ഒരുപാട് പരിപാടി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയല്ലേ അദ്ദേഹം?
3: പിന്നെ അവൾ അങ്ങനെ ചെയ്തതാണ്. അപ്പം പിന്നെ ഇവൻ നമ്മളെ അറിയിക്കത്തില്ല, മമ്മി മമ്മിയുടെ തൈലമല്ലോ ഇരുപണ്ട് തിരിച്ചറി, എനിക്ക് ഇവിടെ ഇങ്ങനെ വന്ന്. ഞാൻ പറഞ്ഞത് മക്കളെ ഡോക്ടറെ കാണിക്ക്, ഇത് തലവേദന വരുന്നുണ്ട്. അവൻ മെഡിക്കൽ സ്റ്റോറിൽ കഴിഞ്ഞ് തലവേദന ഉണ്ട്, ഒരു ഗുളികതാ, അതൊക്കെ അവൻ്റെ ശരീരത്തിന് കേടായി മാറി. അങ്ങനെ ചെയ്തുകൂടാ. ഞാൻ അന്ന് ഇന്നും ആര് തലവേദന എന്ന് പറഞ്ഞിട്ട് ഇവിടെ തലവേദനയുടെ ഗുളികരിക്കണം, ഒന്നിങ്ങതാ ഇവിടെ ഒന്നും എന്താ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറയൂ, അങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല, നിങ്ങൾ ഡോക്ടറെ കാണണം, ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ബ്ലഡ് പരിശോധിക്കുക, എന്നിട്ട് ഡോക്ടർക്കേ അറിയാവൂ. ഞാൻ ഒരു മരുന്നും ആരോഗ്യം വാങ്ങിച്ച് കഴിക്കത്തില്ല. അപ്പം പക്ഷേ ഇവൻ എങ്ങനെ ചെയ്ത് പോട്ടു, കല എന്നുള്ളത് കൊണ്ട് ഭയങ്കര കലാകാരനാണ്.
2: തീർച്ചയായിട്ടും നമുക്ക്.
3: പക്ഷേ ഇപ്പം ഫോണില്ല,
2: ഇപ്പൊ വീണ്ടും അസുഖം എന്തെങ്കിലും?
3: അസുഖം എന്ന് പറഞ്ഞാല് വളരെ ശ്രദ്ധിച്ചാൽ അസുഖം വരത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി മക്കളെ പോകണ്ട, കാരണം തിരുവനന്തപുരത്ത് നിന്ന് രാവിലെയുള്ള ട്രെയിൻ കയറി എറണാകുളത്ത് ഇറങ്ങും, എറണാകുളത്ത് ഇറങ്ങിയിട്ട് അപ്പടി തന്നെ തുടങ്ങണം. തുടങ്ങി കഴിയുമ്പോ ഇവൻ ഇത് ചെയ്തതൊക്കെ കണ്ടപ്പോ ഒരു കിഡ്നി മാറ്റി വെച്ച്, ഒരു കിഡ്നി ഫെയിലിയർ ആയിപ്പോഴും.
2: അപ്പൊ
3: ഇങ്ങനെയൊക്കെയാണ് അഭിനയിക്കുമ്പോൾ ഒരു വല്ലായ്മ വരുന്നു. അത്
2: കണ്ടപ്പോ
3: ഞാൻ ഇനി പോണ്ട, നീ ഇനി മിമിക്സിന് പോകണ്ട, നീ ഇനി ഇങ്ങനത്തെ പരിപാടികൾക്കേ പോകണ്ട, അവിടെ നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ അവൻ്റെ വീട്ടിൻ്റെ ഇച്ചിരി ഇങ്ങോട്ട് മാറിയിട്ടൊരു ഹോട്ടല് ഒപ്പിച്ചു കൊടുത്ത്, അവനും അവൻ്റെ ഭാര്യയും ഒരു മോനും ഒരു മോളുമാണ്, മൂത്തത് മാരിസ് കോളേജിൽ ഡിഗ്രിക്ക് ലാസ്റ്റ് വർഷമാണ്, അവൻ ഇല്ലെങ്കിൽ അവരും കൂടെ പോകും. പിന്നെ 3-4 സ്റ്റാഫുകളുണ്ട്. അപ്പം രാവിലെ കാപ്പി, ഉച്ചയ്ക്ക് കൂണു, വൈകുന്നേരത്ത് കാപ്പി, രാത്രി അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നു. അപ്പം അവൻ ക്യാഷ് ഇരുന്നാൽ മതി, അപ്പം ഇരിക്കൂല.
2: ആ
3: ഭയങ്കര ഇതാണ്, ചായ കുടിക്കാൻ എവിടെ പോയവൻ, അവൻ പോയി ചായയൊക്കെ ഒഴിച്ചോണ്ട് കൊടുക്കും.
2: അങ്ങനെയൊക്കെ മനസ്സങ്ങനെ അടങ്ങിയിരിക്കത്തില്ല.
3: ഇപ്പൊ ഹോസ്പിറ്റലിലായി പോയി
2: ആണല്ലേ.
3: കാലിലൊരു ചിരി നീര് പോലെ വന്ന് കഫം
2: ബുദ്ധിമുട്ടായി.
3: പക്ഷേ അവൻ പിന്നെ ഗ്രീൻ ടീയെ കുടിക്കത്തുള്ളൂ, പക്ഷെ എന്തെന്നറിഞ്ഞ കഫം ഒരുപാട്. പിന്നെ കഫം 6-7 ദിവസം കിടന്ന് 10-ാം തീയതി ഡിസ്ചാർജ് ആയി. ഞാൻ വിളിച്ച് ചോദിക്കും സിസ്റ്റർമാരുടെ അടുത്ത്, കിഷോർ പോയാ, അവിടെ ഉണ്ടാ, എത്ര ദിവസമായി, 10-ാം തീയതി പോയി എന്നൊക്കെ ഇവിടെ ഇരുന്നുണ്ട് ഞാൻ
2: ചോദിക്കാറുണ്ട്. എത്ര മക്കളാണ്? ലക്ഷ്മി ചേച്ചി കിഷോറേട്ടന് മാത്രമാണോ?
3: അതിന്റെ മൂത്തതൊന്നുണ്ട്.
2: രണ്ടുപേരേക്കാളും മൂത്തതാണോ?
3: എനിക്ക് 4 മക്കളായിരുന്നു. മൂത്ത മോള് ബ്ലഡ്, ഒരു മോനാണ്, അത് ബ്ലഡ് ക്യാൻസറായിട്ട് ഒരു മോനുണ്ടായി കുറെ കഴിഞ്ഞപ്പോൾ അതിനറിഞ്ഞുകൊണ്ടിരുന്നു. അതെന്തെങ്കിലും അസുഖം വരുമ്പോൾ ആശുപത്രി നമ്മൾ ശ്രദ്ധിക്കത്തില്ലല്ലോ, അങ്ങനെ അങ്ങനെ ഇരുന്ന്. പിന്നെ അവിടെ തിരുവനന്തപുരത്തൊരു ഹോമിയോ മരുന്നേ കഴിക്കൂ, ഹോമിയോ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുവന്നപ്പം രക്ഷയില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ അറിയിച്ചില്ല, ഞാനപ്പോഴും സിനിമ ചെയ്തുകൊണ്ട് നിൽക്കുന്നു, ഭാവനയും ഞാനും ഒക്കെ ഉള്ളൊരു പടമായിരുന്നു, അത് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു കുറേ നാളൊക്കെ ചെയ്തു. അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് വരണം, അമ്മയെ കാണണമെന്നൊക്കെ ഒരു മോഹമുണ്ട്, ഒരു വല്ലാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞു. അപ്പം മരിച്ചു ഞാൻ. അപ്പം പെട്ടെന്ന് അവരുടെ വണ്ടി കാത്തിരിക്കേണ്ട, ടാക്സി അങ്ങ് വിളിച്ച് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ കൺട്രോളർ വിളിച്ച് പറഞ്ഞു, അപ്പോഴത്തന്നെ കാർ ഇറക്കി കൊണ്ടുവന്ന് നമ്മുടെ വണ്ടി തന്നെ വിട്ടത് എന്നെ കൊണ്ടുപോയി. ആ കുട്ടി മരിച്ചുപോയി, അതിനൊരു മോൻ മാത്രം. അവൻ എം എ പാസ്സായ പയ്യനാണ്, പാസ്സായിട്ട് ജോലിയൊന്നും ആയില്ല. പിന്നെ എറണാകുളത്തും എന്തോ ഒരു ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ദൂരെ ദുബായിലൊന്നും അല്ല, അല്ലാത്ത
2: ദൂരെ
3: കപ്പലിലൊരു ജോലി പോകാനായിട്ട് എല്ലാം റെഡിയായി. പേപ്പറും കൂടെ വരണം, അവൻ പോകും.
2: അപ്പൊ ഈ രണ്ടു മക്കളാണ് കലാരംഗത്തേക്ക് വന്നത്, അല്ലെ, കിഷോറും
3: ലക്ഷ്മിയും.
2: അപ്പൊ ഇവര് ഈ സിനിമയിലും സീരിയലിലും അതുപോലെ തന്നെ മിമിക്സും ഒക്കെ അഭിനയിക്കുമ്പോ അമ്മയും ഒരു കലാകാരിയല്ലേ, അപ്പൊ അമ്മയുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു വികാരം എന്താണ്,
3: എന്റെ മനസ്സിൽ
2: തോന്നുന്ന ആ ഒരു സന്തോഷം എന്താണ്, അവർ രണ്ടുപേരും നിറഞ്ഞിങ്ങനെ സിനിമയിലും സീരിയലിലും അതുപോലെ കലാരംഗത്തും ഒക്കെ നിൽക്കുമ്പോൾ.
3: അല്ല, നാല് മക്കളും നാടകം കളിച്ചവരാ.
2: ആണല്ലേ? ഓ, അതാ ഞാൻ ചോദിച്ചത്. ആദ്യം തന്നെ
3: നാല് മക്കളും നാടകം കളിച്ച്, നാടകം കളിച്ചിട്ട് പിന്നെ ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് സീരിയലൊന്നും വരാൻ താല്പര്യമില്ല. രണ്ടാമത്തെ മോളെ കാണാൻ സുന്ദരിയാണ് ലക്ഷ്മിയെക്കാളും, ഇതുപോലത്തെ കണ്ണും ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നല്ല നല്ല കുട്ടിയാണ്. അയ്യോ, എനിക്ക് ഒട്ടും വേണ്ട.
2: ആണല്ലേ? ആള് കുടുംബ ജീവിതമായിട്ട് പോകുന്നത്
3: എനിക്ക് അതാണ് ഇഷ്ടം.
2: അമ്മയ്ക്ക് വെള്ളം വേണോ? അമ്മയ്ക്ക് ഭർത്താവും കലാകാരനായിരുന്നോ?
3: ആരുടാ? ആ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്.
2: ആ, അതാണ്, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പം സത്യത്തിൽ സേതുലക്ഷ്മി അമ്മയുടെ കലാകുടുംബമാണ്, ഭർത്താവും കുട്ടികളും എല്ലാം കലാകാരന്മാരും കലാകാരികളും ആണ് എന്നുള്ളൊരു എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോ മൊത്തത്തിൽ കലാപരമായിട്ടുള്ള ഒരു കുടുംബമാണ്.
3: അപ്പൊ നിങ്ങൾ ഞങ്ങളതെല്ലാം വായിക്കുമോ?
2: പിന്നെ തീർച്ചയായിട്ടും. എന്തൊരു ചോദ്യമാണ്! അമ്മയെ പോലൊരു കലാകാരിയുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണ്ടേ? തീർച്ചയായിട്ടും. ഞങ്ങള് പ്രേക്ഷകരല്ലേ, ഞങ്ങളിങ്ങനെ ഓരോ സമയവും അമ്മയെ പോലുള്ള കലാകാരെ ഈ സിനിമാ രംഗത്തും ടെലിവിഷൻ രംഗത്തും ഒക്കെ ഉള്ളപ്പോ ഭയങ്കര ഇഷ്ടമല്ലേ. ആദ്യമായിട്ട് ചെയ്ത സീരിയലിനെ കുറിച്ചൊന്ന് പറയൂ. ആരാണ് അതിന്റെ, ആരാണ് അങ്ങനെ ഒരു അവസരം തന്നത്ത് ടെലിവിഷൻ സീരിയല്?
3: ബാലേന്ദ്രൻ മേനോൻ സാറിന്റെ ഒരു ഒരു
2: സീരിയലാണ്.
3: അതേ കൂടെയാണ് ഞാൻ സിനിമയിൽ കയറുന്നത്.
2: അതാണ് ബാലേന്ദ്രൻ മേനോൻ, അദ്ദേഹം തന്നെ സീരിയൽ ചെയ്തപ്പോ പിന്നെ സിനിമയിലേക്ക് വരാനും എളുപ്പമായില്ലേ?
3: അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ പച്ചക്കറിയും കൊണ്ടുവരുന്നതാണ്, വലിയ കടക വണ്ടിയിൽ കൊണ്ടുവന്നൊരു എല്ലാ വീട്ടിലും കൊടുക്കും. അപ്പൊ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ തനിച്ച് എന്നെ പിടിച്ച് ഇറക്കി വെച്ചിട്ട് പച്ചക്കറി വേണം, അങ്ങനെ വാമാ വാ വെള്ളം താ എന്നൊക്കെ ഞാൻ കുറെ സംസാരിക്കുന്നത്. അപ്പൊ സത്യനന്ദക്കാട് സാറ് പിന്നീട് ദൂരദർശനിലായിരുന്നത്, 3 മണിക്ക് 3 മണിക്ക്
2: എന്താണ് ചന്ദ്രോദയം,
3: സൂര്യോദയം. അപ്പൊ പറഞ്ഞ് ബാലേന്ദ്ര മേനോരതാണല്ലേ, ഇതൊന്ന് കണ്ടിരിക്കാം, എന്റെ ഒരു ഭാഗ്യത്തിന്റെ തുടക്കം.
2: അതെ അതെ, തീർച്ചയായിട്ടും
3: ഒന്ന് കാണാം എന്ന് വിചാരിച്ച് നോക്കിയപ്പോ എന്നെയാണ് കണ്ടത് ആദ്യം, ഇത് കൊണ്ടുവരുന്നതും കൊണ്ടിടുന്നതും സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ അതിന്റെ അസോസിയേറ്റിനോട് വിളിച്ച് പറഞ്ഞിടെ, ഇങ്ങനെ ഒരു ഇത് കണ്ടല്ലോ, നമുക്ക് രസതന്ത്രത്തിൽ അവരൊന്ന് വിളിച്ചാൽ എന്താ, നന്നായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് അതിന് എതിർക്കാന്ന് പറഞ്ഞാൽ എന്നെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് തുടങ്ങുന്നത്.
2: ഓ, ബാലേന്ദ്ര മേനോന്റെ സൂര്യോദയം എന്ന ആ ഒരു പരമ്പരയിലൂടെയാണ് സിനിമയുടെ ആദ്യ ചുവടുവയ്പ് എന്ന് പറയുന്നത്.
3: അത് മറ്റേ ഈ കണ്ണി കൂടി അത് വേറെ,
2: അത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. ആ വലിയ ഗ്യാപ്പിൽ നിന്ന് പിന്നീട് വന്നത് ടെലിവിഷനിലൂടെ പിന്നീട് സിനിമയിലേക്ക് എൻട്രി ചെയ്തതാണ്. ശരിക്കും ഏറ്റവും ഒരു കലാകാരിയോട് ചോദിക്കാൻ പാടില്ല എങ്കിലും ചോദിക്കുകയാണ്, പേടിച്ചു പോയല്ലേ, ഒരു കലാകാരിയോട് ചോദിക്കാൻ പറ്റില്ല. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെയ്ത സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, കൂടെ അഭിനയിച്ച ആൾക്കാർ, അങ്ങനെ തോന്നുമ്പോൾ എപ്പോഴും മനസ്സിലൊരു ഓർമ്മ കാണില്ലേ? ഇപ്പൊ ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏതൊരു സമയത്താണ് ഏറ്റവും നല്ല ഷോ ചെയ്തതെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കും, ആ ഇന്ന ദിവസം ഇങ്ങനെ പറഞ്ഞതൊക്കെ നന്നായിരുന്നു, അങ്ങനെ തോന്നുന്നൊരു ഒരു ഒരു മനസ്സിന് സന്തോഷം തരുന്നൊരു സിനിമയോ കഥാപാത്രങ്ങളോ ഒക്കെ കാണില്ലേ? ചെയ്ത കഥാപാത്രം ആയിക്കോട്ടെ.
3: ചെയ്ത കഥാപാത്രം എനിക്ക് ഹവോഡിയാറി ഇഷ്ടമാണ്, അതുപോലെ ഇഷ്ടമുള്ള ഒരു അത് മഞ്ജു വാര്യര് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നോടുള്ള ഞാനല്ല അഭിനയിച്ചത്, ഞാൻ ചുമ്മാ ഇരുന്നതേ ഉള്ളെന്നാണ് ഞാൻ ചെയ്യുന്നത്. അവരുടെ അഭിനയമാണ് എന്നെ അഭിനയിപ്പിച്ചത്, അവരുടെ അഭിനയമാണ് എന്നെ അഭിനയിപ്പിച്ചത്. ഞാനിങ്ങനെ ചുമ്മാ ഇരുന്ന് നോക്കിയാൽ മതി, അവരിങ്ങനെ പറയുമ്പോ എനിക്ക് പറയാനൊക്കുന്നു. അതാണ് എന്റെ നാടകത്തിലായാലും അങ്ങനെ കൂടെ നിൽക്കുന്നവരാണ് എന്റെ
2: സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ കലാകാരി ഉണരുന്നത്.
3: അത്രേ പറ്റൂ, അല്ലാതെ പറ്റത്തില്ല.
2: അമ്മ അതുപോലെ പുലിമുരുകനിലെ ഭവാനിയെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ലാലിന്റെ അമ്മയായിട്ട് അഭിനയിച്ചത് അല്ലേ? ലാലിന്റെ അമ്മയാണോ അതിലെ പെൺകുട്ടി?
3: ലാലിന്റെ
2: അമ്മായി അമ്മയായിട്ട് ആ ഒരു കഥാപാത്രം നമ്മൾ ചിരിച്ചു പോകുന്ന കഥാപാത്രമാണ്. നല്ലൊരു കഥാപാത്രം. ലാലേട്ടനോടൊപ്പമുള്ള അഭിനയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: ലാൽ സാറ് എന്നെ ഭയങ്കര കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ലാൽ സാറിനോട് ഒന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ പിള്ളേരെ അവിടെ നിന്ന് വിളിക്കും, അമ്മ തിരുവനന്തപുരത്തുണ്ട്, മോഹൻലാല് തിരുവനന്തപുരത്തുണ്ട്, അമ്മ ഞാൻ അമ്മയെ അവിടെ കൊണ്ടുപോകാം, ഒന്ന് ഒരു ഫോട്ടോ എടുപ്പിക്കും. എൻ്റെ വീട്ടിൽ നിന്ന് കുറേ അങ്ങ് പോകണം, ലൊക്കേഷൻ വരെ പോകണ്ടേ, ഞാൻ തന്നെ വണ്ടി കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് എന്നെ കൊണ്ടുപോകും. കൊണ്ടുപോയി എടുപ്പിക്കും, ഞാനെ വിളിച്ച് പറയും. ഒരു മേക്കപ്പ് മാനുണ്ട് ലിജു എന്ന് പറഞ്ഞൊരു മേക്കപ്പ് മാനുണ്ട്. ഞാൻ പറഞ്ഞു, ലിജു എനിക്ക് ഞാൻ ലാൽ സാറിനെ ഒന്ന് കാണാൻ വരാൻ പോണു, എനിക്കൊന്ന് കാണണം, എന്നെ ഒരു ഫോട്ടോ എടുക്കാം. ആ വരാം വരാൻ പറ. അപ്പോൾ ചോദിച്ചിട്ട് പറയുന്നു, വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെല്ലും. അപ്പോൾ അവിടെ ഇരിക്കുന്നത് വന്ന് വന്ന് എന്നൊക്കെ ചോദിച്ചു. നല്ല ഫ്രീ ആണ് എൻ്റെ അടുത്ത്, നല്ല സ്നേഹം. മമ്മൂട്ടി നല്ല സ്നേഹം.
2: മമ്മൂട്ടിയുടെ ഇപ്പോൾ അഭിനയിച്ച സിനിമ ഏതായിരുന്നു? ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല.
3: കട്ട് മമ്മൂട്ടിയുടേത് ഏതോ ഒരു പടം ഞാൻ അഭിനയിച്ചത്.
2: അദ്ദേഹവും ഇതുപോലെ തന്നെ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി എന്നൊരു സ്റ്റാർ ഒരു താരപരിവേഷം ഒന്നും ഇല്ലാതെ വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത് അല്ലേ?
3: അത് മറ്റത് ഫ്രീ ആണ് അങ്ങ് ഭയങ്കര. മറ്റത് ഇങ്ങനെ
2: ഇച്ചിരി മസാലൊക്കെ പിടിക്കും.
3: അല്ല മസാല പിടുത്തല്ല, അദ്ദേഹത്തിന്റെ ഒറിജിനൽ അതങ്ങനെയാണ്. വരുന്നൊക്കെ കാണുമ്പോ രാജ ഞാൻ പറയോ മമ്മൂട്ടി വരുന്നു, മമ്മൂട്ടി വരുന്നു. ഇയാൾ അതവിടെ നിന്ന് ശ്രദ്ധിക്കും. എന്നെ അഭിനയിച്ച് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തോന്നാണ് ഈ കാണി ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ ചെയ്ത്. അപ്പൊ നിങ്ങൾ എന്തോന്ന് കാണിക്കുന്നത്, നിങ്ങൾ ഇന്നലെ അഭിനയിച്ച് ഞാൻ അഭിനയിച്ച് നമ്മൾ മൂന്നാല് ദിവസം. ഇപ്പൊ എന്നെ കണ്ടപ്പോ നിങ്ങൾ പേടിക്കുന്നത് എന്താ? ഞാൻ പറഞ്ഞല്ല സാറ് അവിടെ നിങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ഏതൊരു രാജാവ് വരുന്നു എന്നൊക്കെ തോന്നുന്നു. അപ്പൊ നമുക്കൊരു എന്താണ് അങ്ങനെ വരുന്നത്.
2: നമ്മുടെ ഉള്ളിൽ അദ്ദേഹം ഒരു വലിയ താരമല്ലേ?
3: തരം തന്നെയാണ്. മറ്റത് ഫ്രീ ആണ്
2: ഫ്രീ ആയിട്ട് സംസാരിക്കാം.
3: എന്റെ മോനാണെന്നൊക്കെ ഞാൻ വിളിച്ചോണ്ടിരുന്നത്.
2: ഓക്കെ, അതുപോലെ അമ്മ ഞാൻ ഒരു കാര്യം ചോട്ടെ. ഇപ്പോ നമ്മുടെ ഹൗ ഓൾഡ് ആർ യു സിനിമയില് ഹൗ ഓൾഡ് ആർ യു സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് മഞ്ജുവാരോടൊപ്പം അഭിനയിക്കാൻ. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു. തമിഴ് റീമേക്കിലേക്ക് വരുമ്പോൾ ജ്യോതികയായിരുന്നു, ജ്യോതികയോടൊപ്പം അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ. അതെ, മഹാഭാഗ്യം. അതിനെ കുറിച്ചൊന്ന് പറയുക.
3: അല്ല അവിടെ ചെന്നപ്പോ അത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും.
2: തമിഴായിരുന്നല്ലേ?
3: അവിടെ പിള്ളേടത്തോട് എന്നെ വിളിച്ച് അവിടെ കൊണ്ടുവരുത്ത. അപ്പൊ അവര് കഴിക്കുന്നതൊക്കെ നമുക്കൊക്കെ അങ്ങോട്ടല്ലേ, അവർക്കങ്ങനെ അങ്ങനെ എനിക്ക്
2: സ്നേഹം. തിരുവനന്തപുരം ജില്ലക്കാരിയായതുകൊണ്ട് തമിഴ് ഭാഷയിൽ പ്രത്യേകിച്ച് വിഷമമെല്ലാം ഉണ്ടായിരുന്നോ?
3: അല്ല അത് തമിഴല്ലേ, അത്ര വലിയ
2: തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അഭിനയിച്ച് ആ ഒരു ഡയലോഗ് ഒക്കെ പറയുമ്പോൾ
3: തമിഴ് പല സൈസ് തമിഴില്ലേ?
2: ആ ശരിയാണ്.
3: ഒരു തൊണ്ടയിലാണത്, അപ്പടിയാ ഓവറാണ്. അതെനിക്ക് പറ്റും. അപ്പൊ ഇഷ്ടപ്പെട്ട് പിന്നെ അപ്പൊ ഭർത്താവ് എന്താ ജ്യോതിയുടെ ഭർത്താവ്
2: അവരുമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു?
3: ഭയങ്കര സ്നേഹം. ഭർത്താവ് എന്നെ കാണാനായിട്ട് അവിടെ അവരെ ലൊക്കേഷനല്ലേ അവരതായിരുന്നു പടം. അവിടെ വന്ന് ഞാൻ അങ്ങോട്ട് യോ ഞാൻ വന്ന തൊഴുതപ്പോ പറഞ്ഞു അങ്കല്ലേ എന്നെ പിടിച്ചേട്ടാ. എന്നെ പിടിച്ച് വണ്ടി കയറ്റി ഒരുപാട് പേരെ സംസാരിച്ച്.
2: സൂര്യ ജ്യോതിക എന്ന് പറയുമ്പോ അവര് മലയാള സിനിമകൾ ഒരുപാട് കാണുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ബാലൻ സിനിമയാണെങ്കിലും അവർ അത്രത്തോളം കാണുകയും അതിനെ അതുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്.
3: 36 വയസ്സിനില്ലേ?
2: ആ 36 വയസ്സിനില്ലേ. നമ്മള് ഹോൾഡ് അറിയും അവിടെ 36 വയസ്സിനില്ലേ.
3: പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവര് അന്ന് അമ്മ എന്നാ കൂപ്പിടിച്ചു എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി. ഇത് കുഞ്ഞാ പോലെ തെറ്റും ചെയ്ത തമിഴ്നാട് എനിക്ക് വല്ല കുഴപ്പവും വരുമോ എന്നൊക്കെ ഞാൻ പേടിച്ച്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് പേടിച്ചാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു അങ്കെ ഞാൻ അങ്ക പറയാം. ഒരു കുറച്ച് രൂപ പോതിഞ്ഞ് എന്നെ തന്നിട്ടുണ്ട് അമ്മക്ക് ഒരു പുട വാങ്ങി തരണം എന്ന് ഞാൻ രൊമ്പ ആശിച്ചിരുന്ന സമയമില്ലായിരുന്നു. ആനാലിങ്ങനെ
2: അതെ. അതുപോലെ ഇപ്പൊ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോ നമ്മളിപ്പോ അഭിനയിച്ചു തുടങ്ങിയത് തന്നെ 60s. പിന്നെ 10-40 വർഷത്തെ ഒരു പാരമ്പര്യം കലാജീവിതത്തിൽ നിലനിർത്തുന്ന ഒരാളെന്ന നിലയിൽ പുതിയ താരങ്ങളോടൊപ്പം പുതിയ ആൾക്കാർ, ഇപ്പം 2026 കാലഘട്ടത്തില് ഇപ്പൊ നമ്മള് ആൽഫാജൻ എന്നൊക്കെ പറയും, അതുപോലുള്ള പിള്ളേരുമായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്താണ്, എന്താണ് ആ ഒരു അനുഭവം അമ്മയൊന്ന് പറയൂ.
3: അത് കാലഘട്ടം, കാലത്തിന്റെ മാറ്റമാണ്. എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും കാലം മാറുമ്പോൾ നമ്മളും അതുപോലെ മാറേണ്ടിയിരിക്കുന്നു. പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം. അതിന് നമ്മൾ ചിലര് കുറ്റം പറയും, ഞാൻ കുറ്റം പറയില്ല, കാരണം കാലത്തിന്റെ മാറ്റം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അതിൻ്റെ കൂടെ യോജിക്കണം.
2: തീർച്ചയായിട്ടും
3: പണ്ടത്തെ സിനിമയല്ല ഇപ്പോഴത്തെ സിനിമ.
2: അതെ.
3: പക്ഷെ ഞാൻ ഈ കൊറോണ വന്നതിന് ശേഷം എനിക്ക് ടൗൺ പടം അങ്ങ് കുറഞ്ഞു. ഇപ്പൊ വീണ്ടും
2: സിനിമകൾ
3: വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
2: അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങളുള്ള സിനിമകളേക്കായിരിക്കും എപ്പോഴും കലാകാരന്മാരും കലാകാരികളും ആഗ്രഹിക്കുന്നത്.
3: ഇപ്പൊ അങ്ങനെ ഇല്ല, അതിലിത്തിരി വിഷമമുണ്ട്. ഇപ്പം ഇപ്പം സിനിമകളില് ജനങ്ങൾ തള്ളി കയറുവാ, അങ്ങോട്ട് തള്ളി കയറുമ്പോഴത്തേക്ക് അവർക്ക് പൈസ ഒന്നും അത്ര വേണോ,
2: മുഖം കാണിച്ചാൽ മതി.
3: ആ മുഖം കാണിക്കണതാണ്. അപ്പൊ ഒരുവിധപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയുള്ളവർക്കും കൊടുക്കും. പിന്നെ എന്നെ വേണോന്നുള്ളവര്
2: വിളിക്കും.
3: അന്നൊക്കെ തന്ന പൈസയുടെ ഓർമ്മ വെച്ചിട്ട് ചിലർ പറയും, അമ്മ ഞങ്ങൾ 3-4 പേര് ചേർന്നെടുക്കുന്ന ബഡ്ജറ്റ് കുറഞ്ഞൊരു പടമാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം അതിനെന്തോ കുഴപ്പമില്ല, ഞാൻ വരാം. പക്ഷെ അങ്ങനെ പറഞ്ഞു വരുന്നവരടുത്ത് ഞാൻ അങ്ങനെ പോകും, ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ മതി, എനിക്ക് പടത്തിൽ അഭിനയിക്കണം, അതാണ്. പിന്നെ ചിലര് സിനിമയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, ആ ശരി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അമ്മ പിന്നെ എങ്ങനെയാ പൈസ പ്രശ്നം? ഞാൻ പറഞ്ഞു നിങ്ങൾ പറ, അല്ല അല്ല അമ്മ പറ, അമ്മ പറ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് എൻ്റെ പൈസ ഇത്രയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ട് ഞാൻ പറയും, അല്ല അമ്മ പറ, പറ, ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയാണ് തന്നോണ്ടിരിക്കുന്നത് തരണം. ഇല്ല അമ്മ അത്രേ കൂടെ കുറയണം. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾക്ക് ഇത് പറഞ്ഞുവിടായിരുന്നു, നിങ്ങൾക്ക് കാല് ഞാൻ പിടിച്ച് പറഞ്ഞല്ലേ. ഇല്ല ഇത് പിന്നെ ഞാൻ പോകത്തില്ല, പിന്നെ അവർ പറഞ്ഞാൽ ഞാൻ പോകത്തില്ല. ആദ്യം ബഡ്ജറ്റ് കുറഞ്ഞു വിടണോ, അവരവിടെ ഞാൻ പോകും. എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പിന്നെ കുറച്ച് ഞാൻ പോകത്തില്ല, അങ്ങനെ പോകത്തില്ല ഞാൻ.
2: ഇവിടെ ഇപ്പൊ UAE ആണെങ്കിലും അമ്മേ ഒരുപാട് സിനിമകളുടെ ഓഡിഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഒരുപാട് കുട്ടികൾ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യപ്പെടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നമുക്കൊരു ഓഡിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവിടെ പോകാൻ സാധിച്ചപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹിച്ച് വന്ന് രജിസ്റ്റർ ചെയ്ത് അഭിനയിക്കുന്നത് അവിടെ. അപ്പൊ ആലോചിക്കുകയാണ് എത്ര വലിയ ജോലി ചെയ്താൽ ഇവിടെ വരുന്നവരെല്ലാം ഒരു ജോലി കണ്ടുപിടിച്ച് ജീവിക്കാനുള്ള മാർഗം ഒപ്പിച്ചു വെക്കുന്നു, അതിനുശേഷം അവരവരുടെ ഇഷ്ടത്തിലേക്ക് പാഷനിലേക്ക് കടക്കുന്നു. അപ്പൊ അതാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുതിയതായിട്ട് വരുന്ന ഈ കുട്ടികളോട് അമ്മയ്ക്ക് ഒരു ഇത്രയും ഇരുത്തം വന്നൊരു നടി എന്ന നിലയിൽ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: അല്ല അവർക്ക് അഭിനയ ആഗ്രഹമാണെങ്കിൽ അഭിനയിക്കണം. ഇവിടെ അതിന് അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല. ഈ ഇത്രയും കഴിവുള്ള പിള്ളേർ തിരുവനന്തപുരത്താണെങ്കിൽ അവർക്ക് കിട്ടും. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ 3-4 പെൺകുട്ടികളും ഒരു ഡയറക്ടറും കൂടെ വന്നിരുന്നു. ആ ഡയറക്ടർ അടുത്തോട്ടാണ് ഞാൻ ഇനിയിപ്പോൾ പോകാൻ പോണത്. വന്നിരുന്നു വന്നിരുന്നിട്ട് കണ്ണൂരുള്ളൊരു കുട്ടി, കുട്ടിയല്ല ചെറിയത്, എന്റെ ദൈവമേ ഒപ്പനപാടുന്ന മാർക്കം, എന്ത് എന്തൊരു തൊണ്ട ഇത്! സാധാരണ ഒരു സ്ത്രീ,
2: അത്ര എനർജി ഉള്ളൊരു കുട്ടിയല്ലേ,
3: എനർജി അത് അതിന്റെ അത് ചുമ്മാ അങ്ങനെയല്ല, തൊണ്ട കൊണ്ട് അവര് നല്ല പാടി,
2: അനുഗ്രഹീത കലാകാരി
3: അത് തന്നെ പറയാം. എന്നിട്ട് ഒരു സിനിമാ പാട്ട് പാടി, ആ സിനിമയെ കേൾക്കുന്നവർക്ക് എനിക്ക് തോന്നി. പിന്നെ കുറെ അഭിനയിച്ച് അണിച്ചു കൊടുക്കുന്നു പറഞ്ഞു. അമ്മ അവിടെ വരുമ്പോ എനിക്ക് അളിയൻസ് എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ട്, അളിയൻസിൽ ഒരു സീരിയൽ. ഞാൻ പറഞ്ഞു രണ്ട് എന്ന് വരും, ഞാൻ ഇനിയിപ്പോ ചെന്ന് അളിയൻസിലോട്ടാണ് പോകുന്നത്. ചെന്നാൽ ഉടൻ തന്നെ ഞാൻ അളിയൻസിൽ അവരെ കാര്യം പറയാതിരിക്കും, എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ ഇഷ്ടമാണ്.
2: അത്രയും മിടുക്കിയുള്ള ഒരു പെൺകുട്ടിയെ കലാരംഗത്തേക്ക് കൊടുക്കുമ്പോൾ നല്ലത്.
3: 2 മാസം ഞാൻ അവിടെ കാണും. ഞാൻ പറഞ്ഞു 2 മാസം നിനക്ക് ഞാൻ പറക്ക വിളിച്ചു, ഞാൻ വിളിച്ചു പറഞ്ഞ് വോയിസ് മെസ്സേജ് ഇട്ട്, ഞാൻ വരുമ്പോ ഒരു പെണ്ണിനെയും കൊണ്ടായിരിക്കും വരുന്നത്, അത് അവർ അവിടെ വന്നാലോടെ വിളിച്ചത്, ഇനി വന്നാ മതി 25-ാം തീയതി ഇവിടെ വന്നാ മതി, 24-ാം തീയതി ഞാൻ
2: പോകും,
3: നമുക്ക് എല്ലാം റെഡിയാക്കാം.
2: അപ്പൊ അമ്മ കുറച്ച് നാളായിട്ട് ഇപ്പൊ മകളുടെ കൂടെ ആയിരുന്നു ഈ അവിടെ അവധിയൊക്കെ ഒന്ന് ആഘോഷിക്കാനായിട്ട് വന്നു. സന്തോഷമായിട്ട് ഞങ്ങൾ എല്ലാരും അമ്മയെ കണ്ടു, ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ചു. ഇനിയും നമ്മൾ കാണും, ഇനി ഇതുപോലെ വരുമ്പോ വെക്കേഷൻ ഒക്കെ ആയിട്ട് വാ, നമുക്ക് കാണാം. എപ്പോഴും ആരോഗ്യത്തോടെ അതെ ഇത്രയും എനർജറ്റിക് ആയിട്ട് ചിരിച്ച് എന്നും ഇങ്ങനെ ഉണ്ടാവണം കേട്ടോ. ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണ് സേതലക്ഷ്മി അമ്മയെ ഇങ്ങനെ നേരിട്ട് കാണാനും ഇതുപോലെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനും ഒക്കെ പറ്റിയത്.
3: എന്റെ കൂടെ വന്നയാളെ
2: ഫൈസൽ റാസി, അദ്ദേഹമാണ് അമ്മയെ ഇവിടെ കൊണ്ടുവന്നത്.
3: അദ്ദേഹം ഇതിനുമുമ്പൊരു ഇതിനെന്നെ ഫംഗ്ഷൻ വിളിച്ചിരുന്നു. അക്കരെ പച്ചാന്ന് പറഞ്ഞൊരു സിനിമ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചത് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വർഷം 3 കഴിഞ്ഞാലും ഇതുവരെ ആയി ഇപ്പൊ എടുക്കാൻ പോവുകയാണ്. എനിക്കൊരു നല്ല കഥാപാത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നന്നായിരിക്കട്ടെ.
2: തീർച്ചയായിട്ടും നല്ല കഥാപാത്രങ്ങൾ. ഇനിയും അമ്മയ്ക്ക് മനസ്സറിഞ്ഞ് ഒരു കലാകാരിക്ക് ഒരിക്കലും സിനിമകളിൽ ഏത് വേഷം കിട്ടിയാലും മതിയാവില്ല. അവരുടെ ഒരു സ്വപ്ന ഒരു കഥാപാത്രം ഇനിയും ഇനിയും ഇനിയും കിടക്കുകയുള്ളൂ. കാരണം അമ്മയ്ക്ക് ചെയ്യാവുന്ന കാലത്തോളം കൈ നിറയെ ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടട്ടെ. എന്ന് മീന സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കാൻ അമ്മയ്ക്ക് കഴിയട്ടെ. ഞങ്ങൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഈ റേഡിയോയുടെ പേര് ഹോം എഫ് എം വീട് എന്നർത്ഥത്തില്. അപ്പൊ ഞങ്ങളെ കേട്ടുകൊണ്ട് നമ്മളെ ഇപ്പൊ അമ്മയുടെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കളോട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഇന്റർവ്യൂ അവസാനിപ്പിക്കാം.
3: അല്ല, നിങ്ങളെ ഈ ശ്രോതാക്കൾ ഈ കേട്ടോണ്ടിരിക്കുന്നവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരീരത്തിന് ആരോഗ്യം തരണം. എനിക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടണം. എനിക്ക് ഇത്രേ പറയാനുള്ളു. നിങ്ങൾ എന്റെ സിനിമകളെല്ലാം കാണണം.
2: അതാണ് അമ്മയ്ക്ക് അതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും പിന്നെ തീർച്ചയായിട്ടും അമ്മയുടെ കഥാപാത്രങ്ങൾ നമ്മൾ എങ്ങനെയാണ് കാണാതിരിക്കും. ഇതുവരെ കണ്ടു, ഇനിയും കാണും. അപ്പോൾ ഒരുപാട് സന്തോഷം. നാട്ടിലൊക്കെ മിടിക്കായിട്ട് പോയിട്ട് ഇനിയും കഥാപാത്രങ്ങളൊക്കെ ചെയ്യും
3: കേട്ടോ.
2: ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും സേതുലക്ഷ്മി അമ്മയുമായിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുക, പാട്ടുകൾ ഇങ്ങനെ തുടർന്ന് കേട്ടുകൊണ്ടേ ഇരിക്കുക. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ.

0: എന്റെ വണ്ടിയുടെ കാര്യം.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
1: ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: മെസ്സി മാജിക്കിൽ വീണ്ടും അർജന്റീന. ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ലോകകപ്പിന്റെ ഫൈനലിൽ. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച US ഉപരോധം ശക്തമാക്കും. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ഇറാൻ. മുഖ്യമന്ത്രിക്കെതിരെ ലോയസ് കോൺഗ്രസും KSU. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറി എന്ന വ്യാജേന നിരവധി പേർക്ക് ഫോൺ വിളിയെത്തിയെന്ന് റിപ്പോർട്ട്. മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പിനൊരുങ്ങുന്നത്. ഷാഫി പറമ്പിൽ MPക്കും ഡീൻ കുര്യാക്കോസിനും വരെ വിളിയെത്തി. ഇരുവർക്കും ഉന്നത പദവികൾ വാഗ്ദാനം. ഇന്നലെ എലത്തൂർ MLA വിദ്യാബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് കോളെത്തിയിരുന്നു.

കോടികളാണ് പ്രതിഫലമായി ചോദിച്ചത്. സംഭവത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറി പരാതി നൽകിയിരിക്കുകയാണ്. എറണാകുളം മലയിടന്തുരത്തിലെ 7 ദളിത് കുടുംബങ്ങൾക്കായുള്ള വീടിന്റെ തറക്കല്ലിട്ടു. 50 വർഷത്തിലധികമായി തർക്കത്തിൽ ഉൾപ്പെട്ട പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കിയതിൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ടെന്ന് മന്ത്രി റോ ജി എം ജോൺ. ഗവൺമെന്റ് അധികാരത്തിലെത്തി 2 ദിവസമാണ് പ്രതിഷേധമുണ്ടായത്. അന്ന് തന്നെ പറഞ്ഞിരുന്നു ഈ കുടുംബങ്ങളെ വഴിയാധാരമാക്കില്ലെന്ന് മന്ത്രി. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കാതെ വീണ്ടും പി എസ് സിയുടെ ഒളിച്ചുകളി. പരാതിക്കാരനായ ഉദ്യോഗാർത്ഥിയുടെ ആവശ്യം തള്ളി പി എസ് സി. നിയമനത്തിന്റെ രേഖകൾ നൽകിയില്ല. അതേസമയം ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് പി എസ് സി. ഭിന്നിപ്പല്ലശ്ശേരി ഐക്യം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. യു ഡി എഫ് വന്നു, പവർകട്ടും വന്നു, യു ഡി എഫ് രാഷ്ട്രീയം ഇരുട്ടെന്ന് ബിനോയ് വിശ്വം. വി എസിന് സ്മാരകം വേണമെന്ന ആശയത്തെ സിപിഐ എതിർക്കുന്നില്ല. നേരത്തെ ഒരു നേതാവിനും സ്മാരകം വേണ്ട എന്ന ആശയമായിരുന്നു മുന്നണിക്കെന്നും ബിനോയ് വിശ്വം. അമ്പലപ്പുഴ എം എൽ എ ജി സുധാകരനെതിരെ നിയമ നടപടിക്കൊരുങ്ങി സിപിഎം. ആലപ്പുഴയിൽ സിപിഎമ്മിനെതിരെ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് നടപടിയെടുക്കാൻ സിപിഎം നീക്കം നടത്തുന്നത്. വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ജി സുധാകരന് വക്കീൽ നോട്ടീസ് അയച്ചു. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ കെ സി വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിനെത്തുന്നത്. സോളാർ കേസിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. സത്യം എന്തായാലും പുറത്തുവരും. ചില ഭാഗത്തുനിന്ന് കുടുക്കാൻ ശ്രമമുണ്ടായി. മാധ്യമങ്ങൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണം. മാധ്യമങ്ങൾ കുറ്റവിമുക്തമാക്കിയതും ചർച്ച ചെയ്യണമെന്ന് ചാണ്ടി ഉമ്മൻ. ഇന്ത്യയിൽ 13 ഇഡിയുടെ പരിശോധന. തീവ്രവാദ ഫണ്ടിംഗുമായും അനധികൃത നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ചില ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തൽ. റോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ അനധികൃതമായി ഇന്ത്യയിലെത്തിച്ചെന്ന് കണ്ടെത്തൽ. ഉത്തർപ്രദേശ് എ ടി എസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിദേശ ഫണ്ടുകൾ അനധികൃത പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന് ഇഡി. ലോകകപ്പിലെ വാശിയേറിയ 2 സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഫൈനലിൽ അർജന്റീന. തുടർച്ചയായി 2 തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. 85 മിനിറ്റ് വരെ 1 പിന്നിൽ നിന്ന ശേഷമാണ് 2 തിരിച്ചടിച്ച് അർജന്റീനൻ താരം അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിൽ ഊന്നിക്കളിച്ച ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. 2 പകുതി തുടങ്ങി 10 ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോർഗൻ റോജസിന്റെ മികച്ച ക്രോസ് കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടിനസിനെയും കടന്ന് അർജന്റീനയുടെ വല കുലുക്കുകയായിരുന്നു. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തുന്നു. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മെസ്സിയുടെ മറ്റൊരു ഗംഭീരമായ ക്രോസിൽ ലൗട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയ ഗോളും നേടി. ഞായറാഴ്ചയാണ് ഫൈനൽ. സ്പെയിനാണ് എതിരാളി. ഇറാനെതിരെയുള്ള ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ യു എസ് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഹോർമസിനടുത്ത് ഇറാന്റെ തെക്കൻ തീരത്ത് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 5 ദിനവും യു എസിന്റെ ആക്രമണം യുദ്ധത്തെ സ്വാഗതം ചെയ്യുന്നില്ലെന്നും ദേശസുരക്ഷ സംരക്ഷിക്കാൻ സജ്ജമായിരിക്കണമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ. തെക്കൻ ഇറാനിലെ ബന്ദർബാസ്, ചബഹർ, അഹ്വാസ് എന്നീ നഗരങ്ങളിൽ സ്ഫോടനം നടന്നു. ഇറാന്റെ ക്രൂസ് മിസൈൽ കേന്ദ്രങ്ങളും തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും 90 മിനിറ്റ് നീണ്ട 2 ആക്രമണത്തിൽ ലക്ഷ്യമിട്ടുവെന്ന യു എസ് സൈന്യം. ഇറാനിൽ 35 പേർ കൊല്ലപ്പെട്ടതായും 300 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് നാശനഷ്ടം വരുത്തിവെക്കും സംഘർഷം. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ. ഇറാനെതിരെ സാമ്പത്തിക ഉപരോധങ്ങളും മറ്റും കടുപ്പിച്ച് യു എസ് ഇറാന്റെ സൈന്യത്തിന് രഹസ്യമായി ആയുധങ്ങൾ എത്തിച്ചുവെന്നാരോപിച്ച് 7 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും യു എസ് ഉപരോധം ഏർപ്പെടുത്തി. ഇറാനെതിരെ സൈനിക നടപടി വിപുലീകരിക്കുന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ശക്തമായ വ്യോമാക്രമണം മുതൽ ഇറാന്റെ തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ടുള്ള കരയുദ്ധം വരെയുള്ള വിവിധ സൈനിക നീക്കങ്ങളാണ് ട്രംപിന്റെ പരിഗണനയിലെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്ന ആവശ്യത്തിൽ ഉറച്ച സിപിഐ ദേശീയ നേതൃത്വം. ഇതൊരു ന്യായമായ ആവശ്യമെന്നും എൽ ഡി എഫിന്റെ പ്രധാന ഘടകകക്ഷിയാണ് സിപിഐ എന്നും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ. കേരളത്തിലെ നേതാക്കളിൽ നിന്ന് ചർച്ചയുടെ പുരോഗതി തേടുമെന്നും രാജ പറയുന്നു.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ചൂട് കൂടുന്ന സമയമാണ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 42 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 35%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Mid morning with Nitya.
7: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

Home 92.2 FM. Home is a feeling. Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കരുത്. കപ്പൽ കമ്പനികൾക്ക് അടിയന്തര നിർദ്ദേശം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് യുഎസ്. കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാന്റെ ആക്രമണം. മെസ്സി മാജിക്കിൽ വീണ്ടും അർജന്റീന. ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ലോകകപ്പിന്റെ ഫൈനലിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് വഴി പോകുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ അയക്കരുതെന്ന് കപ്പൽ കമ്പനികളോട് ഇന്ത്യ. റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് പോസ്റ്റ് ചെയ്ത എക്സ് സന്ദേശത്തിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം. യുഎസ് ഇറാൻ സംഘർഷം പൂർണ്ണമായും ഹോർമുസിലേക്ക് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് കുറച്ച് ദിവസമായി ഉള്ളത്. ഹോർമുസ് വഴി കടന്നുപോയ ഒട്ടേറെ കപ്പലുകൾ ആക്രമണത്തിന് ഇരയായ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ തീരുമാനം. ഇറാന്റെ തുറമുഖങ്ങളിൽ യുഎസ് ഉപരോധം ശക്തമാക്കി. ഖാർഗ് ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഇറാൻ ടാങ്കർ യുഎസ് ആക്രമിച്ചു. ചരക്ക് കയറ്റാനായി ഇവിടേക്കെത്തിയ ടാങ്കറാണ് ആക്രമണത്തിന് ഇരയായത്. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കപ്പൽ അവഗണിച്ച് മുന്നോട്ട് വന്നതോടെ യുഎസ് ആക്രമണം ആരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ യുഎസ് ആക്രമണങ്ങളിൽ 35 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ ആരോഗ്യമന്ത്രാലയം. ഇറാനിലെ കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, തീരദേശ നിരീക്ഷണ സൌകര്യങ്ങൾ എന്നിവ ആക്രമിച്ചതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. തുടർച്ചയായ 5-ാം ദിവസവും ഇറാനിൽ യുഎസിന്റെ വ്യോമാക്രമണം. ഹോർമുസ് കേന്ദ്രീകരിച്ചായിരുന്നു യുഎസിന്റെ ആക്രമണം. ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്ന ഇറാന്റെ സൈനിക നീക്കങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തിനാണ് യുഎസ് മുൻഗണന നൽകിയത്. 3 കോടി രൂപ നൽകിയാൽ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിയാക്കാമെന്ന് എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണന് വാട്സ്ആപ്പ് കോൾ വന്ന നമ്പറിൽ നിന്ന് തന്നെ എംപിമാരായ ഷാഫി പറമ്പിലിനും ഡീൻ കുര്യാക്കോസിനും വിളിയെത്തി. വയനാട് എംപി പ്രിയങ്കാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് എന്നവകാശപ്പെട്ടായിരുന്നു കോൾ. സംഭവത്തിൽ ആൾമാറാട്ടത്തിന് കേസെടുക്കണമെന്ന് പ്രിയങ്കാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡി എസ് രാജ്കുമാർ വയനാട് എസ്പിക്ക് നൽകിയ പരാതിയിൽ കൽപ്പറ്റ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദ്യാ ബാലകൃഷ്ണന് വ്യാജ കോൾ എത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് സൈബർ

സെൽ കഴിഞ്ഞ ദിവസം അന്വേഷണം ആരംഭിച്ചിരുന്നു. വ്യത്യസ്ത പരാതികളിൽ ഇരു ജില്ലകളിലെയും സൈബർ സെൽ വിഭാഗങ്ങൾ സമാന്തരമായാകും അന്വേഷണം നടത്തുക. CBSE പാഠ്യപദ്ധതിയുടെ ഭാഗമായി 9-ാം ക്ലാസ്സിൽ ത്രിഭാഷാ പദ്ധതി ആരംഭിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ബോർഡ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 9-ാം ക്ലാസ്സിൽ പുതിയൊരു ഭാഷാ പഠനം കൂടി അടിച്ചേൽപ്പിക്കുന്നത് അധിക സമ്മർദ്ദത്തിന് കാരണമാകുമെന്ന് ജസ്റ്റിസ് BB നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് നിരീക്ഷിച്ചു. മ്യാൻമാർ തീരത്തിനടുത്ത് ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച രണ്ട് ബോട്ടുകൾ മറിഞ്ഞു. അപകടത്തിൽ 500-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. മ്യാൻമറിലെ രാഖൈൻ തീരത്തുനിന്ന് ബംഗ്ലാദേശിലെ അഭയകേന്ദ്രങ്ങളിൽ നിന്ന് യാത്ര തിരിച്ച രണ്ട് ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. മേഖലയിൽ അടുത്തകാലത്തുണ്ടായ ഏറ്റവും വലിയ സമുദ്ര ദുരന്തങ്ങളിൽ ഒന്നാണിതെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. ജീവഹാനിയിൽ തങ്ങൾ ഗുരുതരമായ ആശങ്ക രേഖപ്പെടുത്തുന്നതായി അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഹൈക്കമ്മീഷനും അറിയിച്ചു. നിർമ്മാണ കരാർ ഏറ്റെടുക്കുന്നവർ വൻതോതിൽ ഉപകരാർ നൽകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി വിളിച്ച യോഗത്തിൽ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. DPR തയ്യാറാക്കുന്ന സമയത്ത് സ്ഥലത്തിന്റെ ഘടനയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന പ്രാദേശിക നേതൃത്വവുമായും ഭരണകൂടവുമായും വിശദമായ അഭിപ്രായം തേടുമെന്നും അതോറിറ്റി ചെയർമാൻ. കേരളത്തിലെ കൂരിയാട് മൈലക്കാട് ദേശീയപാതാ ഭാഗങ്ങൾ ഇടിഞ്ഞ വേളയിൽ PAC മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളായിരുന്നു ഇവ. ഇത് അംഗീകരിച്ചതായും ഇനി മുതലുള്ള ദേശീയപാതാ നിർമ്മാണത്തിൽ ഇവ പ്രാബല്യത്തിൽ വരുത്തുമെന്നും അതോറിറ്റി ചെയർമാൻ PAC ചെയർമാൻ KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. എറണാകുളം മലയിടം തുരുത്തിലെ 7 ദളിത് കുടുംബങ്ങൾക്കായുള്ള വീടിന്റെ തറക്കല്ലിട്ടു. 50 വർഷത്തിലധികമായി തർക്കത്തിലുൾപ്പെട്ട പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കിയതിൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ടെന്ന് മന്ത്രി റോജിയം ജോൺ. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കാതെ വീണ്ടും PAC. പരാതിക്കാരനായ ഉദ്യോഗാർത്ഥിയുടെ ആവശ്യം തള്ളി. നിയമനത്തിന്റെ രേഖകൾ നൽകില്ലെന്ന് PAC അറിയിച്ചു. ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് PAC. ഭിന്നിപ്പല്ലശ്ശേരി ഐക്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. UDF വന്നു, പവർകട്ടും വന്നുവെന്ന് ബിനോയ് വിശ്വം. VS സ്മാരകം വേണമെന്ന ആശയത്തെ CPI എതിർക്കുന്നില്ല. നേരത്തെ ഒരു നേതാവിനും സ്മാരകം വേണ്ട എന്ന ആശയമായിരുന്നുവെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന ആവശ്യത്തിലുറച്ച് CPI ദേശീയ നേതൃത്വം. ഇതൊരു ന്യായമായ ആവശ്യമാണെന്നും LDFന്റെ പ്രധാന ഘടകകക്ഷിയാണ് CPI എന്നും ദേശീയ ജനറൽ സെക്രട്ടറി DRAJA. അമ്പലപ്പുഴ MLA G സുധാകരനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ CPM. ആലപ്പുഴയിൽ CPMനെതിരെ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് നടപടിയെടുക്കാൻ CPM നീക്കം നടത്തുന്നത്. വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് G സുധാകരന് വക്കീൽ നോട്ടീസ് അയച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി VD സതീശനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ MLA KC വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിന് എത്തുന്നത്. സോളാർ കേസിൽ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. സോളാർ കേസിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. സത്യം എന്നായാലും പുറത്തുവരും. ചില ഭാഗത്തുനിന്ന് കുടുക്കാൻ ശ്രമങ്ങളുണ്ടായി. മാധ്യമങ്ങൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നും മാധ്യമങ്ങൾ കുറ്റവിമുക്തമാക്കിയതും ചർച്ച ചെയ്യണമെന്ന് ചാണ്ടി ഉമ്മൻ. ഇന്ത്യയിൽ 13 ED പരിശോധന. തീവ്രവാദ ഫണ്ടിങ്ങുമായും അനധികൃത നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ചില ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തൽ. റോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ അനധികൃതമായി ഇന്ത്യയിലെത്തിച്ചെന്ന് കണ്ടെത്തൽ. ലോകകപ്പിലെ വാശിയേറിയ 2-ാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ കടന്നു. തുടർച്ചയായി 2-ാം തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് 2 ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച ആദ്യ പകുതിയിൽ ഗോളില്ലായിരുന്നു. 2-ാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോഗൻ റോജേഴ്സിന്റെ മികച്ച ക്രോസ് കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടിനസിനെ മറികടന്ന് അർജന്റീനയുടെ വലകുലുക്കി. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തി. അധിക സമയത്തിന്റെ അവസാന മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീരമായൊരു ക്രോസിൽ നിന്ന് ലൌട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. ഞായറാഴ്ച സ്പെയിനെതിരെയാണ് അർജന്റീനയുടെ കലാശപ്പോരാട്ടം. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച. വിധി പറയുമ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് പ്രോസിക്യൂഷൻ. ആദ്യ കൊലപാതകം നടത്തിയ ശേഷം പ്രതിയെ തിരുത്താൻ സിസ്റ്റം തയ്യാറായില്ലെന്നും പ്രതിക്ക് അനുകൂലമായ രീതിയിൽ തയ്യാറാക്കിയ മിറ്റിഗേഷൻ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Mexico, United States, Canada. லோகம் முழுவன் ஒரு பந்தின் பின்னாலே பாயினு.
2: Germany, Netherlands, Argentina, Portugal.
1: லோக ஃபுட்பாலின்டே மகாமேளம்.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
5: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 42 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 34%.
5: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: അന്തിമാന ചെമ്പടി കണ്ണിറയെ ചെമ്പരത്തി, ചെമ്പരത്തി പെൺകൊടിയായി കൺവിടർത്തി നിൽക്കണുണ്ട്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
4: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന, ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
5: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
10: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's 055-666-5859.
15: Home 92.2 FM. Home is a feeling.
16: Malayalita!
17: Malayalita!
18: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ശിവ
2: ചാച്ചിക്കോ ചാച്ചിക്കോ ചാച്ചിക്കോ ചാച്ചിക്കോ

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Kerala, Kerala!

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കരുത്. കപ്പൽ കമ്പനികൾക്ക് അടിയന്തര നിർദ്ദേശം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് യുഎസ്. കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാന്റെ ആക്രമണം. മെസ്സി മാജിക്കിൽ വീണ്ടും അർജന്റീന. ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ലോകകപ്പിന്റെ ഫൈനലിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് വഴി പോകുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ അയക്കരുതെന്ന് കപ്പൽ കമ്പനികളോട് ഇന്ത്യ. റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് പോസ്റ്റ് ചെയ്ത എക്സ് സന്ദേശത്തിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം. യുഎസ് ഇറാൻ സംഘർഷം പൂർണ്ണമായും ഹോർമുസിലേക്ക് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് കുറച്ചു ദിവസമായി ഉള്ളത്. ഹോർമുസ് വഴി കടന്നുപോയ ഒട്ടേറെ കപ്പലുകൾ ആക്രമണത്തിന് ഇരയായ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ തീരുമാനം. ഇറാന്റെ തുറമുഖങ്ങളിൽ യുഎസ് ഉപരോധം ശക്തമാക്കി. ഖാർഗ് ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഇറാൻ ടാങ്കർ യുഎസ് ആക്രമിച്ചു. ചരക്ക് കയറ്റാനായി ഇവിടേക്കെത്തിയ ടാങ്കറാണ് ആക്രമണത്തിന് ഇരയായത്. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കപ്പൽ അവഗണിച്ച് മുന്നോട്ട് വന്നതോടെ യുഎസ് ആക്രമണം ആരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ യുഎസ് ആക്രമണങ്ങളിൽ 35 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ ആരോഗ്യമന്ത്രാലയം. ഇറാനിലെ കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, തീരദേശ നിരീക്ഷണ സൌകര്യങ്ങൾ എന്നിവ ആക്രമിച്ചതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. തുടർച്ചയായ 5-ാം ദിവസവും ഇറാനിൽ യുഎസിന്റെ വ്യോമാക്രമണം. ഹോർമുസ് കേന്ദ്രീകരിച്ചായിരുന്നു യുഎസിന്റെ ആക്രമണം. ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്ന ഇറാന്റെ സൈനിക നീക്കങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തിനാണ് യുഎസ് മുൻഗണന നൽകിയത്. 3 കോടി രൂപ നൽകിയാൽ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിയാക്കാമെന്ന് എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് വാട്സ്ആപ്പ് കോൾ വന്ന നമ്പറിൽ നിന്ന് തന്നെ MPമാരായ ഷാഫി പറമ്പിലിനും ഡീൻ കുര്യാക്കോസിനും വിളിയെത്തി. വയനാട് MP പ്രിയങ്കാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് എന്നവകാശപ്പെട്ടായിരുന്നു കോൾ. സംഭവത്തിൽ ആൾമാറാട്ടത്തിന് കേസെടുക്കണമെന്ന് പ്രിയങ്കാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാർ വയനാട് SPക്ക് നൽകിയ പരാതിയിൽ കൽപ്പറ്റ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദ്യാ ബാലകൃഷ്ണന് വ്യാജ കോൾ എത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ കഴിഞ്ഞ ദിവസം അന്വേഷണം ആരംഭിച്ചിരുന്നു. വ്യത്യസ്ത പരാതികളിൽ ഇരു ജില്ലകളിലെയും സൈബർ സെൽ വിഭാഗങ്ങൾ സമാന്തരമായാകും അന്വേഷണം നടത്തുക. CBSE പാഠ്യപദ്ധതിയുടെ ഭാഗമായി 9-ാം ക്ലാസിൽ ത്രിഭാഷാ പദ്ധതി ആരംഭിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ബോർഡ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 9-ാം ക്ലാസിൽ പുതിയൊരു ഭാഷാ പഠനം കൂടി അടിച്ചേൽപ്പിക്കുന്നത് അധിക സമ്മർദ്ദത്തിന് കാരണമാകുമെന്ന് ജസ്റ്റിസ് BB നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് നിരീക്ഷിച്ചു. മ്യാൻമർ തീരത്തിനടുത്ത് ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച 2 ബോട്ടുകൾ മറിഞ്ഞു. അപകടത്തിൽ

500-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. മ്യാൻമറിലെ റഖൈൻ തീരത്ത് നിന്ന് ബംഗ്ലാദേശിലെ അഭയകേന്ദ്രങ്ങളിൽ നിന്ന് യാത്ര തിരിച്ച രണ്ട് ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. മേഖലയിൽ അടുത്തകാലത്തുണ്ടായ ഏറ്റവും വലിയ സമുദ്ര ദുരന്തങ്ങളിൽ ഒന്നാണിതെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. ജീവഹാനിയിൽ തങ്ങൾ ഗുരുതരമായ ആശങ്ക രേഖപ്പെടുത്തുന്നതായി അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഹൈക്കമ്മീഷനും അറിയിച്ചു. നിർമ്മാണ കരാർ ഏറ്റെടുക്കുന്നവർ വൻതോതിൽ ഉപകരാർ നൽകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി വിളിച്ച യോഗത്തിൽ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഡിപിആർ തയ്യാറാക്കുന്ന സമയത്ത് സ്ഥലത്തിന്റെ ഘടനയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന പ്രാദേശിക നേതൃത്വവുമായും ഭരണകൂടവുമായും വിശദമായ അഭിപ്രായം തേടുമെന്നും അതോറിറ്റി ചെയർമാൻ. കേരളത്തിലെ കൂരിയാട് മൈലക്കാട് ദേശീയപാതാ ഭാഗങ്ങൾ ഇടിഞ്ഞ വേളയിൽ PAC മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളായിരുന്നു ഇവ. ഇത് അംഗീകരിച്ചതായും ഇനി മുതലുള്ള ദേശീയപാതാ നിർമ്മാണത്തിൽ ഇവ പ്രാബല്യത്തിൽ വരുത്തുമെന്നും അതോറിറ്റി ചെയർമാൻ PAC ചെയർമാൻ KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. എറണാകുളം മലയിടം തുരുത്തിലെ 7 ദളിത് കുടുംബങ്ങൾക്കായുള്ള വീടിന്റെ തറക്കല്ലിട്ടു. 50 വർഷത്തിലധികമായി തർക്കത്തിലുൾപ്പെട്ട പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കിയതിൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ടെന്ന് മന്ത്രി റോജിയം ജോൺ. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കാതെ വീണ്ടും PAC. പരാതിക്കാരനായ ഉദ്യോഗാർത്ഥിയുടെ ആവശ്യം തള്ളി. നിയമനത്തിന്റെ രേഖകൾ നൽകില്ലെന്ന് PAC അറിയിച്ചു. ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് PAC. ഭിന്നിപ്പല്ലശ്ശേരി ഐക്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. UDF വന്നു, പവർകട്ടും വന്നുവെന്ന് ബിനോയ് വിശ്വം. VS സ്മാരകം വേണമെന്ന ആശയത്തെ CPI എതിർക്കുന്നില്ല. നേരത്തെ ഒരു നേതാവിനും സ്മാരകം വേണ്ട എന്ന ആശയമായിരുന്നുവെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന ആവശ്യത്തിലുറച്ച് CPI ദേശീയ നേതൃത്വം. ഇതൊരു ന്യായമായ ആവശ്യമാണെന്നും LDFന്റെ പ്രധാന ഘടകകക്ഷിയാണ് CPI എന്നും ദേശീയ ജനറൽ സെക്രട്ടറി DRAJA. അമ്പലപ്പുഴ MLA ജി സുധാകരനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ CPM. ആലപ്പുഴയിൽ CPMനെതിരെ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് നടപടിയെടുക്കാൻ CPM നീക്കം നടത്തുന്നത്. വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് ജി സുധാകരന് വക്കീൽ നോട്ടീസ് അയച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി VD സതീശനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ MLA KC വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിന് എത്തുന്നത്. സോളാർ കേസിൽ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം: സോളാർ കേസിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, സത്യം എന്നായാലും പുറത്തുവരും. ചില ഭാഗത്തുനിന്ന് കുടുക്കാൻ ശ്രമങ്ങളുണ്ടായി. മാധ്യമങ്ങൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നും മാധ്യമങ്ങൾ കുറ്റവിമുക്തമാക്കിയതും ചർച്ച ചെയ്യണമെന്ന് ചാണ്ടി ഉമ്മൻ. ഇന്ത്യയിൽ 13 ED പരിശോധന. തീവ്രവാദ ഫണ്ടിങ്ങുമായും അനധികൃത നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ചില ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തൽ. റോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ അനധികൃതമായി ഇന്ത്യയിലെത്തിച്ചെന്ന് കണ്ടെത്തൽ. ലോകകപ്പിലെ വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ കടന്നു. തുടർച്ചയായി രണ്ടാം തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച ആദ്യ പകുതിയിൽ ഗോളില്ലായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോഗൻ റോജേഴ്സിന്റെ മികച്ച ക്രോസ് കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടിനസിനെ മറികടന്ന് അർജന്റീനയുടെ വലകുലുക്കി. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തി. അധിക സമയത്തിന്റെ അവസാന മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീരമായൊരു ക്രോസിൽ നിന്ന് ലൌട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. ഞായറാഴ്ച സ്പെയിനെതിരെയാണ് അർജന്റീനയുടെ കലാശപ്പോരാട്ടം. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച. വിധി പറയുമ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് പ്രോസിക്യൂഷൻ. ആദ്യ കൊലപാതകം നടത്തിയ ശേഷം പ്രതിയെ തിരുത്താൻ സിസ്റ്റം തയ്യാറായില്ലെന്നും പ്രതിക്ക് അനുകൂലമായ രീതിയിൽ തയ്യാറാക്കിയ മിറ്റിഗേഷൻ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: MFM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
2: Africa, Bosnia and Herzegovina, Morocco, Algeria.
0: 48 rajyangal ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
0: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's
5: 055-666-5859.
0: Home 92.2 FM. Home is a feeling.
6: എന്റെ വണ്ടിയുടെ കാര്യം.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
0: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ്
8: 1982.
9: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: കേൾക്കുന്നത് ഹോം 92.2 FM.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കരുത്. കപ്പൽ കമ്പനികൾക്ക് അടിയന്തര നിർദ്ദേശം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് യുഎസ്. കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാന്റെ ആക്രമണം. മെസ്സി മാജിക്കിൽ വീണ്ടും അർജന്റീന. ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ലോകകപ്പിന്റെ ഫൈനലിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് വഴി പോകുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ അയക്കരുതെന്ന് കപ്പൽ കമ്പനികളോട് ഇന്ത്യ. റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് പോസ്റ്റ് ചെയ്ത എക്സ് സന്ദേശത്തിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം. യുഎസ് ഇറാൻ സംഘർഷം പൂർണ്ണമായും ഹോർമുസിലേക്ക് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് കുറച്ചു ദിവസമായി ഉള്ളത്. ഹോർമുസ് വഴി കടന്നുപോയ ഒട്ടേറെ കപ്പലുകൾ ആക്രമണത്തിന് ഇരയായ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ തീരുമാനം. ഇറാന്റെ തുറമുഖങ്ങളിൽ യുഎസ് ഉപരോധം ശക്തമാക്കി. ഖാർഗ് ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഇറാൻ ടാങ്കർ യുഎസ് ആക്രമിച്ചു. ചരക്ക് കയറ്റാനായി ഇവിടേക്കെത്തിയ ടാങ്കറാണ് ആക്രമണത്തിന് ഇരയായത്. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കപ്പൽ അവഗണിച്ച് മുന്നോട്ട് വന്നതോടെ യുഎസ് ആക്രമണം ആരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ യുഎസ് ആക്രമണങ്ങളിൽ 35 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ ആരോഗ്യമന്ത്രാലയം. ഇറാനിലെ കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, തീരദേശ നിരീക്ഷണ സൌകര്യങ്ങൾ എന്നിവ ആക്രമിച്ചതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. തുടർച്ചയായ 5-ാം ദിവസവും ഇറാനിൽ യുഎസിന്റെ വ്യോമാക്രമണം. ഹോർമുസ് കേന്ദ്രീകരിച്ചായിരുന്നു യുഎസിന്റെ ആക്രമണം. ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്ന ഇറാന്റെ സൈനിക നീക്കങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തിനാണ് യുഎസ് മുൻഗണന നൽകിയത്. 3 കോടി രൂപ നൽകിയാൽ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിയാക്കാമെന്ന് എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണന് വാട്സ്ആപ്പ് കോൾ വന്ന നമ്പറിൽ നിന്ന് തന്നെ എംപിമാരായ ഷാഫി പറമ്പിലിനും ഡീൻ കുര്യാക്കോസിനും വിളിയെത്തി. വയനാട് എംപി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് എന്നവകാശപ്പെട്ടായിരുന്നു കോൾ. സംഭവത്തിൽ ആൾമാറാട്ടത്തിന് കേസെടുക്കണമെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡി എസ് രാജ്കുമാർ വയനാട് എസ്പിക്ക് നൽകിയ പരാതിയിൽ കൽപ്പറ്റ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദ്യാ ബാലകൃഷ്ണന് വ്യാജ കോൾ എത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ കഴിഞ്ഞ ദിവസം അന്വേഷണം ആരംഭിച്ചിരുന്നു. വ്യത്യസ്ത പരാതികളിൽ ഇരു ജില്ലകളിലെയും സൈബർ സെൽ വിഭാഗങ്ങൾ സമാന്തരമായാകും അന്വേഷണം നടത്തുക. സിബിഎസ്ഇ പാഠ്യപദ്ധതിയുടെ ഭാഗമായി 9-ാം ക്ലാസിൽ ത്രിഭാഷാ പദ്ധതി ആരംഭിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ബോർഡ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 9-ാം ക്ലാസിൽ പുതിയൊരു ഭാഷാ പഠനം കൂടി അടിച്ചേൽപ്പിക്കുന്നത് അധിക സമ്മർദ്ദത്തിന് കാരണമാകുമെന്ന് ജസ്റ്റിസ് ബി ബി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് നിരീക്ഷിച്ചു. മ്യാൻമർ തീരത്തിനടുത്ത് ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച 2 ബോട്ടുകൾ മറിഞ്ഞു. അപകടത്തിൽ 500-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. മ്യാൻമറിലെ രാഖൈൻ തീരത്തുനിന്ന് ബംഗ്ലാദേശിലെ അഭയകേന്ദ്രങ്ങളിൽ നിന്ന് യാത്ര തിരിച്ച 2 ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. മേഖലയിൽ അടുത്തകാലത്തുണ്ടായ ഏറ്റവും വലിയ സമുദ്ര ദുരന്തങ്ങളിൽ ഒന്നാണിതെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. ജീവഹാനിയിൽ തങ്ങൾ ഗുരുതരമായ ആശങ്ക രേഖപ്പെടുത്തുന്നതായി അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഹൈക്കമ്മീഷനും അറിയിച്ചു. നിർമ്മാണ കരാർ ഏറ്റെടുക്കുന്നവർ വൻതോതിൽ ഉപകരാർ നൽകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി വിളിച്ച

യോഗത്തിൽ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഡിപിആർ തയ്യാറാക്കുന്ന സമയത്ത് സ്ഥലത്തിന്റെ ഘടനയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന പ്രാദേശിക നേതൃത്വവുമായും ഭരണകൂടവുമായും വിശദമായ അഭിപ്രായം തേടുമെന്നും അതോറിറ്റി ചെയർമാൻ. കേരളത്തിലെ കൂരിയാട് മൈലക്കാട് ദേശീയപാതാ ഭാഗങ്ങൾ ഇടിഞ്ഞ വേളയിൽ പിഎസ്സി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളായിരുന്നു ഇവ. ഇത് അംഗീകരിച്ചതായും ഇനി മുതലുള്ള ദേശീയപാതാ നിർമ്മാണത്തിൽ ഇവ പ്രാബല്യത്തിൽ വരുത്തുമെന്നും അതോറിറ്റി ചെയർമാൻ പിഎസ്സി ചെയർമാൻ കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. എറണാകുളം മലയിടം തുരുത്തിലെ 7 ദളിത് കുടുംബങ്ങൾക്കായുള്ള വീടിന്റെ തറക്കല്ലിട്ടു. 50 വർഷത്തിലധികമായി തർക്കത്തിലുൾപ്പെട്ട പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കിയതിൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ടെന്ന് മന്ത്രി റോജിയം ജോൺ. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കാതെ വീണ്ടും പിഎസ്സി. പരാതിക്കാരനായ ഉദ്യോഗാർത്ഥിയുടെ ആവശ്യം തള്ളി. നിയമനത്തിന്റെ രേഖകൾ നൽകില്ലെന്ന് പിഎസ്സി അറിയിച്ചു. ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് പിഎസ്സി. ഭിന്നിപ്പല്ലശ്ശേരി ഐക്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. യുഡിഎഫ് വന്നു, പവർകട്ടും വന്നുവെന്ന് ബിനോയ് വിശ്വം. വിഎസിന് സ്മാരകം വേണമെന്ന ആശയത്തെ സിപിഐ എതിർക്കുന്നില്ല. നേരത്തെ ഒരു നേതാവിനും സ്മാരകം വേണ്ട എന്ന ആശയമായിരുന്നുവെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന ആവശ്യത്തിലുറച്ച് സിപിഐ ദേശീയ നേതൃത്വം. ഇതൊരു ന്യായമായ ആവശ്യമാണെന്നും എൽഡിഎഫിന്റെ പ്രധാന ഘടകകക്ഷിയാണ് സിപിഐ എന്നും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ. അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ സിപിഎം. ആലപ്പുഴയിൽ സിപിഎമ്മിനെതിരെ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് നടപടിയെടുക്കാൻ സിപിഎം നീക്കം നടത്തുന്നത്. വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് ജി സുധാകരന് വക്കീൽ നോട്ടീസ് അയച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ എംഎൽഎ കെ സി വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിന് എത്തുന്നത്. സോളാർ കേസിൽ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. സോളാർ കേസിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. സത്യം എന്നായാലും പുറത്തുവരും. ചില ഭാഗത്തുനിന്ന് കുടുക്കാൻ ശ്രമങ്ങളുണ്ടായി. മാധ്യമങ്ങൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നും മാധ്യമങ്ങൾ കുറ്റവിമുക്തമാക്കിയതും ചർച്ച ചെയ്യണമെന്ന് ചാണ്ടി ഉമ്മൻ. ഇന്ത്യയിൽ 13 ഇഡിയുടെ പരിശോധന. തീവ്രവാദ ഫണ്ടിങ്ങുമായും അനധികൃത നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ചില ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തൽ. റോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ അനധികൃതമായി ഇന്ത്യയിലെത്തിച്ചെന്ന് കണ്ടെത്തൽ. ലോകകപ്പിലെ വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ കടന്നു. തുടർച്ചയായി രണ്ടാം തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് 2 ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച ആദ്യ പകുതിയിൽ ഗോളില്ലായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോഗൻ റോജേഴ്സിന്റെ മികച്ച ക്രോസ് കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടിനസിനെ മറികടന്ന് അർജന്റീനയുടെ വലകുലുക്കി. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തി. അധിക സമയത്തിന്റെ അവസാന മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീരമായൊരു ക്രോസിൽ നിന്ന് ലൌട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. ഞായറാഴ്ച സ്പെയിനെതിരെയാണ് അർജന്റീനയുടെ കലാശപ്പോരാട്ടം. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച. വിധി പറയുമ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് പ്രോസിക്യൂഷൻ. ആദ്യ കൊലപാതകം നടത്തിയ ശേഷം പ്രതിയെ തിരുത്താൻ സിസ്റ്റം തയ്യാറായില്ലെന്നും പ്രതിക്ക് അനുകൂലമായ രീതിയിൽ തയ്യാറാക്കിയ മിറ്റിഗേഷൻ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: FM News was brought to you by Dunya Group of Companies since 1982.
1: Mexico, United States, Canada.
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: ഐ എം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ. പക്ഷേ ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് ഈ ലോകത്തിന് ഇതൊക്കെ കാണിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ്, അറ്റ് മൈ ഹോം. കാരണം അവിടെ ഉള്ളവർ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ദേഷ്യപ്പെടില്ല, പരിഹസിക്കില്ല, ചീത്ത വിളിക്കില്ല, പകരം ആ തെറ്റ് തിരുത്തി തരും. ഐ എം ഓൾവേസ് ഇംപെർഫെക്റ്റ് അറ്റ് മൈ ഹോം.
1: ഹോം 92.2 FM. Home is a feeling. Let's talk with Mini Padma.
2: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അർജന്റീന ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ കടന്നിരിക്കുകയാണ്. ഞായറാഴ്ച സ്പെയിനുമായുള്ള ഫൈനൽ കലാശ പോരാട്ടം നടക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സ്പെയിൻ എതിരാളിയായിട്ട് അർജന്റീനയ്ക്ക് വരുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അർജന്റീന ഒരു വല്ലാത്തൊരു അർജന്റീനയാണ്. എന്തായാലും ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ പിന്നിൽ നിന്ന് തിരിച്ചു വരവ് നടത്തുന്ന സ്കലോണിയുടെ തന്ത്രം വീണ്ടും കലാശ പോരാട്ടത്തിന് ഒരുങ്ങുന്നു. സ്പെയിൻ അവശ്യ ഫൈനലിൽ കപ്പാർക്ക് എന്ന ചോദ്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ വെള്ളിയാഴ്ചയാണ്. ഇന്നൊരു ദിവസം കൊണ്ട് നമ്മൾ ഈ ഫുട്ബോൾ മാമാങ്കത്തിന്റെ അല്ലെങ്കിൽ ഫുട്ബോളിന്റെ ഒരു വലിയ ജൈത്രയാത്ര അവസാനിപ്പിച്ചുകൊണ്ട് പോവാണ്. നാളെ ഒരു ദിവസം കൂടി നമുക്ക് ഫുട്ബോൾ തന്നെ സംസാരിച്ചാലോ? അതോ തിങ്കളാഴ്ച ദിവസത്തേക്ക് നമ്മൾ ചാമ്പ്യന്മാരാര് അർജന്റീന കപ്പെടുത്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ചയിൽ നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയാലോ അല്ലേ? എന്തായാലും വിളിക്കാം ഇപ്പോ ഇന്നത്തെ ദിവസത്തെ കളിയുടെ, അതെ, കഴിഞ്ഞ രാത്രി നടന്ന ആവേശകരമായിട്ടുള്ള മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം, ചർച്ച ചെയ്യാം. ഒപ്പം സ്പെയിനിന്റെ എതിരാളിയായിട്ട് അർജന്റീന വരുമ്പോൾ എത്രമാത്രം ചൂട് പിടിച്ചൊരു മത്സരമാണ് നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത്. സ്പെയിന്റെ ടിക്കറ്റാക്കയ്ക്ക് മുന്നിൽ അർജന്റീന ഏത് തരത്തിലുള്ള പ്രതിരോധ തന്ത്രങ്ങൾ, ഏത് തരത്തിലുള്ള അറ്റാക്കിംഗ് തന്ത്രങ്ങൾ, എന്തൊക്കെ മായാജാലമാണ് അർജന്റീന കാഴ്ചവെച്ചിരിക്കുന്നത്? സ്കലോണിയും കൂട്ടുകാരും അതുപോലെ മെസ്സിയും കൂട്ടുകാരും എങ്ങനെയാണ് തന്ത്രങ്ങൾ മെനയുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് ഈ ഞായറാഴ്ച. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണിത്? കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ട് ജയിക്കുന്നൊക്കെ പറഞ്ഞ കുറെ പേരുണ്ടായിരുന്നു. കം ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞ പോലെ ദേ ആർ ഗോയിങ് ടു ഹോം. ആരാണിത്? ദുബായിൽ നിന്ന് നിസാം. കപ്പ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെയല്ല, കപ്പ് ഇല്ലാതെ അവര് വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. നിസാമേ, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. നിസാം നല്ല രീതിയിൽ സംസാരിച്ചു വരികയാണ്, കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. നിസാം ഒന്ന് കട്ട് ചെയ്ത് വിളിക്കോ. നമസ്കാരം. നമസ്കാരം.
3: നമസ്കാരം
2: ദേവൻ. സുഖായിരിക്കുന്നോ? കൊറേ നാളായല്ലോ കേട്ടിട്ട്. യെസ്, എന്താണ് ഇപ്പം നമ്മളെ സ്പെയിൻ അർജന്റീന ഫൈനൽ വരുന്നു?
3: അതെ അതെ അതെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, പലരും പറഞ്ഞായിരുന്നു, പക്ഷെ ഇത്രയും ആഗ്രഹം. ബ്രസീൽ അത് 86-90 റിപ്പീറ്റ് ചെയ്ത പോലെ, ജർമ്മനിയും അർജന്റീനയും റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെ ഫ്രാൻസും അർജന്റീനയും വരുമെന്നാണ് ഒരു ഇതിലാണ് ഇരിക്കുന്നത്.
2: അതെ, പക്ഷെ ഫ്രാൻസ് അപ്രതീക്ഷിതമായിട്ട് അങ്ങ് പോയി അല്ലേ?
3: അതെ അതെ, ഒരു സൂചന പോലും
2: ശരിക്കും
3: പിൻവാങ്ങി,
2: കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി നമ്മുടെയൊക്കെ.
3: അതെ, ശരിക്കും ശരിക്കും. പക്ഷെ നല്ല കളിയായിരുന്നു, ശരിക്കും ഒരു ഫൈനലിന്റെ ഒരു ഒരു ഇതുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള കളിയായിരുന്നു ഫ്രാൻസിന്റെയും
2: ഇംഗ്ലണ്ടിന്റെയും.
3: അതെ അതെ, നന്നായിരുന്നു. പക്ഷെ അർജന്റീന ഇന്നത്തെ കളി തുടക്കത്തിൽ വളരെ ഭയങ്കരമായിരുന്നു.
2: ശരിക്കും ശരിക്കും, അർജന്റീനയെ നമ്മൾ സ്നേഹിച്ചു പോകുന്ന ഒരു ഒരു ഒരു കാഴ്ചയായിരുന്നു. ഏതെങ്കിലും വേറൊരു രാജ്യത്തിന്റെ ഫാനായിട്ടും അല്ലെങ്കിൽ വേറൊരു കളിക്കാരന്റെ ഫാനായിട്ട് പോലും അർജന്റീന എന്ന് പറഞ്ഞ രാജ്യത്തിനും ടീമിനെ, ആ മൊത്തം കളിക്കാരെ നമ്മൾ നെഞ്ചിലേറ്റുന്നത്. എന്തൊരു എന്തൊരു മത്സരം, ഒരു ക്രൂഷ്യൽ ഗെയിമിൽ ഇത്രയും പിറകിൽ നിന്നിട്ട് അവസാനത്തെ 85th മിനിറ്റിൽ ഗോൾ അടിക്കുക, രണ്ട് ഗോളുകൾക്കും വഴിയൊരുക്കുന്ന മെസ്സി ആവുക, ഇതൊക്കെ ഒരു ഒരു അപൂർവ കാഴ്ചയാണ്.
3: ഇത്രയും കൃത്യമായിട്ടുള്ള ക്രോസുകള്, അല്ല ഇംഗ്ലണ്ടിന്റെ ആ കളിയിലുള്ള ഗോളും വളരെ പെർഫെക്റ്റ്.
2: ശരിക്കും അതെ അതെ, ഇംഗ്ലണ്ടിനെ ശരിക്കും പറഞ്ഞ ഒരു ഗോൾ അടിച്ച് അവരങ്ങ് ഡിഫൻസിലേക്ക് പോയത് എന്താണെന്ന് ഇപ്പോഴും പലർക്കും മനസ്സിലാവുന്നില്ല. അവര് മനസ്സിലാക്കിയില്ലേ നമ്മുടെ അർജന്റീനയെ?
3: അതെ, അർജന്റീന ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കളി കളിച്ചിട്ട് ടൈം അങ്ങ് പോയി, സെക്കൻഡ് ഹാഫില് അവര് കണ്ട് ആദ്യത്തെ കണ്ടത് അർജന്റീന അല്ല, സ്ട്രാറ്റജി മാറ്റി.
2: ശരിക്കും
3: അവർ സ്ട്രാറ്റജി മാറ്റി, ആ റഫായിട്ടുള്ള കളി, അതിന്റെ സ്റ്റൈല് മാറ്റി. ഒരു ഒരു തിരമാലകളെ പോലെയാണ് മെസ്സിയും ടീം ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി.
2: അവസാന അരമണിക്കൂറിലെ കളി എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര കളിയായിരുന്നു അതല്ലേ?
3: ശരിക്കും ശരിക്കും, ഒരു രണ്ട് സെമി ഫൈനലും ഫൈനൽ പോലെ തന്നെ ഉണ്ടായിരുന്നു. എടുത്തു പറയാനുള്ളത്, ഇവരുടെ ഡിഫൻസും ഓഫൻസും ഒരേപോലെ തിളങ്ങിയിട്ടുള്ള ഒരു ഒരു ടീമാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. മിഡ്ഫീൽഡ് കുറച്ച് വീക്കാണ് അർജന്റീനയുടെ, അത് സ്പെയിനുണ്ട് ഇനി ഫൈനലിലേക്ക് പോകുമ്പോൾ. സ്പെയിനിന്റെ മിഡ്ഫീൽഡ് വളരെ പെർഫെക്റ്റ് ആണ്, ഡിഫൻസും പെർഫെക്റ്റ് ആണ്, ബോൾ കൺട്രോളും വളരെ പെർഫെക്റ്റ് ആണ് ഇവരുടെ കളി അല്ലേ നമ്മുടെ സ്പെയിനിന്റെ. പക്ഷെ അവരെയൊക്കെ മറികടക്കും, ഈസി ആയിട്ട് മറികടക്കുന്നതാണ് തോന്നുന്നത് അർജന്റീനിയൻ ടീം. മെസ്സി ടീം വീണ്ടും അത് കപ്പുയർത്തുന്നാണ് തോന്നുന്നത്. ബാക്കി അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല.
2: അല്ലയാണ് പ്രദീപ്, പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ആ കളിയിൽ നോക്കുമ്പോൾ തന്നെ പലരും പറയുന്നത് ഒരൊറ്റ ഷോട്ടിൽ തന്നെ അല്ലെങ്കിൽ മെസ്സിക്ക് പന്ത് കിട്ടാൻ പാടില്ല, മെസ്സിയുടെ കാലിൽ ഒരിക്കലും പന്ത് എത്തരുത് എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ 94 ടച്ച്, 2 പ്രധാനപ്പെട്ട അസിസ്റ്റ്, 12 ഡ്യുവൽ, ഒരു ഒരു ലാസ്റ്റ് ഡാൻസ്. മെസ്സിയുടെ എന്ത് നന്നായിട്ടാ മെസ്സി കൊണ്ടുപോകുന്നത് ഓരോ മത്സരം, ഓരോ മെച്ചപ്പെട്ട മനുഷ്യനായിട്ട്.
3: അല്ല പുള്ളി ഇങ്ങനെ, ഞാൻ വിചാരിച്ചു മെസ്സിയുടെ സമയം കഴിഞ്ഞോ എന്ന് വിചാരിച്ചു, കാരണം അനക്കമില്ലാതെ ഇങ്ങനെ ആളെ ഗ്രൗണ്ടിൽ കണ്ടായിരുന്നില്ല.
2: അതെ,
3: പക്ഷെ അവരുടെ സ്ട്രാറ്റജി വേറെയായിരുന്നു. മെസ്സിനെ ഇവര് ശരിക്കും ലോക്ക് ചെയ്തും പെർഫെക്റ്റ് മാർക്കിംഗ് ആയിരുന്നു. പക്ഷെ അപ്പൊ പുള്ളി എന്ത് ചെയ്തു, കുറച്ച് പിൻവാങ്ങിയിട്ട് പുള്ളി എന്ത് ചെയ്തു, 2 ഗോളിന്റെ
2: ആ രണ്ടാമത്തെ ഗോളിനൊക്കെ വഴിവെച്ച ആ ക്രോസ് എന്നൊക്കെ പറഞ്ഞാല് ഒരു ഒരു ലോകോത്തര ക്രോസ് തന്നെയാണ് അല്ലേ.
3: ശരിക്കും നമ്മൾ കൊണ്ടുപോയിട്ട് മറ്റേ തലയിൽ വെച്ച്
2: നീ ഇതൊന്ന് തല കുലുക്കിയാ മാത്രം മതി എന്ന മട്ടിലൊരു തലയെ കൊണ്ട് വെച്ച ഒരു പന്ത് അല്ലേ.
3: അതെ അതെ, മുന്നില് ഇംഗ്ലണ്ടിന്റെ ആളുണ്ടായിരുന്നു, ഇംഗ്ലണ്ടിലെ പ്ലെയർ ഉണ്ടായിരുന്നു. ആ ഹെഡറിന്റെ
2: ശരിക്കും
3: മറ്റവന്റെ തലയില് വളരെ പെർഫെക്റ്റ്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോള് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിൽ മാത്രമേ കാണാം.
2: ശരിക്കും ശരിക്കും അതാണ് വേൾഡ് കപ്പിന്റെ ഒരു ഭംഗി. നമുക്കൊരു സങ്കടം ഇല്ലേ ദേവൻ, ഇപ്പൊ ഇനി കളി ഒറ്റ ഒരു മത്സരത്തിനപ്പുറം മെസ്സി എന്ന് പറയുന്ന പ്രതിഭയെ നമ്മൾ ലോകകപ്പിന്റെ മൈതാനത്തിന് കാണാൻ പോകുന്നില്ല.
3: അതെ അതെ, ശരിക്കും സങ്കടമുണ്ട്, ശരിക്കും സങ്കടമുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഇതെല്ലാം ലോകോത്തര കളിക്കാരായിരുന്ന മറഡോണ ഉണ്ടായിരുന്നു, പെലെ, അങ്ങനത്തെ ഒരു 100,000 ഇപ്പോ പ്ലാറ്റിനിയം യൂസൽ പ്ലാറ്റിനിയം ഫാൻസിന്റെ ഇംഗ്ലണ്ടിന്റെ പീറ്റർ ഷിൽട്ടൺ ഗോളി ആയിട്ട് അങ്ങനെ നിരവധി പ്രതിഭകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിതൊക്കെ ആക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ.
2: പക്ഷെ
3: ഒരു വിഷമമുണ്ട്, ഒരു വിഷമമുണ്ട്. നമ്മൾ പട്ടത്തിൽ പൂരത്തിന് പോയിട്ട് അവസാനത്തെ, അതായത് പൂരം കുറച്ച് അധിക ദിവസത്തിലുള്ള കാര്യം പറയുന്നത്, അതൊക്കെ കഴിഞ്ഞ് അവസാനത്തെ പൂരത്തിൽ അവസാന വെടിക്കെട്ട് കഴിഞ്ഞ്
2: അവസാനത്തെ നമ്മുടെ തൃശൂർപ്പുറത്തിനൊക്കെ ദേവൻ ഒരു ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു ചടങ്ങുണ്ട്. രണ്ട് ആനകൾ നിന്നിട്ട് പാറമേക്കാവും തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആനകൾ ആ തിടമ്പ മേലെ വെച്ചിട്ട് പരസ്പരം ആനകൾ തുമ്പിക്കൈ ഉയർത്തിയിട്ട് അടുത്ത വർഷത്തെ പൂരത്തിന് കാണാന്ന് പറഞ്ഞിട്ട് ഒരു ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് അടുത്ത പൂരത്തിന് കാണാന്ന്. പക്ഷെ ഇവിടെ മെസ്സി എന്ന് പറയുന്ന ആ തിടമ്പേറ്റി ആനയെ നമുക്ക് ഇനി കാണാൻ പറ്റില്ല, അതാണ് സങ്കടം. തീർച്ചയായിട്ടും എംബാപ്പ വരുന്നു, അല്ലെങ്കിൽ യമാല് വരുന്നു, അങ്ങനെ നമുക്ക് പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും മാർട്ടിനസിന്റെ സൂപ്പർ സബ് ആയിട്ടുള്ള മാർട്ടിനസിന്റെ കളിയൊന്നും നമ്മൾ മറക്കുന്നില്ല. എന്തായാലും അർജന്റീന പൂർവാധികം ശക്തിയോടുകൂടി അടുത്ത വേൾഡ് കപ്പിലും വരട്ടെ. യെസ് തീർച്ചയായിട്ടും, സന്തോഷം. തിങ്കളാഴ്ച പറ്റുമെങ്കിൽ ഒന്ന് വിളിക്കൂ കേട്ടോ. താങ്ക് യു സോ മച്ച് ദേവനാണ് വിളിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. പ്രിയപ്പെട്ടവരെ, ചർച്ചയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് വിളിക്കാം. 800-922-0 എന്നതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. ആരാണിത്? അതെ, താങ്കൾ എന്താണ് കട്ടായി പോകുന്നത്? താങ്കളുടെ ശബ്ദം തീരെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. നിസാം, നിസാം ഉണ്ടാകും, കട്ടായിരിക്കാണ് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, കേൾക്കുന്നുണ്ട് സുഹൃത്തെ? ജ്യോതി. ആരാ? ജേക്കബ്. ഞാൻ അറിയാം, ജ്യോതി എന്ന് വിചാരിച്ചു പെട്ടെന്ന്. ജേക്കബ് പറയു, സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു അല്ലേ. കഴിഞ്ഞ ദിവസത്തെ കളി കണ്ടിരുന്നോ? വരാൻ പോകുന്ന കളി എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
4: അർജന്റീന സ്പെയിനിന്റെ കളി സംഭവമായിരിക്കും,
2: സംഭവമായിരിക്കും അല്ലേ.
4: ഇപ്പൊ ഇതിന്റെ നമ്മളുടെ കഴിഞ്ഞ കളിയിൽ തന്നെ ഇംഗ്ലണ്ടായിട്ടുള്ള കളിയിൽ കളി കണ്ടായിരുന്നല്ലോ.
2: കണ്ടായിരുന്നു.
4: ഇതുപോലത്തെ ഒരു കളി ഇനി കാണാൻ പറ്റില്ല.
2: നൂറ്റാണ്ടിന്റെ കളിയാണ് അല്ലേ ഇത്?
4: അതെ, ഞാൻ എന്റെ മോന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മോനെ ഇത് കണ്ടോ, ഇങ്ങനത്തെ കളികൾ ഇനി ഒന്നും ഒരിക്കലും കാണാൻ വേണ്ടി പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു.
2: ശരിക്കും ശരിക്കും, 101% യോജിക്കുന്ന ഒരു കളി. ആദ്യമൊക്കെ പിന്നിൽ നിൽക്കുക, എല്ലാം തീർന്നു എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ക്യാമ്പ് മുഴുവൻ സന്തോഷത്തിലേക്ക് പോകുന്ന ഒരു നിമിഷത്തിൽ കളിയുടെ 85-ാം മിനിറ്റിൽ അതാ വരുന്നു.
4: അതെ, അതൊന്നും നോക്കിക്കണ്ടേ. രണ്ടാമത്തെ ഗോള് ആ അസിസ്റ്റ് കൊടുത്തത്,
2: അതെ,
4: അതിന്റെ വീക്ക് ഫുട്ട് വെച്ചിട്ടാണ് പാസ് കൊടുത്തത്.
2: ശരിക്കും
4: റൈറ്റ് ഫുട്ട് വെച്ചിട്ട്.
2: അതെ, സാധാരണ വാഴ്ത്തി പാടാറുള്ളത്, നമ്മളെപ്പോഴും വാഴ്ത്തി പാടാറുള്ളത് മെസ്സിയുടെ ഇടംകാലൻ അടിയാണ്, പക്ഷെ വലത് കാലം കൊണ്ടാണ് കൊടുത്തത്. അത് അത് ആ നോട്ടം, ആ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്, ഒരുപാട് ഡ്രിബ്ലിംഗ് എല്ലാം കൊണ്ടും മെസ്സി ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് ഫുട്ബോളറെ നമുക്ക് കാണാൻ പറ്റി അല്ലേ.
4: സീനിയേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ കളി ഇനി കാണാൻ പറ്റില്ല. നമുക്ക് ഇനി ഫൈനൽസില് ഇതുപോലെ തന്നെ കാണട്ടെ, ഇതുപോലെ നല്ല ബെസ്റ്റ് ഒരു മാച്ചസ് കാണാൻ പറ്റട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്.
2: സ്പെയിൻ എത്രത്തോളം ടഫ് കോമ്പറ്റീഷൻ കൊടുക്കുന്നാണ് താങ്കൾക്ക് തോന്നുന്നത്?
4: നല്ല കളിയായിരിക്കുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ അർജന്റീനയുടെ മിഡ്ഫീൽഡ് കുറച്ച്
2: വീക്കാണ്,
4: അപ്പൊ നമുക്ക് അത് നമുക്ക് കാണാം. പക്ഷെ സ്കലോണിയുടെ ഇതിനനുസരിച്ചിട്ട് എല്ലാ മാച്ചസിലും
2: അതിനനുസരിച്ചുള്ള
4: ആൾക്കാരാണ്. ടാക്ടിക്സ് ആർ ബ്രില്യന്റ്.
2: ഫുട്ബോൾ ക്രിക്കറ്റിൽ പറയുന്നില്ലേ നമുക്ക് ക്യാച്ചസ് വിൻ ദ മാച്ചസ് എന്ന് പറഞ്ഞ പോലെ ഫുട്ബോളിലും ഇങ്ങനെ പല തന്ത്രങ്ങൾ ഉണ്ടാവും അല്ലേ?
4: എക്സാക്ട്ലി, അത് നമുക്ക് സ്പെയിൻ്റെ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സ്പെയിൻ്റെ ഇതിൽ അവരുടെ ഡിഫൻസ് ഭയങ്കര സ്ട്രോങ് ആണ്.
2: തീർച്ചയായിട്ടും രണ്ട് തുല്യ ശക്തികളുടെ ഒരു പോരാട്ടത്തിനായിരിക്കും എനിക്ക് ഒന്ന് ഫൈനൽ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്.
4: അതിലെ നമ്മുടെ ജീനിയസ് പറഞ്ഞ പോലെ മെസ്സിയുടെ ജീനിയസ് നമുക്ക് അന്നത്തെ ഫൈനൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും.
2: അതെ,
4: അത് ശരിക്കും ആസ്വദിക്കുക എല്ലാരും.
2: ശരിക്കും താങ്കൾ പറഞ്ഞ ജേക്ക് പറയുന്നതാണ് എന്റെ സത്യം. നമ്മള് ഫാൻഫൈറ്റ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് മെസ്സിയുടെ ലാസ്റ്റ് ഡാൻസ് എന്ന രീതിയിൽ ആ മനുഷ്യന് ഏറ്റവും നല്ല യാത്രയപ്പ് നൽകുക, സ്പെയിന്റെ ഏറ്റവും നല്ല കളി മുഹൂർത്തങ്ങൾ നമ്മൾ ആസ്വദിക്കുക, ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് എന്നാൽ അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു ഫുട്ബോൾ മത്സരം ആസ്വദിക്കാൻ കഴിയും അല്ലേ?
4: അതെ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സി എന്ന് പറഞ്ഞ ആള് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ആൻഡ് ഫോർ എവർ ആണ്. പക്ഷെ ലെമൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഇനി സ്പെയിന്റെ വരുന്നത് അത് ഫ്യൂച്ചറാണ്.
2: തീർച്ചയായിട്ടും ഒന്ന് അസ്തമയ സൂര്യനാണെങ്കിൽ ഒന്ന് ഉദയ സൂര്യനാണ്.
4: അതെ, എക്സാക്ട്ലി. അപ്പൊ അതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ ഇതിൽ ആഗ്രഹത്തിൽ പിള്ളേരുടെ അടുത്തേക്ക് എല്ലാ മക്കളുടെ അടുത്തേക്ക് എല്ലാവരുടെ അടുത്തും പറയും ഇങ്ങനത്തെ മാച്ചസ് കാണുക. കൂടുതൽ ഇങ്ങനെ ഫുട്ബോളിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കാണേണ്ട ഒരു മാച്ചാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന ഫൈനൽസ്.
2: ഈ ഫുട്ബോൾ വരുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ജേക്കബ്? നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അമ്മൂമ്മമാരും നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് അറിയാതെ ഈ ഒരു ഹരത്തിലേക്ക് പോകുന്നുണ്ട്. ഇതിന്റെ കളി നിയമങ്ങളൊന്നും പലർക്കും അറിയില്ല എങ്കിലും ആരെങ്കിലും ഗോളടിച്ചോ, മെസ്സി ഗോളടിച്ചോ, അർജന്റീന ജയിച്ചോ ഇതൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിടവഴികളിലൂടെ നമ്മുടെ പാവപ്പെട്ട അമ്മൂമ്മമാരും അതായത് കളിയെക്കുറിച്ച് അറിയാത്തവർ വരെ സന്തോഷിക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു ലോകകപ്പിന്റെ ഒരു പ്രത്യേകത.
4: അതെ അതെ. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി എന്ന് വെച്ചാൽ അടുത്ത വേൾഡ് കപ്പോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത വേൾഡ് കപ്പിലെങ്കിലും ഇന്ത്യ ഒരു ടീം വരണമെന്നാണ് നമ്മളുടെ എല്ലാവരുടെ ആഗ്രഹം.
2: അതെ,
4: അതങ്ങനെ വരാൻ പറ്റട്ടെ എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയോടെ നമുക്കൊന്ന് പോട്ടു.
2: സന്തോഷം. എന്തായാലും ഇന്ത്യയുടെ ആ മൂവർണ്ണ കൊടി അങ്ങനെ നമ്മുടെ ലോകവേദിയിൽ കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ജേക്കബ്, വളരെ നന്നായിട്ട് കളിയൊക്കെ വിലയിരുത്തി അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
5: ഹലോ,
2: ആരാണ്?
5: റോഷനാണ്.
2: റോഷൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നല്ലോ. റോഷ, എന്തായി?
5: ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ജയിക്കുന്നു പറഞ്ഞു.
2: അതാണ് അർജന്റീനയുടെ ആത്മവിശ്വാസം. പക്ഷെ നോക്ക്, 84th മിനിറ്റ് വരെ നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നോ?
5: 84th മിനിറ്റ് വരെ എന്ന് പറഞ്ഞാല് ഞങ്ങള് ഈജിപ്തിനെതിരെ ഗോളിടുന്നത് ഇതേ ടൈമില്,
2: ഈജിപ്തിനെതിരെ, സ്വിറ്റ്സർലൻഡിനെതിരെ, കേപ്പ് വേർഡ്, നിങ്ങൾ എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയായിരുന്നു.
5: അതെ, ഞങ്ങളെ പറഞ്ഞാല് ആദ്യം ഞങ്ങൾ തീ തീറ്റിക്കും, പിന്നെ ഞങ്ങൾ തീ തുപ്പും. അങ്ങനെയാണ് ഞങ്ങൾ രീതി.
2: മോഹിപ്പിച്ച് കടന്നു കളി അല്ലേ, വിജയം കൊടുത്തു. ശരി,
5: അതായത് ഞങ്ങളെ ഹേറ്റേഴ്സിനെ വരെ ഞങ്ങളൊന്ന് സന്തോഷിപ്പിക്കും.
2: ഞങ്ങൾ
5: എന്തെയ്യൂല, പോവൂല.
2: റോഷൻ, റോഷൻ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഹേറ്റേഴ്സ് ഇല്ല അർജന്റീനയ്ക്ക്. നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ഭാവനാ ലോകത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഹേറ്റേഴ്സ്.
5: അതായത് ഞങ്ങള് ഏതൊരു ഫാൻ പോയിന്റ് ഉണ്ടെങ്കിലും തമ്മിൽ തമ്മിൽ ഒരുപാട് പ്രശ്നം പറയും.
2: അതെ,
5: 2014 വേൾഡ് കപ്പിൽ നിന്ന് പുറത്തു പോയപ്പോഴും 2015-16 വേൾഡ് കപ്പ് കോപ്പ അമേരിക്കയിൽ നിന്ന് പുറത്തു പോയപ്പോഴൊക്കെ മെസ്സിക്ക് ഒരു കപ്പ് കാണാണ്ട് പൂളക്കമ്പ് പിടിച്ചിരിക്കുന്നു, ഗ്യാസും കുറ്റി പിടിച്ചിരിക്കുന്ന അടക്കമുള്ള എല്ലാ വിധത്തിലുള്ള പിക്ചർ ഇട്ട് കാണാണ്ട് എങ്ങനെയൊക്കെ ഒരു പ്ലെയറെ മാറ്റിക്കാൻ പറ്റും, അത്രത്തോളം മാറ്റിച്ചിരിക്കണേ.
2: ഉറപ്പായിട്ടും അതൊക്കെ സംഭവിക്കുന്നു.
5: അതിനുശേഷം 2021 കോപ്പ അമേരിക്ക എടുത്തിന് ശേഷം ഒരു കുഴപ്പമല്ല, 2022 പിന്നെ
2: പറഞ്ഞ
5: വേൾഡ് കപ്പ് എടുത്തിന് ശേഷം മെസ്സി ഫിഫ പോയി. പക്ഷെ ഇവരോട് എന്ത് പറഞ്ഞാലും ഞങ്ങളെന്താണ്, ഞങ്ങൾ മാത്രമാണ് പ്രശ്നക്കാര്.
2: ഇപ്പൊ ലോകത്ത് രണ്ട് വിഭാഗങ്ങളാണ്, ഒന്ന് അർജന്റീനയൻ ആരാധകരും ഒന്ന് അവർ ഇഷ്ടപ്പെടാത്തവരും അല്ലേ?
5: ഞങ്ങൾക്ക് അതിന് ആരോട് ഏറ്റില്ല. ഞങ്ങള് മെസ്സി ഇതാക്കണേ ഇന്നലെ നല്ല മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്.
2: അഥവാ ഫൈനലിൽ തോറ്റാലും അത് തന്നെ നമ്മൾക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. നമുക്ക്
5: ഫസ്റ്റ് ടൈം മെസ്സി കളിക്കുന്നത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആൻഡ് സ്ട്രൈക്കർ ആ ലെവലിലാണ് മെസ്സി കളിക്കുന്നത്. ആ ലെവലിൽ കളിച്ചപ്പോൾ മെസ്സിക്ക് എന്താ വെച്ചാൽ മുന്നേക്ക് പോകാനും അതേപോലെ ത്രൂ ബോൾ അത്ര ഈസി ആയിട്ട് കൊടുക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല, സ്പേസ് കിട്ടുന്നില്ല. അതായത് ഇംഗ്ലണ്ട് ഒന്ന് ഇട്ടതിനു ശേഷം ഫുൾ ഡിഫൻസ് ആണ് നോക്കുന്നത്.
2: ബസ് പാർക്കിംഗ് ഡിഫൻസ് പോലെയാണ് ഇംഗ്ലണ്ട് ചെയ്തത്.
5: അതെ, ഓലെ പിന്നെ ബെസ്റ്റ് കോച്ച്, നമ്പർ 1 ബെസ്റ്റ് കോച്ചാണ് തുഷേല്. തുഷേൽ എന്തായാലും ഒരുവിധം എല്ലാ മിഡ്ഫീൽഡേഴ്സിനെയും പിറകോട്ട് വലിച്ചാണ്ട്
2: ശരിക്കും ഒരു മോശം തന്ത്രമല്ലേ അർജന്റീനക്കെതിരെ കളിക്കുമ്പോ അവർ ഓർക്കണ്ടേ അവസാന മിനിറ്റിൽ ഗോൾ അടിക്കുന്ന മെസ്സി ഉണ്ടത്.
5: ഞങ്ങൾ എല്ലാരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് 12th man ഉണ്ട്, അതാണ് ഞങ്ങൾ 12th man ലാൻഡ് സ്കലോണി. അവിടെ എന്ത് ചെയ്തു, മെസ്സിനെ റൈറ്റ് വിങ്ങക്ക് മാറ്റിയാണ്ട് അവിടെ ഗോൺസാലസ് മാർട്ടിനസ് പോലത്തുള്ള പ്ലേയേഴ്സിനെ സ്ട്രൈക്ക് മുന്നിലേക്ക് അറ്റാക്ക് ചെയ്യാൻ നിർത്തി അന്ന് മെസ്സിനെ ബാക്ക് കിട്ടും, റൈറ്റ് വിങ് കിട്ടും. ആ റൈറ്റ് വിങ്ങിൽ നിന്ന് രണ്ട് ക്രോസ് വന്നു, രണ്ട് ഗോളായി. ഒന്നല്ല എൻസോ ഫെർണാണ്ടസ് കിട്ടില്ല, അടിച്ചു പോലെ ഒരു ഗോള്. രണ്ടാമത് ഏതാ ഞങ്ങൾ വീക്ക് ഫുട്ട് വീക്ക് ഫുട്ട് എന്ന് പറഞ്ഞ വയ്യാത്ത കാല് കൊണ്ടുള്ള ഒരു കിഡിലം ക്രോസിംഗ് സ്ലോ ഹെഡ്.
2: അതെ, ഒന്ന് തല വെച്ചു കൊടുക്കേണ്ടതേ വന്നുള്ളൂ മാർട്ടിനസ്. അതായത് ഈ ലോകകപ്പിൽ നമുക്ക് ഇങ്ങനെ ചുരുക്കിയിട്ട് പറയാം, മെസ്സിയുടെ വലങ്കാലടി മാർട്ടിനസിന്റെ തല ഇംഗ്ലണ്ട് തീർന്നു. ഏത് ഇംഗ്ലണ്ട്?
5: വലങ്കാലടി ഞങ്ങൾ 2018 ഞങ്ങള് കോർട്ട് അതായത് ഫസ്റ്റ് റൗണ്ടിന് പുറത്തുപാവുന്നില്ല രീതിയിൽ നിന്നപ്പോൾ നൈജീരിയക്കെതിരെ മെസ്സിന്റെ ഒരു വലങ്കാലടി ഉണ്ടായിരുന്നു, ഗോളായിരിക്കും.
2: അല്ല റോഷൻ, ലോകം വാഴ്ത്തി പാടുന്ന അദ്ദേഹത്തിന്റെ ഇടങ്കാലടിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള 3 ഗോളുകൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വലങ്കാലിൽ നിന്നാണ്.
5: അതെ, വലങ്കാലിൽ നിന്നാണ്.
2: ഇപ്പൊ ലോകം ആഘോഷിക്കുന്ന ആ വലങ്കാലിനടിയും ആ അസിസ്റ്റും അങ്ങനെ തന്നെയാണ് വന്നത് അല്ലേ?
5: അതെ, ഇപ്പോഴും 39 വയസ്സുണ്ട് എന്ന് പറയുമ്പോഴും 25, 27, 26 വയസ്സുള്ള ചെറുക്കന്മാരൊപ്പമാണ് 39 വയസ്സിലെ പ്ലെയർ ഗോൾ സ്കോറിംഗ്, അസിസ്റ്റ്, ചാൻസ് ക്രിയേറ്റിംഗ്, പ്ലേ മേക്കിംഗ് എല്ലാം കൊണ്ടും. ഈ ചെറിയ ചട്ടന്മാരിപ്പോ 39 വയസ്സിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ തട്ട് താന്നെ എപ്പോഴും നിൽക്കുക.
2: അത് സ്വിറ്റ്സർലൻഡിന്റെ മത്സരത്തിൽ നമ്മൾ മെസ്സി എന്ന പ്ലേ മേക്കറെ കണ്ടിരുന്നു. ഈ ഒരു മത്സരത്തിലെത്തുമ്പോൾ മെസ്സി അത്യന്തം ഗോൾ കൊടുത്തും വന്ന് പാസ് ചെയ്തും അവസരങ്ങൾ ഉണ്ടാക്കിയും മനോഹരമായിട്ടുള്ള ഡ്രിബ്ലിംഗ് കാഴ്ചവെച്ചും വലത് കാലിന്റെ മനോഹരത ലോകത്തിന് കാണിച്ചു കൊടുത്തും ഒക്കെ കൂടി ഒരു മെസ്സി മാജിക്, മെസ്സി മയമായിരുന്നു അല്ലേ?
5: അതെ, മെസ്സി മെസ്സി നല്ല അടിപൊളി കളിക്കും. അതുപോലെ തന്നെ നമ്മൾ ടീം പ്ലേയേഴ്സ് അപ്പൊ മെസ്സിനെ ഫോൾ ഒക്കെ വെക്കുമ്പോ എല്ലാ ടീം പ്ലേയേഴ്സും വന്ന് അഗ്രസീവ് ആവുക. അതായത് ഒരു മെസ്സി പട്ടാളം എന്റെ അർജന്റീന, ആ ലെവലിൽ എല്ലാവരും ഒത്തൊരുമോട് കളിച്ചു, നല്ലൊരു കളി കാഴ്ചവെച്ചു. എല്ലാവരും പറഞ്ഞിരുന്നു അർജന്റീന ഇത്രയും കാലം നല്ല ടീമിനോട് കളിച്ചിട്ടില്ല, നല്ല ടീമില്ല. പക്ഷെ ഇന്നത്തെ ഒരു കംബാക്ക് മൊമെന്റ് ആൻഡ് ക്ലീൻ പ്ലേ മേക്കിംഗ് അതിന് കിട്ടുന്നത് തന്നെയായിരുന്നു അർജന്റീന.
2: റോഷൻ സ്പെയിനോട് കളിക്കുമ്പോ എങ്ങനെയായിരിക്കും, എത്ര മാർജിനിലാണ് ആ വിജയം വരാൻ പോകുന്നത്?
5: ഏത്
2: ഫൈനലിൽ സ്പെയിൻ വരുമ്പോ ആ ഒരു കളിയിൽ എങ്ങനെയാണ്?
5: ഫൈനലിൽ സ്പെയിൻ വരുന്നത് ഞാൻ സ്പെയിന് പറഞ്ഞ മാതിരി, സ്പെയിന് നല്ല നല്ല ടീമിനെ ഉള്ളിൽ പൊട്ടിച്ചു വന്ന നല്ലൊരു ടീമാണ് സ്പെയിന്.
2: അതെ,
5: സ്പെയിന് നല്ല പാസിംഗ് കപ്പാസിറ്റി ഉള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഡാനിയൽ ഓൾമോ, പെഡ്രി, റോഡ്രിഗർ, മുന്നോട്ട് പോവാണെങ്കിൽ യാമിൻ യമാല്, നിക്കോ വില്യംസ്, ഡിഫൻസ് പോവാണെങ്കിൽ നല്ല 19 വയസ്സുള്ള കുബ്രാസി, അങ്ങനെ നല്ല കിഡില ക്ലബുകളിലൊക്കെ ഫസ്റ്റ് ലോ കളിക്കുന്ന കിഡിലും പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ സ്കലോണി എന്ന പ്ലെയറിന് ഒരു ടീമിന്റെ കാലിബർ ഏതാണ്, ഒരു ടീമിന്റെ പ്ലേ സ്റ്റൈൽ ഏതാണ്, അതേ ലെവലിൽ ഞങ്ങൾ ഓൾ എങ്ങനെയൊക്കെ മാക്സിമം ഡിഫെൻഡ് ചെയ്യാം, എങ്ങനെയൊക്കെ പിടിച്ചു നിർത്താം, അതേ ഒരു മൈൻഡ് മെന്റാലിറ്റി മൈൻഡ് ചെയ്യാല് ബുദ്ധി മൈൻഡ് ചെയ്യാല് ഇത് ഞങ്ങൾ സ്കലോണിക്ക്.
2: അതായത് അർജന്റീനയ്ക്ക് രണ്ട് സിംഹങ്ങളുണ്ട്, ലയണൽ മെസ്സിയും ലയണൽ സ്കലോണിയും അല്ലേ?
5: അതെ, ലയണൽ മെസ്സി ആൻഡ് സ്കലോണി, ഈ രണ്ടു പേരും ഞങ്ങൾ
2: ചെയ്യും. എന്തായാലും ആരാധകർക്ക് ശാന്തരാക്കിക്കൊണ്ട് അശാന്തരാക്കാതെ അങ്ങനെ മെസ്സി ഒരിക്കൽ കൂടി ആ കപ്പ് ഉയർത്തുന്നത് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സന്തോഷം റോഷൻ വിളിച്ചില്ല കേട്ടോ. എന്ത് മനോഹരമായിട്ടാണ് റോഷൻ സംസാരിച്ചത്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. റോഷൻ പറ്റുമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അപ്പൊ തിങ്കളാഴ്ച വരും, നമുക്ക് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് നേരിട്ട് സംസാരിക്കാം. താങ്കളുടെ ടീം
5: ജയിക്കും,
2: ആ നല്ല വാർത്ത കേട്ടോ. വരൂ വരൂ കേട്ടോ. യെസ്, താങ്ക് യു സോ മച്ച് റോഷൻ. അങ്ങനെ തിങ്കളാഴ്ച നമ്മളോട് കൂടെ പങ്കെടുക്കും എന്നാണ് പറഞ്ഞത്. അർജന്റീന വിജയിക്കട്ടെ അല്ലെ, ഒരുപാട് ആരാധകർ അത് ആഗ്രഹിക്കുന്നുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
6: ഹലോ, നമസ്കാരം.
2: നമസ്കാരം ഷമീർ. ഇത് ആരാണ്? കേൾക്കുന്നില്ലല്ലോ, എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ. ഷമീർ ആണെന്ന് ഞാൻ വിചാരിച്ചു. നമസ്കാരം, ഗുഡ് ഈവനിങ്.
7: ഹലോ,
2: ആരാണിത്?
7: നമസ്കാരം, സുരേഷാണ്.
2: സുരേഷ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തായാലും നല്ലൊരു ദിവസമാണ്. നമ്മുടെ അർജന്റീന അങ്ങനെ വീണ്ടും വിജയിച്ചിരിക്കുന്നു, ഫൈനലിൽ കയറിയിരിക്കുന്നു. സ്പെയിൻ എതിരാളിയായിട്ട് വരുന്നു, ഇംഗ്ലണ്ടിന്റെ പരീക്ഷ പാസ്സായിരിക്കുകയാണ്. ഏത് ഇംഗ്ലണ്ട് എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ ആൾക്കാര്.
7: അങ്ങനെ ചോദിക്കാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ അത് ഒരാളിലൂടെ മാത്രമല്ല, ഇന്നലെ ഫുൾ ടീമിന്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്.
2: അതെ,
7: ഒരാളിലൂടെ മാത്രം, ഇപ്പൊ മെസ്സിനെ മാത്രം പുകഴ്ത്തിയിട്ട് അല്ലെങ്കിൽ കലോണി മാത്രം പുകഴ്ത്തിയിട്ടല്ല, എന്നാൽ ടീം വർക്ക് അതാണ് ഉണ്ടായത്.
2: അതാണല്ലോ വേണ്ടത് അല്ലേ?
7: അതെ, അതാണ് വേണ്ടത്. അത് ഇല്ലാതെ ഉള്ള വർക്കാണ് പല ടീമുകൾക്കും പല ജീനിയസുകൾക്കും അല്ലെങ്കിൽ പല ആളുകൾക്കും പറ്റിപ്പോയത്.
2: പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ടീം ഒന്നായിട്ട് കളിച്ചു എന്നും 13 പേരും 12 പേരും കളിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മെസ്സിയുടെ എണ്ണം പറഞ്ഞ ആ പാസുകളൊക്കെ അസിസ്റ്റുകളൊക്കെ നമ്മൾ ഈ ലോകകപ്പ് അല്ല അടുത്ത ലോകകപ്പ് അല്ല ചരിത്ര
7: അടിപൊളി ഗോളായിരുന്നു. അടിപൊളി ഫെർണാണ്ടസിന്റെ ഗോളും മാർട്ടിനസ് ഗോളും അടിപൊളി ഗോളായിരുന്നു.
2: അതെ, എന്തായാലും ആ രണ്ട് ഗോളുകൾക്കും പിന്നിലുള്ള ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് മെസ്സി ആണെന്നാണ്.
7: അതെ,
2: ഇനി സ്പെയിനുമായിട്ടുള്ള മത്സരത്തിലേക്ക് വരുമ്പോ എത്രത്തോളം ഒരു കടുപ്പമേറിയതായിരിക്കും ഫൈനൽ?
7: സ്പെയിന് പറഞ്ഞാൽ സ്പെയിന്റെ ബാക്ക് നല്ല
2: സ്ട്രോങ് ആണ്,
7: ഡിഫെൻഡിങ് ഭയങ്കര പവർ ആണ്. ഡിഫെൻഡിങ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പന്ത് കേറില്ല, ഇപ്പം പറയാം. ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പന്ത് കയറ്റാൻ നോക്കണ്ട, അവിടെ ഒരാള് മാത്രം മതി, ആ ഒരു താരം
2: മാത്രം. പൊളിക്കാനാകാത്ത ആ കോട്ട പൊളിച്ചിട്ട് പോവാൻ നോക്കാം നമുക്ക്.
7: അത് ശ്രമിക്കാം എന്ന് എന്നെ പറയാൻ പറ്റുള്ളൂ.
2: എന്നാലും
7: എനിക്ക് തോന്നുന്നു കളി ഇത് ഡ്രോ ആയിട്ട്
2: പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക്
7: പോവാണ്.
2: അയ്യോ അത് വേണ്ട, അതൊന്നും താങ്ങാനുള്ള ഇത് അർജന്റീനയുടെ ദുർബല മനസ്സർക്ക് ഉണ്ടാവില്ല എന്നാ എനിക്ക്
7: തോന്നുന്നത്.
2: അതെ അതെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് സുരേഷ്. അർജന്റീനയുടെ ദുർബല മനസ്സർ എന്ന് ഞാൻ പറഞ്ഞത് അർജന്റീനക്കാരെല്ലാരും കരയുന്നവരെന്നല്ല, പക്ഷെ ഏറ്റവും അധികം പ്രതീക്ഷയോടെ ഇരിക്കുമ്പോ സമയത്ത് ഷൂട്ട് ഔട്ടിലേക്കൊക്കെ പോയി കഴിയുമ്പോ എന്തുണ്ടാവും എന്നുള്ള ഒരു സങ്കടം, അത് മാത്രമാണ് കേട്ടോ പറഞ്ഞത്. കാരണം എന്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലും അർജന്റീനയ്ക്ക് എതിരായിട്ട് അതിനെ വ്യാഖ്യാനിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് കീഴിൽ വരെ നിങ്ങൾ അർജന്റീനൻ വിരോധിയല്ലേ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞ എല്ലാ ദിവസത്തെ എന്റെ ചർച്ചകൾ കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും അർജന്റീനിയൻ വിരോധം ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ കളി അത് ആരായാലും ഇപ്പൊ ബ്രസീൽ ഫാനാണ് ഞാൻ, നമ്മൾ നെയ്മർ ചീത്ത വിളിക്കുന്നില്ലേ, റോബർട്ടോ കാർലോസ് ഇറങ്ങിയാൽ റൊണാൾഡോ റൊണാൾഡിനോ, ആ കാലത്തും അവർ മോശം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടീമിനെ തന്നെ ചീത്ത വിളിക്കും. ആ രീതിയിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ പറയുന്നുള്ളൂ. പിന്നെ പൊതുജന വികാരമായിട്ടും ഫിഫ കളിച്ചു എന്നും റഫറി അങ്ങനെ ചെയ്തു എന്നുള്ള പൊതു വാർത്തകൾ വരുമ്പോൾ അത് നമ്മളെ ചർച്ചക്കിടയിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അർജന്റീനയ്ക്ക് എതിരായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്, അത് നമ്മുടെ ഒരു പരാമർശം മാത്രമാണ് കേട്ടോ. അർജന്റീന ഇഷ്ടപ്പെട്ട രാജ്യമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ കളിയുടെ സ്ഥലമോ അല്ലെങ്കിൽ കൂടിയും മെസ്സി അടങ്ങുന്ന ആൽവാരസ് അടങ്ങുന്ന മാർട്ടിനസ് ഉള്ള ആ അർജന്റീന ടീമിന് ഒരുപാട് ഇഷ്ടമാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
8: ഹലോ,
2: വാശിയേറിയ ഒരു ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ ഇത്ര പതുക്കെ സംസാരിക്കുന്ന വ്യക്തി ആരാണ്? ദുബായ് നിന്ന് റഫീഖിന് എന്താ ഇത്ര ക്ഷീണം? താങ്കളുടെ ടീം തോറ്റുപോയോ? താങ്കൾ അർജന്റീനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു അർജന്റീനക്കാരൻ ഇങ്ങനെയാണോ റഫീഖ് സംസാരിക്കേണ്ടത്? ഇന്ന് ആവേശോജ്വലമായിട്ട് നോക്കി, ബ്രസീൽ തോറ്റ ബ്രസീലിന്റെ ഫാനായി ഞാൻ സംസാരിക്കുന്നു. ഓക്കെ റഫീഖ്, ഒരു തമാശ പറഞ്ഞാട്ടെ, എന്താണ് താങ്കളുടെ ടീമിന്റെ ആ വിജയത്തിനെ കുറിച്ച് സന്തോഷമല്ലേ? ഇനി സ്പെയിന്റെ കൂടെയാണ് വരാൻ പോകുന്നത്, ആശങ്കയുണ്ടോ? അതോ ജയിച്ച് വളരെ എളുപ്പത്തിൽ? ഇന്നലെ ജയിച്ച കളി ഉണ്ടെങ്കിൽ പിന്നെ ഈസി ആയിട്ട് നമ്മൾ ജയിക്കും അല്ലേ?
8: ആ, എല്ലാവരും പറഞ്ഞിരുന്നല്ലോ ചെറിയ ടീമിനെ മുട്ടിന് അർജന്റീന ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാന്ന് പറഞ്ഞിരുന്നത്.
2: അല്ല, ഈ പറയുന്നതിൽ കുറച്ച് കാര്യമില്ല. ചെറിയ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഘട്ടത്തിലും കിട്ടിയത് അങ്ങനെ വലിയ കരുത്തന്മാരെ അല്ല, പക്ഷെ കരുത്തന്മാരെ കിട്ടിയപ്പോഴും കരുത്ത് തെളിയിച്ചു.
8: യോഗ്യത നേടിയ ടീമുകളൊക്കെ അത്യാവശ്യം നല്ല ടീമുകളാണ് വേൾഡ് കപ്പിലെ.
2: അതെ, ഉറപ്പായിരിക്കുമല്ലോ.
8: അപ്പൊ അവരായിട്ടാണല്ലോ കളിച്ചിക്കണേ.
2: പ്രധാനമായിട്ട് എല്ലാരും പറയുന്നത്
8: ആരെയും കാണാൻ പറ്റില്ലല്ലോ.
2: അതാണ് കേപ്പ് വെർദെയൊക്കെ, കേപ്പ് വെർദെയൊക്കെ ചെറിയ രാജ്യം എന്ന് വിചാരിച്ചിരുന്നോണ്ടായിരിക്കും ആദ്യം ഒന്ന് മുട്ടിടിച്ചത് അല്ലേ?
8: ആ, അതെ, ചെറിയ രാജ്യം എന്ന് വെച്ചാൽ എല്ലാവരും ഭാഗ്യം കൊണ്ട് അർജന്റീന രക്ഷപ്പെട്ടാണ്. ഇനി വമ്പന്മാരൊക്കെ മുട്ടുമ്പോ കാണാ, അപ്പൊ എല്ലാരും കാണാ എന്ന് പറഞ്ഞപ്പോ കണ്ടല്ലോ.
2: അതെ, അതിന് നമ്മൾ ഇന്നലത്തെ കളിക്ക്, ഇനി ഇതുവരെയുള്ള കളിയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഫിഫ കളിച്ചു എന്നോ റഫറി കളിച്ചു എന്നോ പറഞ്ഞാലും ഇന്നലെ ഇന്ന് പുലർച്ചെ നടന്ന
8: ആരൊന്നും പറയില്ലല്ലോ.
2: ഉണ്ടില്ല, വായ തുറക്കില്ല. അമ്മാതിരി എണ്ണം പറഞ്ഞ ഗോളുകൾ, എണ്ണം പറഞ്ഞ അസിസ്റ്റുകൾ, എന്തൊരു കളി. അവസാനം 30 മിനിറ്റ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ 84 മിനിറ്റിന് ശേഷം അങ്ങോട്ട് എങ്ങനെയാണ് കളി പോയത് നമുക്ക് പറയാൻ പറ്റില്ല.
8: അർജന്റീനക്ക് ആ ഗോള് വീണതിന് ശേഷം അർജന്റീന ഒരുതേന്ന്
2: എനിക്കൊന്ന് വന്യമായിട്ടുള്ള ഒരു ഫുട്ബോൾ നമ്മൾ കണ്ടത് ഒരു സെമി ഫൈനലിൽ കണ്ടത് ഇതായിരിക്കും അല്ലേ?
8: അത്രയ്ക്കും
2: മെസ്സി ഇല്ലാത്ത ഒരു വേൾഡ് കപ്പാണ് റഫീഖ് വരാൻ പോകുന്നത്, സങ്കടമില്ലേ? ഇനി അടുത്ത വേൾഡ് കപ്പ് ആവുമ്പോ നമുക്കൊരു ഒരു സങ്കടമാണ്, കാരണം നമ്മൾക്ക് കാത്തിരിക്കാൻ ഒരു മെസ്സി ഇല്ല. പക്ഷെ ഈ മെസ്സിയിലൂടെ നമ്മൾ ഒരു തവണ കൂടി കപ്പ് ഉയർത്താൻ വേണ്ടി പോവാണ്.
8: അതെ, മെസ്സിക്ക് രണ്ടാം തവണ കിരീടം ഉയർത്തുന്നത് കാണാൻ പറ്റുമെന്ന് ആശംസിക്കും.
2: യെസ്, ആ ഒരു ആശംസയോട് കൂടിയിട്ട് റഫീഖിന്റെ കോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത കോളിലേക്ക് ഒന്ന് പോയാലോ. നമസ്കാരം.
9: ഹലോ, ഷാരോൺ ആണ്.
2: ഷാരോൺ, സുഖമായിരിക്കുന്നോ? കുറയല്ലോ, അങ്ങനെയാണല്ലോ. താങ്കൾ ഈ ഹേറ്റേഴ്സിന്റെ പട്ടികയിലൊന്നും പെട്ടുപോകരുത്. നമ്മൾ അർജന്റീനയുടെ മനോഹരമായിട്ടുള്ള കളി, മെസ്സിയുടെ ആ മാജിക് ഒക്കെ ആസ്വദിക്കൂ, നല്ല സമാധാനം ഉണ്ടാവും. ഞാൻ എല്ലാ ബ്രസീൽ, ഫ്രാൻസ്, പോർച്ചുഗൽ, മെക്സിക്കോ എല്ലാ ആരാധകരോടായിട്ടുള്ള എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, തൽക്കാലത്തേക്ക് നമുക്ക് നമ്മുടെ ടീമിൽ നമുക്ക് ആ ഇഷ്ടമുണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് റോ ആയിട്ട് റിയൽ ആയിട്ട് ഫുട്ബോൾ എന്ന കൽപ്പന്തിന്റെ പിറകെ നിങ്ങൾ ഒന്ന് നല്ല മനസ്സോടുകൂടി ഓടി നോക്ക്, നമുക്ക് ആസ്വദിക്കാൻ പറ്റും കളി. ഒരു കാലുഷ്യം ഇല്ലാതെ, ഒരു കന്മഷോ ഇല്ലാതെ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. പറയാ ശാരോൺ.
8: അതെയല്ലേ, നമ്മുടെ ദേശം അതാണല്ലോ, ഇംഗ്ലണ്ട് മോശമായി കളിക്കട്ടോ, ഇംഗ്ലണ്ട് ഒരു ബോൾ അടിക്കുന്ന ദിവസം കളിച്ച കളി എന്താണ്?
2: എന്താണ് കളി? അങ്ങനെയാണോ? ആ ഡിഫൻസിലേക്ക് പോകണ്ടിയിരുന്നോ?
8: 35 മിനിറ്റ് ഡിഫൻഡ് ചെയ്ത് കളിക്കാൻ.
2: അതാ പറയണത്, അത് നമ്മൾ സാധാരണ കണ്ടം ഫുട്ബോളിൽ പോലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ.
8: ഇല്ല, മാനേജറിന്റെ കുഴപ്പമായിരുന്നോ?
2: ശരിക്കും അവിടെ പാടിപ്പോയി അല്ലേ? അതേസമയം അപ്പുറത്തെ സ്കലോണിയുടെ തന്ത്രം വളരെ കൃത്യമായി നടക്കുകയും ചെയ്തു. എന്തിനായിരുന്നു
8: ശരിക്കും?
2: അതെ, അതുപോലെ നമ്മള് ബെലിങ്ഹാം കുറെ നല്ല രീതിയിലേക്ക് പോകുന്ന കരുതിയിരുന്നു അല്ലേ? അതായത് കളി മെനയുന്നതിൽ പരാജയപ്പെട്ടു പോയി ഇംഗ്ലണ്ട്.
8: ഇംഗ്ലണ്ട് എല്ലാ കാലത്തെയും കളി പോലെ തന്നെയായി. ഈ വേൾഡ് കപ്പിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടുപോയി കൊളാക്കി.
2: പക്ഷെ ഈ അർജന്റീന ഇത് എന്ത് കളിയാണ് കളിക്കുന്നത്? ഇങ്ങനെ ആരാധകരെ നെഞ്ചിടിപ്പേറ്റിയിട്ട് അവസാന നിമിഷം വരെ പിന്നിൽ നിന്നിട്ട് പിന്നെ പടം പടയെ ഗോൾ അടിച്ചിട്ട് അങ്ങനെ വരുന്ന ഈ അർജന്റീന എന്താണ് കാണിച്ചു കൂട്ടുന്നത്? ഭാഗ്യം മാത്രം പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല ഷാരോൺ. കാരണം എന്ന് വെച്ചാല് നമ്മളൊക്കെ ഒരു ചെറിയൊരു മത്സരത്തിൽ പോലും ഒരു സെറ്റ് പിന്നിലേക്ക് നിൽക്കുമ്പോ പോലും നമ്മൾ തോറ്റു എന്ന് നമ്മുടെ ശരീര ഭാഷയിൽ വരും. അവിടെയാണ് അവർക്ക് ഒരു മെസ്സി ശരിക്കും ശരിക്കും. ഒരു ഗോൾ കൂടി ഇംഗ്ലണ്ടിന്റെ വീണിരുന്നെങ്കിൽ കളി മറ്റൊന്നായേനെ.
8: അതെ, ഇംഗ്ലണ്ട് അല്ല, ഇംഗ്ലണ്ട് ഡിഫൻസീവ് അല്ലാതെ പഴയപോലെ തന്നെ കളിച്ചിരുന്നെങ്കിൽ തന്നെ അർജന്റീന ചിലപ്പോ ഗോൾ എടുത്തിരുന്നു.
2: ആ ഡിഫൻസിൽ പോയതാണ് പിന്നെ ഒരു എന്താ പറയാ പ്രശ്നമായത്, തിരിച്ചടി ആയത് അല്ലേ?
8: അതെ, അത്രയധികം മിഡ്ഫീൽഡ്, അത്രയധികം ബോക്സ് വരെയുള്ള സ്പേസ് അർജന്റീനക്ക് ഇംഗ്ലണ്ട് കൊടുക്കുന്നതല്ലേ.
2: യെസ്, എന്തായാലും ഷാറോണെ സന്തോഷം. സ്പെയിൻ ആയിരിക്കും കപ്പെടുക്കുക, അർജന്റീനയാണോ? സ്പെയിൻ എന്ന് പറയും, എന്നാ സാധ്യത? അത് അർജന്റീന വിരോധികൾ മൊത്തത്തിൽ പറയുന്നതായിട്ടാണോ അതോ കളി?
8: കളിയല്ല,
2: ഉള്ള ടിക്കറ്റ് ഒക്കെ കാണാൻ വേണ്ടി പോവുകയാണ് ലോകം അല്ലേ.
8: സ്പെയിൻ ഒരു പ്രഷറിൽ വരുന്നൊരു ടീമല്ല, 90 മിനിറ്റ് അതേ കളി കളിക്കുന്ന ഒരു ടീമാണ് സ്പെയിൻ.
2: യൂറോ ചാമ്പ്യന്മാരാണ്, അപ്പൊ ചാമ്പ്യന്മാർക്ക് ഒത്ത കളി. അവരും ഇപ്പോഴത്തെ നിലവിലെ ഡിഫൻഡിംഗ് ചാമ്പ്യൻ ആയിട്ട് അർജന്റീനയും കൂടി വരുമ്പോ ഒരു തീപ്പാറുന്ന പോരാട്ടം. അതെ, എന്തായാലും ഷാരോൺ നല്ല രീതിയിലാണ് കളി പറഞ്ഞ, അർജന്റീനയുടെ കളിയുടെ അല്ലെങ്കിൽ അതിന് മികച്ച രീതിയിൽ വാഴ്ത്തുമ്പോഴും സ്പെയിനിന് താങ്കൾ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്, നമ്മൾ എതിരാളിയെ വില കുറച്ച് കാണാൻ പാടില്ലല്ലോ. ആരാണിത്? ആരാണ് അഷ്കർ പട്ടാമ്പി? സുഖായിരിക്കുന്നു, ഇന്നാള് വിളിച്ചിരുന്നല്ലോ അല്ലേ അഷ്കർ? എന്താണ് ഇംഗ്ലണ്ട് അർജന്റീന മത്സരത്തെ താങ്കൾ എങ്ങനെ വിശേഷിപ്പിക്കുന്നു?
9: ഇന്നലെ ഭയങ്കര മത്സരം തന്നെയായിരുന്നു അർജന്റീനയുടെ കളി. ഇന്നലെയാണ് ഞാൻ അർജന്റീനയുടെ കളി ഒരു ആദ്യമായിട്ട് നല്ല കളി കാണാൻ പ്രതീക്ഷിച്ചത്, കാരണം അർജന്റീനക്ക് നല്ലൊരു ടീമിനെ നല്ല എതിരാളിയൊക്കെ ചെയ്ത് ഇന്നലെയാണ്.
2: അതെ, ഉറപ്പായിട്ടും. അതെ,
9: അത് കൃത്യമായിട്ട് അർജന്റീന സെക്കൻഡ് ഹാഫിലെ കളി കൈയടിച്ചു പോയി. ഞാനൊരു ബ്രസീൽ ആരാധകനാണ്, നല്ല കൈയടിച്ചു പോയി.
2: എനിക്ക് തോന്നുന്നുണ്ടല്ലോ അഷ്കർ, ഈ ഒരുവിധം എല്ലാ ബ്രസീൽ ആരാധകരും പോർച്ചുഗൽ ആരാധകരും അവരുടെ ആ രാജ്യത്തിന്റെ സ്നേഹം മാറ്റി വെച്ചിട്ട് ഇന്നലെ അർജന്റീനക്കൊപ്പം മനസ്സുകൊണ്ട് നിന്നൊരു ദിവസമാണ്.
9: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഫുട്ബോൾ എന്ന് പറയുന്നത് വേറൊരു വികാരം ഉണ്ടല്ലോ.
2: കറക്റ്റ്.
9: അതിന് അത് ഇന്നലെ ആ ഒരു അവരുടെ ഒരു ശ്രമം കണ്ടപ്പോ, അറ്റാക്കിംഗ് കണ്ടപ്പോ നമ്മളതൊരു ഗോൾ അടിച്ചു വീണെങ്കിൽ എന്ന് വിചാരിച്ചു. അങ്ങനെ
2: അത്ര നല്ലൊരു കളിയാ കളിച്ചത്.
9: ഇംഗ്ലണ്ടിന് ഡിഫൻസീക്ക് ഇറങ്ങിയത് ഇംഗ്ലണ്ടിന് പാളിച്ച തന്നെയാണ്.
2: ഉറപ്പായിട്ടും
9: അതിന്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു.
2: സ്പെയിനോടാണ് ഏറ്റുമുട്ടുന്നത് ഫൈനലിൽ, എങ്ങനെയായിരിക്കും?
9: നല്ല നല്ല തീപ്പാർന്ന പോരാടാണ്. എനിക്ക് സ്പെയിനിന്റെ കളി നല്ല ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ബ്രസീൽ കഴിഞ്ഞാൽ പിന്നെ സ്പെയിനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ്. തീർച്ചയായിട്ടും സ്പെയിനിന്റെ നല്ലൊരു ഒരു ടിക്കിടാക്ക് കാണാൻ പറ്റും. അർജന്റീനക്ക് എളുപ്പമാവില്ല കാര്യങ്ങള് എന്നാണ് വിചാരിക്കുന്നത്.
2: യെസ്, അർജന്റീനയുടെ ഒരു പ്രതിരോധം അത്ര ശക്തമായിട്ടുണ്ടാകുമോ? അതിനെ പൊളിച്ചിട്ട് എളുപ്പത്തിൽ സ്പെയിൻ ആദ്യ ഗോൾ വീഴ്ത്താനാണോ സാധ്യത?
9: തീർച്ചയായിട്ടും സ്പെയിൻ ആദ്യ ഗോൾ വീഴ്ത്താൻ സാധ്യതയുണ്ട്. പക്ഷെ അർജന്റീന ഗോൾ വഴങ്ങിയാലും അർജന്റീന തളരുന്ന ടീമല്ല.
2: അത് നമ്മൾ കണ്ടല്ലോ ഈ വേൾഡ് കപ്പിൽ അല്ലേ. ഈ വേൾഡ് കപ്പിലെ ഒരുപാട് മത്സരങ്ങളിൽ തിരിച്ചു വരുന്ന അർജന്റീനയെ കണ്ടല്ലോ.
9: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മികച്ച മത്സരം ഉണ്ടാവും ഫൈനലില്. ഞാൻ അത് കാണാൻ കാത്തിരിക്കുകയാണ്.
2: പക്ഷെ ഫൈനലിൽ ഇപ്പൊ ആദ്യം ഗോൾ അടിക്കുന്ന ഒരു ടീമിന് ഒരു മേൽക്കൈ കിട്ടാൻ സാധ്യതയുണ്ടോ? അത് അർജന്റീന പിറകിൽ നിന്നാലും ഫൈനലിലും തിരിച്ചു വരാൻ സാധ്യതയുണ്ടല്ലേ?
9: സാധ്യതയുണ്ട്, തീർച്ചയായും സാധ്യതയുണ്ട്. സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ സാധ്യത.
2: ഇതിനൊടുവിൽ ആരുടെ കയ്യിലായിരിക്കും കപ്പ്?
9: എനിക്ക് സ്പെയിനായിരിക്കും സാധ്യത തോന്നുന്നത്.
2: സ്പെയിനായിരിക്കും തോന്നുന്നുണ്ട് അല്ലേ? താങ്ക് യു സോ മച്ച്.
9: സ്പെയിനിന്റെ അറ്റാക്കിംഗ് ഭയങ്കര അറ്റാക്കിംഗ്
2: സ്ട്രോങ് അറ്റാക്കിംഗ് ആണ്. എന്തായാലും നോക്കാം, ഭാഗ്യവും ലക്കും അല്ലെങ്കിൽ എല്ലാ പിന്നെ കളി മികവും ഒക്കെ ആരുടെ കൂടെ ആയിരിക്കും അവരുടെ കയ്യിൽ കപ്പിരിക്കട്ടെ.
9: നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല, അത് ഓരോ മിനിറ്റും നിർണായകമാണ്, നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഒരു നേരിയ മുൻതൂക്കം ഞാൻ സ്പെയിനിന് കാണുന്നുണ്ട്.
2: യെസ്, നോക്കാം നമുക്ക്. അഷ്കരെ വിളിക്കണം കേട്ടോ തിങ്കളാഴ്ച.
9: തീർച്ചയായിട്ടും.
2: താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമസ്കാരം. ആരാണിത്? ഇത് ഈ ഉഷാറില്ലാതെ വിളിക്കുന്ന എന്താണ് ഈ ഫുട്ബോൾ ആരാധകരൊക്കെ?
10: റേഡിയോ രണ്ടും കൂടി ആയതോട് ഉഷാറില്ലായേ.
2: അതാ ചോദിക്കണത്, ആരാണ് ഈ വിളിക്കുന്നത്? ഉഷാറുകാരൻ
10: ഹക്കീം.
2: ഹക്കീം എവിടെയാണ് നാട്ടില്?
10: നാട്ടില് ഞാന് പെരിങ്ങോട്.
2: പെരിങ്ങോട്? പെരിങ്ങോട്ടുകാരന് നല്ല സന്തോഷത്തിൽ നല്ല ഊർജ്ജത്തോടെ സംസാരിക്കും. അർജന്റീന ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ച ഒരു കളിയുണ്ടല്ലോ, ഒരു ഒന്നൊന്നര മാസ് എൻട്രി അല്ലേ? മാസ് കംബാക്ക് എന്ന് പറയുന്നത്, കാരണം പിറകിൽ നിന്നിട്ട് 84 മിനിറ്റ് തിരിച്ചു വരുന്നതിന് പിന്നെ നമ്മൾ എന്ത് വിളിക്കും?
10: ഞങ്ങൾ തോൽക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ മെസ്സി എഴുതി വെച്ചിട്ടുണ്ട്.
2: അതാണ്
10: എല്ലാ ബ്രസീൽ ആരാധകർക്കും വേണ്ടി.
2: അവിടെ അവിടെ അങ്ങനെ ഒന്നും പറയല്ലേ, എല്ലാ ബ്രസീൽ ആരാധകർക്ക് വേണ്ടിട്ടാണോ അവിടെ മെസ്സി കളിക്കുന്നത്? മിണ്ടാതിരുന്നവിടെ ഒരു ബ്രസീൽ ആരാധികയാണ് പറയുന്നത്. ഇന്ന് എന്നെപ്പോലെ വരുന്ന ഒരുപാട് ബ്രസീൽ ആരാധകരും പോർച്ചുഗൽ ആരാധകരും ഇന്നത്തെ കളി സമ്മതിക്കും. ഇന്നത്തെ കളി അത് പറഞ്ഞോട്ടേന്ന്, അത് നമ്മൾ ആ സ്പിരിറ്റിൽ എടുത്ത് വിടുക എന്നല്ലാതെ രസമല്ലേ. ഇതൊക്കെ നാല് കൊല്ലം കൂടുമ്പോഴല്ലേ നോക്ക്, താങ്കൾ ഇന്ന് നോക്കൂ സോഷ്യൽ മീഡിയയിലും നമ്മളെ ബ്രസീൽ ഫാൻസ് ഒക്കെ എവിടെയെങ്കിലും മോശമായിട്ട് അർജന്റീനയെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? അല്ല, അപ്പൊ നല്ലത് ചെയ്താൽ നല്ലൊരു ഫുട്ബോൾ കാഴ്ചവെച്ചാൽ അത് കരുത്തന്മാരെ ഏറ്റുമുട്ടിട്ട് തോൽപ്പിക്കുമ്പോ അതിനെ വാഴ്ത്തുപാട്ടാൽ ബ്രസീൽ മുന്നിലുണ്ടാവും. അതെ അതെ, ഉറപ്പായിട്ടും ബ്രസീലിനെ നിങ്ങൾ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഞങ്ങൾ പറയും കരുത്തരായ അർജന്റീന വിജയിച്ചു. അല്ല അല്ല, അതൊരിക്കലല്ല, ബ്രസീൽ കളിച്ചാലല്ലേ ജയിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ട് അത്ര ഫുട്ബോൾ കളിക്കണം, ഗോൾ അടിക്കണം, അങ്ങനെയാണ് ജയിക്കുന്നത്. അത് ബ്രസീലുകാർ മാത്രമല്ല പറയുന്നത്, അർജന്റീനയുടെ ആൾക്കാരും പറയുന്നുണ്ട് നല്ല കരുത്തർ അവർക്ക് കിട്ടണം, കരുത്തരുടെ മത്സരം വരട്ടെ, അപ്പോഴേ കഴിവ് തെളിയിക്കാൻ പറ്റുന്നു. അതൊരു എതിർപ്പല്ല സുഹൃത്തെ?
10: അല്ല, അത് നിങ്ങൾ പറയുന്നത് എതിർപ്പായിട്ട് ഞങ്ങള് കാണുന്നല്ല. അത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന്റെ മുന്നേ കിട്ടേണ്ട പോർച്ചുഗല് രണ്ടാം സ്ഥാനത്ത് പോയി, അത് കാരണം ആ ടീം പോയി. ബ്രസീല്
2: അവരും പോയി,
10: അവിടെയും പോയി. പിന്നെ കിട്ടുന്ന ടീം ഇംഗ്ലണ്ടായി, മറ്റുള്ള ചെറിയ ചെറിയ ടീം ഈജിപ്തായി,
2: കേപ്പർദിയായി,
10: കോട്ട്വർദിയായി, നെതർലൻഡായി. അപ്പൊ പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയ ടീമിനെ 102 സ്ഥാനം കളിക്കുന്ന ടീമിനെ കളിച്ചു അത് പറഞ്ഞിട്ട് ഇപ്പൊ ലെവലിൽ കിടന്ന ടീമിനായിട്ട് കളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
2: സാറില്ല, എന്തായാലും റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിലുള്ള ടീമുകളോട് തന്നെ ഏറ്റുമുട്ടിയിട്ട് അർജന്റീന വലിയ വിജയം, അതും പിന്നിൽ നിന്ന് വിജയിക്കുന്ന ഒരു വലിയ വീരഗാഥ പറയാനുണ്ട്. ഇനിയും എത്രയോ കാലം അർജന്റീനയെ ആരാധകർക്ക് കൊണ്ടാടാനുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് മെസ്സി വേൾഡ് കപ്പിനോട് വിട പറയുന്നത്.
10: തോൽപ്പിച്ചു അത് തന്നെ 4 സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനെ.
2: അതെ,
10: അതാണ് ഇത്ര കാലം പറയുന്ന ഒരു ടീം മുന്നോട്ട് കേറുന്നില്ല.
2: നമ്മളുണ്ടല്ലോ, നമ്മൾ ഈ മത്സരത്തിൽ ജയിച്ച നമ്മൾ അർജന്റീനയുടെ ആ സന്തോഷത്തിലും ആ കളി മികവിലും നിങ്ങൾ അഭിനമിക്കാൻ ആദ്യം പഠിക്കൂ. മറ്റുള്ളവർ എന്തെങ്കിലും കുറ്റം പറഞ്ഞോട്ടെ, അതിനൊക്കെ ഡിസ്കാർഡ് ചെയ്യും.
10: അതാണ്
2: ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞോട്ടോ, ഈ ഓണയർ സംഭവം കഴിഞ്ഞിട്ട് എനിക്ക് നമ്പർ തരൂ, നമുക്ക് നേരിട്ടൊന്ന് ഏറ്റുമുട്ടാം. താങ്കൾക്ക് തീർച്ചയായിട്ടും എല്ലാ അവകാശവും ഉണ്ട്, കാരണം അത്ര നല്ല കളിയാണ് അർജന്റീന കാഴ്ചവെച്ചത്. അത്ര കളി മികവാണ്.
10: എന്റെ മോനെ അനിയന്റെ കൂടെ നിന്നിട്ട് ബ്രസീലിന്റെ കൂടെ പറഞ്ഞു. അവൻ പറഞ്ഞു, ഇന്നലെ പറഞ്ഞൊരു ചെറിയ രസമാണ്, അവൻ പറഞ്ഞു എനിക്ക് ബ്രസീലിന്റെ കൂടെ നിന്നിട്ട് ഒരു സ്റ്റാറ്റസ് ഇടാൻ പറ്റിയിട്ടില്ല, ഞാനൊക്കെ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു ഇന്നലെ.
2: അതെ ശരി.
10: അപ്പോ പറയാണ് എനിക്ക് പൈക്ക് അർജന്റീനയുടെ ജേഴ്സി വേണം, ഞാൻ ജേഴ്സി മേടിച്ചു കൊടുത്തില്ല.
2: അപ്പൊന്ന്
10: ജേഴ്സി മേടിച്ചു കൊടുത്ത് നമുക്ക് ഇന്നത്തെ സന്തോഷം അതാണ്, ജേഴ്സി മേടിച്ചു കൊടുത്ത്
2: അത്രയല്ലോ അതിൽ നമ്മളങ്ങ് സന്തോഷിക്കുക. അപ്പൊ സ്പെയിനെ തോൽപ്പിച്ചിരുന്നത് നിങ്ങളുടെ അർജന്റീന അല്ല, നമ്മുടെ മെസ്സി കപ്പെടുത്തിട്ട്.
10: സ്പെയിനിന്റെ അർജന്റീന കഴിഞ്ഞൊരു ടീമാണ്
2: ശരിക്കും. ആ രണ്ട് ടീമും ഒന്നിച്ച് മത്സരിക്കുമ്പോഴല്ലോ ഒരു നെഞ്ചിടിപ്പ്. ഒന്ന് ഒരു ഭാഗത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെസ്സി നിൽക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ സ്പെയിനിന്റെ ആ ഒരു കരുത്തും വേഗതയും അവരുടെ പോരാട്ട വീര്യം കാണുമ്പോൾ
10: സ്പെയിനിന്റെ കളി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു
2: പോയതാണല്ലേ. യെസ്, എന്തായാലും ആ വലിയ ആരാധകൻ പറയൂ, ഏതായിരിക്കും ആരായിരിക്കും കപ്പെടുക്കുന്നത? അർജന്റീന
10: ആരാധകൻ പറയേണ്ട ഒരു ആവശ്യമില്ല. മുത്തം കണ്ടില്ലേ ഖത്തറിന്ന്?
2: അതെ, ആ മുത്തം ഒന്നുകൂടി ഇടട്ടെ. താങ്ക് യു സോ മച്ച്.
10: ആയിക്കോട്ടെ,
2: അങ്ങനെ ആവട്ടെ, ഇൻഷാല്ലാ സന്തോഷം. നമസ്കാരം നമസ്കാരം നമസ്കാരം. ആരാണ്?
11: ഷമീറാണ്.
2: ഷമീർ റാസൽ കൈമ നേരത്തെ പോയിരുന്നല്ലോ.
11: ഞാൻ നേരത്തെ പോയി.
2: ഓക്കെ, വേഗം പറഞ്ഞോളൂ, എങ്ങനെയായിരുന്നു മത്സരം? കണ്ടിരുന്നോ മത്സരം? കണ്ടിരുന്നോ?
11: കേട്ടില്ല.
2: മത്സരം കണ്ടിരുന്നോന്ന് ചോദിക്കാ, എന്ത് ചോദ്യാലേ? കണ്ടു അല്ലെ, കണ്ണിമച്ചിമാരെ കാണേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു.
11: അർജന്റീന
2: കറക്റ്റ്
11: നല്ല മത്സരം നന്നായി. അർജന്റീന എന്തുകൊണ്ടാണ് ലോക താരമായി മാറുന്നത്?
2: ഉത്തരവാണിത്. അതെ അല്ല, ഈ ഒരു കളി കണ്ടാ മതി. മെസ്സി എന്തുകൊണ്ട് മെസ്സി എന്ന ചോദ്യം ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നിലേക്ക് ഇംഗ്ലണ്ട് അർജന്റീന 2026 വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ കൊടുക്കുക. ഉത്തരായി.
11: തീർച്ചയായിട്ടും ഇന്നത്തെ കളി മതി മെസ്സി എന്താണെന്നുള്ളത്. ഫുട്ബോളിൽ ഒക്കെ ഉള്ള കാലത്തോളം എന്താ പറയാ,
2: അതുപോലെ ഷമീർ എനിക്ക് പറയാനുള്ളത്, നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഫുട്ബോളിന്റെ ലോകത്തേക്ക് പരമാവധി കൊണ്ടുവരണം. കളി നിയമങ്ങളും കളിയുടെ ഭംഗിയൊക്കെ അവരെ പഠിപ്പിച്ചിട്ട്, കാരണം ഫുട്ബോൾ തരുന്ന ലഹരിക്ക് അപ്പുറത്ത് വേറൊന്നും ഇല്ല.
11: റൊണാൾഡോനെ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടില്ല. അതായത് രക്ഷിതാക്കള് മിക്കവാറും ബ്രസീലിന്റെ ആരാധകരും അർജന്റീനയുടെ ആരാധകരും കുട്ടികൾ എന്തുകൊണ്ട് റൊണാൾഡോയുടെ പിന്നാലെ പോയി എന്നുള്ളത് ആലോചിപ്പിച്ചിട്ടുണ്ട്.
2: കറക്റ്റ്.
11: അപ്പൊ അവര് നമ്മാരും പറഞ്ഞെടുത്തിട്ടൊന്നുമില്ല. അപ്പത്തേ കാലം ആരും പറഞ്ഞെടുക്കാതെ തന്നെ അവരതിന്റെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: യെസ്, എന്തായാലും സന്തോഷം ഷമീറെ വിളിച്ചാൽ. കട്ടായിട്ട് അദ്ദേഹം ഒന്ന് വിളിച്ചല്ലോ വീണ്ടും അല്ലേ. എന്നാലും വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം ഇതേ നിറച്ചും ഫുട്ബോൾ ആയതുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കോളും കൂടി എടുക്കാം അല്ലേ നമുക്ക്. ആരാണ്?
12: ഹലോ, നമസ്കാരം. വിനോ പത്മ, വിനോ കൊട്ടാരക്കര.
2: നമസ്കാരം വിനോ കൊട്ടാരക്കര. താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ്, എങ്ങനെയാണ് കളി വിലയിരുത്തുന്നത്? ഒപ്പം സ്പെയിൻ അർജന്റീന ഫൈനൽ ആരാണ് കപ്പ് ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നത്?
12: അത് ഇന്നലത്തെ കളി പറയാം. ഞാൻ വിചാരിച്ചില്ല അർജന്റീന ജയിക്കുമെന്ന്, പക്ഷെ അർജന്റീന ജയിച്ചു. എന്തായാലും സുഷീലിന്റെ ഒരു മണ്ടത്തരം കാരണമാണ്. അത്രയും ഡിഫൻസ് ഇറങ്ങുണ്ടായിരുന്നു, 10-30 മിനിറ്റ് ഒക്കെ എങ്ങനെ ഡിഫൻസ്
2: ശരിക്കും.
12: അതും സാക്ഷാൽ അപ്പുറത്ത് മെസ്സി ഉള്ള സമയത്ത് മെസ്സിയുടെ ഗോളി ഗോൾ കിട്ടിയാൽ മെസ്സി ഗോൾ അടിക്കണ്ട, എന്നാ പാസ കൊടുക്കുന്നത്.
2: വിനുവിന്റെ ആ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നാ പാസ കൊടുക്കുന്ന മെസ്സി.
12: അതെ, എന്റെ വിഷമം വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഞാൻ ജേഴ്സി
2: മാറ്റണമല്ലോന്നുള്ളയാണ്.
12: ഇറ്റലിയിൽ നിന്ന് തുടങ്ങി, ഫ്രാൻസിൽ നിന്ന് തുടങ്ങി, ഇംഗ്ലണ്ടിന്ന്, ഇനി ഇപ്പൊ സ്പെയിനിന്റെ ജേഴ്സി വാങ്ങാൻ പോണം.
2: ഓ, അത് ശരി. എന്നാലും അർജന്റീന പറ്റൂല അല്ലേ.
12: അർജന്റീന ഒരു വേൾഡ് കപ്പ് എടുത്തല്ലേ, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഒന്ന് നിക്കട്ടെ. അടുത്ത് നമ്മുടെ വേറൊരു ടീം എടുക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. വേറെ നിവൃത്തിയില്ല, സ്പെയിനെ സപ്പോർട്ട് ചെയ്യാം.
2: അതെ അല്ലേ, വേറെ നിവൃത്തിയില്ല, സ്പെയിനെ സപ്പോർട്ട് ചെയ്യാം. എന്തായാലും സ്പെയിന് കുറെ ആരാധകർ, അർജന്റീനയ്ക്ക് അർജന്റീനയുടെ ആരാധകർ മാത്രമേ ഉള്ളൂ. പക്ഷെ സ്പെയിൻ ഒന്ന് ആലോചിച്ചൊക്കെ, ബ്രസീലിന്റെ ആരാധകർ, പോർച്ചുഗലിന്റെ ആരാധകർ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങി ഇനി ഇല്ല, ലോകകപ്പിൽ ഇല്ലാത്ത ഇറ്റലിയുടെ ആൾക്കാർ വരെ ഉണ്ട്. എന്തായാലും ഇത്ര ആരാധകരുടെ ആരാധകരെ അശാന്തരാക്കിക്കൊണ്ട് എന്തായാലും സ്പെയിൻ കപ്പെടുക്കട്ടെ. അത്രയേ ഉള്ളൂ, നമ്മൾ ഇന്ന് ആൾക്കാർ കപ്പെടുക്കട്ടെ എന്ന് പറയണ്ട. ഏറ്റവും നല്ല കളി നമുക്ക് കണ്ട് ആസ്വദിക്കാം അല്ലേ. ശരിക്കും.
12: ഇംഗ്ലണ്ട് അതേ അറ്റാക്കിൽ നിൽക്കണമായിരുന്നു, ആ ഒരു മികവോടെ കളിച്ചിരുന്നെങ്കിൽ അർജന്റീന ഒരു പക്ഷേ പരാജയപ്പെടാൻ തന്നെ ചാൻസ് ഉണ്ടായിരുന്നു.
2: ശരിക്കും
12: അവരൊരു മണ്ടത്തരം കാണിച്ചു.
2: അതെ, ആ മണ്ടത്തരത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു.
12: അയാൾ നല്ലൊരു കോച്ചാണ്, പുള്ളി മണ്ടത്തരം കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു കോച്ചാണ്, ചെൽസിയൊക്കെ വിജയിച്ചൊരു പിന്നെ മാനേജറാണ്. പക്ഷെ എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല.
2: യെസ്, എന്തായാലും വിനോ സന്തോഷം കേട്ട വിളിച്ചില്ല. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
0: I'm not a perfect person. പക്ഷേ ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് ഈ ലോകത്ത് എനിക്ക് ഇതൊക്കെ കാണിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ്, അറ്റ് മൈ ഹോം. കാരണം അവിടെയുള്ളവർ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദേഷ്യപ്പെടില്ല, പരിഹസിക്കില്ല, ചീത്ത വിളിക്കില്ല, പകരം ആ തെറ്റ് തിരിച്ചു തരും. I'm always imperfect at my home.
1: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കരുത്. കപ്പൽ കമ്പനികൾക്ക് അടിയന്തര നിർദ്ദേശം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് യുഎസ്. കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാന്റെ ആക്രമണം. മെസ്സി മാജിക്കിൽ വീണ്ടും അർജന്റീന. ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ലോകകപ്പിന്റെ ഫൈനലിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹോർമുസ് വഴി പോകുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ അയക്കരുതെന്ന് കപ്പൽ കമ്പനികളോട് ഇന്ത്യ. റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് പോസ്റ്റ് ചെയ്ത എക്സ് സന്ദേശത്തിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം. യുഎസ് ഇറാൻ സംഘർഷം പൂർണ്ണമായും ഹോർമുസിലേക്ക് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് കുറച്ചു ദിവസമായി ഉള്ളത്. ഹോർമുസ് വഴി കടന്നുപോയ ഒട്ടേറെ കപ്പലുകൾ ആക്രമണത്തിന് ഇരയായ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ തീരുമാനം. ഇറാന്റെ തുറമുഖങ്ങളിൽ യുഎസ് ഉപരോധം ശക്തമാക്കി. ഖാർഗ് ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഇറാൻ ടാങ്കർ യുഎസ് ആക്രമിച്ചു. ചരക്ക് കയറ്റാനായി ഇവിടേക്കെത്തിയ ടാങ്കറാണ് ആക്രമണത്തിന് ഇരയായത്. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കപ്പൽ അവഗണിച്ച് മുന്നോട്ട് വന്നതോടെ യുഎസ് ആക്രമണം ആരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ യുഎസ് ആക്രമണങ്ങളിൽ 35 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ ആരോഗ്യമന്ത്രാലയം. ഇറാനിലെ കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, തീരദേശ നിരീക്ഷണ സൌകര്യങ്ങൾ എന്നിവ ആക്രമിച്ചതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. തുടർച്ചയായ 5-ാം ദിവസവും ഇറാനിൽ യുഎസിന്റെ വ്യോമാക്രമണം. ഹോർമുസ് കേന്ദ്രീകരിച്ചായിരുന്നു യുഎസിന്റെ ആക്രമണം. ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്ന ഇറാന്റെ സൈനിക നീക്കങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തിനാണ് യുഎസ് മുൻഗണന നൽകിയത്. 3 കോടി രൂപ നൽകിയാൽ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിയാക്കാമെന്ന് എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണന് വാട്സ്ആപ്പ് കോൾ വന്ന നമ്പറിൽ നിന്ന് തന്നെ എംപിമാരായ ഷാഫി പറമ്പിലിനും ഡീൻ കുര്യാക്കോസിനും വിളിയെത്തി. വയനാട് എംപി പ്രിയങ്കാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് എന്നവകാശപ്പെട്ടായിരുന്നു കോൾ. സംഭവത്തിൽ ആൾമാറാട്ടത്തിന് കേസെടുക്കണമെന്ന് പ്രിയങ്കാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡി എസ് രാജ്കുമാർ വയനാട് എസ്പിക്ക് നൽകിയ പരാതിയിൽ കൽപ്പറ്റ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദ്യാ ബാലകൃഷ്ണന് വ്യാജ കോൾ എത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ കഴിഞ്ഞ ദിവസം അന്വേഷണം ആരംഭിച്ചിരുന്നു. വ്യത്യസ്ത പരാതികളിൽ ഇരു ജില്ലകളിലെയും സൈബർ സെൽ വിഭാഗങ്ങൾ സമാന്തരമായാകും അന്വേഷണം നടത്തുക. സിബിഎസ്ഇ പാഠ്യപദ്ധതിയുടെ ഭാഗമായി 9-ാം ക്ലാസിൽ ത്രിഭാഷാ പദ്ധതി ആരംഭിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ബോർഡ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 9-ാം ക്ലാസിൽ പുതിയൊരു ഭാഷാ പഠനം കൂടി അടിച്ചേൽപ്പിക്കുന്നത് അധിക സമ്മർദ്ദത്തിന് കാരണമാകുമെന്ന് ജസ്റ്റിസ് ബി ബി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് നിരീക്ഷിച്ചു. മ്യാൻമാർ തീരത്തിനടുത്ത് ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച 2 ബോട്ടുകൾ മറിഞ്ഞു. അപകടത്തിൽ 500-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. മ്യാൻമറിലെ രാഖൈൻ തീരത്തുനിന്ന് ബംഗ്ലാദേശിലെ അഭയകേന്ദ്രങ്ങളിൽ നിന്ന് യാത്ര തിരിച്ച 2 ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. മേഖലയിൽ അടുത്തകാലത്തുണ്ടായ ഏറ്റവും വലിയ സമുദ്ര ദുരന്തങ്ങളിൽ ഒന്നാണിതെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. ജീവഹാനിയിൽ തങ്ങൾ ഗുരുതരമായ ആശങ്ക രേഖപ്പെടുത്തുന്നതായി അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഹൈക്കമ്മീഷനും അറിയിച്ചു. നിർമ്മാണ കരാർ ഏറ്റെടുക്കുന്നവർ വൻതോതിൽ ഉപകരാർ നൽകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി വിളിച്ച യോഗത്തിൽ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഡിപിആർ തയ്യാറാക്കുന്ന സമയത്ത് സ്ഥലത്തിന്റെ ഘടനയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന പ്രാദേശിക നേതൃത്വവുമായും ഭരണകൂടവുമായും വിശദമായ അഭിപ്രായം തേടുമെന്നും അതോറിറ്റി ചെയർമാൻ. കേരളത്തിലെ കൂരിയാട് മൈലക്കാട് ദേശീയപാതാ ഭാഗങ്ങൾ ഇടിഞ്ഞ വേളയിൽ പിഎസ്സി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളായിരുന്നു ഇവ. ഇത് അംഗീകരിച്ചതായും ഇനി മുതലുള്ള ദേശീയപാതാ നിർമ്മാണത്തിൽ ഇവ പ്രാബല്യത്തിൽ വരുത്തുമെന്നും അതോറിറ്റി ചെയർമാൻ പിഎസ്സി ചെയർമാൻ കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. എറണാകുളം മലയിടം തുരുത്തിലെ 7 ദളിത് കുടുംബങ്ങൾക്കായുള്ള വീടിന്റെ തറക്കല്ലിട്ടു. 50 വർഷത്തിലധികമായി തർക്കത്തിലുൾപ്പെട്ട പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കിയതിൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ടെന്ന് മന്ത്രി റോജി.

ജോൺ. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കാതെ വീണ്ടും PSC പരാതിക്കാരനായ ഉദ്യോഗാർത്ഥിയുടെ ആവശ്യം തള്ളി. നിയമനത്തിന്റെ രേഖകൾ നൽകില്ലെന്ന് PSC അറിയിച്ചു. ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് PSC. ഭിന്നിപ്പല്ലശ്ശേരി ഐക്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. UDF വന്നു, പവർകട്ടും വന്നുവെന്ന് ബിനോയ് വിശ്വം. VS ന് സ്മാരകം വേണമെന്ന ആശയത്തെ CPI എതിർക്കുന്നില്ല. നേരത്തെ ഒരു നേതാവിനും സ്മാരകം വേണ്ട എന്ന ആശയമായിരുന്നുവെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന ആവശ്യത്തിലുറച്ച് CPI ദേശീയ നേതൃത്വം. ഇതൊരു ന്യായമായ ആവശ്യമാണെന്നും LDFന്റെ പ്രധാന ഘടകകക്ഷിയാണ് CPI എന്നും ദേശീയ ജനറൽ സെക്രട്ടറി DRAJA. അമ്പലപ്പുഴ MLA ജി സുധാകരനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ CPM. ആലപ്പുഴയിൽ CPMനെതിരെ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് നടപടിയെടുക്കാൻ CPM നീക്കം നടത്തുന്നത്. വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് ജി സുധാകരന് വക്കീൽ നോട്ടീസ് അയച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി VD സതീശനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ MLA KC വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിന് എത്തുന്നത്. സോളാർ കേസിൽ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം: സോളാർ കേസിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, സത്യം എന്നായാലും പുറത്തുവരും. ചില ഭാഗത്തുനിന്ന് കുടുക്കാൻ ശ്രമങ്ങളുണ്ടായി. മാധ്യമങ്ങൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നും മാധ്യമങ്ങൾ കുറ്റവിമുക്തമാക്കിയതും ചർച്ച ചെയ്യണമെന്ന് ചാണ്ടി ഉമ്മൻ. ഇന്ത്യയിൽ 13 ഇടങ്ങളിൽ ED പരിശോധന. തീവ്രവാദ ഫണ്ടിങ്ങുമായും അനധികൃത നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ചില ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തൽ. റോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ അനധികൃതമായി ഇന്ത്യയിലെത്തിച്ചെന്ന് കണ്ടെത്തൽ. ലോകകപ്പിലെ വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ കടന്നു. തുടർച്ചയായി രണ്ടാം തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് 2 ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച ആദ്യ പകുതിയിൽ ഗോളില്ലായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോഗൻ റോജേഴ്സിന്റെ മികച്ച ക്രോസ് കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടിനസിനെ മറികടന്ന് അർജന്റീനയുടെ വലകുലുക്കി. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തി. അധിക സമയത്തിന്റെ അവസാന മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീരമായൊരു ക്രോസിൽ നിന്ന് ലൌട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. ഞായറാഴ്ച സ്പെയിനെതിരെയാണ് അർജന്റീനയുടെ കലാശപ്പോരാട്ടം. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച. വിധി പറയുമ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് പ്രോസിക്യൂഷൻ. ആദ്യ കൊലപാതകം നടത്തിയ ശേഷം പ്രതിയെ തിരുത്താൻ സിസ്റ്റം തയ്യാറായില്ലെന്നും പ്രതിക്ക് അനുകൂലമായ രീതിയിൽ തയ്യാറാക്കിയ മിറ്റിഗേഷൻ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
2: Africa, Bosnia and Herzegovina, Morocco, Algeria.
0: 48 rajyangal ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
0: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Rafael Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rafael Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bardubai.
3: Time check.
0: Brought to you by Ozone Cargo.
4: Studio clockil samayam 5 mani kazhinju 11 minute.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC.
4: Madamekhalil ipol report cheyna temperature 42 degrees Celsius and humidity stands at 70%.
3: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2. അപ്പം അങ്ങനെ ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ഫൈനലി 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ എങ്ങനെയായിരിക്കും, ഫൈനൽ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫൈനലിലേക്കുള്ള രണ്ട് ടീമുകളുടെ ആ ഒരു കൃത്യത നമ്മളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഒരു ആഘോഷകാലത്തിന്, ഈ ഒരു ഉത്സവകാലത്തിന്, ഫുട്ബോളിന്റെ ആ ഒരു മേളയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. രണ്ട് ദിവസങ്ങൾക്കപ്പുറത്തേക്ക് ലോക ചാമ്പ്യന്മാരുടെ ആ ഒരു കസേരയിൽ, ഒരു പക്ഷേ നമുക്കറിയാം രണ്ടും മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള ടീമുകൾ തന്നെയാണ്, ആൻഡ് കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ കപ്പുകൾ സ്വന്തമാക്കിയിട്ടുള്ള ടീമുകൾ തന്നെയാണ്. ഫുട്ബോൾ ഇതിഹാസങ്ങളായിട്ടുള്ള, ഓഫ്കോഴ്സ് ഫുട്ബോളിന്റെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തന്നെയാണ് സ്പെയിനും അർജന്റീനയും. പുതിയ ജേതാക്കൾ, 2026 ജേതാക്കൾ ആരെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. പക്ഷേ ആക്ച്വലി ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു നിമിഷത്തിലും നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ചില വിഷ്വൽസ് ഉണ്ട്. പ്രത്യേകിച്ചും ഫുട്ബോൾ ദൈവങ്ങൾ എഴുതിയ ഒരു ത്രില്ലർ കഥയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 19 വർഷങ്ങൾക്ക് മുൻപ് മെസ്സിയുടെ കൈകളിലിരുന്ന ആ ഒരു കുഞ്ഞ് ഇന്ന് മെസ്സിക്കെതിരെ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു കാവ്യ ഭംഗി തന്നെ ഉണ്ടല്ലോ അല്ലേ. ഒരു പ്ലാസ്റ്റിക് ഡബ്ബ്, 20 വയസ്സുകാരനായ മെസ്സി, 6 മാസം പ്രായമുള്ള ലാമിൻ യമാൽ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു പിക്ചർ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ളൊരു അത്ഭുതം പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, താൻ എടുത്ത് വളർത്തിയ കുട്ടി തനിക്കൊരു എതിരാളിയായിട്ട് വളർന്നു നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ, അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ളൊരു മൊമെന്റ് തന്നെയായിരുന്നു അല്ലേ. 2007 യൂണിസെഫിന്റെ ഒരു ചാരിറ്റി കലണ്ടറിന് വേണ്ടി എടുത്തൊരു ഫോട്ടോയിലാണെന്ന് ലയണൽ മെസ്സി, അദ്ദേഹം ഫുട്ബോൾ ലോകം നാളെ ഭരിക്കാൻ പോകുന്ന ലാമിൻ യമാലിനെ അദ്ദേഹം കുളിപ്പിക്കുന്ന പോലത്തെ ഒരു വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് അന്ന് ശരിക്കും ഇപ്പോഴത്തെ മെസ്സി അല്ല, മെസ്സി അന്ന് മെസ്സിയുടെ ഇനിഷ്യൽ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഭയങ്കര നാണം കുടുങ്ങിയായിട്ടുള്ള, അധികമൊന്നും സംസാരിക്കാത്ത ഒരു പ്രകൃതമൊക്കെ ആയിരുന്നു അന്ന് മെസ്സിക്ക് ഉണ്ടായിരുന്നത് അല്ലേ. മെസ്സി തൊട്ടതെല്ലാം പൊന്നായെന്ന് വേണം പറയാൻ, കാരണം ലാമിൻ യമാൽ അടക്കം അദ്ദേഹത്തിന്റെ ഫുട്ബോൾ വിജയങ്ങൾ മാത്രമല്ല, അദ്ദേഹം തൊട്ട ആ കുഞ്ഞും വലിയൊരു പൊന്ന് തന്നെയായി. ആ കുഞ്ഞു വളർന്ന് ബാഴ്സലോണയുടെ അക്കാഡമിയിലൂടെ തന്നെ വളർന്നു. മെസ്സിയുടെ റെക്കോർഡുകൾ ഓരോന്നായി തകർത്താണ് അവൻ വളർന്നതും. ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിൽ വെച്ച് അവർ നേർക്ക് നേർ വരിക കൂടിയാണ്. ഇതിഹാസത്തിന്റെ അവസാന പോരാട്ടമാകുമോ അതോ പുതിയ താരകത്തിന്റെ ഉദയമാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഒരു വശത്ത് കരിയറിലെ അവസാന വേൾഡ് കപ്പ് കളിക്കുന്ന സാക്ഷാൽ ലയണൽ മെസ്സി, മറുവശത്ത് ലോകം കീഴടക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന, ഫുട്ബോൾ ലോകത്തേക്കുള്ള തന്റെ വരവറിയിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ലാമിൻ യമാൽ, ചരിത്രവും വിധിയും ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മത്സരം വീരോചിതമായിട്ടുള്ള, ഇനി ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിലെ ആ ഒരു അർജന്റീനയുടെ ആ ഒരു കളി മികവ് മുതൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ, ആ ഒരു മത്സരം അവസാനിച്ചത് മുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയായിരിക്കും. എന്തായാലും ഫൈനലിന് വേണ്ടിയിട്ട് 82,500 സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയമാണ് ഒരുങ്ങിയിരിക്കുന്നത് കേട്ടോ. ഫൈനലിൽ ഒരു ടിക്കറ്റിന് തന്നെ ആവറേജ് പ്രൈസ് ഏകദേശം 1,000,000 രൂപയാണെന്നാണ് പറയുന്നത്. ഇന്നലെ ഒരൊറ്റ ടിക്കറ്റ് വിറ്റുപോയ ഏറ്റവും ഉയർന്ന തുക ടിക്കറ്റിന് 2,800,000 രൂപ കൊടുത്തവരെ വാങ്ങിയ ആൾക്കാരുടെ അത്രേ. കൃത്യമായി പറഞ്ഞാൽ 27.4 ലക്ഷം രൂപയ്ക്ക് ഒരു ടിക്കറ്റ് വാങ്ങാൻ വരെ ആളുണ്ടെന്ന് പറയുമ്പോഴേക്കും എത്രമാത്രം ആൻറ്റിസിപ്പേഷനാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഫൈനലിന് വേണ്ടിയിട്ടുള്ളത് എന്ന് കാര്യം നമുക്ക് മനസ്സിലാക്കാമല്ലോ. മെസ്സിയും ഒരുപാട് റെക്കോർഡുകൾ കൂടി സ്വന്തമാക്കുകയാണ്. ലോകകപ്പിലെ ഒരു ചരിത്ര നായകനായിട്ട് തന്നെ ലിയോ മാറിയിരിക്കുകയാണ്. ഒരു ടീമിനെ 3 ഫൈനലുകളിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ്. 2014, 2022, 2026 അർജന്റീനയെ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ഒരു നേട്ടവും ലിയോണൽ മെസ്സി അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആൻഡ് മാത്രമല്ല, മെസ്സിയും കാണും വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞാൽ, അർജന്റീനയാണ് ഒരു പക്ഷേ വേൾഡ് കപ്പ് നേടുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും നിരവധി തന്നെയാണ്. അതെന്താണെന്നുള്ളതൊക്കെ നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് വിശദമായിട്ട് സംസാരിക്കാം. എ ബ്യൂട്ടിഫുൾ ട്രെൻഡിങ് ട്രാക്ക് ഇസ് കമ്മിങ് ഫോർ യു ഗൈസ്. ആസിഫ് ആണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. ട്രെൻഡിങ് സോങ് ഓഫ് ദി ഹവർ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ലയണൽ മെസ്സി ഇത്തവണ വേൾഡ് കപ്പ് നേടുകയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു കേട്ടോ. അയ്യോ, പറഞ്ഞു വരുമ്പോഴത്തേക്കും രാവിലത്തെ എന്താ സംഭവം പോലെയായോ. ഓക്കെ, എന്തായാലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് പേർ ഇപ്പോൾ ലോകമെമ്പാടുമായ ഏറ്റവും അധികം ആരാധകരുള്ള ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാണ് ലയണൽ മെസ്സി. അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വീണ്ടും ഒരു സ്വർണ്ണ കപ്പ് കൂടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അർജന്റീനൻ ഫാൻസ് നിരവധി പേരാണ് അല്ലെ. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ അത്രമധികം പീക്ക് ആവേശത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു മത്സരത്തിലൂടെയാണ് ഫൈനൽ ബെർത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറപ്പ് വരുത്തിയിരിക്കുന്നത്. എന്തായാലും മെസ്സിയുടെ അർജന്റീന ഇത്തവണ വേൾഡ് കപ്പ് നേടുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ മെസ്സിയുടെ കൈകളിലേക്ക് തന്റെ 9-ാമത്തെ ബാലൻഡിയോർ, ഫുട്ബോളിലെ പരമോന്നത, ഒരു ഫുട്ബോൾ താരത്തിന് സ്വന്തമാക്കാവുന്ന പരമോന്നത ബഹുമതിയായിട്ടുള്ള 9-ാമത്തെ ബാലൻഡിയോർ പുരസ്കാരം ലഭിക്കാൻ അത് വഴിയൊരുക്കും എന്നുള്ളതാണ് കേട്ടോ. അത് മാത്രമല്ല, സൂപ്പർ ബാലൻഡിയോർ എന്ന പുരസ്കാരത്തിന് കൂടി അദ്ദേഹം അർഹനാവും എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഇതുവരെ ഒരാൾക്ക്, ആൽഫ്രഡോ ഡി സ്റ്റെഫാനോയ്ക്ക് മാത്രം ലഭിച്ചിട്ടുള്ള സൂപ്പർ ബാലൻഡിയോർ മെസ്സിയെയും തേടിയെത്തും. അതില്ലെങ്കിലും തേടിയെത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഫൈനലിൽ വരെ എത്തിയത് കൊണ്ട് തന്നെ അതിന് വലിയൊരു യോഗ്യത, ഓഫ്കോഴ്സ് ഇത്ര വലിയൊരു ഗോട്ട് അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. മാത്രമല്ല, എക്കാലത്തെയും മികച്ച താരം ആര് എന്നുള്ള ചർച്ചകൾ എനിക്ക് തോന്നുന്നില്ല അതിനൊരു അന്ത്യം ഉണ്ടാകുമെന്ന്. പക്ഷേ എന്നിരുന്നാലും പല സോഷ്യൽ മീഡിയ വിലയിരുത്തലുകൾ അലോങ് വിത്ത് ചാറ്റ് ജി പി ടി ഒക്കെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്കറിയാം എല്ലാ സമയത്തും എല്ലാ മേഖലകളിലും രണ്ട് ധ്രുവങ്ങളിലായി രണ്ട് ബിംബങ്ങളെ പ്രതിഷ്ഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യർക്ക് അതങ്ങനെ പറ്റത്തുള്ളൂ. നമുക്ക് ഇടത് കണ്ടും വലത് കണ്ടു എന്ന് പറയുന്ന പോലെ, സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്ന പോലെ, അവിടെ ഒരാളുടെ ഒരു വ്യക്തിയുടെ അപ്രമാദിത്യം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. എല്ലായ്പ്പോഴും രണ്ട് പേരെ നമ്മൾ കൺസിഡർ ചെയ്യുക തന്നെ ചെയ്യും. ഈവൻ ദോ ഫുട്ബോളിലേക്ക് വരികയാണെങ്കിലും ഒഫ്കോഴ്സ് അറിയാലോ, മെസ്സിയെ ഒരു വശത്ത് കാണുമ്പോൾ മറുവശത്ത് നമ്മൾ പറയുന്ന പേര് CR7 തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അതിലൊരു ഏറ്റവും മികച്ച താരം അല്ലെങ്കിൽ ഗോട്ട് ആര് എന്നുള്ളതിന് ഒരു പരിധിവരെ മറുപടി കിട്ടുമെന്നൊക്കെയാണ് ചാറ്റ് GPT ഉൾപ്പെടെ പറയുന്നത്. ഇതെൻ്റെ മാത്രം അഭിപ്രായം പറയുന്നതല്ല കേട്ടോ. നിലവിൽ 44 ട്രോഫികളുള്ള മെസ്സിക്ക് ഏറ്റവും കൂടുതൽ ട്രോഫികൾ എന്ന ആ ഒരു റെക്കോർഡിലേക്ക് അതൊരു വലിയ ആഡ് ഓൺ കൂടിയാകും എന്നാണ് പറയുന്നത്. ആൻഡ് മാത്രമല്ല, 64 ഫിഫയുടെ ചരിത്രത്തിലെ വലിയൊരു ശാപത്തിന് വലിയ ശാപമോക്ഷം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായി അർജന്റീന ഇത്തവണ വേൾഡ് കപ്പ് നേടുകയാണെങ്കിൽ കഴിഞ്ഞ 64 തുടർച്ചയായി വേൾഡ് കപ്പ് നേടുന്ന ആദ്യത്തെ രാജ്യമായിട്ട് അർജന്റീന മാറും. എനിക്ക് തോന്നുന്നു 64 മുൻപ് ബ്രസീൽ 2 നേടിയിട്ടുണ്ട്. അതിനുശേഷം ഇത്ര കാലത്തിനിടയിൽ ആരും നേടിയിട്ടില്ല. തുടങ്ങിയ വേൾഡ് കപ്പ് എനിക്ക് തോന്നുന്നു 1-ാമത്തെയും 2-ാമത്തെയും വേൾഡ് കപ്പ് ഉറൂഗ്വായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം ബ്രസീൽ നേടിയിട്ടുണ്ട് ഇതേപോലെ 50s മറ്റോന്ന് തോന്നുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ 64 ഓരോ വേൾഡ് കപ്പ് നടക്കുമ്പോഴും പുതിയ പുതിയ ചാമ്പ്യൻസ് ആണ് ഇവോൾവ് ആവാറുള്ളത്. പക്ഷേ ഇത്തവണ കൂടി അർജന്റീന സ്പെയിനെ പരാജയപ്പെടുത്തിയ കപ്പിൽ മുത്തമിടുകയാണെങ്കിൽ ആ ഒരു ചരിത്രം, ആ ഒരു ശാപമോക്ഷം കൂടി സംഭവിക്കുന്നതായിരിക്കും. എന്തായാലും കാത്തിരിക്കാം. ഇനി നമ്മളുടെ പ്രഡിക്ഷൻസിനും ഒന്നും വലിയ ആയുസില്ലല്ലോ. ഇനിയിപ്പോൾ രണ്ട് ടീമുകൾക്കിടയിലേക്ക് ആ ഒരു കപ്പും നമ്മുടെ കളി വിലയിരുത്തലുകളും എല്ലാം ചുരുങ്ങുന്ന ദിവസങ്ങളാണ്. കാത്തിരിക്കാം. ഇനി എന്തായാലും നമ്മുടെ വിജയണ്ണൻ്റെ ജനനായകൻ, വിജയണ്ണൻ എന്ന് പറയാൻ പറ്റുമോ, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി CM വിജയുടെ ജനനായകൻ്റെ റിലീസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റവും പുതിയൊരു പോസ്റ്ററൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ തന്നെ പോലീസ് വേഷത്തിലുള്ള ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. July 23rd. ഇനി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തും. ആ ഒരു തളപതി കച്ചേരി അവസാനമായിട്ടൊരു പക്ഷേ തിയേറ്ററുകളിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സിനിമയിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിജയമായ സ്ഥിതിക്ക്, അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അടുത്തെങ്കിലും സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം തന്നെ ഒഫീഷ്യലി പറഞ്ഞിരുന്നൊരു കാര്യം അതുതന്നെയായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ജനനായകൻ്റെ ഒരു പാട്ട് ജനനായകൻ റിലീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് കൊണ്ട്, July 23rd റിലീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ജനനായകനെ തന്നെ ഒരു ട്രാക്ക് കേൾക്കാം.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
3: ശ്രദ്ധിക്കാണ്ടാ
2: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
1: You are listening

0: എന്തോ ഒന്ന് മറന്ന പോലെ ഉണ്ടല്ലോ. യെസ്, എനിക്കറിയാം നിങ്ങൾക്ക് വരവ് കാണാനുള്ള ടിക്കറ്റ്സ് വേണമെന്ന്. അതുകൊണ്ട് ലാസ്റ്റ് സെറ്റ് ഓഫ് ടിക്കറ്റ്സ് ഞാനിതാ ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. കാരണം നാളെ വൈകുന്നേരത്താണ് നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഹോം 92.2 എഫ്എമ്മിന്റെ സോഷ്യൽ മീഡിയ വഴി നമ്മളൊരു കോൺടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റോറീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനോട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യന് കൃത്യമായിട്ടുള്ള ഉത്തരം ഒന്ന് അയച്ചു തന്നാൽ മാത്രം മതി കേട്ടോ. എനിവേ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നാട്ടിലിപ്പോൾ വരവ് റിലീസായിട്ട് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. മാത്രമല്ല കുറേ കാലം കൂടിയിട്ട് ഒരു കിൻഡലിടിയിരിക്കുന്ന നായകന്റെ പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ തിയേറ്ററിക്കൽ ആഘോഷമാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ്. നമ്മൾ കണ്ട് ആസ്വദിച്ച നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ടുള്ള ധ്രുവം പോലെ, നരസിംഹം പോലെ, അത്തരത്തിൽ പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു നായകനും പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു കഥയുമൊക്കെ എത്തിയിരിക്കുന്ന ചിത്രം തന്നെയാണ് വരവ്. സോ നാളെ വൈകുന്നേരത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണണം. പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ തിയേറ്ററിന്റെ കപ്പാസിറ്റിക്ക് പരിമിതി ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ കുറച്ച് പേർക്ക് കപ്പിൾ ഇൻവൈറ്റ് തരികയാണ് കേട്ടോ. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാനൊരു ചോദ്യം ചോദിക്കാം. ചോദ്യം വേറെ ഒന്നുമല്ല, ഈ സിനിമയുടെ തിരക്കഥ വരവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കെ സാജൻ, ഷാജി കൈലാസ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം എത്രയോ നല്ല സിനിമകൾ ഇൻഡിവിജ്വലായിട്ടും ഇവർ ഒരുമിച്ച സമയത്തും ഒക്കെ അത്രയധികം ഹിറ്റുകൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകനും എഴുത്തുകാരനുമാണ് ഷാജി കൈലാസും എ കെ സാജനും. അവർ വീണ്ടും ഒന്നിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ വരവന്ന സിനിമയുടെ ഏറ്റവും വലിയ യു എസ് ബികളിൽ ഒന്നും. അപ്പോൾ ഞാനൊരു മൂന്ന് സിനിമകൾ പറയും. ഇതിൽ ഷാജി കൈലാസ് എ കെ സാജൻ കോംബോയിൽ മലയാളികൾക്ക് കിട്ടിയ ആ സിനിമ ഏത് എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ പറയേണ്ടത് കേട്ടോ. അവർ കുറേ സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ മൂന്ന് ഓപ്ഷൻസ് പറയുന്നതിൽ ഏതാണ് ഇവർ ഒരുമിച്ച് ചെയ്ത ഒരു സിനിമ എന്നുള്ളതാണ് നിങ്ങൾ എന്നെ അറിയിക്കേണ്ടത്. അപ്പോൾ ഷാജി കൈലാസ് എ കെ സാജൻ കോമ്പിനേഷനിൽ എത്തിയ സിനിമ ഏത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് തന്നെയാണ് നമ്മളിന്ന് ഇതിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോളിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: നരസിംഹം, ആറാം തമ്പുരാൻ, ചിന്താമണിക്കൊലക്കേസ്. നരസിംഹം, ആറാം തമ്പുരാൻ, ചിന്താമണിക്കൊലക്കേസ്, ഇതിൽ ഏത് സിനിമയാണ് ഷാജി കൈലാസ് എ കെ സജൻ കോംബോയിൽ പിറവി കൊണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരങ്ങൾ അറിയാവുന്നവർ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്: ഹോം തിയേറ്ററിന്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. ഒട്ടും വൈകാണ്ട് പെട്ടെന്ന് മെസ്സേജ് അയച്ചോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
2: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
1: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
2: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
1: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
5: Stay connected with Home 92.2 FM. Home is a feeling.

0: It's a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പോയ ബോട്ട് മുങ്ങി, 500-ലധികം മരണം. ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കരുത്, കപ്പൽ കമ്പനികൾക്ക് അടിയന്തര നിർദ്ദേശം. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് യുഎസ്എ, കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാന്റെ ആക്രമണം. മെസ്സി മാജിക്കിൽ വീണ്ടും അർജന്റീന, ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ലോകകപ്പിന്റെ ഫൈനലിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മ്യാൻമറിൽ യാത്രാബോട്ട് മുങ്ങി, 500-ലേറെ പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിൽ അടുത്തകാലത്തുണ്ടായ ഏറ്റവും വലിയ സമുദ്ര ദുരന്തമെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. മരണസംഖ്യ ഉയർന്നേക്കുമെന്നും യുഎൻ. ജൂൺ അവസാന വാരത്തോടെ മ്യാൻമറിലെ റഖൈൻ സംസ്ഥാനത്ത് നിന്നാണ് രണ്ട് ബോട്ടുകളും യാത്ര തിരിച്ചത്. അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നുള്ളവരും ബോട്ടിലുണ്ടായിരുന്നു. 250-ലധികം യാത്രക്കാരുമായി പുറപ്പെട്ട ആദ്യ ബോട്ടുമായുള്ള ബന്ധം യാത്ര തിരിച്ച ഉടൻ നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ബോട്ട് ഈ മാസം 8-ന് മ്യാൻമറിലെ ഇരാവതി തീരത്തിനടുത്ത് വെച്ച് കടലിൽ മറിയുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയുള്ള സമയത്താണ് ബോട്ടുകൾ യാത്ര തിരിച്ചത്. കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് വിവരം. സംഭവത്തിൽ ആശങ്കയുണ്ടെന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഹൈക്കമ്മീഷണറും അറിയിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർമന്ദറിൽ സോനം വാങ്ചുക്ക് നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം തുടരുന്ന സോനം വാങ്ചുക്കിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വാങ്ചുക്കിന്റെ ആരോഗ്യനില ഗുരുതരമാകുന്നതിൽ ആശങ്കയുണ്ട്. വിദ്യാർത്ഥികളുടെ കണ്ണീരിനോട് മാത്രമല്ല പോരാളിയുടെ ജീവനോടും കേന്ദ്ര സർക്കാരിന് അവഗണനയെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ കേരള സർക്കാരിനെതിരെ സിപിഎം, ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഹർജിയിലെ ആവശ്യത്തിലാണ് സർക്കാർ നിലപാടെടുത്തതെന്ന് വിമർശനം. സർക്കാർ നിലപാട് അംഗീകരിക്കുന്നുണ്ടോയെന്ന് ലീഗ് ജനങ്ങളോട് പറയണമെന്ന് സിപിഎം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമുദായ സംഘടനകളും നിലപാട് വ്യക്തമാക്കണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടു. ഹോർമുസ് വഴി പോകുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ അയക്കരുതെന്ന് കപ്പൽ കമ്പനികളോട് ഇന്ത്യ. റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് പോസ്റ്റ് ചെയ്ത എക്സ് സന്ദേശത്തിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം. യുഎസ് ഇറാൻ സംഘർഷം പൂർണ്ണമായും ഹോർമുസിലേക്ക് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് കുറച്ചു ദിവസമായി ഉള്ളത്. ഹോർമുസ് വഴി കടന്നുപോയ ഒട്ടേറെ കപ്പലുകൾ ആക്രമണത്തിന് ഇരയായ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ തീരുമാനം. ഇറാന്റെ തുറമുഖങ്ങളിൽ യുഎസ് ഉപരോധം ശക്തമാക്കി. ഖാർഗ് ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഇറാൻ ടാങ്കർ യുഎസ് ആക്രമിച്ചു. ചരക്ക് കയറ്റാനായി ഇവിടേക്കെത്തിയ ടാങ്കറാണ് ആക്രമണത്തിന് ഇരയായത്. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കപ്പൽ അവഗണിച്ച് മുന്നോട്ട് വന്നതോടെ യുഎസ് ആക്രമണം ആരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ യുഎസ് ആക്രമണങ്ങളിൽ 35 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ ആരോഗ്യമന്ത്രാലയം. ഇറാനിലെ കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, തീരദേശ നിരീക്ഷണ സൌകര്യങ്ങൾ എന്നിവ ആക്രമിച്ചതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. തുടർച്ചയായ 5-ാം ദിവസവും ഇറാനിൽ യുഎസിന്റെ വ്യോമാക്രമണം. ഹോർമുസ് കേന്ദ്രീകരിച്ചായിരുന്നു യുഎസിന്റെ ആക്രമണം. ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്ന ഇറാന്റെ സൈനിക നീക്കങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തിനാണ് യുഎസ് മുൻഗണന നൽകിയത്. 3 കോടി രൂപ നൽകിയാൽ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിയാക്കാമെന്ന് എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണന് വാട്സ്ആപ്പ് കോൾ വന്ന നമ്പറിൽ നിന്ന് തന്നെ എംപിമാരായ ഷാഫി പറമ്പിലിനും ഡീൻ കുര്യാക്കോസിനും വിളിയെത്തി. വയനാട് എംപി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് എന്നവകാശപ്പെട്ടായിരുന്നു കോൾ. സംഭവത്തിൽ ആൾമാറാട്ടത്തിന് കേസെടുക്കണമെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡി എസ് രാജ്കുമാർ വയനാട് എസ്പിക്ക് നൽകിയ പരാതിയിൽ കൽപ്പറ്റ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദ്യാ ബാലകൃഷ്ണന് വ്യാജ കോൾ എത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ കഴിഞ്ഞ ദിവസം അന്വേഷണം ആരംഭിച്ചിരുന്നു. വ്യത്യസ്ത പരാതികളിൽ ഇരു ജില്ലകളിലെയും സൈബർ സെൽ വിഭാഗങ്ങൾ സമാന്തരമായാകും അന്വേഷണം നടത്തുക. സിബിഎസ്ഇ പാഠ്യപദ്ധതിയുടെ ഭാഗമായി 9-ാം ക്ലാസിൽ ത്രിഭാഷാ പദ്ധതി ആരംഭിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ബോർഡ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 9-ാം ക്ലാസിൽ പുതിയൊരു ഭാഷാ പഠനം കൂടി അടിച്ചേൽപ്പിക്കുന്നത് അധിക സമ്മർദ്ദത്തിന് കാരണമാകുമെന്ന് ജസ്റ്റിസ് ബി ബി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് നിരീക്ഷിച്ചു. നിർമ്മാണ കരാർ ഏറ്റെടുക്കുന്നവർ വൻതോതിൽ ഉപകരാർ നൽകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേശീയപാത

0: അതോറിറ്റി. പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി വിളിച്ച യോഗത്തിൽ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഡിപിആർ തയ്യാറാക്കുന്ന സമയത്ത് സ്ഥലത്തിന്റെ ഘടനയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന പ്രാദേശിക നേതൃത്വവുമായും ഭരണകൂടവുമായും വിശദമായ അഭിപ്രായം തേടുമെന്നും അതോറിറ്റി ചെയർമാൻ. കേരളത്തിലെ കൂരിയാട് മൈലക്കാട് ദേശീയപാതാ ഭാഗങ്ങൾ ഇടിഞ്ഞ വേളയിൽ പിഎസ്സി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളായിരുന്നു ഇവ. ഇത് അംഗീകരിച്ചതായും ഇനി മുതലുള്ള ദേശീയപാത നിർമ്മാണത്തിൽ ഇവ പ്രാബല്യത്തിൽ വരുത്തുമെന്നും അതോറിറ്റി ചെയർമാൻ പിഎസ്സി ചെയർമാൻ കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. എറണാകുളം മലയിടം തുരുത്തിലെ 7 ദളിത് കുടുംബങ്ങൾക്കായുള്ള വീടിന്റെ തറക്കല്ലിട്ടു. 50 വർഷത്തിലധികമായി തർക്കത്തിലുൾപ്പെട്ട പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കിയതിൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ടെന്ന് മന്ത്രി റോജി എം ജോൺ. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കാതെ വീണ്ടും പിഎസ്സി. പരാതിക്കാരനായ ഉദ്യോഗാർത്ഥിയുടെ ആവശ്യം തള്ളി. നിയമനത്തിന്റെ രേഖകൾ നൽകില്ലെന്ന് പിഎസ്സി അറിയിച്ചു. ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് പിഎസ്സി. ഭിന്നിപ്പല്ലശ്ശേരി ഐക്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. യുഡിഎഫ് വന്നു, പവർകട്ടും വന്നുവെന്ന് ബിനോയ് വിശ്വം. വിഎസ്സിന് സ്മാരകം വേണമെന്ന ആശയത്തെ സിപിഐ എതിർക്കുന്നില്ല. നേരത്തെ ഒരു നേതാവിനും സ്മാരകം വേണ്ട എന്ന ആശയമായിരുന്നുവെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന ആവശ്യത്തിലുറച്ച് സിപിഐ ദേശീയ നേതൃത്വം. ഇതൊരു ന്യായമായ ആവശ്യമാണെന്നും എൽഡിഎഫിന്റെ പ്രധാന ഘടകകക്ഷിയാണ് സിപിഐ എന്നും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ. അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ സിപിഎം. ആലപ്പുഴയിൽ സിപിഎമ്മിനെതിരെ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് നടപടിയെടുക്കാൻ സിപിഎം നീക്കം നടത്തുന്നത്. വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് ജി സുധാകരന് വക്കീൽ നോട്ടീസ് അയച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ എംഎൽഎ കെ സി വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിന് എത്തുന്നത്. സോളാർ കേസിൽ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. സോളാർ കേസിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. സത്യം എന്നായാലും പുറത്തുവരും. ചില ഭാഗത്തുനിന്ന് കുടുക്കാൻ ശ്രമങ്ങളുണ്ടായി. മാധ്യമങ്ങൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നും മാധ്യമങ്ങൾ കുറ്റവിമുക്തമാക്കിയതും ചർച്ച ചെയ്യണമെന്ന് ചാണ്ടി ഉമ്മൻ. ഇന്ത്യയിൽ 13 ഇഡിയുടെ പരിശോധന. തീവ്രവാദ ഫണ്ടിങ്ങുമായും അനധികൃത നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ചില ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തൽ. റോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ അനധികൃതമായി ഇന്ത്യയിലെത്തിച്ചെന്ന് കണ്ടെത്തൽ. ലോകകപ്പിലെ വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ കടന്നു. തുടർച്ചയായി രണ്ടാം തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് 2 ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച ആദ്യ പകുതിയിൽ ഗോളില്ലായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോഗൻ റോജേഴ്സിന്റെ മികച്ച ക്രോസ് കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടിനസിനെ മറികടന്ന് അർജന്റീനയുടെ വലകുലുക്കി. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തി. അധിക സമയത്തിന്റെ അവസാന മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീരമായൊരു ക്രോസിൽ നിന്ന് ലൌട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. ഞായറാഴ്ച സ്പെയിനെതിരെയാണ് അർജന്റീനയുടെ കലാശപ്പോരാട്ടം. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച. വിധി പറയുമ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് പ്രോസിക്യൂഷൻ. ആദ്യ കൊലപാതകം നടത്തിയ ശേഷം പ്രതിയെ തിരുത്താൻ സിസ്റ്റം തയ്യാറായില്ലെന്നും പ്രതിക്ക് അനുകൂലമായ രീതിയിൽ തയ്യാറാക്കിയ മിറ്റിഗേഷൻ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർവകലാശാലകൾക്കും ഏകീകൃത ദേശീയ ലൈസൻസിംഗ് ചട്ടക്കൂട് പ്രഖ്യാപിച്ച് യുഎഇ. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ഭരണം കൂടുതൽ സുതാര്യമാക്കുന്നതിനും ഫ്രീ സോണുകളിലേതുൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും മേൽനോട്ടം ലളിതമാക്കുന്നതിനുമാണ് ഈ ചരിത്ര പരിഷ്കാരം. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുതിയ പരിഷ്കാരത്തിന് അംഗീകാരം നൽകിയത്. Keep listening to Home 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good evening, studio clock ഇപ്പോൾ സമയം 6:09.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ഉള്ളിലും പുറത്തും നല്ല ചൂടാണെന്ന് തന്നെ പറയാം. ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ ഉള്ളിലും പുറത്തും നല്ല ചൂടാണെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് 6 മണി കഴിഞ്ഞ സമയത്തും ദുബായുടെ ബർദുബായ് മേഖലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ ഈസ് അറൌണ്ട് 41 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 38%. സ്റ്റേ ഡീഹൈഡ്രേറ്റഡ്, സ്റ്റേ ഹൈഡ്രേറ്റഡ്, നോട്ട് ടു ബി ഡീഹൈഡ്രേറ്റഡ്.
2: Weather update was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

പെറ്റ്സിനെ ഇഷ്ടമല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെറ്റ്സിനെ വളർത്തുകയാണെങ്കിൽ, ഇപ്പോൾ പൂച്ചയോ പട്ടിയോ മറ്റെന്ത് തന്നെ പെറ്റ്സാക്കാൻ പറ്റിയ ഏതൊരു മൃഗത്തെയാണെങ്കിലും വളർത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമുക്ക് അത്രമാത്രം നമുക്ക് നമ്മളോട് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനും നമുക്ക് തന്നെ ഒരു സ്ട്രെസ് റിലീഫും ഒക്കെ ആയിരിക്കും ഒരു പെറ്റ്സ് തരുന്ന സന്തോഷം തന്നെ, അല്ലേ? എന്തായാലും പെറ്റ്സിനെ വളർത്തുന്നവർ, യു എയിൽ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ് എം. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. യു എയിൽ വളർത്തു മൃഗങ്ങളെ വളർത്തുന്നവർക്ക് അല്ലെങ്കിൽ പെറ്റ്സിനെ വളർത്തുന്നവർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. വളർത്തു മൃഗങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 1000 ദിർഹംസ് വരെ പിഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നിലവിലിപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. മൈക്രോചിപ്പ് ഘടിപ്പിച്ച പെറ്റ്സിനെ രജിസ്റ്റർ ചെയ്യാത്ത ഉടമകൾക്ക് 1000 ദിർഹംസ് പിഴ എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചോ, കാരണം പൈസ വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ. സിമ്പിളായിട്ട് ഫ്രീ ആയിട്ടുള്ള രജിസ്ട്രേഷൻ അല്ലേ, അതങ്ങ് ചെയ്താൽ പോരെ. രജിസ്ട്രേഷൻ പുതുക്കാത്തവർക്ക് 500 ദിർഹംസ് പിഴ ഈടാക്കും എന്നുകൂടി അറിയുന്നുണ്ട്. ലൈസൻസ് ഉള്ള വെറ്റിനറി ക്ലിനിക്കുകളിലൂടെ അല്ലെങ്കിൽ താം പ്ലാറ്റ്ഫോമിൽ വഴിയോ ഒക്കെ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അബുദാബിയിൽ അതുപോലെ തന്നെ ഈ തെരുവ് പൂച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ശക്തമാക്കിയിട്ടുണ്ട്. പിടികൂടുന്ന പൂച്ചകളെയൊക്കെ വന്ധീകരിക്കുകയും ആൻഡ് വാക്സിനേഷൻ, മൈക്രോചിപ്പ് ഒക്കെ ചികിത്സയൊക്കെ നടത്തി വിടുകയൊക്കെ തന്നെ തിരികെ നൽകിയ ശേഷം അതിനെ തിരികെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ കംപ്ലീറ്റ്ലി എല്ലായിടത്തും ഒരു ഏറ്റവും മികച്ച എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് ഇതെല്ലാം വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. ആൻഡ് മാത്രമല്ല, ഇപ്പോൾ അബുദാബിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ പലപ്പോഴും നമുക്ക് കാണാമല്ലോ, ഈ ചൂട് കൂടിയതിന് ശേഷം ചില മൃഗങ്ങൾ, പ്രത്യേകിച്ചും പൂച്ചകളാവട്ടെ, പൂച്ചകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവരും ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ്നെസ് ആയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതും അവരെ വയ്യാതെ ഇരിക്കുന്നതും ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ പോയിട്ട് അതിനെ പരിചരിക്കാൻ വേണ്ടി നിൽക്കരുത്. കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട് ഇവിടെ. അതായത് പരിചരണം ആവശ്യമായിട്ടുള്ള തെരുവ് പൂച്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അബുദാബി ഗവൺമെന്റിന്റെ കോൺടാക്ട് സെന്ററിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അവരിതിനെ പിടികൂടി കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന അതിനെ ന്യൂട്രൽ ചെയ്യുന്നവരാവട്ടെ അല്ലെങ്കിൽ അതിനെ വാക്സിനേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്തിരിക്കും. അതാണ് ഈ TNVR പ്രോഗ്രാം എന്ന് പറയുന്നത്, ട്രാപ്പ് നെട്ടർ വാക്സിനേറ്റ് ആൻഡ് റിട്ടേൺ എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, 800555 എന്ന നമ്പറിലേക്ക് വിളിക്കുക, അറിയിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ആ മൃഗങ്ങളോടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സോ എന്തായാലും പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവർ, പൂച്ചയോ പട്ടിയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതിന് മാത്രമല്ല, മറ്റു പെറ്റ്സിനെയും ഒക്കെ വളർത്തുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേൾക്കാം. ആക്ച്വലി ഇത് കേൾക്കുന്ന സമയത്ത് ഒരു ഹിന്ദി പാട്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം, പക്ഷേ അല്ല, ഇത് ഏറ്റവും പുതിയ പൃഥ്വിരാജിന്റെ ചിത്രം ഐ നോബഡിയിലെ ഒരു ഗംഭീര ട്രാക്കാണ്.

0: സാക്ഷി പറയും ഭൂമി ഇനി അടി മുടിക്കൊടുക്കും.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: You are listening to Back to Home with Asif. Asif.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's
8: 055-666-5859. Home 92.2 FM. Home is a feeling.
3: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
9: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
3: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
9: ഇവിടെ എവിടെയാ?
3: നമ്മുടെ ദുബായിൽ അൽഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
10: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

0: നമ്മുടെ നാടൊക്കെ ഭയങ്കര ഹൈടെക്കായി മാറുകയാണ് കേട്ടോ. ആക്ച്വലി എല്ലാ കാര്യങ്ങളിലേക്കും ആ ഒരു ഡെലിവറി സംവിധാനങ്ങളൊക്കെ ഭയങ്കര വലിയ രീതിയിലേക്ക് നമ്മുടെ സർവീസ് സെക്ടറിനെ ബാധിച്ചിട്ടുണ്ട്. ബാധിച്ചിട്ടുണ്ട് മീൻസ് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഡെലിവറി സർവീസ് ഇ കോമേഴ്സ് ആപ്ലിക്കേഷൻസ് വഴിയൊക്കെ നടക്കാൻ തുടങ്ങിയതിന് ശേഷം, ഓഫ് കോഴ്സ് സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള കമ്പനികൾ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റമാണ് നമ്മുടെ ഒരു കൾച്ചറിൽ തന്നെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയ സംഗതി, നാട്ടിലാരെങ്കിലുമൊക്കെ ഗ്യാസ് ബുക്ക് ചെയ്യാറുണ്ടോ? ചിലപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ലീവിന് പോയി നിൽക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ പരിപാടി കംപ്ലീറ്റ്ലി നേരെ വിളിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് എസ് എം എസിലേക്കൊക്കെ മാറിയതിന് ശേഷമാണ് ഞാൻ സ്ഥിരം എൻ്റെ ഒരു പരിപാടിയാണ് നമ്മുടെ നാട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ മെസ്സേജ് വഴിയൊക്കെ ബുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള സംഗതിയൊക്കെ. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇന്ത്യയിൽ പുതിയൊരു പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. പാചകവാതകം ഇനി വിരൽ തുമ്പിൽ, അതായത് സ്വിഗ്ഗിയിലൂടെ ഗ്യാസ് വീട്ടിലേക്ക് എത്തുന്ന രീതിയിൽ, സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിലൂടെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ത്യയിൽ പാചകവാതക വിതരണം മാറുകയാണ് കേട്ടോ. കസ്റ്റമേഴ്സിൻ്റെയൊക്കെ വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വിഗ്ഗിയും ഹിന്ദുസ്ഥാൻ പെട്രോളിയുടെ ഒരു കരാറിൽ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾറെഡി തന്നെ ഇപ്പോൾ സാധാരണയുള്ള 14.5 kg ആ ഒരു സിലിണ്ടറിന് പകരമായിട്ട് 5 kg 10 kg ഒക്കെ സിലിണ്ടറുകളാണ് ഇപ്പോൾ വീട്ടിലെത്തിച്ച് നൽകിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഈ സിലിണ്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന് വേണ്ടുന്ന യൂഷ്വൽ പ്രൊസീജിയേഴ്സ്, മെസ്സേജിങ് കാത്തിരിപ്പ് സംഗതികളൊന്നും തന്നെ ഇല്ല. സ്വിഗ്ഗിയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ടിലോ ഒക്കെ കയറിയിട്ട്, സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിലൊക്കെ കയറിയിട്ട് ഡയറക്റ്റ്ലി ബുക്ക് ചെയ്യാം ഏതൊരു സാധനവും. നമ്മളിപ്പോൾ ഇവിടെ നൂണിൽ നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാറില്ലേ, അതല്ലെങ്കിൽ അതുപോലെ പാരലൽ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ ഓർഡർ ചെയ്യാറില്ലേ, അതുപോലെ വളരെ അനായാസേന സംഗതികൾ എത്തിക്കുക എന്നുള്ളൊരു സ്കീമാണ് ഇതിലൂടെ പിടിച്ചിരിക്കുന്നതെന്ന്. നല്ലൊരു കാര്യം, നല്ലൊരു കാര്യം. ഇത് ആക്ച്വലി കുറച്ചൊക്കെ മുൻപേ വരേണ്ടതായിരുന്നു, പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഈസിനെസ് കൊണ്ടുവരും പ്രോസസ്സുകളിലൊക്കെ തന്നെ അല്ലേ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
2: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2
3: FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: Stay connected with Home 92.2 FM. Home is a feeling.

0: നമ്മൾ ഇന്നലെയാണോ മെനഞ്ഞാണോ പറഞ്ഞത്, തമിഴ് സിനിമയിൽ ആക്ച്വലി ഇനി സൂര്യയുടെ കാലമാണ് എന്നുള്ളത്. തമിഴ് സിനിമയുടെ അടുത്ത ലെവൽ സൂപ്പർ സ്റ്റാർ ഒരുപക്ഷെ സൂര്യ ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം തെലുങ്ക് സംവിധായകനായ ലക്കി ഭാസ്കറൊക്കെ ഡയറക്ട് ചെയ്ത വെങ്കി അട്ലൂരിയുടെ അടുത്ത പടം വിശ്വനാഥ് ആൻഡ് സൺസിന് ഏതാണ്ട് 300 crore പ്രീ ബിസിനസ്സാണ് നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ തമിഴിൽ ഇനി സൂപ്പർ സ്റ്റാർ പട്ടം സൂര്യയ്ക്ക് സ്വന്തമാണെന്ന് ഉറപ്പിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് പറഞ്ഞിരിക്കുന്ന വേറെ ആരുമല്ല, രാജമൌലി തന്നെയാണ് കേട്ടോ. രാജമൌലിയുടെ അടുത്ത സിനിമ എസ് എസ് രാജമൌലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ഏതാണെന്ന് അറിയാലോ, മഹേഷ് ബാബുവിനെ വെച്ചിട്ട്. തെലുങ്കിലെ ഏറ്റവും വലിയ സ്റ്റാറാണ് മഹേഷ് ബാബു. മലയാളികൾ കുറേ പേര് അദ്ദേഹത്തെ ട്രോൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പല സിനിമകളുടെ പേരിൽ. ഇപ്പോൾ ചൂടൻ, ബിസിനസ്മാൻ, എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുള്ളിയുടെ മുഖത്തധികം എക്സ്പ്രഷൻസ് വരാറില്ലെന്നാണ് പറയുന്നത്. ഭയങ്കര സ്റ്റാറ്റിക് ആയിരിക്കും പുള്ളി. ഇപ്പോൾ ഒരു ശോക സീനാവട്ടെ, ഒരു ദേഷ്യം വരുന്ന സീനാവട്ടെ, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സിൻ്റെ സീനാവട്ടെ, എല്ലാം വളരെ പരിമിതമായിട്ടുള്ള എക്സ്പ്രഷൻസ് മാത്രം വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ആക്ച്വലി ആ ഒരു ഓറ ഉണ്ടല്ലോ. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും അത്രയും റിയാക്ഷൻസ് പുള്ളി കൊടുക്കുള്ളൂ എങ്കിൽ പോലും അദ്ദേഹം വന്ന് സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു പേഴ്സണ, ആ ഒരു ഓറ, അത് വേറെ ലെവലാണ്. അപ്പം മഹേഷ് ബാബുവിനെ വെച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ വാരണാസി, പൃഥ്വിരാജാണ് അതിൽ വില്ലനായിട്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷം എസ് എസ് രാജമൌലി ചെയ്യാൻ വേണ്ടി പോകുന്ന പടം അത് സൂര്യയ്ക്കൊപ്പമാണെന്നാണ് പറയുന്നത്. ബാഹുബലിക്ക് വേണ്ടിയിട്ട് സൂര്യയെ രാജമൌലി പരിഗണിച്ചിരുന്നു, അതിനു മുൻപ് ധീരയ്ക്ക് വേണ്ടിയിട്ട് രാജമൌലി സൂര്യയെ പരിഗണിച്ചിരുന്നു. ആൻഡ് ആ രണ്ടും നടന്നില്ല. ഇവഞ്ച്വലി ഇപ്പോൾ അതെ ബാഹുബലിയിൽ ബാഹുബലി ആവാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അതിലൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ. എന്തായാലും കറുപ്പിന്റെ മെഗാ വിജയത്തിന് ശേഷം സംവിധായകരെ തെരഞ്ഞെടുക്കുന്നതിലും ഭാവി പ്രൊജക്ടുകളിലും സൂര്യ ഒരു പുതിയൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കറുപ്പിന്റെ വിജയത്തിന് ശേഷം മാത്രമല്ല, കറുപ്പിന് മുൻപേ തന്നെ അദ്ദേഹം ഒരു കറുപ്പ് വലിയൊരു വിജയമാകുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം ആ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഭാവി പ്രൊജക്ടുകളിലൊക്കെ സൂര്യ പുതിയൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. സോ ഈ എസ് എസ് രാജമൌലിയുമായിട്ടുള്ള സിനിമ അത് മഹാഭാരതം ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരിക്കുമെന്നും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കർമ്മന്റെ കഥ പറയാൻ പോകുന്ന ഒരു സിനിമയായിരിക്കുമെന്നൊക്കെ ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, നമുക്ക് സിനിമയല്ലേ സംഭവിക്കുന്ന സമയത്തെ അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഒരു എക്സൈറ്റിംഗ് പ്രൊജക്റ്റ് തന്നെയായിരിക്കും. ഇവർ രണ്ടുപേരും ഒരു കഥാപാത്രമാവുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു നടനും തൻ്റെ സിനിമ ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തൊരു സംവിധായകനും, അപ്പോൾ രണ്ടുപേരും ചേരുന്ന സമയത്ത് ഒരു കിടിലം പരിപാടി തന്നെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: You are listening to Back to Home with Asif.
2: You're listening to Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
3: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
8: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
9: എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
3: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക് സീഡ്സ്, ബാർലി, റാഗി, അമരാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
9: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

FM വാർത്തകളുമായി മിനി പത്മ. മ്യാൻമറിൽ യാത്രാബോട്ട് മുങ്ങി 500-ലേറെ പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിൽ അടുത്തകാലത്തുണ്ടായ ഏറ്റവും വലിയ സമുദ്ര ദുരന്തമെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. മരണസംഖ്യ ഉയർന്നേക്കുമെന്നും യു എൻ. ജൂൺ അവസാന വാരത്തോടെ മ്യാൻമറിലെ റഖൈൻ സംസ്ഥാനത്ത് നിന്നാണ് രണ്ട് ബോട്ടുകളും യാത്ര തിരിച്ചത്. അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നുള്ളവരും ബോട്ടിലുണ്ടായിരുന്നു. 250-ലധികം യാത്രക്കാരുമായി പുറപ്പെട്ട ആദ്യ ബോട്ടുമായുള്ള ബന്ധം യാത്ര തിരിച്ചയുടൻ നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ബോട്ട് ഈ മാസം 8-ന് മ്യാൻമറിലെ ഇരാവതി തീരത്തിനടുത്ത് വെച്ച് കടലിൽ മറിയുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയുള്ള സമയത്താണ് ബോട്ടുകൾ യാത്ര തിരിച്ചത്. കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് വിവരം. സംഭവത്തിൽ ആശങ്കയുണ്ടെന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഹൈക്കമ്മീഷണറും അറിയിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർമന്ദറിൽ സോനം വാങ്ചുക്ക് നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം തുടരുന്ന സോനം വാങ്ചുക്കിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വാങ്ചുക്കിന്റെ ആരോഗ്യനില ഗുരുതരമാകുന്നതിൽ ആശങ്കയുണ്ട്. വിദ്യാർത്ഥികളുടെ കണ്ണീരിനോട് മാത്രമല്ല പോരാളിയുടെ ജീവനോടും കേന്ദ്ര സർക്കാരിന് അവഗണനയെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ കേരള സർക്കാരിനെതിരെ സിപിഎം. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഹർജിയിലെ ആവശ്യത്തിലാണ് സർക്കാർ നിലപാടെടുത്തതെന്ന് വിമർശനം. സർക്കാർ നിലപാട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ലീഗ് ജനങ്ങളോട് പറയണമെന്ന് സിപിഎം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമുദായ സംഘടനകളും നിലപാട് വ്യക്തമാക്കണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടു. ഹോർമൂസ് വഴി പോകുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ അയക്കരുതെന്ന് കപ്പൽ കമ്പനികളോട് ഇന്ത്യ. റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് പോസ്റ്റ് ചെയ്ത എക്സ് സന്ദേശത്തിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം. യുഎസ് ഇറാൻ സംഘർഷം പൂർണ്ണമായും ഹോർമുസിലേക്ക് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് കുറച്ചു ദിവസമായി ഉള്ളത്. ഹോർമുസ് വഴി കടന്നുപോയ ഒട്ടേറെ കപ്പലുകൾ ആക്രമണത്തിന് ഇരയായ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ തീരുമാനം. ഇറാന്റെ തുറമുഖങ്ങളിൽ യുഎസ് ഉപരോധം ശക്തമാക്കി. ഖാർഗ് ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഇറാൻ ടാങ്കർ യുഎസ് ആക്രമിച്ചു. ചരക്ക് കയറ്റാനായി ഇവിടേക്കെത്തിയ ടാങ്കറാണ് ആക്രമണത്തിന് ഇരയായത്. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കപ്പൽ അവഗണിച്ച് മുന്നോട്ട് വന്നതോടെ യുഎസ് ആക്രമണം ആരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ യുഎസ് ആക്രമണങ്ങളിൽ 35 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ ആരോഗ്യമന്ത്രാലയം. ഇറാനിലെ കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, തീരദേശ നിരീക്ഷണ സൌകര്യങ്ങൾ എന്നിവ ആക്രമിച്ചതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. തുടർച്ചയായ 5-ാം ദിവസവും ഇറാനിൽ യുഎസിന്റെ വ്യോമാക്രമണം. ഹോർമുസ് കേന്ദ്രീകരിച്ചായിരുന്നു യുഎസിന്റെ ആക്രമണം. ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്ന ഇറാന്റെ സൈനിക നീക്കങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തിനാണ് യുഎസ് മുൻഗണന നൽകിയത്. 3 കോടി രൂപ നൽകിയാൽ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിയാക്കാമെന്ന് എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണന് വാട്സ്ആപ്പ് കോൾ വന്ന നമ്പറിൽ നിന്ന് തന്നെ എംപിമാരായ ഷാഫി പറമ്പിലിനും ഡീൻ കുര്യാക്കോസിനും വിളിയെത്തി. വയനാട് എംപി പ്രിയങ്കാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് എന്നവകാശപ്പെട്ടായിരുന്നു കോൾ. സംഭവത്തിൽ ആൾമാറാട്ടത്തിന് കേസെടുക്കണമെന്ന് പ്രിയങ്കാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡി എസ് രാജ്കുമാർ വയനാട് എസ്പിക്ക് നൽകിയ പരാതിയിൽ കൽപ്പറ്റ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദ്യാ ബാലകൃഷ്ണന് വ്യാജ കോൾ എത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ കഴിഞ്ഞ ദിവസം അന്വേഷണം ആരംഭിച്ചിരുന്നു. വ്യത്യസ്ത പരാതികളിൽ ഇരു ജില്ലകളിലെയും സൈബർ സെൽ വിഭാഗങ്ങൾ സമാന്തരമായാകും അന്വേഷണം നടത്തുക. സിബിഎസ്ഇ പാഠ്യപദ്ധതിയുടെ ഭാഗമായി 9-ാം ക്ലാസിൽ ത്രിഭാഷാ പദ്ധതി ആരംഭിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ബോർഡ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 9-ാം ക്ലാസിൽ പുതിയൊരു ഭാഷാ പഠനം കൂടി അടിച്ചേൽപ്പിക്കുന്നത് അധിക സമ്മർദ്ദത്തിന് കാരണമാകുമെന്ന് ജസ്റ്റിസ് ബി ബി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് നിരീക്ഷിച്ചു. നിർമ്മാണ കരാർ ഏറ്റെടുക്കുന്നവർ വൻതോതിൽ ഉപകരാർ നൽകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി വിളിച്ച യോഗത്തിൽ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഡിപിആർ തയ്യാറാക്കുന്ന സമയത്ത് സ്ഥലത്തിന്റെ ഘടനയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന പ്രാദേശിക നേതൃത്വവുമായും ഭരണകൂടവുമായും വിശദമായ അഭിപ്രായം തേടുമെന്നും അതോറിറ്റി ചെയർമാൻ. കേരളത്തിലെ കൂരിയാട് മൈലക്കാട് ദേശീയപാതാ ഭാഗങ്ങൾ ഇടിഞ്ഞ വേളയിൽ പിഎസ്സി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളായിരുന്നു ഇവ. ഇത് അംഗീകരിച്ചതായും ഇനി മുതലുള്ള ദേശീയപാത നിർമ്മാണത്തിൽ ഇവ പ്രാബല്യത്തിൽ വരുത്തുമെന്നും അതോറിറ്റി ചെയർമാൻ പിഎസ്സി ചെയർമാൻ കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. എറണാകുളം മലയിടം തുരുത്തിലെ 7 ദളിത് കുടുംബങ്ങൾക്കായുള്ള വീടിന്റെ തറക്കല്ലിട്ടു. 50 വർഷത്തിലധികമായി തർക്കത്തിലുൾപ്പെട്ട പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കിയതിൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ടെന്ന് മന്ത്രി റോജി എം ജോൺ. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കാതെ വീണ്ടും പിഎസ്സി. പരാതിക്കാരനായ ഉദ്യോഗാർത്ഥിയുടെ ആവശ്യം തള്ളി.
നിയമനത്തിന്റെ രേഖകൾ നൽകില്ലെന്ന്

0: പി എസ് സി അറിയിച്ചു. ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് പി എസ് സി. ഭിന്നിപ്പല്ലശ്ശേരി ഐക്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. യു ഡി എഫ് വന്നു, പവർകട്ടും വന്നുവെന്ന് ബിനോയ് വിശ്വം. വി എസിന് സ്മാരകം വേണമെന്ന ആശയത്തെ സിപിഐ എതിർക്കുന്നില്ല. നേരത്തെ ഒരു നേതാവിനും സ്മാരകം വേണ്ട എന്ന ആശയമായിരുന്നുവെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന ആവശ്യത്തിലുറച്ച് സിപിഐ ദേശീയ നേതൃത്വം. ഇതൊരു ന്യായമായ ആവശ്യമാണെന്നും എൽ ഡി എഫിന്റെ പ്രധാന ഘടകകക്ഷിയാണ് സിപിഐ എന്നും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ. അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ സിപിഎം. ആലപ്പുഴയിൽ സിപിഎമ്മിനെതിരെ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് നടപടിയെടുക്കാൻ സിപിഎം നീക്കം നടത്തുന്നത്. വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് ജി സുധാകരന് വക്കീൽ നോട്ടീസ് അയച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ എംഎൽഎ കെ സി വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിന് എത്തുന്നത്. സോളാർ കേസിൽ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം: സോളാർ കേസിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, സത്യം എന്നായാലും പുറത്തുവരും. ചില ഭാഗത്തുനിന്ന് കുടുക്കാൻ ശ്രമങ്ങളുണ്ടായി. മാധ്യമങ്ങൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നും മാധ്യമങ്ങൾ കുറ്റവിമുക്തമാക്കിയതും ചർച്ച ചെയ്യണമെന്ന് ചാണ്ടി ഉമ്മൻ. ഇന്ത്യയിൽ 13 ഇടങ്ങളിൽ ഇഡിയുടെ പരിശോധന. തീവ്രവാദ ഫണ്ടിങ്ങുമായും അനധികൃത നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ചില ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തൽ. റോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ അനധികൃതമായി ഇന്ത്യയിലെത്തിച്ചെന്ന് കണ്ടെത്തൽ. ലോകകപ്പിലെ വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ കടന്നു. തുടർച്ചയായി രണ്ടാം തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച ആദ്യ പകുതിയിൽ ഗോളില്ലായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോഗൻ റോജേഴ്സിന്റെ മികച്ച ക്രോസ് കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടിനസിനെ മറികടന്ന് അർജന്റീനയുടെ വലകുലുക്കി. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തി. അധിക സമയത്തിന്റെ അവസാന മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീരമായൊരു ക്രോസിൽ നിന്ന് ലൌട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. ഞായറാഴ്ച സ്പെയിനെതിരെയാണ് അർജന്റീനയുടെ കലാശപ്പോരാട്ടം. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർവകലാശാലകൾക്കും ഏകീകൃത ദേശീയ ലൈസൻസിംഗ് ചട്ടക്കൂട് പ്രഖ്യാപിച്ച് യുഎഇ. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ഭരണം കൂടുതൽ സുതാര്യമാക്കുന്നതിനും ഫ്രീ സോണുകളിലേതുൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെ മേൽനോട്ടം ലളിതമാക്കുന്നതിനുമാണ് ഈ ചരിത്ര പരിഷ്കാരം. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുതിയ പരിഷ്കാരത്തിന് അംഗീകാരം നൽകിയത്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
2: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
5: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: ഈ വണ്ടിക്ക് മൊബൈൽ ഫോണിനും ഒക്കെ ഫാൻസി നമ്പർ വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രേസ് മാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട്, നമ്മളോടൊപ്പം കുറച്ചധികം കാലം കൂടെ ഉണ്ടാകാൻ പോകുന്ന ഒന്നാണ് ഈ വാഹനങ്ങൾ അല്ലേ. നമ്മൾ അത്രമാത്രം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയായിരിക്കും നമ്മൾ ഓരോരുത്തരുടെയും വാഹനങ്ങൾ, അത്രമാത്രം നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സമ്മാനം പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇഷ്ടപ്പെട്ട നമ്മൾ ഒരു ഭാഗ്യ നമ്പറായിട്ട് കാണുന്ന ഒരു നമ്പർ വാങ്ങുക എന്ന് ഉള്ള ആ ഒരു പ്രോസസ്സ് അല്ലേ. അപ്പോൾ സ്വപ്ന നമ്പർ സ്വന്തമാക്കാനുള്ള അവസരം എത്തിയിരിക്കുകയാണ്. ദുബായിൽ ആർടിയുടെ പ്രീമിയം ലേലം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നപ്പോഴേ ചിലർക്കൊക്കെ മനസ്സിലായി കാണും നീ എങ്ങോട്ടാണ് ഈ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള സംഗതി. എന്തായാലും പ്രീമിയം ലേലം വന്നെത്തി ചേർന്നിരിക്കുകയാണ് വീണ്ടും എന്നുള്ളതാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ ജൂലൈ 27 മുതൽ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രീമിയം വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രീമിയം വാഹന നമ്പർ പ്ലേറ്റുകളുടെ ഓൺലൈൻ ലേലം സംഘടിപ്പിക്കുകയാണ് എന്നാണ് അറിയുന്നത്. 3, 4, 5 അക്കങ്ങളുള്ള പ്രത്യേക നമ്പർ പ്ലേറ്റുകളാണ് ഈ ഒരു ലേലത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. രജിസ്ട്രേഷൻ പൂർത്തിയാക്കി നിബന്ധനകൾ പാലിക്കുന്നവർക്ക് ലേലത്തിൽ പങ്കെടുക്കാം. ആൻഡ് വാഹന പ്രേമികൾക്ക് അല്ലെങ്കിൽ അപൂർവ നമ്പറുകളുടെ ഒരു കളക്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക്, കീപ്പ് ചെയ്യുന്നവർക്ക്, ആൻഡ് പെർട്ടിക്കുലർലി ചില നമ്പറുകൾ എൻ്റെ വാഹനത്തിന് ഇത് തന്നെ ആയിരിക്കണം, ഇപ്പോൾ മമ്മൂക്കയുടെ നമ്പർ, മമ്മൂക്കയുടെ വണ്ടികളുടെ നമ്പർ ഏതാണെന്ന് കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ പറയും 369 ആണെന്നുള്ളത്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ വണ്ടിയുടെ നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും പറയും 2255. അപ്പോൾ ആ പറഞ്ഞ പോലെ ഒരു ഐക്കൺ നമ്മുടെ നമ്പർ എന്ന നിലയിൽ, നമ്മുടെ അടയാളം എന്ന നിലയിൽ ഒരു വാഹനത്തിൻ്റെ നമ്പർ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഏറ്റവും നല്ല അവസരം. സോ വാഹന പ്രേമികൾക്കും ആൻഡ് റോയറാട്ടിലെ നമ്പറുകൾ കളക്ട് ചെയ്യുന്നവർക്കും ഒക്കെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു ലേലമാണ് വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയൂ, പ്ലാൻ ഉണ്ടോ ഒരു ഒരു ഫേവറേറ്റ് നമ്പർ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്? Trending song of the hour.
1: Yada gumbare. Vada. Vada.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ചൈനയിൽ നിന്ന് വന്ന് ലോക മൊബൈൽ ഫോൺ വിപണിയിൽ വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ച, വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ബ്രാൻഡായിരുന്നു വൺ പ്ലസ്. ആൻഡ് ഒരു സമയത്ത്, പ്രത്യേകിച്ചും നമ്മൾക്ക് ഈ റെഡ്മി ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു സമയമുണ്ടല്ലോ, ഈ ഓൺലൈനിലൂടെ നമ്മൾ മൊബൈൽ ഫോണുകൾ വാങ്ങുക എന്ന് പറയുന്ന ട്രെൻഡ് സർവ്വസാധാരണമായി നമ്മൾ മലയാളികൾക്കിടയിലേക്ക് കടന്നു വരുന്ന ഒരു സമയം. അതായത് സാംസങ്ങും നോക്കിയയും ഒക്കെ അപ്രമാദിത്യം സ്ഥാപിച്ച് നിൽക്കുന്ന ആ ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് ആക്ച്വലി ഓപ്പോ, വിവോ, റെഡ്മി, വൺ പ്ലസ് പോലെയുള്ള മോഡലുകൾ, ചൈനീസ് മോഡലുകൾ കടന്നു വരുന്നതും. ആൻഡ് അതിൽ തന്നെ വൺ പ്ലസിന് എപ്പോഴും ഒരു പ്രീമിയം റിസപ്ഷൻ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. വൺ പ്ലസിന്റെ ഫോണുകളിൽ അവർ കാത്തു സൂക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ആവട്ടെ, അല്ലെങ്കിൽ ക്യാമറയുടെയും സ്പെഷ്യൽ ചില ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ആവട്ടെ. എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. സംഗതി വേറൊന്നുമല്ല, നെഗറ്റീവ് വാർത്തയാണ്. അതായത് ഒരു യുഗത്തിന് വിരാമം കുറിക്കുകയാണ്, വൺ പ്ലസിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. ഇനി ചൈനക്കാർക്ക് മാത്രം വൺ പ്ലസ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കേട്ടോ. വൺ പ്ലസ് വിപണിയിൽ നിന്നും പിൻവാങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആൻഡ് ഈ ആഴ്ച ആദ്യം തന്നെ വൺ പ്ലസ് യു എസിലും യൂറോപ്പിലുമുള്ള പ്രവർത്തനം നിർത്തും. ആൻഡ് 2027 ഇന്ത്യൻ വിപണിയിൽ നിന്നും മറ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നുമൊക്കെ അവർ വിപണിയിൽ നിന്നും പിൻവാങ്ങുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്തൊരു 18 വൺ പ്ലസ് പൂർണ്ണമായിട്ടും ചൈനയ്ക്ക് മാത്രമുള്ളൊരു ബ്രാൻഡായിട്ട് ചുരുങ്ങുമെന്നും പറയുന്നുണ്ട്. ആൻഡ് ഇതിന്റെ പേരിൽ മറ്റൊരു ഒരു ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അങ്ങോട്ട് കിട്ടിയിട്ടില്ല. നെവർ സെറ്റിൽ എന്നുള്ളതാണ് ആക്ച്വലി വൺ പ്ലസിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ. കാരണം ഞാൻ കുറച്ചു നേരം ഈ മൊബൈൽ ഫോൺ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ ബ്രാൻഡിന്റെ ക്യാപ്ഷൻ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നെവർ സെറ്റിൽ എന്ന് പറയുന്ന ആ ഒരു ടേം സ്വന്തം ക്യാപ്ഷനെ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്ന വൺ പ്ലസിന് ഇത് എന്താണ് പറ്റിയത്? അവർ തയ്യാറാവുകയാണ്, അതൊരു ഓപ്ഷണൽ സംഗതിയായിട്ട് അവർ കണക്കാക്കുകയാണോ എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വൺ പ്ലസ് ചൈനയിലേക്ക് മാത്രം ചുരുങ്ങുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ആ ഒരു ബ്രാൻഡിനെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ചില ഡിവൈസുകളുടെ കൺവീനിയൻസ് കൊണ്ട് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവർക്കൊക്കെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗ് വാർത്ത തന്നെയായിരിക്കും.
1: Brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.
2: நீ இப்படி முகமெல்லாம் வேய்த்து கொட்டுறது
3: எனக்கு தெரியல.
2: அச்சச்சோ, நீ இப்படி கையெல்லாம் படபடன்னு நடுங்கிறது
3: எனக்கு தெரியல.
2: உட்காருமா?

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ട,
1: എടാ മോനെ പോടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്പാണ് എന്ന വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
6: Stay connected with Home 92.2 FM. Home is a feeling.

0: ബേർഡ്മാൻ ഉൾപ്പെടെയുള്ള സിനിമകൾ സംവിധാനം ചെയ്തുകൊണ്ട് ആക്ച്വലി ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖരായിട്ടുള്ള, ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള, ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ലോക സംവിധായകരുടെ ലിസ്റ്റിൽ ആദ്യ 5 പേരുടെ കൂട്ടത്തിൽ എടുത്തു പറയുന്ന പേരുകളിലൊന്നാണ് അലക്സാൻഡ്രോ ഇനാരിറ്റു. അലക്സാൻഡ്രോ അല്ല, അലക്സാൻഡ്രോ എന്നാണ് പറയുന്നത്, അലക്സാൻഡ്രോ ഗോൺസാലസ് ഇനാരിറ്റു എന്നുള്ളത് അല്ലേ. അദ്ദേഹവും ഹോളിവുഡിന്റെ സൂപ്പർ സ്റ്റാർ ടോം ക്രൂസും ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഒരു ബിഗ് ബജറ്റ് സിനിമ ഡിഗറിന്റെ ഒഫീഷ്യൽ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഗോള എണ്ണ വ്യവസായവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രം, ഒരു കഥയും ഒക്കെയാണ് പറയുന്നതെന്നാണ് തോന്നുന്നത്. ഇതുവരെയും നമ്മൾ ടോം ക്രൂസിനെ കണ്ടിട്ടില്ലാത്ത, അദ്ദേഹത്തെ ഭയങ്കര ചാമോടെ, ഭയങ്കര എനർജറ്റിക് ആയിട്ട് ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുന്നൊരു ടോം ക്രൂസിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ, ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമായിട്ടുള്ള ആൻഡ് മാത്രമല്ല കുറച്ചധികം വയറൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു സാധാരണ ഒരു 60 വയസ്സുകാരൻ്റെ റോളിലേക്കാണ് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കേട്ടോ. എന്തായാലും സിനിമയുടെ കഥ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് ആക്ച്വലി ഇപ്പോൾ ഈ ഒരു വിഷയം മലയാള സിനിമ ഫൈലുകൾക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഈ ഡിഗർ എന്ന സിനിമ പ്രത്യക്ഷത്തിൽ എന്തുകൊണ്ടാണ് മലയാളികൾക്കിടയിൽ ഇത്രയും വലിയ ചർച്ചാ വിഷയമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഈ സിനിമയിൽ ഒരു മുഖ്യ കഥാപാത്രമായി നമ്മൾ കാണേണ്ടിയിരുന്നത് മലയാളികളുടെ സ്വന്തം ഫാഫയെ, ഫഹദ് ഫാസിലിനെയാണ് എന്നുള്ളതാണ് കേട്ടോ. കാരണം അദ്ദേഹം ആദ്യം കൺസിഡർ ചെയ്തിരുന്ന താരങ്ങളിൽ ഒരാൾ ഫഹദ് ഫാസിലായിരുന്നു. ഇനാരിറ്റു ആക്ച്വലി മലയാളത്തിൽ സംവിധായകനായിട്ടുള്ള ഡോക്ടർ ബിജുവിന് അയച്ച ഒരു സന്ദേശം ഇന്നലെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ ആക്ടർ വേണം അദ്ദേഹത്തിന് ഈ സിനിമയിൽ ഒരു പ്രമുഖ കഥാപാത്രമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് മാത്രമല്ല അതിന് പറ്റിയ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിനുശേഷം ഇവഞ്ച്വലി അദ്ദേഹം ഫഹദ് ഫാസിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടുന്ന പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം പ്രോസസ് ആയതുകൊണ്ട് അത്രയും സമയം ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് നീക്കിവെക്കാനില്ലാത്തതുകൊണ്ടും ഇവിടുത്തെ കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ടും ഫാഫ അത് ഒഴിവാക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഇത്തരത്തിലുള്ള ഹോളിവുഡ് ഡെബ്യൂസ് നഷ്ടപ്പെടുത്തിയ കുറേയധികം മലയാള അഭിനേതാക്കളുണ്ട്. ഇപ്പോൾ ഫഹദിന്റെ കാര്യം പറഞ്ഞു, ഇനാരിറ്റോ സിനിമയിലൂടെ ഒരു വലിയ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു വലിയ അവസരമായിരുന്നു അദ്ദേഹത്തിന് ഹോളിവുഡിൽ മിസ്സായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് തിലകൻ സാർ കേട്ടോ. തിലകന് ജുറാസിക് പാർക്ക് ദി ലോസ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വിളി വന്നിട്ടുണ്ടായിരുന്നു. അത് സാക്ഷാൽ സ്റ്റീവൻ സ്പീൽബർഗിന്റെ ചിത്രത്തിലേക്ക്, ഒരു റോളിലേക്ക് തിലകനെ പരിഗണിച്ചിരുന്നു എത്ര പേർക്കറിയാം. ആ സമയത്ത് ഒരു മലയാള ചിത്രത്തിനായി തല മൊട്ടയടിച്ചിരുന്നത് കൊണ്ട് ആ വേഷം നഷ്ടമായതെന്ന് തിലകൻ ഒരു അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് എം ആർ ഗോപകുമാർ, നമ്മുടെ പുലിമുരുകനിലെ മൂപ്പൻ. അറിയാലോ, മൂപ്പൻ്റെ ആ ഒരു ഒറ്റ ഡയലോഗിലാണ് പുലിമുരുകൻ്റെ ഹൈപ്പ് ഇങ്ങനെ കയറി പീക്കിലേക്ക് പോകുന്നത്. പുലിമുരുകനല്ല, ഈ ലോസ്റ്റ് വേൾഡ് ജുറാസിക് പാർക്കിൽ വിധേയനിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടതിന് ശേഷം അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഇദ്ദേഹത്തെ ഒരു വേഷത്തിനായി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് തിലകൻ സാറിനെ പരിഗണിച്ച് അതേ വേഷത്തിനാണെന്ന് തോന്നുന്നു. അന്ന് അതിനുശേഷം തിലകൻ സാർ ഒപ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം എം ആർ ഗോപകുമാറിലേക്കായിരുന്നു ആ ഒരു പരിഗണന എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിസ പ്രശ്നങ്ങളൊക്കെ മൂലം ആ വേഷം നഷ്ടമായെന്ന് ഒരു ആ നടൻ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ആ ലിസ്റ്റിലേക്കാണ് നമ്മുടെ ഫാഫയും ചെന്നെത്തിയിരിക്കുന്നത്. അലക്സാണ്ടർ നാരറ്റുവിന്റെ ചിത്രത്തിലെ ഓഡിഷൻ ചെയ്യാനിരുന്നത് അത് ഫഹദ് ഫാസിൽ ഇംഗ്ലീഷ് ആക്സെന്റ് ശരിയാക്കുന്നതിന് വേണ്ടി 4 അമേരിക്കയിലൊക്കെ ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നൈസായിട്ട് സ്കൂട്ടായത്. ഓ, ഞാൻ ആ പരിപാടിക്കില്ല. നമുക്കിവിടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ വിശാലമായിട്ട് കിടക്കല്ല ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി. വേണമെങ്കിൽ ഇനാരിറ്റു മലയാളത്തിൽ ഒന്നും ചെയ്യട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ നല്ലത്. എനിവേ, എന്തായാലും അങ്ങനെ അദ്ദേഹം അത് മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനാരിറ്റു സച്ച് ആൻ അമേസിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും, അമോസ് ഡേ പേർ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ അത് കണ്ടിട്ടുണ്ട് ആ പടം. പക്ഷേ ആ പടത്തിൻ്റെ പേര് എക്സാക്ട് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. 2000 റിലീസായിട്ടുള്ളൊരു പടമാണ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ആ സിനിമ ഒരു ഗംഭീര സിനിമയാണ് കേട്ടോ. മാത്രമല്ല ഇനാരിറ്റുവിനോടുള്ള എൻ്റെ ഏറ്റവും വലിയ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു റേഡിയോ പേഴ്സണാലിറ്റി ആയിരുന്നു. എന്നെപ്പോൾ ഇങ്ങനെ റേഡിയോയിലേക്ക് വർത്തമാനം പറഞ്ഞു നിന്നിട്ടാണ് പുള്ളിക്കാരൻ ഒരു പോയിന്റിലേക്ക് ബോറടിച്ചിട്ട് അടുത്ത് എന്ത് ചെയ്യാമെന്നുള്ള ധാരണയിൽ ആ ഒരു പ്ലാനിങ്ങിൽ സിനിമാ സംവിധായകനായി മാറിയത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിനിമാ സംവിധായകർ അല്ലെങ്കിൽ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായിട്ട് മാറിയതും ഓസ്കാർ നേടിയതും ഒക്കെ എല്ലാം ഓരോ നിയോഗം അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും മലയാളത്തിൽ നിന്നും ഇത്തരം അവസരങ്ങൾ മിസ്സായിട്ടുള്ള പ്രധാനപ്പെട്ട 2-3 നടന്മാരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹവ്

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പോയ ബോട്ട് മുങ്ങി 500+ മരണം. ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കരുത്, കപ്പൽ കമ്പനികൾക്ക് അടിയന്തര നിർദ്ദേശം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മ്യാൻമറിൽ യാത്രാബോട്ട് മുങ്ങി 500+ പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിൽ അടുത്തകാലത്തുണ്ടായ ഏറ്റവും വലിയ സമുദ്ര ദുരന്തമെന്ന് മ്യാൻമറിൽ യാത്രാബോട്ടിങ്ങി 500 പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. അഭയാർത്ഥികളുമായി പോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിൽ അടുത്തകാലത്തെ ഏറ്റവും സമുദ്ര ദുരന്തമെന്ന്

രണ്ടാമത്തെ ബോട്ട് ഈ മാസം 8 മ്യാൻമറിലെ ഇരാവതി തീരത്തിനടുത്ത് വെച്ച് കടലിൽ മറിയുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയുള്ള സമയത്താണ് ബോട്ടുകൾ യാത്ര തിരിച്ചത്. കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് വിവരം. സംഭവത്തിൽ ആശങ്കയുണ്ടെന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഹൈക്കമ്മീഷണറും അറിയിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർമന്ദറിൽ സോനം വാങ്ചുക്ക് നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം തുടരുന്ന സോനം വാങ്ചുക്കിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വാങ്ചുക്കിന്റെ ആരോഗ്യനില ഗുരുതരമാകുന്നതിൽ ആശങ്കയുണ്ട്. വിദ്യാർത്ഥികളുടെ കണ്ണീരിനോട് മാത്രമല്ല പോരാളിയുടെ ജീവനോടും കേന്ദ്ര സർക്കാരിന് അവഗണനയെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ കേരള സർക്കാരിനെതിരെ സിപിഎം. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഹർജിയിലെ ആവശ്യത്തിലാണ് സർക്കാർ നിലപാടെടുത്തതെന്ന് വിമർശനം. സർക്കാർ നിലപാട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ലീഗ് ജനങ്ങളോട് പറയണമെന്ന് സിപിഎം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമുദായ സംഘടനകളും നിലപാട് വ്യക്തമാക്കണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടു. ഹോർമുസ് വഴി പോകുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ അയക്കരുതെന്ന് കപ്പൽ കമ്പനികളോട് ഇന്ത്യ. റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് പോസ്റ്റ് ചെയ്ത എക്സ് സന്ദേശത്തിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം. യുഎസ് ഇറാൻ സംഘർഷം പൂർണ്ണമായും ഹോർമുസിലേക്ക് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് കുറച്ചു ദിവസമായി ഉള്ളത്. ഹോർമുസ് വഴി കടന്നുപോയ ഒട്ടേറെ കപ്പലുകൾ ആക്രമണത്തിന് ഇരയായ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ തീരുമാനം. ഇറാന്റെ തുറമുഖങ്ങളിൽ യുഎസ് ഉപരോധം ശക്തമാക്കി. ഖാർഗ് ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഇറാൻ ടാങ്കർ യുഎസ് ആക്രമിച്ചു. ചരക്ക് കയറ്റാനായി ഇവിടേക്കെത്തിയ ടാങ്കറാണ് ആക്രമണത്തിന് ഇരയായത്. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കപ്പൽ അവഗണിച്ച് മുന്നോട്ട് വന്നതോടെ യുഎസ് ആക്രമണം ആരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ യുഎസ് ആക്രമണങ്ങളിൽ 35 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ ആരോഗ്യ മന്ത്രാലയം. ഇറാനിലെ കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, തീരദേശ നിരീക്ഷണ സൌകര്യങ്ങൾ എന്നിവ ആക്രമിച്ചതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. തുടർച്ചയായ 5 ദിവസവും ഇറാനിൽ യുഎസിന്റെ വ്യോമാക്രമണം. ഹോർമുസ് കേന്ദ്രീകരിച്ചായിരുന്നു യുഎസിന്റെ ആക്രമണം. ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്ന ഇറാന്റെ സൈനിക നീക്കങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തിനാണ് യുഎസ് മുൻഗണന നൽകിയത്. 3 കോടി രൂപ നൽകിയാൽ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിയാക്കാമെന്ന് എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണന് വാട്സ്ആപ്പ് കോൾ വന്ന നമ്പറിൽ നിന്ന് തന്നെ എംപിമാരായ ഷാഫി പറമ്പിലിനും ഡീൻ കുര്യാക്കോസിനും വിളിയെത്തി. വയനാട് എംപി പ്രിയങ്കാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് എന്നവകാശപ്പെട്ടായിരുന്നു കോൾ. സംഭവത്തിൽ ആൾമാറാട്ടത്തിന് കേസെടുക്കണമെന്ന് പ്രിയങ്കാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡി എസ് രാജ്കുമാർ വയനാട് എസ്പിക്ക് നൽകിയ പരാതിയിൽ കൽപ്പറ്റ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദ്യാ ബാലകൃഷ്ണന് വ്യാജ കോൾ എത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ കഴിഞ്ഞ ദിവസം അന്വേഷണം ആരംഭിച്ചിരുന്നു. വ്യത്യസ്ത പരാതികളിൽ ഇരു ജില്ലകളിലെയും സൈബർ സെൽ വിഭാഗങ്ങൾ സമാന്തരമായാകും അന്വേഷണം നടത്തുക. സിബിഎസ്ഇ പാഠ്യപദ്ധതിയുടെ ഭാഗമായി 9 ക്ലാസിൽ ത്രിഭാഷാ പദ്ധതി ആരംഭിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ബോർഡ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 9 ക്ലാസിൽ പുതിയൊരു ഭാഷാ പഠനം കൂടി അടിച്ചേൽപ്പിക്കുന്നത് അധിക സമ്മർദ്ദത്തിന് കാരണമാകുമെന്ന് ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് നിരീക്ഷിച്ചു. നിർമ്മാണ കരാർ ഏറ്റെടുക്കുന്നവർ വൻതോതിൽ ഉപകരാർ നൽകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി വിളിച്ച യോഗത്തിൽ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഡിപിആർ തയ്യാറാക്കുന്ന സമയത്ത് സ്ഥലത്തിന്റെ ഘടനയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന പ്രാദേശിക നേതൃത്വവുമായും ഭരണകൂടവുമായും വിശദമായ അഭിപ്രായം തേടുമെന്നും അതോറിറ്റി ചെയർമാൻ. കേരളത്തിലെ കൂരിയാട് മൈലക്കാട് ദേശീയപാതാ ഭാഗങ്ങൾ ഇടിഞ്ഞ വേളയിൽ പിഎസ്സി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളായിരുന്നു ഇവ. ഇത് അംഗീകരിച്ചതായും ഇനി മുതലുള്ള ദേശീയപാതാ നിർമ്മാണത്തിൽ ഇവ പ്രാബല്യത്തിൽ വരുത്തുമെന്നും അതോറിറ്റി ചെയർമാൻ പിഎസ്സി ചെയർമാൻ കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. എറണാകുളം മലയിടം തുരുത്തിലെ 7 ദളിത് കുടുംബങ്ങൾക്കായുള്ള വീടിന്റെ തറക്കല്ലിട്ടു. 50 വർഷത്തിലധികമായി തർക്കത്തിലുൾപ്പെട്ട പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കിയതിൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ടെന്ന് മന്ത്രി റോജിയം ജോൺ. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കാതെ വീണ്ടും പിഎസ്സി. പരാതിക്കാരനായ ഉദ്യോഗാർത്ഥിയുടെ ആവശ്യം തള്ളി. നിയമനത്തിന്റെ രേഖകൾ നൽകില്ലെന്ന് പിഎസ്സി അറിയിച്ചു. ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് പിഎസ്സി. ഭിന്നിപ്പല്ലശ്ശേരി ഐക്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. യുഡിഎഫ് വന്നു, പവർകട്ടും വന്നുവെന്ന് ബിനോയ് വിശ്വം. വിഎസിന് സ്മാരകം വേണമെന്ന ആശയത്തെ സിപിഐ എതിർക്കുന്നില്ല. നേരത്തെ ഒരു നേതാവിനും സ്മാരകം വേണ്ട എന്ന ആശയമായിരുന്നുവെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന ആവശ്യത്തിലുറച്ച് സിപിഐ ദേശീയ നേതൃത്വം. ഇതൊരു ന്യായമായ ആവശ്യമാണെന്നും എൽഡിഎഫിന്റെ പ്രധാന ഘടകകക്ഷിയാണ് സിപിഐ എന്നും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ.

0: അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ സിപിഎം. ആലപ്പുഴയിൽ സിപിഎമ്മിനെതിരെ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് നടപടിയെടുക്കാൻ സിപിഎം നീക്കം നടത്തുന്നത്. വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് ജി സുധാകരന് വക്കീൽ നോട്ടീസ് അയച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ എംഎൽഎ കെ സി വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിന് എത്തുന്നത്. സോളാർ കേസിൽ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം: സോളാർ കേസിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, സത്യം എന്നായാലും പുറത്തുവരും, ചില ഭാഗത്തുനിന്ന് കുടുക്കാൻ ശ്രമങ്ങളുണ്ടായി, മാധ്യമങ്ങൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നും മാധ്യമങ്ങൾ കുറ്റവിമുക്തമാക്കിയതും ചർച്ച ചെയ്യണമെന്ന് ചാണ്ടി ഉമ്മൻ. ഇന്ത്യയിൽ 13 ഇടങ്ങളിൽ ഇഡിയുടെ പരിശോധന. തീവ്രവാദ ഫണ്ടിംഗുമായും അനധികൃത നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ചില ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തൽ. റോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ അനധികൃതമായി ഇന്ത്യയിലെത്തിച്ചെന്ന് കണ്ടെത്തൽ. ലോകകപ്പിലെ വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ കടന്നു. തുടർച്ചയായി രണ്ടാം തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലേക്ക് ഊന്നിക്കളിച്ച ആദ്യ പകുതിയിൽ ഗോളില്ലായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോഗൻ റോജേഴ്സിന്റെ മികച്ച ക്രോസ് കൃത്യമായ ടച്ചിലൂടെ എമി മാർട്ടിനസിനെ മറികടന്ന് അർജന്റീനയുടെ വലകുലുക്കി. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില ഗോൾ കണ്ടെത്തി. അധിക സമയത്തിന്റെ അവസാന മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീരമായൊരു ക്രോസിൽ നിന്ന് ലൌട്ടാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയഗോൾ നേടി. ഞായറാഴ്ച സ്പെയിനെതിരെയാണ് അർജന്റീനയുടെ കലാശപ്പോരാട്ടം. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർവകലാശാലകൾക്കും ഏകീകൃത ദേശീയ ലൈസൻസിംഗ് ചട്ടക്കൂട് പ്രഖ്യാപിച്ച് യുഎഇ. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ഭരണം കൂടുതൽ സുതാര്യമാക്കുന്നതിനും ഫ്രീ സോണുകളിലേതുൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെ മേൽനോട്ടം ലളിതമാക്കുന്നതിനുമാണ് ഈ ചരിത്ര പരിഷ്കാരം. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുതിയ പരിഷ്കാരത്തിന് അംഗീകാരം നൽകിയത്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
2: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
3: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
4: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: FIFA World Cup 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
6: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, 1st floor, Mankhul Road, Bardubai.

തിരികെത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. കത്തി കയറിയിരിക്കുകയാണ് ദിർഹംസ്. രൂപയുടെ നില വീണ്ടും കൂപ്പുകുത്തിയിരിക്കുന്നു. ഒരു UAE ദിർഹംസിന് നാട്ടിലേക്ക് പണം അയക്കുന്ന സമയത്ത് 26.30 രൂപയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കോർഡ് നിലയിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വളരെ വേഗത്തിലാണ് ആക്ച്വലി ഈ ഒരു ട്രാൻസാക്ഷൻ ഫേസ് ഏതാണ്ട് ഒരു 20 കടന്നതിന് ശേഷം 26 എത്തിച്ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരു 100 ദിർഹംസ് അയച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 2,630 രൂപ ഇന്ത്യയിൽ കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. പ്രവാസ ഇന്ത്യക്കാർക്കൊക്കെ നാട്ടിലേക്ക് പണം അയക്കാൻ മികച്ചൊരു അവസരം തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ മറക്കണ്ട, മടിക്കണ്ട എന്നുള്ള കാര്യം കൂടിയാണ്. പക്ഷേ ഇതിന് ആനുപാതികമായിട്ട് നാട്ടിലെ വിലവർദ്ധനയും കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സാണ്. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ UAE അതായത് ദുബായിലെ 3 ഫ്രീ സോണുകളിൽ പാർക്കിംഗ് സാലിക്ക് നിയന്ത്രിക്കുമെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദുബായിലെ 3 പ്രമുഖ ഫ്രീ സോണുകളിൽ പാർക്കിംഗ് സംവിധാനം അതിൻ്റെ ഏറ്റവും ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി ദുബായ് ഇൻ്റഗ്രേറ്റഡ് എക്കോണമിക് സോൺസ് അതോറിറ്റിയും ടോൾഗേറ്റ് ഓപ്പറേറ്ററായിട്ടുള്ള സാലിക്കും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. സോ ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ, ദുബായ് സിൽക്കൺ ഒയാസിസ്, ദുബായ് കൊമേഴ്സ് സിറ്റി എന്നീ ഫ്രീ സോണുകളിലെ 21,000 പാർക്കിംഗ് ഇടങ്ങൾ ഇനി സാലിക്കിൻ്റെ പുതിയ നിയന്ത്രണ സംവിധാനത്തിലായിരിക്കും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് പണം അയക്കാൻ വേണ്ടി മികച്ച റേറ്റ് നോക്കി കാത്തു നിൽക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒട്ടും വൈകാണ്ട് പോയി അയച്ചോ. 26.30 എത്തിയിട്ടുണ്ട്, മറക്കണ്ട.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ഈ ബോളിവുഡിലുള്ളവർക്ക് ലാലേട്ടന്റെ സിനിമകൾ റീമേക്കുന്നതിനൊരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ആക്ച്വലി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ സ്വയം സംവിധാനം ചെയ്ത സിനിമകൾ, മറ്റു മികച്ച സംവിധായകർ സംവിധാനം ചെയ്തിട്ടുള്ള നല്ല സിനിമകളെ ബോളിവുഡിലേക്ക് കൊണ്ടുപോയി റീമേക്ക് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രീസിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ പ്രിയദർശൻ ഒരു മാസ്റ്റർ തന്നെയാണ്. കാരണം അതത് ഇൻഡസ്ട്രീസിന്റെ സോൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ചും ബോളിവുഡിന് വേണ്ടുന്ന മസാലയും നിറവും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ട് അതിനെ അവിടെയും വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ടാലന്റ് തന്നെയാണ്. പ്രിയദർശൻ ആ കാര്യത്തിൽ മാസ്റ്റർ തന്നെയാണ്. അദ്ദേഹം അത്തരത്തിൽ റീമേക്ക് ചെയ്ത പല സിനിമകളും ബോളിവുഡിലെ കൾട്ട് ക്ലാസിക്കുകളായി മാറിയിട്ടുണ്ട്. ആ ലിസ്റ്റിലേക്ക് ഏറ്റവും പുതുതായിട്ട് കയറാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒപ്പം, ലാലേട്ടന്റെ ഒപ്പം, ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ അന്തരായിട്ട് അഭിനയിച്ച ആ ഒപ്പത്തെ ഇപ്പോൾ പ്രിയദർശൻ തന്നെ റീമേക്ക് ചെയ്യുകയാണ്, ഹൈവാൻ എന്ന പേരിൽ. ആക്ച്വലി അത് റിലീസിന് തയ്യാറെടുക്കുകയാണ് ആ സിനിമ. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ ലാലേട്ടൻ ചെയ്ത റോൾ ഹിന്ദിയിൽ ചെയ്യുന്നത് സെയ്ഫ് അലി ഖാനാണ്. മലയാളത്തിൽ സമുദ്രക്കിന് ചെയ്ത വില്ലന്റെ റോളാണ് ഹിന്ദിയിൽ അക്ഷയ് കുമാർ. താരതമ്യേന സെയ്ഫ് അലി ഖാനേക്കാൾ കുറച്ചുകൂടെ സ്റ്റാർ വാല്യൂ കൂടിയ ആളാണല്ലോ അക്ഷയ് കുമാർ, അല്ലേ? അങ്ങനെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ ജൂനിയർ NTRന്റെയും പ്രഭാസിന്റെയൊക്കെ വില്ലനായിട്ട് തമിഴിലും തെലുങ്കിലും ഒക്കെ ഒന്ന് അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അക്ഷയ്കുമാർ അങ്ങനെ വന്നിട്ടില്ല. അക്ഷയ്കുമാർ വില്ലനായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ അത് രജനീകാന്തിന്റെ, സാക്ഷാൽ രജനീകാന്തിന്റെ വില്ലനായിട്ട് എന്തിന്റെ ഇതിലാണല്ലോ വന്നത്. എന്നാലും അതിൽ കുറച്ചധികം എന്തിനിലൊക്കെ നോക്കുകയാണെങ്കിൽ, എന്തിരൻ 2-ൽ നോക്കുകയാണെങ്കിൽ, 2.0-ൽ രജനീകാന്തിനേക്കാൾ കുറച്ചധികം ഒരു സാന്നിധ്യം കൂടുതൽ അക്ഷയ്കുമാറിന് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ അക്ഷയ്കുമാർ ആ വില്ലൻ വേഷം ചെയ്യണമെന്നുണ്ടെങ്കിൽ സംതിങ് ഇസ് ദയർ, അല്ലേ? ഒപ്പത്തിന്റെ ഒരു പ്യുവർ റീമേക്ക് ആയിരിക്കത്തില്ല, അതിൽ വേറെന്തെങ്കിലുമൊക്കെ വ്യത്യസ്തതകൾ തീർച്ചയായിട്ടും പ്രിയദർശൻ സർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. വോട്ടവർ, എന്തായാലും ഈ ലിസ്റ്റ് ഞാൻ ആക്ച്വലി ഇങ്ങനെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മലയാളത്തിൽ ഹിറ്റായി മാറിയിട്ടുള്ള കുറേ സിനിമകൾ ഇങ്ങനെ ബോളിവുഡിലേക്ക് കൊണ്ടുപോയി, ഹിന്ദിയിലേക്ക് കൊണ്ടുപോയി വലിയ ഹിറ്റുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതും നമ്മുടെ ലാലേട്ടൻ്റെ തന്നെ സിനിമകൾ. ആ ലിസ്റ്റ് തുടങ്ങുന്നത് ഒരുപക്ഷെ പൂച്ചക്കൊരു മൂക്കുത്തിയിൽ നിന്നാണെന്ന് തോന്നുന്നു കേട്ടോ. 84-ൽ പുറത്തു വന്ന പൂച്ചക്കൊരു മൂക്കുത്തിയാണ് 2003-ൽ ഹംഗാമയായിട്ട് ഹിന്ദിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ 85-ലെ ബോയിങ് ബോയിങ് ഗരം മസാല എന്ന പേരിൽ ഹിന്ദിയിലെത്തി. അക്ഷയ് കുമാറും ജോൺ അബ്രഹാമാണ് ഗരം മസാലയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം എനിക്കൊരു പുതിയ അറിവായിരുന്നു ആക്ച്വലി താളവട്ടത്തിന്റെ. ഈ അടുത്താണ് ഞാൻ തിരിച്ചറിയുന്നത് താളവട്ടത്തിന്റെ റീമേക്കാണ് ക്യോങ്കി എന്നുള്ളൊരു കാര്യം. താളവട്ടം നമ്മളെല്ലാവരും കണ്ട കൾട്ട് ക്ലാസിക് സിനിമയാണ്. ക്യോങ്കിയിൽ സൽമാൻ ഖാൻ തന്നെയാണ് ലാലേട്ടന്റെ ആ ഒരു റോള് റിപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോഹൻലാൽ എന്ന താരത്തെ ഉണ്ടാക്കിയ സിനിമയാണ് രാജാവിന്റെ മകൻ. അതിന്റെ ഹിന്ദി റീമേക്ക് കൻവർലാൽ എന്ന പേരിൽ 88-ൽ തന്നെ റിലീസ് ചെയ്ത സമയത്ത് അങ്ങനെ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, മറക്കാൻ പറ്റുമോ സിനിമ? ലാലേട്ടൻ ശ്രീനിവാസൻ കോംബോയിൽ വന്നിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻസും ആ ഒരു കോമഡികളും കാര്യങ്ങളും ഒക്കെ, അല്ലേ? അതിനെ ഏ തെരാ ഖർ ഏ മേരാ ഖർ എന്ന പേരിൽ ആ കാലത്ത് തന്നെ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അക്കാലത്തല്ല, കുറെ കാലം കഴിഞ്ഞിട്ട് 2001-ലോ മറ്റോ ആണ് റീമേക്ക് ചെയ്തത്. ചിത്രം റീമേക്ക് ചെയ്തിട്ടുണ്ട് പ്യാർ ഹുവാ ചോരി ചോരി എന്ന പേരിൽ. വെള്ളാനകളുടെ നാട് കട്ടാമീത്ത എന്ന പേരിൽ 2010-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു അക്ഷയ് കുമാർ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ വലിയ ഹിറ്റായി മാറിയ ചില സിനിമകൾ 20, 25, 30 വർഷങ്ങൾക്ക് ശേഷം ബോളിവുഡിലേക്കൊക്കെ റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അതായത് നമ്മൾ കാലഘട്ടത്തിനതീതമായിട്ടുള്ള കഥകൾ, അന്ന് സംസാരിച്ച ആ വിഷയങ്ങൾ, ആ സിനിമകൾ ഇന്നും റെലവൻ്റ് ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് 80s-ലും 90s-ലും ഒക്കെ വന്ന മലയാള സിനിമകളുടെ ക്വാളിറ്റി തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 89-ൽ വന്ന വരവേൽപ്പിനെ. ചൽച്ചല ചെല്ലുന്ന പേരിൽ 2009-ൽ ഗോവിന്ദ് റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിന്നാരം, അതെ, 94-ലെ മിന്നാരമാണ് ഈ അടുത്ത റിലീസായിരുന്ന 2021-ലോ 2022-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഹംഗാമ 2 പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ആക്ച്വലി മിന്നാരത്തിന്റെ റീമേക്കാണ്. അങ്ങനെ എത്രയോ സിനിമകൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേൻമാവിൻ കൊമ്പത്തിന്റെ റീമേക്കാണ് അരവിന്ദസ്വാമി അഭിനയിച്ച സാത് രംഗ് കെ സപ്ന എന്ന് പറയുന്ന സിനിമ. മണിച്ചിത്രത്താഴിന്റെ റീമേക്കാണ് ബുൽബുലെ എന്ന് എല്ലാവർക്കും അറിയാം. കിലിക്കത്തിന്റെ റീമേക്കായിരുന്നു മുസ്കുറാത്ത് എന്ന് പറയുന്ന ഒരു സിനിമ. ചന്ദ്രലേഖയുടെ റീമേക്കായിരുന്നു ഹർദിൽ ജോ പ്യാർ കരേഗ എന്ന് പറയുന്ന ഒരു സിനിമ. ഉദയനാണ് താരം ഷോർട്ട്കട്ട് എന്ന പേരിൽ റീമേക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് ദൃശ്യം 1 and Drishyam 2. എന്ത് തന്നെ ആയിരുന്നാലും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അതായത് ഈ സിനിമകളുടെയൊക്കെ തനത് വേർഷനിൽ മോഹൻലാൽ എന്ന പ്രതിഭ സ്ക്രീനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഓറയുണ്ടല്ലോ, അതൊന്നും എന്തായാലും ഏതൊരു ബോളിവുഡ് സ്റ്റാർ വിചാരിച്ചാലും കിട്ടില്ല എന്നുള്ളതാണ്. അതിപ്പോൾ സൽമാൻ ഖാൻ ആയാലും അജയ് ദേവ്ഗൺ ആയാലും ആരായിരുന്നാലും, അല്ലേ? അങ്ങനെയല്ലേ, അങ്ങനെ തന്നെയാണ്.
1: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
3: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈല സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
4: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: കവലപ്പെടാതിങ്ങ സാർ, ഞാൻ പാത്തുക്കറേ. ആ
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പഴയ സാധനങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ച 1.5 പവൻ സ്വർണ്ണാഭരണം അതിന്റെ യഥാർത്ഥ ഉടമസ്ഥരെ കണ്ടെത്തി തിരികെ നൽകി നാടിന് മാതൃകയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് കുറുമക്കാട് സ്വദേശിയായിട്ടുള്ള റസാഖ്. നാലകത്ത് പടിഞ്ഞാറയിൽ റസാഖ് എന്ന് പറയുന്ന ഈ ഒരു സാധാരണക്കാരൻ സ്വന്തം ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിൽ കാണിച്ച വലിയൊരു സത്യസന്ധതയ്ക്ക് ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ വലിയൊരു കൈഡ് കിട്ടുന്നത് ഞാൻ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇളങ്ങീർ കച്ചവടവും അതുപോലെ ആക്രി വ്യാപാരവും ഒക്കെ നടത്തിയാണ് അദ്ദേഹം ഉപജീവനം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ എത്രമാത്രം അധ്വാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു കാര്യം. അദ്ദേഹം കഴിഞ്ഞ ദിവസം കുറമക്കാടുള്ള അദ്ദേഹത്തിൻ്റെ കുറുക്കമാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് പഴയ ഇരുമ്പ് അലമാര അദ്ദേഹം ആക്രിയായിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടയിലെത്തിച്ച് അത് പൊളിക്കുന്നതിനിടയിലാണ് അലമാരയുടെ ഒരു രഹസ്യ അറയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വർണ്ണാഭരണം ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോഴത്തെ സ്വർണ്ണവിലയ്ക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 1.5 പവനെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1.5 ലക്ഷം രൂപ അത്യാവശ്യം നല്ല ഡിമാൻഡബിൾ ആയിട്ടുള്ളൊരു തുക കയ്യിൽ കിട്ടുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഒരു നിമിഷം പോലും വൈകാതെ ആഭരണം ലഭിച്ച വിവരം റസാഖ് അലമാരയുടെ ഉടമകളെ തേടി പിടിച്ചറിയിക്കുകയും ആ സ്വർണ്ണം അവർക്ക് നേരിട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടെന്ന് കരുതി ആ വീട്ടുകാർ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച ഒരു സ്വർണ്ണമായിരുന്നു, ഒരു ആഭരണമായിരുന്നു അത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ആ കുടുംബത്തിന് സ്വർണം തിരികെ ലഭിച്ചത് വലിയൊരു ആശ്വാസമായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലവിധങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്തും ഇത്രയും വിലപിടിപ്പുള്ള സ്വർണം കണ്ടിട്ടും അത് സ്വന്തമാക്കാൻ ശ്രമിക്കാതെ ഉടമസ്ഥർക്ക് തിരികെ നൽകിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കൈഡിയാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ കാണാൻ സാധിക്കുന്നത്. ഇതിനൊക്കെ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലം കിട്ടിയിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഒരു വഴിയിൽ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ, കാരണം തനിക്ക് വന്നു ചേർന്ന ഒരു സമ്പാദ്യം അത് തൻ്റെ അല്ല, താൻ അതിൻ്റെ അർഹനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയൊരു മനസ്സ് തന്നെ വേണം സ്വാഭാവികമായിട്ടും. ആൻഡ് മാത്രമല്ല അത് അർഹതപ്പെട്ടവർക്ക് ഒരുപക്ഷെ അതിനേക്കാൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നൊരു സമയത്തായിരിക്കും അത് അവരിലേക്ക് തിരികെ എത്തുന്നതും. അതിൻ്റെ മഹത്വം അത് വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് അല്ലേ. സത്യസന്ധരായിരിക്കുക. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങൾക്ക് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് വലിയ രീതിയിലുള്ള റിസൾട്ടുകൾ എപ്പോഴെങ്കിലുമൊക്കെ കറങ്ങിത്തിരിഞ്ഞ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോവുക. ഇനി എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നാളെ വൈകുന്നേരത്ത് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഇസ് ആസഫ് വിത്ത് യുവർ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേട്ടോണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: എന്റെ വണ്ടിയുടെ കാര്യം.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
8: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
0: You're listening to Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Hey.

கேட்டதும் தா.

You're tuned into Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം.
2: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.